ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 16, കൊല്ലവർഷം 1201 എടവം 23, 2026 ജൂൺ 6 തീയതി ശനിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
2: ഛായാമന്യസ്യ കുറവ.

0: ും നീ എന്നിന്ന് തുണയ്ക്കണം. വൃക്ഷലതാദികൾ നമ്മുടെ ഗുരുക്കന്മാരാണെന്നുകൂടി പറയാം. കാരണം അവയിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഒരു മാവിനെ തന്നെ ഉദാഹരണമായി എടുക്കാം. മാങ്ങ കൂടുമ്പോൾ മരം തല കുനിഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ അറിവുള്ള മനുഷ്യർ സമ്പത്തിലും ഐശ്വര്യത്തിലും മതിക്കാതെ വിനയത്തോടെ പെരുമാറുന്നു. മൂഢന്മാരും ശുഷ്കവൃക്ഷങ്ങളും ഒരിക്കലും ആരുടെയും മുന്നിൽ തലകുനിക്കുകയില്ല. നമന്തി ഫലിനോ വൃക്ഷ നമന്തി ഗുണിനോ ജന ശുഷ്കവൃക്ഷാശ്ച മൂർഖാശ്ച നമന്തി കദാജന. ഉദാഹരണമായി എടുത്ത മാവിന്റെ ഗുണങ്ങൾ ശ്രദ്ധിക്കാം. മാവ് ഒരു മാങ്ങ പോലും തിന്നുന്നില്ല. അന്യർക്ക് ദാനം ചെയ്ത് അവരുടെ വിശപ്പും ദാഹവും തീർത്ത് സ്വയം ആനന്ദിക്കുന്നു. മാങ്ങ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏറു വാങ്ങുന്നു. എങ്കിലും നടന്ന് തളർന്നു വരുന്നവർക്ക് തണലേകുന്നു. നിഷ്കാമ സേവനം ചെയ്തിട്ടും സമൂഹത്തിൽ നിന്നും തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നാം തളർന്നുപോയെന്ന് വരാം. ശരത്കാലം വന്നാൽ ഫലങ്ങളില്ലാത്ത വൃക്ഷത്തെ അന്വേഷിച്ച് ആരും വരില്ല. ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠം, സമ്പത്തുണ്ടാകുമ്പോൾ സുഹൃത് വലയങ്ങളും ബന്ധുക്കളും ധാരാളം ഉണ്ടാകും. സമ്പത്തില്ലാതെ വന്നാൽ ആരും നമ്മെ തേടി വരില്ല എന്നുള്ളതാണ്. ഇനി ഒരു കഥ കേൾക്കാം. ഇരുമ്പ് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ മരങ്ങൾ എല്ലാം ചേർന്ന് ബ്രഹ്മാവിനോട് പരാതി പറഞ്ഞു. പുതിയ സൃഷ്ടി ഞങ്ങൾക്കാപത്താണ്. ബ്രഹ്മാവിന്റെ മറുപടി ഇതായിരുന്നു: നിങ്ങൾ ഇരുമ്പിനോട് കൂട്ടാകാതിരുന്നാൽ മതി, ഇരുമ്പിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബ്രഹ്മാവ് പറഞ്ഞതനുസരിക്കാതെ മരം തന്നെ കോടാലിക്ക് കയ്യാലിയായി തീർന്നപ്പോൾ വൃക്ഷസമൂഹത്തിന് തന്നെ നാശമായി. മനുഷ്യരും മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും മരങ്ങളും സസ്യലതാദികളും എല്ലാം പരസ്പരം പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളം എന്ന് പറയുന്നത് പോലെ, അതുപോലെ തന്നെ പരോപകാരികളായ സത്പുരുഷന്മാരെയും കാണാം. അന്യനു വേണ്ടി ജീവൻ തന്നെ ത്യജിച്ച മഹത്തുക്കൾ. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മം യത്നമാകുന്നു. ഇതാണ് നമ്മുടെ ഋഷിമാർ നമ്മെ പഠിപ്പിച്ചത്. നാം ചെയ്യുന്ന ജോലിയോട് ആത്മീയത ഉണ്ടാവണം. അപ്പോൾ മനസ്സിന്റെ സമ്മർദ്ദം കുറയും. ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി നേടാൻ ശ്രമിച്ചാൽ മനസ്സമാധാനം കൈവരും. മനസ്സും ശരീരവും ചേർന്നുള്ള കർമ്മം സേവനമാകുന്നു. നിഷ്കാമ സേവനം ചെയ്തിട്ടും സമൂഹത്തിൽ നിന്നും തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നാം തളർന്നുപോയെന്ന് വരാം. സേവന മനോഭാവം തന്നെ നഷ്ടമായെന്ന് വരാം. സേവനം ഭഗവാനിൽ സമർപ്പിച്ചു ചെയ്യുകയാണെങ്കിൽ അവയെ സമബുദ്ധിയോടെ കാണാം. അതിനാലാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്, ഫലേച്ഛയില്ലാത്ത കർമ്മം ചെയ്യണമെന്ന്. നാം എല്ലാവരും പരിശ്രമശീലരാണ്. പക്ഷേ കുറച്ചുപേർ മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നു. നമ്മുടെ മനസ്സാണ് നമ്മിലെ പ്രവൃത്തി ചെയ്യുന്നത്. ജോലി ചെയ്യുന്ന കൈകളിലേക്ക് മനസ്സിനെ എത്തിക്കുക. അപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രേഷ്ഠമാകും. ആ ശ്രേഷ്ഠതയ്ക്ക് നാം നൽകുന്ന പാരിതോഷികം വിജയമായിരിക്കും. വിജയവും പരാജയവും നമ്മുടെ കർമ്മത്തിനനുസരിച്ചായിരിക്കും സിദ്ധിക്കുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ

0: സമാധാന സേനാംഗം മേജർ അഭിലാഷ ബരാക്കിന് യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ്സ് അവാർഡ്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനാ ആസ്ഥാനത്ത് അഭിലാഷ ബരാക്കിനെ അവാർഡ് നൽകി ആദരിച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാലവർഷം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കളക്ടർ ഉത്തരവിട്ടു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വടകര ആർഡിഒയെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധന കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. ഓസ്ലോയിലെ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൌണ്ടിൽ വിജയകിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലിയിൽ പഞ്ചവർണ്ണക്കിളി, പള്ളത്തിരാമന്റെ കവിത ആലാപനം മനീഷ രാജീവ്, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, കൂടെയുണ്ട് അമരന്തൈൻ, ചൊക്ലി അമരന്തൈൻ ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിപാടി, 7:20 സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സ്പോർട്സ് ടൈമിൽ സംസ്ഥാന പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ ജേതാവ് അഭിഷ സജു, പവർലിഫ്റ്റിംഗിന്റെ സാധ്യതകളുമായി ദേശീയ പവർലിഫ്റ്റിംഗ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് മോഹൻ പീറ്റേഴ്സ് എന്നിവർ പങ്കെടുക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ ലളിത ഗാനങ്ങൾ കേൾക്കാം. 9:00 പ്രിയം പ്രിയതരം ഗായകൻ വിനോദ് രോഹിണി പങ്കെടുക്കുന്നു. 9:58 10:58 FM പ്രധാന വാർത്തകൾ, 10:00 നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ആൽബം ഗാനങ്ങൾ, 12:10 അറിയിപ്പുകൾ, തുടർന്ന് സേവന വാർത്തകൾ, 12:15 KP കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്, 12:40 ആരോഗ്യദീപ്തിയിൽ ആയുർവേദ ചികിത്സാ രീതിയായ രസായന ചികിത്സയെക്കുറിച്ച് വിശദമാക്കുന്നു പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പിയോ മധു. 1:00 ഓർമ്മയിൽ ഒരു ഗാനം, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 നാട്ടുവഴിയിലീണങ്ങൾ, വൈകിട്ട് 5:00 സംസ്കൃത പാഠം, 5:15 രാമപുരം രാജുവും സംഘവും അവതരിപ്പിച്ച തായമ്പക, 5:30 6:00 രാത്രി 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ മൊകേരി വള്ളിയായി എന്ന പ്രദേശത്തെ ശ്രീ എം ദാസന്റെ കാർഷികാനുഭവങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി, 8:30 സേവന വാർത്തകൾ. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Tanvi Khurana. Prime Minister Narendra Modi has asserted that the foundation of the Indian economy remains exceptionally strong, with the nation recording a robust 7.7% growth in the fiscal year 2025-26 despite a global economic crisis. Addressing a large gathering after launching a series of developmental works worth ₹2,970 crore in Daman last evening, the Prime Minister noted that India continues to be among the fastest growing economies economies in the world. He assured the citizens that the country will forge ahead with its reform express while prioritizing massive infrastructure development and welfare schemes for the poor. Prime Minister Narendra Modi has emphasized self-reliance in the energy sector, stating that the world is moving towards a green future and India is actively leading the way by balancing economic growth with ecological preservation. Earlier, Mr. Modi launched various infrastructure projects worth around 18,000 crore rupees in Surat. India's economy has maintained a strong momentum in 2025-26 with real gross domestic product GDP estimated to grow by 7.7% in comparison to 7.1% in 2024-25. The Ministry of Statistics and Programme Implementation yesterday released the provisional estimates of annual GDP for the financial year 2025-26 and quarterly estimates of January to March this year. It said the primary sector has observed 3.2% growth rate, mainly driven by the performance of agriculture and fisheries sectors. Minister for Petroleum and Natural Gas Hardeep Puri announced that natural gas has been discovered at the Sri Vijayapuram 3, about 15 kilometers off the east coast of the Andaman Islands. In the social media post, Mr. Puri said the discovery reinforces the vast energy potential of the Andaman Sea and marks another success in the ongoing exploration campaign in the basin. He said Oil India is currently undertaking gas sampling to assess the composition and calorific value of the gas. Central Board of Secondary Education, CBSE, has extended the last date for the submission of applications for the verification of marks and re-evaluation till 7th of June. In a social media post, the board said students can now submit their applications till Sunday midnight. CBSE said that the decision has been taken in the interest of students to provide them with additional time to complete the application process. The earlier deadline for submission of applications was 6th of this month. CBSE has advised all the eligible students to take note of the extended deadline and complete the application process within the stipulated time. The Reserve Bank of India, RBI, has announced key changes to the regulatory framework governing investments by foreign portfolio investors, FPIs, in government securities aimed at improving ease of investment and simplifying compliance requirements. Under the revised framework, FPIs investing through the general route will no longer be required to comply with short-term investment limits, security-wise limits, and also concentration limits. In chess, Grandmaster R. Pragnananda has created history by becoming the first Indian to win the Norway chess title in Oslo with a final round victory over Germany's Vincent Kemer. Pragnananda, who began the day in the third place, secured a crucial classical win worth 3 points to finish with 18 points and seal the title. In hockey, India defeated Pakistan 5-3 in the semi-final of the men's under-18 Asia Cup in Kakamigihara, Japan, to set up a title clash against the hosts. In cricket, India will take on Afghanistan in a one-off test match at the Maharaja Yadavendra Singh International Cricket Stadium in New Chandigarh today. The match will begin at 9:30 a.m. Indian Standard Time. This will be the first test between the two sides since 2018 when Afghanistan played its maiden test match. Shubman Gill will lead the men in blue. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ.
2: കാവ്യാഞ്ജലി. പള്ളത്ത് രാമന്റെ പഞ്ചവർണക്കിളി എന്ന കവിത ആലപിക്കുന്നത് മിനിഷ രാജീവ്.

0: നിങ്ങൾ കേട്ടത് പള്ളത്ത് രാമന്റെ പഞ്ചവർണ കിളി എന്ന കവിത. ആലപിച്ചത് മിനിഷ രാജീവ്. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിലാദ്യം മുസ്തഫ, സംഗീത, രഞ്ജിത്ത് എന്നിവർ പാടിയ ഗാനം പൊന്നും പതിനെട്ടാം പടി കയറി ജനലക്ഷങ്ങൾ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്നതിനാലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് രാവിലെ 11 മണിക്ക് കാസർഗോഡ് RDO ഓഫീസിൽ പ്രത്യേക യോഗം ചേരും. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചുള്ള ഏകദിന ശില്പശാല ഇന്ന് കണ്ണൂർ തോട്ടട SN കോളേജിൽ നടക്കും. തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം ഇന്ന് രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. ഹോസ്തുർഗ് താലൂക്ക് വികസന സമിതി യോഗം ഇന്ന് രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് ഗ്രാമസഭ നാളെ രാവിലെ 10 മണിക്ക് തെക്കേയിൽ മദ്രസയിലും 14ാം വാർഡ് ഗ്രാമസഭ 11 മണിക്ക് ആടൂർ ഈസ്റ്റ് LP സ്കൂളിലും നടക്കും. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം 3:30 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ പരിസ്ഥിതി ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തുന്നു. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിൾ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9696 78 38 31. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 11 രാവിലെ 10 മണിക്ക് കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിലാണ് മത്സരം. ഒരു സ്ഥാപനത്തിൽ നിന്ന് രണ്ടുപേരടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രത്തോടെ വിവരങ്ങൾ ഈ മാസം 8-നകം distfood@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കണം. ഫോൺ നമ്പർ 86 06 90 91 05. കാസർഗോഡ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ +2 സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് +1 പൂർത്തീകരിച്ച പട്ടികവർഗ പെൺകുട്ടികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കൂടരുത്. താമസം, ഭക്ഷണം, വസ്ത്രങ്ങൾ, സ്റ്റേഷനറി എന്നിവ സൌജന്യമാണ്. 8-ന് രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 94 46 81 49 12. ഭാരത് സെൻസസുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭയുടെ സെൻസസ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായി തെരഞ്ഞെടുത്ത എന്യൂമറേറ്റർമാർ സൂപ്പർവൈസർമാർക്കുള്ള പരിശീലനം ഈ മാസം 20 വരെ നടക്കും. പോസ്റ്റ് മെട്രിക് തലത്തിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലാപ്ടോപ്പിനുള്ള അപേക്ഷകൾ ഇ ഗ്രാൻഡ് സൈറ്റ് 3.0 പോർട്ടൽ മുഖേന അപേക്ഷിക്കുന്നതിനുള്ള തീയതി 30 ജൂൺ വരെ നീട്ടി. ഫോൺ നമ്പർ 04672960111. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി പയ്യനാട് കോമൺ ഫെസിലിറ്റി സർവീസ് സെന്ററിൽ 15 മുതൽ 19 വരെ സംരംഭകർക്കായി ലാറ്റെക്സ് ഡ്രൈ റബ്ബർ, എക്സ്ഷീറ്റ്, പശ, റബ്ബർ മാറ്റ്, റബ്ബർ ബാൻഡ്, ബലൂൺ, ഗ്ലൌസ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 1000 രൂപ. ഇമെയിൽ adcfsc@gmail.com. ഫോൺ നമ്പർ 9846 14 16 88. കുന്നത്തൂർ പാടി താഴെ മടപ്പുരയിൽ ഇന്നും നാളെയും രാവിലെ 10:30 വെള്ളാട്ടമുണ്ടാകും. തുടർന്ന് അന്നദാനം. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈകിട്ട് 3:30 നടക്കുന്ന വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. തുടർന്ന് 4:15 ജനപ്രതിനിധികളുടെ ടീമും കണ്ണൂർ കളക്ടർ നയിക്കുന്ന ചേംബർ ഓഫ് കോമേഴ്സ് ടീമും മത്സരിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നാളെ ഇളനീർ വെപ്പ്. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീഷ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
4: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590-460-017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
11: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
12: നിങ്ങൾ അറിഞ്ഞില്ലേ, 260-ലധികം സഹകരണ ബാങ്ക് നിയമന ഉത്തരവ് നേടിക്കൊടുത്ത കണ്ണൂർ മഹാത്മയുടെ കണ്ണൂർ തലശ്ശേരി യൂണിറ്റുകളിൽ ഇപ്പോൾ വിളിച്ച സഹകരണ ബോർഡ് പരീക്ഷയ്ക്കായുള്ള പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം ആരംഭിച്ചു. മോഹനൻ കെ എൻ എഡിറ്റ് ചെയ്ത സഹകരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ടിനും മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ NG സുരേന്ദ്രൻ സാറിന്റെ മാനേജ്മെന്റ്, ബാങ്കിംഗ്, അക്കൗണ്ടൻസി സ്പെഷ്യൽ നോട്ടിനും റെഗുലർ സൺഡേ ബാച്ച് അഡ്മിഷനും 9383-407240 എന്ന മഹാത്മാ നമ്പറിൽ വിളിക്കുക.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ആധുനികമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
14: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
15: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. ഫോൺ 8547-108649.
16: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
17: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
18: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
19: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
20: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
21: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
20: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
21: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
20: ഏറ്റവും പുതിയ റിലീസുകൾ,
21: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
20: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
19: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
20: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
22: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
23: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
24: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
22: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
25: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോടിലെ, തുടർന്ന് ഡൽഹിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ.
23: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105, 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണപ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ 31 മാസം സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് കോഴിക്കോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPC കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി

0: പാർപ്പിക്കാൻ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റി താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDO നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൗകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൗണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी गुजरात राज्यस्य सूरतनगरे 18,000 कोटि रूप्यकाधिकमूल्यानां मार्ग विद्युतः अथ च औद्योगिक विकास परियोजनानां शुभारम्भं विहितवान्. सः आदौ हजीरा क्षेत्रं गत्वा औद्योगिकाधारभूत संरचना कार्याणां समीक्षां विहितवान् सहैव जनसभामपि संबोधितवान् अनन्तरं प्रधानमन्त्री

0: നേരി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ഈ വയസ്സിലിടയിൽ ഞമ്മക്കിപ്പോ ഇത് കിട്ടിയേ. വിമാനത്തിൽ പോയ യാത്ര ആദ്യമായിട്ടാ, സുഖയാത്രയാ, നമുക്ക് വളരെ സന്തോഷ ഇത് പോയല്ലേ.
1: ഇക്കഴിഞ്ഞ മെയ് 7 കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം പറന്നുയർന്നപ്പോൾ സഫലമായത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്ന് വിചാരിച്ച് വീട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന കുറച്ച് വയോജനങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമായിരുന്നു. ഇവരുടെ ആകാശയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ചൊക്ലിയിലെ അമരന്തൈൻ ക്ലബ്ബായിരുന്നു. ചൊക്ലി എന്ന പോലെ അമരന്തൈനുമുണ്ട് പേരിലെ സവിശേഷത. മലയാള ഭാഷയ്ക്ക് ആദ്യമായി നിഘണ്ടു സമ്മാനിച്ച ഹെർമൻ ഗുണ്ടർട്ടിനെ മലയാളം പഠിപ്പിച്ച ഊരാച്ചേരി ഗുരുക്കന്മാരുടെ നാടാണ് ചൊക്ലി. ഇവിടുത്തെ പുതുതലമുറ അവരുടെ താൽപര്യപ്രകാരം ഇട്ട പേരാണ് അമരന്തൈൻ. നമുക്ക് പോകാം ഈ ക്ലബിന്റെ വിശേഷങ്ങളിലേക്ക്.
2: ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി ആണ്ടിപ്പിടികയിൽ പ്രവർത്തിക്കുന്ന അമരന്തൻ ക്ലബ്ബ് മാതൃകാപരമായ പ്രവർത്തനമാണ് കഴിഞ്ഞ 4 നടത്തിക്കൊണ്ടിരിക്കുന്നത്.
1: അമരന്തൈൻ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ്.
2: നാട്ടിൽ ചെറുപ്പക്കാരൊക്കെ ജനകീയ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നില്ല എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർക്കാകെ അഭിമാനവും അതുപോലെ തന്നെ മാതൃകാ പ്രവർത്തനമാണ് അമരന്തൻ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലെ ഒരു പൊതുമൈതാനം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ 3 മുന്നേ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. യോഗത്തിൽ 125 ആളുകൾ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ പ്രഖ്യാപിച്ചത് നമുക്ക് എല്ലാവർക്കും ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവർക്കും വന്നിരിക്കാൻ പൊതുവിടം വേണം. ആ പൊതുവിടം ജനകീയമായി സംഘടിപ്പിക്കുക എന്നുള്ള നിർദ്ദേശമാണ് വെച്ചത്. അപ്പോൾ അന്ന് തന്നെ യോഗത്തിൽ വന്ന പല ആളുകളും നാട്ടിലെ പൗരപ്രമുഖന്മാരും മറ്റുള്ള ആളുകളൊക്കെ 2 1 ലക്ഷം രൂപ 50,000 മിനിമം 5,000 രൂപയെങ്കിലും സാധാരണ നാട്ടിൻ പുറത്ത് പണിയെടുക്കുന്ന ആളുകൾ പോലും സംഭാവന ചെയ്യുകയാണ് ഉണ്ടായത്. 6 ആ 10 ലക്ഷത്തോളം രൂപ ശേഖരിച്ച് സ്ഥലം ഉടമക്ക് അഡ്വാൻസായി കൊടുത്ത് പിന്നീട് നിരവധി തവണ നിരവധി ചാലഞ്ച്, അച്ചാർ ചാലഞ്ച്, ബിരിയാണി ചാലഞ്ച്, അതുപോലെ തന്നെ നറുക്കെടുപ്പ് കുറികൾ ഇതൊക്കെ നടത്തിക്കൊണ്ടാണ് പണം സമാഹരിച്ചത്. ഏതായാലും ഒരു 2-3 കൊണ്ട് പൂർണ്ണമായി സ്ഥലം ഏറ്റെടുത്ത് 30 സ്ഥലത്ത് എല്ലാവർക്കും വന്നിരിക്കാനും പൊതു ഇടം എന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് സ്ഥാപിതമാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിലാണ് മാതൃകാപരമായ ഒരു പ്രവർത്തനം ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഏറ്റവും പ്രായം ചെന്ന ഇനിയൊരു ആകാശയാത്രയോ ഇനിയൊരു കപ്പൽ യാത്രയോ അതുപോലെ തന്നെ ഇനിയൊരു തീവണ്ടി യാത്രയോ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന 10 കണ്ടെത്തിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു വലിയ മുൻകൈ ഈ ക്ലബിന്റെ ഭാരവാഹികൾ നടത്തിയിരിക്കുകയാണ്. ഇനിയും അമരന്തൻ ക്ലബിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്കും ഒരു നാടിന്റെ മാതൃകയായ പ്രവർത്തനം നടത്താൻ സാധ്യമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എല്ലാ പിന്തുണയും ഈ ക്ലബ്ബ് മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടി ഉണ്ടാകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: ക്ലബിന്റെ പേരുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും സവിശേഷത പുലർത്താൻ ശ്രമിക്കുകയാണ്.
3: ശരിക്കും ആ ഒരു പേരുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര ശ്രദ്ധേയമായത് നമ്മളെ ക്ലബ്ബ്.
1: ക്ലബ് പ്രസിഡന്റ് എൻ കെ ആശിഷ്.
3: അത് തുടക്കത്തില് ഇതിന്റെ രൂപീകരണ സമയത്ത് ഒരു ചെറിയ കൂട്ടായ്മ എന്ന രീതിയിലാണ് ഇത് തുടങ്ങിയത്. ആ സമയത്ത് ശരിക്കും ഈ പേര് നിർദ്ദേശിച്ചത് എനിക്ക് തോന്നുന്ന ഒരു 18 ആ ഒരു 18-20 വയസ്സിലുള്ള പുതുതലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു പേര്.

0: പേര് നിർദ്ദേശിച്ചത്.
1: ഏജൻസി എന്ന് പറയാം. അപ്പോ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു പേരായിരുന്നു. അതിന്റെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിന്നെ മരണമില്ലാത്തത്, വാടാത്തത്, എപ്പോഴും നിലനിൽക്കുന്ന എന്നീ അർത്ഥങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. 4 വർഷമായി നമ്മളെ ക്ലബ്ബ് ചൊക്ലി ആണ്ടിപ്പടിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അപ്പോൾ അതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നാട്ടിലൊരു പൊതുമൈതാനം വേണമെന്നുള്ള ഒരാശയം മുൻനിർത്തിയിട്ടാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രദേശത്ത് തന്നെ ഒരു 30 സെന്റ് സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ 1ാം ഘട്ട ഗഡു ഒരു വർഷം മുന്നേ കൊടുത്ത് ഇപ്പോൾ 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു കുറി നടത്തിയിരുന്നു, സമ്മാന പദ്ധതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സംഖ്യ സ്വരൂപിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതുകൊണ്ട് മാത്രം ഇതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ അതിന്റെ ബാക്കി തുക കണ്ടെത്തിയിട്ട് സ്ഥല ഉടമക്ക് കൊടുത്തുകൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നാട് ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്കിത് ഏത് കാര്യമായാലും അതിന്റെ ഇടയിലാണ് ഈ ഒരു യാത്ര, അമ്മമാരെ യാത്ര സംഘടിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ നാടിന്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ സപ്പോർട്ടോട് കൊണ്ട് മാത്രമാണ് നടത്താൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൗണ്ട് മാത്രമല്ല, ഈ ഗ്രൗണ്ടിനോടനുബന്ധിച്ചിട്ട് ഇതിന്റെ ഓഫീസ്, അതേപോലെ തന്നെ വലിയൊരു ഹാള്, ആധുനിക സൗകര്യങ്ങളോടുള്ള ഒരു ഹാള്. അപ്പോൾ ഈ ഹാളിൽ നാട്ടിലുള്ള ഓരോ ആൾക്കാർക്കും ഏതെങ്കിലും ഒരു കാര്യത്തോട് താല്പര്യമുള്ളതായിരിക്കും, ഒന്നിക്കൽ ചിത്രരചന, അല്ലെങ്കിൽ പാട്ട്, മാർഷൽ ആർട്സ്, അല്ലെങ്കിൽ യോഗ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ ഡാൻസ്, പിന്നെ മറ്റ് രീതിയിലുള്ള ചെസ്. അപ്പോൾ നാട്ടിലുള്ള ഓരോ വ്യക്തിയും ഏതെങ്കിലും ഒരു ഇതുമായിട്ട് കണക്ട് ആയിരിക്കും. അപ്പോൾ മൊത്തം നാടിനെ ആ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ആ ഗ്രൗണ്ടുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കേന്ദ്രം ആക്കിയെടുക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിൽ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇത് കക്ഷി രാഷ്ട്രീയത്തിനും അതേപോലെ തന്നെ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ബൈലോ ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പാതയല്ല ഇപ്പോൾ ഉള്ളത്.
2: കൊച്ചി യാത്രയിൽ പങ്കാളിയായ സി പി ശാന്ത
3: ക്ലബിലുള്ള പറഞ്ഞത് അങ്ങനെ യാത്ര എൻഡിങ്ങള് പോണം. യാത്ര നമ്മള് എല്ലാവരും കൂടി ഒന്നിച്ച് പോയി, ഇഷ്ടക്കുറവൊന്നുമില്ല. ഇവിടുന്ന് എറണാകുളം എയർപോർട്ടിൽ പോയി, അവിടുന്ന് വിമാനത്തിൽ പോയി, പിന്നെ കപ്പലിലേക്ക് പോയി, ലുലുമാര് അങ്ങനെയുള്ള കുറെ എല്ലാം കണ്ട് ആദ്യമായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് കാര്യതാണ്, നല്ല യാത്ര തന്നെ. കപ്പലിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ 1-2 മണിക്കൂർ പോയി. വീട്ടിലിപ്പോ ഞാനും എൻ്റെ മോനും മോന്റെ ഭാര്യയും 2 കുട്ടികളും. മോന് ലൈൻ ബോർഡ് കട്ടിങ് ചോക്ലയില്. എന്നെ മക്കളെ നിർബന്ധിച്ച് നമ്മ പോട് ഓട് എന്നുള്ള നിർബന്ധത്തിൽ പെൺകുട്ടികളും 2 പെണ്ണും ഒരാണുമാണ്.
4: സാജീഷ് ക്ലബിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ കായികപരമായി കലാപരമായി നാടിന്റെ കൂട്ടായ്മ ഉണ്ടാക്കണം എന്നുള്ളൊരു ബോധത്തോടെയാണ് അതിലേക്ക് വരുന്നത്. ഓണത്തിന് പരിപാടികൾ, പിന്നെ അതേപോലെ തന്നെ മറ്റ് ന്യൂ ഇയർ, പിന്നെ അങ്ങനത്തെ ഫുട്ബോളുകൾ ഉണ്ടാകുന്ന സമയത്ത്, ലോകകപ്പുള്ള സമയത്ത് അതേപോലെ ഞങ്ങൾ പ്രദർശനം നടത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നെഹ്റു യുവകേന്ദ്ര എല്ലായി ബന്ധപ്പെട്ടിച്ച് അവർ നടത്തുന്ന പരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നെഹ്റു യുവകേന്ദ്ര ഒരുപാട് പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അവേർനെസ് ക്ലാസ്സുകൾ, അതേപോലെ പരിസ്ഥിതി ദിനത്തിന് വൃക്ഷത്തൈ നടൽ, അങ്ങനത്തെ പരിപാടികളെല്ലാം ക്ലബ്ബ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് നല്ല സപ്പോർട്ട്, നാട്ടുകാരുടെ നല്ല സപ്പോർട്ടാണ് ഇതിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പ്രധാനമായിട്ട് നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ കുടുംബശ്രീക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മളെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഓരോ കുടുംബശ്രീയിലും മെയിൻ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഓരോ പരിപാടി നടത്തുമ്പോൾ അവരെ കൂട്ടായ്മ അതൊരു വലിയൊരു സപ്പോർട്ടായി മാറുകയാണ്. എല്ലാ പരിപാടിക്കും അവരെ കൂട്ടായ്മയും കൂടിയാണ് ഇതിനെ വലിയൊരു വിജയമാക്കി തീർക്കുന്നത് നമ്മളെ പരിപാടിയിൽ. ഞങ്ങൾ ചൊക്ലി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മെയ് 31 ഞായറാഴ്ച മഴയത്തും മുൻപേ മഴക്കാല മുന്നൊരുക്കാഴ്ച ബന്ധപ്പെട്ട് ചില ശുചീകരണ പരിപാടി, അത് പ്രസിഡന്റാണ്, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനുപാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്ന ഞങ്ങൾ നാട്ടുവഴികളിലെ കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാം, അതുപോലെ വെള്ളത്തിന് ഒഴുകാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുക എന്നുള്ളതിനാണ് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ കൂടെ ചേർന്നും കുടുംബശ്രീ മറ്റ് അവരെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന ക്ലബ്ബ്.
2: എം ജാനകി.
5: എല്ലാം പോയവരും നല്ല നല്ല പോയിട്ടുണ്ടെല്ലാം കണ്ടിട്ട് വന്ന് എല്ലാം നല്ല സ്ഥലം നല്ല നല്ല ഇവിടുന്ന് ബസ് പോയി കണ്ണൂരെത്തി ആറിൽ പോയി ആദ്യമായിട്ട് പോയതാ ആരിറങ്ങിട്ട് ഹോട്ടലിൽ പോയി ചോറ് തിന്ന് ആ കട്ടലങ്ങനെ കട്ടലിൽ കുറേ പേരുണ്ടെന്നെ ആദ്യമായിട്ട് പിന്നെ മത്തി വേണ്ടിയില്ല ഒന്ന്. എൻ്റെ വീട്ടിൽ മോനുണ്ട്, മോൻ്റെ ഭാര്യയുണ്ട്, മോൻ്റെ മകനുണ്ട്, മോൻ്റെ ഹോട്ടലിൽ പണിയുടെ അവിടെ പോയിട്ടുണ്ടെന്ന് സന്തോഷമായി.
2: 4 വർഷം മുൻപ് തുടങ്ങിയ കൂട്ടായ്മയാണ് ക്ലബ്ബായി മാറിയത്. കായികം, ആരോഗ്യ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്.
0: പേര് നമിത്ത്, ഞാൻ ഈ ക്ലബ് അമരന്തേന്റെ സെക്രട്ടറിയാണ്. ഈ ക്ലബ്ബ് നമ്മൾ 2022 ഒരു കൂട്ടായ്മ രീതിയിൽ രൂപീകരിച്ചതാണ്. അതിനുശേഷം നമ്മൾ 2023 ക്ലബ്ബായി മാറ്റി അതിനെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു. തുടക്കത്തിൽ നമ്മൾ 9 അംഗമാണ് ഉണ്ടായിരുന്നത്, പിന്നീട് നമ്മളത് 19 ബയലോ ഉണ്ട്. ഇതിന് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ആൾക്കാരെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തെടുക്കുകയാണ്. നാട്ടിൽ നമ്മളൊരു കൂട്ടായ്മ രീതിയിൽ ഒരു പ്രവർത്തനം നടക്കാത്തതുകൊണ്ടാണ് നമ്മളൊരു കുറേ വർഷം മുന്നേ ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് നമ്മളതൊരു കൂട്ടായ്മ രീതിയിൽ ഉണ്ടാക്കിയെടുത്തത്, എന്നിട്ട് ക്ലബ്ബായിട്ട് രജിസ്ട്രേഷൻ ചെയ്തത്. ഫുട്ബോൾ ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ്, അതുപോലെ തന്നെ ആഘോഷ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, CPR അങ്ങനത്തെ ആരോഗ്യ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങിന് ആൾക്കാരെ പുറത്തുനിന്ന് വെച്ച്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായിട്ട് ക്ലബ്ബുമായിട്ട് സംഘടിപ്പിച്ചൊരു ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ നടത്തിയിട്ടുണ്ട്. CPR ചോക്കിങ്ങും നാട്ടിലുള്ള കായികവും കലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊതുമൈതാനം അല്ലേ, പൊതുമൈതാനം നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൗണ്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ് നമ്മൾ ഇവിടുന്ന് ക്ലബിന്റെ രീതിയിൽ പുറത്തുനിന്ന് ആളെ വിളിച്ച് നമ്മൾ ഇവിടെ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നുണ്ട്, മയക്കുമരുന്നിനും ലഹരിക്കെതിരെയായിട്ടുള്ള. ഇനിയും മുന്നോട്ട് അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുണ്ട്.
2: ആദ്യ വിമാനയാത്രയും കൊച്ചിയിലെ വിശേഷങ്ങളും എത്ര പറഞ്ഞാലും മതിയാവില്ല.
5: ക്ലബിന്റെ വകയിൽ പിന്നെ ഇവിടുന്ന് കണ്ണൂർ പോയി, കണ്ണൂരിന്ന് എയർപോർട്ടിലെത്തി, ആടന്ന് എയർപോർട്ടിലെ വിമാനത്തുകാരി ആടന്ന് കൊച്ചിയിലെത്തി.
2: കെവി നാരായണി.
5: സുഖയാത്രയാ, ഒരു മോശമില്ല, നമുക്ക് വളരെ സന്തോഷാ. ഇത് പോയല്ലേ ഈ വയസ്സിലിടയിൽ നമുക്കിപ്പം ഇത് കിട്ടിയേ. അങ്ങനെ ആടന്ന് കൊച്ചിയിലെത്തിയേ അനക്കാട് പൂച്ചെടിയും കണ്ടിട്ടൊരത്ഭുതാ. പുറത്തിറങ്ങിയത് നമ്മളൊരാൾ ഒരു പെൺകുട്ടിയും രണ്ടാണുങ്ങളും വന്ന് വണ്ടി കൂട്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോയി അറിഞ്ഞ് നമുക്ക് ചായ എന്തെന്നാ വേണ്ട ഇഷ്ടം പോലെ വാങ്ങിത്തന്ന് എന്നിട്ട് പിന്നെ പോയത് എല്ലാം കാണാത്തൊരു കാര്യമാണ്. നല്ല അത്ഭുതപ്പെട്ടിട്ട് കണ്ട് അവിടെ ഒരുപാട് ആളുണ്ട്. ആടന്ന് തിരിച്ച് ലുലുമാലിൽ പോയി. എന്നാന്ന് പറഞ്ഞാല് ആടെ ഭയങ്കര സാധനം പോലെ ഒന്നും നമ്മളാൽ വാങ്ങാനാവില്ല. പിന്നെ സാധനം കയറ്റുന്ന ഇതെല്ലാം കൊണ്ടുവന്ന് എല്ലാം കണ്ടിരുന്നു ആടന്ന്. പിന്നെ നമ്മൾ പൈസ ഒന്നും ഒരുക്കിയിട്ട് പോയല്ലേ, നമ്മൾ ഇവർ കൊണ്ടുപോയതല്ലേ. അങ്ങനെ ആടന്ന് പിന്നെ ഉച്ചയാണ്ടൊക്കെ നമുക്ക് ഭക്ഷണം ഇഷ്ടം പോലെയുള്ള ഭക്ഷണം എല്ലാം എന്തെന്നാ വേണ്ടത് അതെല്ലാം തന്നിന്. ആടന്ന് കഴിഞ്ഞ് പുറത്ത് വന്നേരെ പറഞ്ഞ് ഇവിടെ ഒരു തീവണ്ടി ഉണ്ട് മെട്രോ, അതിൽ കയറണം. അതിൽ കയറിയിട്ട് നമ്മൾ കൊച്ചിയിൽ കപ്പലിലേക്ക് പോയി. കപ്പലിൽ 2 മണിക്കൂർ വലിയ കപ്പലാ. ഞാനൊക്കെ കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഷുഗറ് കുറഞ്ഞു പോയിട്ട് കപ്പലിന്റെ മേലത്തെ തട്ടിൽ കിടന്നിനാ. കാറ്റും എല്ലാം ഉണ്ട്, ഭയങ്കര വെള്ള നടുക്കടല്ല നമ്മളില്ലെന്നാ ഉറു പറഞ്ഞ്. അങ്ങനെ ആടന്ന് പുറത്ത് വന്ന് കൊച്ചിയിൽ നിന്ന് ഞങ്ങൾക്ക് 10 ഓരോ ടിക്കറ്റ് വന്നേ ജയിച്ച വകയിൽ. അങ്ങനെ നമ്മൾ ആടന്ന് കണ്ണൂരേക്ക് തീവണ്ടിക്ക് വന്ന് വന്ദേഭാരതത്തിൽ നല്ല സുഖം തന്നെ. അങ്ങനെ കണ്ണൂർ വന്ന് ആടി ഇറങ്ങിയവരെ ആടന്ന് പോയാളെ കൂട്ടിയിട്ട് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നു. 76 വയസ്സിലിടെ ഞാൻ ഒരു ദൂരയാത്രക്കും പോയിട്ടില്ല, മലക്ക് പോയിന് 3 പ്രാവശ്യം അമ്പലങ്ങളെല്ലാം കണ്ടിന്. വിമാനത്തിൽ പോയ യാത്ര ആദ്യമായിട്ടാ. കപ്പലോ, കപ്പൽ കണ്ട്, കൊച്ചി കണ്ട്, ലുലുമാല് കണ്ട്, മെട്രോ കണ്ട്, ഇനി പോകാൻ കഴിയോ വയസ്സോരോ പോണോ നോക്കട്ടെ, കഴിഞ്ഞങ്ങ് പോവുക അല്ലെങ്കിൽ വേണ്ട. എൻ്റെ മോനും മോൻ്റെ 2 കുട്ടികളും ഈടുന്ന് തുന്നപ്പണിയെടുക്കുന്ന ആങ്ങളെ ഞാനോ വളരെ സന്തോഷാ. എൻ്റെ മോള് എന്നോട് പറഞ്ഞു ഇനിയൊരു അവസരം കിട്ടൂല്ലമ്മേ, കണ്ണോപ്രഷൻ കഴിഞ്ഞിട്ട് 22 പാർത്തിന് ഞാൻ പോകുമ്പോൾ അമ്മ പോടുന്നു. ഞാൻ ഉള്ളെടുത്തതിനുള്ളിൽ കണ്ണോപ്രഷൻ കഴിഞ്ഞിട്ട് ആടന്നാ പോയെ. എല്ലാവരെയും കണ്ടതിൽ അതിയായ സന്തോഷം.
2: എക്സിക്യൂട്ടീവ് അംഗം എം സന്തോഷ്.
6: വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നതുമായ അമ്മമാരെ, അതുപോലെ ഇതുവരെ പ്ലെയിൻ യാത്ര നടത്താത്തതും നമുക്ക് ഒരു ദിവസം പിന്നെ രാവിലെ മുതൽ ഓരോന്ന് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള യാത്രയും, അതോടൊപ്പം സമൂഹത്തിന് തന്നെ നമ്മുടെ അമ്മമാരെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകതയും, അങ്ങനെയുള്ള രീതിയിൽ ഒരു പരിപാടി നടത്തിക്കൂടെയെന്ന് അങ്ങ് ചോദിക്കുകയും അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതിന് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് അത്തരത്തിലുള്ളൊരു യാത്ര സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. 2026 അത് May 7 കണ്ണൂരിൽ നിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് ഇറങ്ങി മെട്രോയിൽ ലുലു മാളിൽ നിന്ന് പിന്നെ നേരെ കപ്പൽ, അവിടെ നിന്ന് തിരിച്ച് വന്ദേഭാരതിൽ നേരെ കണ്ണൂരേക്ക്. 10 അമ്മമാരും അതിന് സഹായികളായിട്ട്

0: ലേഡീസും പിന്നെ എക്സിക്യൂട്ടീവ് അംഗം എല്ലാവരും സഹായികളായിട്ട് പോയ ആളുകളെല്ലാം ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. അതുപോലെ തന്നെ രാവിലെ അന്ന് മഴയായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഈ അമ്മമാരെ യാത്രയാക്കി ആണ്ടിപ്പടി എന്ന് പറഞ്ഞ പ്രദേശത്ത് വരികയും വളരെ സന്തോഷത്തോടുകൂടിയാണ് അവരെ യാത്രയാക്കിയത്. പ്രദേശത്തുള്ള ഒരുവിധ ആളുകളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആട സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തുള്ള കുറച്ച് ആളുകൾ എയർപോർട്ടിൽ നിന്ന് പൂച്ചെണ്ട് കൊടുത്ത് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് അവർ സ്വീകരിക്കുകയും അവരും നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്രായം കൂടിയ ആളുകളാണ്. ഇതുവരെ ഓരോ സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദിവസം തന്നെയാണ് അവർക്ക് സമ്മാനിച്ച ഈ ക്ലബ്ബ്. എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു അൽഹിന്ദ് ട്രാവൽസാണ് ഇത് ടൂർ ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ അവരെ വണ്ടി എയർപോർട്ടിൽ നിന്ന് വന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് പിന്നെ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. കൂടെ ഒരു ബി എസ് സി നഴ്സിംഗ് ആയിട്ടുള്ള ലേഡി ഒരു സപ്പോർട്ട് ചെയ്ത്, എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബൈ ചാൻസ് വന്നാൽ അപ്പോൾ അത്തരത്തിലുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മെട്രോ ഒന്ന് നേരെ ലുലു മാളിലേക്ക് പോയി. ലുലു മാളിൽ നിന്ന് നല്ല സ്വീകരിക്കുകയും ചെയ്ത് നേരെ പിന്നെ കപ്പലിലേക്ക് പോവുകയാണ് ആ ചെറിയതിൽ. അപ്പോൾ അതിനുശേഷം നേരെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേഭാരതിന് തിരിച്ചു വന്നു. മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് എല്ലാ ആളുകളും പറയുകയാണ് ചെയ്തത്. തിരിച്ചു വരുമ്പോൾ സന്തോഷം. ചെലവ് സ്പോൺസർ ചെയ്തത്, ഒരു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ക്ലബിൻ്റെ എക്സിക്യൂട്ടീവുള്ള ആളുകൾ തന്നെയാണ്. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും അതോടൊപ്പം ഇനി സാധ്യത ഒരു പ്ലെയിൻ യാത്രക്ക് സാധ്യത കുറഞ്ഞ ആളുകളെയാണ് പരിഗണിച്ചത്. അതെല്ലാം ക്ലബ്ബ് തന്നെയാണ് സെലക്ട് ചെയ്ത്. ക്ലബിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇത് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് സ്പോൺസർ ചെയ്ത്. ഈ പ്രദേശത്ത് കലാ സാംസ്കാരിക രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബായിട്ട് 4 വർഷം കൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിലോട്ട് തന്നെ മികച്ചു നിന്നിട്ടുണ്ട്. പഞ്ചായത്ത് കല കേരളോത്സവം അതുപോലെ തന്നെ മറ്റ് പല പരിപാടികളും മുൻകൈയെടുത്ത് നടത്താറുണ്ട്. ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ്, എന്തായാലും ഒരു 2 മാസത്തിലൊരു പരിപാടി ഈ ക്ലബ്ബ് പ്രദേശത്ത് നടത്തുന്നുണ്ട്. ഒരു കൂട്ടം നല്ല ചെറിയുറുക്കുള്ള ചെറുപ്പക്കാർ തന്നെ അതിന് മുൻകൈയെടുത്ത് ചെയ്യുന്നുണ്ട്.
1: സമൂഹത്തിലെ പ്രായമായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് അന്തസ്സും സുരക്ഷിതത്വവുമുള്ള ജീവിതം ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വയോജന ക്ഷേമ വകുപ്പ് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളേ ആയുള്ളൂ. ഈ ആശയം നേരത്തെ അംഗീകരിച്ചുള്ള ചുക്ലി അമരന്തായിൻ ക്ലബ്ബ് മാതൃകാപരമായി ഉൾക്കാഴ്ചയോടെ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമെന്ന് കരുതട്ടെ. ഇന്നത്തെ ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി കെ രാജശ്രീ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
4: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കരാർ അടിസ്ഥാനത്തിൽ ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസ ശമ്പളം 27,000 രൂപ, പ്രായപരിധി 55 വയസ്സ്, യോഗ്യത പത്താം ക്ലാസ് പാസ്,

0: ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകൾ ഈ മാസം 9 ഓൺലൈനായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 10 രാവിലെ 10 മണിക്ക് NHM ജില്ലാ ഓഫീസിൽ നടക്കും. യോഗ്യത MBBS ഡിഗ്രിയും TCMC രജിസ്ട്രേഷനും. പ്രായപരിധി 67 വയസ്സ്. ഫോൺ നമ്പർ 0467220949466. ആദൂർ GHSS ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ അറബിക് വിഭാഗത്തിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 8 രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നടക്കും. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 10 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94000064497. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ്, കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവ സംയുക്തമായി 9 രാവിലെ 10 മണി മുതൽ വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. SSLC, ഡിഗ്രി, ഡിപ്ലോമ, ITI, BTech, BPED, കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9207155700. ജീവനി സെന്റർ ഫോർ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 8 രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പാൾ ചേംബറിൽ നടക്കും. യോഗ്യത സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 91 88 90 02 14. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 9 രാവിലെ 10:30 കോളേജിൽ നടക്കും. യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 0467221400. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുമായി ഈ മാസം 8 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. ഫോൺ നമ്പർ 98 95 29 58 30. കലക്ട്രോൺ ഇന്ത്യയെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 90 72 59 24 12. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ആശാ വർക്കറെ നിയമിക്കുന്നു. വാർഡ് 14 സ്ഥിരതാമസമുള്ളവർക്ക് മുൻഗണന. രേഖകൾ സഹിതം 9 രാവിലെ 10:30 കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0497 28 60 234. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ R. പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച

0: രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസന പാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
1: വർഷ 2025-26 മേ ഭാരത് 7.7% കി ഗ്രോത്ത് റേറ്റ് ഹാസിൽ കിയ ഓർ പിച്ചല ക്വാർട്ടർ ജോ 31 മാർച്ച് കോ ഖത്മ ഹുവാ ഉസ്മേ ബി ഭാരത് കി ഗ്രോത്ത് 7.8% രഹീ ഹൈ ഓർ യേ ദുനിയാ മേ തേജ് ഗതി സേ ആഗേ ബഡ്നേ വാലി ബഡി ഇക്കോണമി ഹൈ.
0: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയ് 57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
3: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോം സ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രായേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കണ്ണൂർ.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI
7: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
8: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
9: 50% ഫീസുള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്.
10: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
11: അപൂർവ ഗാനം.

1968 ശശികുമാർ സംവിധാനം ചെയ്ത ലവ് ഇൻ കേരള എന്ന ചിത്രത്തിൽ പി ലീലയും മഹാലക്ഷ്മി എന്ന നവാഗത ഗായികയും ചേർന്നു പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം. കുറ്റാന്വേഷണ ചിത്രമായ ലവ് ഇൻ കേരളയിൽ കമല എന്ന മറ്റൊരു നവാഗത ഗായിക കൂടി പാടുന്നുണ്ട്. ആ പാട്ടും പി ലീലയോടൊത്തുള്ളതാണ്.

0: നിങ്ങൾക്കറിയാമോ? ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നേപ്പാൾ സ്വദേശി കാമി റീത്തയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി. ഷെർപ്പ വിഭാഗത്തിൽ പെടുന്ന ഇദ്ദേഹം 32 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്. ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ കെൻഡൻ കൂളാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിലെ അംഗമല്ലാത്ത വ്യക്തി. മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238. സ്പോർട്സ് ടൈം.

0: കരുത്തും സാങ്കേതിക മികവും ഒരുപോലെ ആവശ്യമായ കായിക ഇനമാണ് പവർലിഫ്റ്റിംഗ്. സംസ്ഥാന പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ അഭിഷ സാജുവിന്റെ വിശേഷങ്ങളും പവർലിഫ്റ്റിംഗിന്റെ സാധ്യതകളും പരിചയപ്പെടാം ഇന്നത്തെ സ്പോർട്സ് ടൈമിലൂടെ.
1: സാധാരണ ഒരു വിറ്റമിനായിട്ട് ഇങ്ങനെ പോയിരുന്നു.
0: സംസ്ഥാന പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിമൻ കാറ്റഗറിയിൽ 84 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയ ചാല കിഴക്കേക്കര സ്വദേശി അഭിഷ സാജു.
1: ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ലിവിഷ് രവീന്ദ്രൻ തന്നെ കോച്ചായിരുന്നു. കൊറോണ ടൈം ആ സമയത്ത് വർക്കൗട്ടിനൊക്കെ പോയിരുന്നു, ഇതിന്റെ പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് കോമ്പറ്റീഷൻ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ വർഷമാണ് ഞാൻ കോമ്പറ്റീഷന് ഇറങ്ങിയത്, അതിലെ ജില്ലയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു. ഞാൻ വെയിറ്റ് കൂടുതലായതുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറക്കാൻ അങ്ങനെ ഇതിൽ പോയതാണ്. അപ്പോഴാണ് ട്രെയിനർ ചോദിച്ചത് കോമ്പറ്റീഷൻ ഇറങ്ങുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ എന്നാ ഇറങ്ങാന്ന് വിചാരിച്ചു. ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ സ്പോർട്സിനൊക്കെ പങ്കെടുത്തോണ്ട് ആ രീതിയിൽ അങ്ങനെ ഇറങ്ങി. മത്സരിച്ചിട്ട് കിട്ടിയത് കൊണ്ടോ പിന്നെയും ചെയ്യണം തോന്നി. ഞാൻ ചാലി സ്കൂളിലായിരുന്നു, അവിടുന്ന് ഡിസ്ട്രിക്റ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിംഗിന് സ്കൂളിൽ നിന്നൊക്കെ ഫസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. ആയിരം ഇത് വെച്ചിട്ടാണ് ജിമ്മില് കോമ്പറ്റീഷൻ പവർ ലിഫ്റ്റിംഗിൽ ഇറങ്ങിയതും തന്നെ. പെർലശ്ശേരിയാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചത്. വിവാഹം കഴിഞ്ഞത് 2014. ഭർത്താവ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, ക്രെയിൻ ഓപ്പറേറ്റർ ആണ്. സജു എന്ന പേര്, മുഴപ്പാല സ്വദേശിയാണ്. മോള് അവിക, 5ാം ക്ലാസ് പഠിക്കുന്ന. മോൻ ധ്രുവിക്ക്.
0: അവിചാരിതമായാണ് പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്ക് അഭിഷ കടന്നു വന്നത്.
1: 2025 ഞാൻ കോമ്പറ്റീഷൻ ചെയ്തു, പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തു, ജിമ്മിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പൊ കോച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ട് കോമ്പറ്റീഷൻ ഇറങ്ങുന്നോന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പ്രാക്ടീസ് തുടങ്ങി. ഒരു മാസം ഇതിനു വേണ്ടിയിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്തു. ജില്ലയിലത് സെക്കൻഡ് ആയിരുന്നു, സ്റ്റേറ്റിൽ പോയി അവിടുന്ന് ഗോൾഡ് അടിച്ചു. ഭയങ്കര ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു. സെക്കൻഡ് ആയിരിക്കും ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. പിന്നെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ എന്റെ കൂടെ വന്ന കുട്ടികളും ജിമ്മിലെ കുട്ടികളും കോച്ചും എല്ലാവരും എനിക്ക് ഗോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് പ്രയത്നിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മളെ പ്രതീക്ഷിക്കുന്നില്ല. ഞാനിതെടുത്തത് ടോട്ടൽ വെയിറ്റ് 252. ഫസ്റ്റ് സ്കോട്ട് ഉണ്ട്, പിന്നെ ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്, ഇത് മൂന്നും കൂടിയിട്ടാണ് പവർ ലിഫ്റ്റിംഗ്. സ്കോട്ട് എടുത്തത് 115 എടുത്ത്, മൂന്ന് അറ്റംപ്റ്റ് ഉണ്ട്. ബെഞ്ച് എടുത്തത് 40, ഡെഡ് ലിഫ്റ്റ് എടുത്തത് 127. അത് ടോട്ടൽ കൂട്ടി നോക്കിയിട്ടാണ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ തീരുമാനിക്കുന്നത്.
0: കൃത്യമായ പരിശീലനവും ചിട്ടയായ ജീവിതവും നയിച്ചതോടെയാണ് അഭിഷയ്ക്ക് ആരോഗ്യമുള്ള ജീവിതം ലഭിച്ചത്.
1: കല്യാണം കഴിഞ്ഞ് 2015 മോള് പ്രഗ്നന്റ് ആയി, നല്ല വണ്ണം വെച്ചു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, ഭയങ്കര വണ്ണമായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനും. ഡ്രസ്സ് ഒന്നാമത് കാര്യം ഡ്രസ്സ് ഇടലായിരുന്നു. അങ്ങനെയാണ് ജിമ്മിലൊക്കെ പോയിട്ട് നല്ലോണം ഫാറ്റ് ലോസ് ഒക്കെ നടന്നു. നല്ല ഡ്രസ്സൊക്കെ ഇടാനൊക്കെ പറ്റി. ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം, പ്രോട്ടീൻ ഒക്കെ നല്ലോണം കഴിക്കണം, വെള്ളം കുടിക്കണം. അവര് കോച്ച് പറയുന്ന പോലെ തന്നെ ഒരു ചിട്ടയായ ഒരു ഇതിൽ തന്നെ പോകണം, അതായത് ഷുഗർ കട്ടും അങ്ങനെയൊക്കെ എടുത്തിട്ട്. ആദ്യമൊക്കെ കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞു. ഡെലിവറി കഴിഞ്ഞപ്പോ ഞാൻ 90 ആയിരുന്നു, അതിൽ നിന്ന് കുറഞ്ഞ ഒരു 85-84. പക്ഷെ അവിടെ പോയി നമുക്ക് പിന്നെ വെയിറ്റ് കുറക്കല് മാത്രല്ല, നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആദ്യമൊക്കെ നമുക്ക് മടിയായിരിക്കും, കാരണം എന്ന് വെച്ചാല് നമ്മള് വെയിറ്റ് എടുക്കുമ്പോ ഒക്കെ നമുക്ക് വേദനയൊക്കെ വരും, കാലിനൊക്കെ വരും, ഭയങ്കര മോശം. പക്ഷെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ വെയിറ്റ് കൂട്ടിക്കൂട്ടി എടുത്ത് അങ്ങനെയാണ്. ചിലവര് പറയും ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കുറയുന്നില്ല അങ്ങനെയൊക്കെ പറയും. നമ്മള് വെയിൻ മെഷീനിൽ നോക്കിയിട്ടല്ല ഫാറ്റ് ലോസ് നടന്നിട്ടുണ്ടാവും. ഞാൻ എങ്ങനെയാ നോക്കുന്നത് വെച്ചാല് പഴയ എന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നോക്കും, അപ്പൊ അതൊക്കെ ഭയങ്കര ലൂസ് ആയിരിക്കും. അപ്പൊ ഫാറ്റ് ലോസ് നടന്നിട്ടുണ്ടാവും. വെയിറ്റ് ചില സമയം അതേപോലെ ആയിരിക്കും. ഇപ്പൊ 77 ആണെങ്കിലും ഞാൻ നല്ലോണം കുറഞ്ഞ പോലെ, എല്ലാരും പറഞ്ഞു മുഖമൊക്കെ ഒട്ടി എന്തോ പോലെ എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് നല്ല സ്ട്രെങ്ത് ആയിരുന്നു. ഫ്രണ്ട്സിനോടൊക്കെ പറയലുണ്ട് എന്തിനാ വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ നേരം കളയുന്നത്, അവിടെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാറ മെലിയലല്ല. നമുക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും, മനസ്സിനും നല്ലൊരു ഉന്മേഷമായിരിക്കും.
0: ജിംനേഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന വനിതകളടക്കമുള്ള പുതുതലമുറയ്ക്ക് പോലും വലിയൊരു ഭാവി വാഗ്ദാനം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് പവർലിഫ്റ്റിംഗ്.
2: പവർലിഫ്റ്റിംഗ് ചെയ്യുക, സ്കോട്ടാണ്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്, ഈ മൂന്ന് സാധനങ്ങളാണ്. അപ്പൊ ഇത് സ്പെഷ്യലൈസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് മത്സരങ്ങളിൽ പങ്കെടുക്കുക.
0: ദേശീയ പവർലിഫ്റ്റിംഗ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പവർലിഫ്റ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ പവർലിഫ്റ്റിംഗ് ഫെഡറേഷൻ ലൈസൻസ്ഡ് കോച്ചും ദേശീയ പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ജേതാവുമായ മോഹൻ പീറ്റേഴ്സ്.
2: 8 കാറ്റഗറി സീനിയേഴ്സിന്, സബ് ജൂനിയർ ജൂനിയർ 9 കാറ്റഗറി, വിമൻ ആണെങ്കിൽ 43, 47, 52, 57, 63, 69, 76, 84 + 84. എന്നെ ആണെങ്കിൽ സബ് ജൂനിയറും ജൂനിയറിൽ 53 ഉണ്ട്, 59, 66, 74, 83, 93, 105, 120 + 120. ഇത്രയാണ് കാറ്റഗറി. ഓരോ ബോഡി വെയ്റ്റ് കാറ്റഗറി ഓരോ സമയം ക്രമീകരിക്കും. ആ സമയത്ത് ബോഡി വെയ്റ്റ് കൊടുത്ത് ഏത് ബോഡി വെയ്റ്റ് കാറ്റഗറിയിലാണ് നിങ്ങൾ വിജയമായത് ആ ബോഡി വെയ്റ്റിലേക്ക് നിങ്ങൾ എൻട്രി കൊടുക്കും. ആ എൻട്രിയിൽ നിങ്ങൾ ബോഡി വെയിറ്റ് നിശ്ചയ സമയത്ത് കാണിച്ചിട്ട് ആ കോമ്പറ്റീഷനിൽ എൻ്റർ ചെയ്യണം. നിങ്ങളെ നിശ്ചയിത ബോഡി വെയിറ്റ് ആ സമയത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ മത്സരത്തിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റില്ല. ഇപ്പം എന്നിലാണെങ്കിൽ 59 തന്നെ ആയിരിക്കണം അതിനകത്ത്, 53-59. അപ്പം അതിനിടയിൽ നിങ്ങൾ എവിടെയെങ്കിൽ വരാം. മൂന്ന് റെഫറീസ് ഉണ്ടാവും. മൂന്ന് റെഫറീസിൽ മൂന്നാക്കും ഓരോ സിഗ്നൽ ലൈറ്റ്സ് കൊടുക്കും. ഗുഡ് ലിഫ്റ്റ് ആണ് എങ്കിൽ വൈറ്റ് ലൈറ്റ് പ്രയോഗിക്കാം, നോ ലിഫ്റ്റ് ആണെങ്കിൽ ചുവന്ന ലൈറ്റ് പ്രയോഗിക്കാം. മൂന്ന് റെഫറീസ് എന്ന് പറയുമ്പോൾ രണ്ടാളെ ചുവപ്പും ഒരാൾ വള്ളി ഇട്ടണമെങ്കിൽ ആ ലിഫ്റ്റ് നോ ലിഫ്റ്റ് എന്ന് നമ്മൾ പറയും. രണ്ട് വള്ളിയും ഒരു ചുവപ്പും ആണെങ്കിൽ അതിന് ഗുഡ് ലിഫ്റ്റ് എന്ന് പറയാം. പക്ഷേ ഭൂരിപക്ഷ റെഫറീസ് അംഗീകരിച്ചത് മൂന്ന് വള്ളിയാണെങ്കിൽ ഗുഡ് ലിഫ്റ്റാണ്, മൂന്ന് ചുവപ്പാണെങ്കിൽ അത് നോ ലിഫ്റ്റാണ്. ഗെയിമുമായിട്ട് ഒരു പരിചയം ഇല്ലാത്തവർത്തനാണ് ഇത് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഒരു ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ലൈറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കുക. പക്ഷെ ഗെയിമുമായിട്ട് ധാരണയുള്ള ഒരാൾക്ക് ഈ ലിഫ്റ്റ് കണ്ടാൽ മനസ്സിലാവും. ഷോൾഡറിന്റെ പിന്നിൽ ബാർ വെയിറ്റ് എടുത്ത് വെക്കും, ഫുൾ ഡെപ്തിൽ ഇരിക്കുക, തിരിച്ചെണീക്കുക. അപ്പം അതിനു മുമ്പ് റഫറി കമാൻഡ് കൊടുക്കും. വെയിറ്റ് എടുത്ത് നിശ്ചലമായ സെറ്റായി കഴിഞ്ഞാൽ റഫറി സ്കോട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കും. ഫുൾ ഡെപ്തിലിരുന്ന് തിരിച്ചെണീച്ചിട്ട് സെറ്റായി നിൽക്കണം. അവിടുന്ന് റാക്കിന്ന് ഒരു കമാൻഡ് കൊടുക്കും. അപ്പം റാക്കിലേക്ക് എടുത്തു വെക്കും, അത് സ്കോട്ട്. ബെഞ്ച് പ്രസ് ബെഞ്ചിൽ കിടക്കും, വെയിറ്റ് കയ്യിലെടുത്ത് തരും, അത് ചെസ്റ്റിലോട്ട് ഡൗൺ ചെയ്തിട്ട് തിരിച്ചങ്ങോട്ടേക്ക്. അപ്പം അവിടെ റഫറീന്റെ കമാൻഡ് മൂന്നെണ്ണാന്ന്. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ മെല്ലാണ് ചെസ്റ്റിലോട്ട് എടുത്ത് വെക്കുക. പ്രസ് എന്ന് പറയുമ്പോൾ പ്രസ് ചെയ്ത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് പോകുക. റാക്ക് എന്ന് പറയുമ്പോൾ തിരിച്ച് റാക്കിലോട്ട് വെക്കുക. അതുപോലെ തന്നെ ഡെഡ് ലിഫ്റ്റിൽ വെയിറ്റ് താഴെ ഉണ്ടാവും, ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ ഷോൾഡർ ബാക്കിലേക്ക് നിറു നിൽക്കുക. അപ്പം അവിടെ ഒറ്റ ഒന്നല്ല, നിറന്ന് നിന്ന ശേഷം ഡൗൺ എന്ന് റഫറി പറയുമ്പോൾ മാത്രമേ വെയിറ്റ് താഴെ വെക്കാൻ പാടുള്ളൂ, ഇടലല്ല. ഒരു കറക്റ്റ് സ്പോട്ടിൽ നിശ്ചലമായിട്ടുണ്ടെങ്കിൽ റഫറി കമാൻഡ് കൊടുക്കും. സെറ്റായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, കോമ്പറ്റീഷൻ മൈൻഡ് എന്ന് സെറ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മത്സരിക്കാൻ ഈ കുട്ടി പെർഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ കോമ്പറ്റീഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ പ്രോത്സാഹിപ്പിക്കും, അതിനെ തയ്യാറാക്കും. അതാണ് നമ്മളെ ജോലി. പവർ ലിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് പവർ ലിഫ്റ്റിംഗ് ചെയ്യിപ്പിക്കും, പവർ ലിഫ്റ്റിംഗ് ചെയ്യേണ്ട സപ്പോർട്ടിംഗ് എക്സസൈസ്, അതുമായിട്ടുള്ള ട്രെയിനിങ് ഷെഡ്യൂൾ ഇതൊക്കെ കൊടുക്കണം കുട്ടിക്ക്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഷെഡ്യൂൾ കൃത്യമായി പാലിച്ച് പോവുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് ആ കുട്ടീനെ കൊണ്ട് തിരിച്ച് കിട്ടുന്ന രീതിയിൽ ചെയ്യിപ്പിക്കാൻ പറ്റും.
0: വെയിറ്റ് ലിഫ്റ്റിംഗും പവർ ലിഫ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞാലോ?
2: വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പം അത് ഒളിമ്പിക് ഗെയിമാണ്. രണ്ട് ഇവന്റ് അതിൻ്റെ അകത്തുള്ളത്. സ്നാച്ച്, ക്ലീൻ ആൻഡ് ജെർക്ക്. സ്നാച്ച് എന്ന് വെച്ചാൽ ഒരൊറ്റ മൂവ്മെന്റിൽ ഓവർ ദ ഹെഡ് നിങ്ങൾ പൊന്തിക്കുക. ക്ലീൻ ആൻഡ് ജെർക്ക് എന്ന് പറയുമ്പോൾ രണ്ട് മൂവ്മെന്റിൽ ഓവർ ദ ഹെഡ് പൊന്തിക്കുക. ഇത് രണ്ടിന്റെയും ടോട്ടൽ എടുത്തിട്ടാണ് ഒരു വിജയിനെ നിശ്ചയിക്കുന്നത്. പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പം നോൺ ഒളിമ്പിക് ഗെയിമാണ്. നോൺ ഒളിമ്പിക് ഗെയിം എന്ന് പറയുമ്പോൾ വേൾഡ് ഗെയിംസിലുള്ള ഗെയിമാണ്. സ്കോട്ട്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്. ഒരു ലിഫ്റ്റർക്ക് മൂന്ന് അറ്റംപ്റ്റ് സ്കോട്ടിൽ കൊടുക്കും, ബെഞ്ചിൽ മൂന്ന് അറ്റംപ്റ്റ് കൊടുക്കും, ഡെഡിൽ മൂന്ന് അറ്റംപ്റ്റ് കൊടുക്കും. ഇതിനകത്ത് ബെസ്റ്റ് ടോട്ടൽ എങ്ങനെയാണ് എടുക്കാൻ, 40 kg എന്നാ അവൻ തുടങ്ങുന്നെങ്കിൽ അവൻ ചെയ്താണെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് 50 കൊടുക്കുമായിരിക്കും. 50 കൊടുക്കുവാണെങ്കിൽ അത് ചെയ്താണെങ്കിൽ ചിലപ്പം മൂന്നാമത്തെ അറ്റംപ്റ്റ് 60 കൊടുക്കും, 60 ചെയ്യും. അപ്പൊ ഇവിടുത്തെ ബെസ്റ്റ് ലിഫ്റ്റ് ഏതാന്ന്? 60. അതേ പ്രോസസ് തന്നെയാണ് ബെഞ്ചിനും ഡെഡ് ലിഫ്റ്റും. ബെസ്റ്റ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ സ്കോട്ടില് ഉദാഹരണം ഞാൻ പറയാം. ഒരു ലിഫ്റ്റർ സ്കോട്ട് 100 എന്ന് തുടങ്ങുന്നു ഒന്നാമത്തെ അറ്റംപ്റ്റ്, അത് ഗുഡ് ലിഫ്റ്റ് ആകുന്നു. ചിലപ്പം 10 kg കൂട്ടി കൊടുക്കും സെക്കൻഡ് അറ്റംപ്റ്റ്, അതും വിജയിക്കുന്നു. ചിലപ്പം അടുത്ത ലിഫ്റ്റ് 120 കൊടുക്കുക, അത് പരാജയപ്പെടും. അപ്പം ബെസ്റ്റ് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്കലി 110 ആയിരിക്കും സെക്കൻഡ് അറ്റംപ്റ്റിൽ. അതേപോലെ തന്നെയാണ് ബെഞ്ച് പ്രസ്സിലും ഡെഡ് ലിഫ്റ്റും പ്രോസസ്. വിജയിച്ച ഏറ്റവും മികച്ച ലിഫ്റ്റിന്റെ മൂന്നും എടുത്തിട്ട് ടോട്ടൽ ചെയ്യും. ആ ടോട്ടൽ എടുത്തിട്ട് ഏറ്റവും മികച്ച ടോട്ടൽ ആയിരുന്നാന്ന് അവരെ വിജയ പ്രഖ്യാപിച്ചു. അപ്പം വേറൊരു രസം ഉണ്ടാവും, രണ്ടാൾ ഒരേ ടോട്ടൽ ചെയ്യുന്നു. അപ്പം ബോഡി വെയിറ്റ് നോക്കും, ആർക്കാ ചെറിയ ബോഡി വെയിറ്റ് അഡ്വാൻറ്റേജ് ആവാനാണ്. അപ്പൊ അവനെ വിജയിച്ച് പ്രഖ്യാപിക്കും. രണ്ടാളും ബോഡി വെയിറ്റ് ഒന്നായിപ്പോയി, ആടിയും വരും. അപ്പൊ ആരാണ് ഈ ടോട്ടലിലേക്ക് ആദ്യം എത്തുന്ന, മികച്ച ടോട്ടലിലേക്ക് ആദ്യം ആരെത്തുന്ന, അവനെ വിജയ പ്രഖ്യാപിക്കും.
0: നിലവിൽ ദേശീയ തലത്തിൽ വരെ പവർലിഫ്റ്റിംഗിൽ നിരവധി ചാമ്പ്യന്മാരാണ് ഓരോ വർഷവും ഉയർന്നു വരുന്നത്. അതിനായുള്ള പ്രവർത്തനവും ഓരോ ജില്ലയിലും സജീവമായി ഉണ്ടോ എന്ന് മോഹൻ പീറ്റേഴ്സ്.
2: കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ശ്രീനാഥ് കക്കറക്കൽ പ്രസിഡന്റായിട്ടും ശ്രീ ഭരത് കുമാർ ആർ സെക്രട്ടറി ആയിട്ടും വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ണൂർ ജില്ല കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പവർ ലിഫ്റ്റിംഗ് ഓവറോൾ ചാമ്പ്യൻസ് ആണ്. ഈ കൊല്ലവും സ്റ്റേറ്റിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഒരുപാട് മെഡൽ വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ലോക ചാമ്പ്യൻഷിപ്പിൽ അശ്വതി എന്ന് പറഞ്ഞ ഒരു കുട്ടി കണ്ണൂരിൽ നിന്ന് പങ്കെടുക്കുകയുണ്ടായി, 11th സ്ഥാനമാണ്. ഇന്റർനാഷണൽ മെഡല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് തന്നെ. ഇപ്പോൾ ഭരത് കുമാർ ആർ ഏഷ്യയിലെ ബ്രോൺസ് മെഡലിസ്റ്റാണ്, ശ്രീജ വേൾഡിലെ ബ്രോൺസ് മെഡലിസ്റ്റാണ്, നൈസി കെ എൽ വേൾഡിൽ ഗോൾഡ് മെഡലിസ്റ്റാണ്. എസ് എസ് ശ്രീലക്ഷ്മി ഏഷ്യൻ ചാമ്പ്യനാണ്, ഏഷ്യയിലെ ബെഞ്ച് പ്രസ് റെക്കോർഡ് ഹോൾഡറാണ്. കണ്ണൂർ നിമിഷം ഒരുപാട് ഇന്റർനാഷണൽ മെഡൽ വിന്നേഴ്സ് ഉണ്ട്, നാഷണൽ മെഡൽ വിന്നേഴ്സ് ഉണ്ട്. കണ്ണൂരിന്റെ കൂട്ടായ ഒരു പ്രവർത്തനം, കോച്ചസിന്റെ ട്രെയിനിങ് ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ജിംനേഷ്യങ്ങളിലുള്ള കുട്ടികളാണ് ആ ജിംനേഷ്യം തന്നെ ഏറ്റെടുത്തിട്ട് ട്രെയിൻ ചെയ്യുന്നത്. അവർ കേരള ടീമിന്റെ മെമ്പർ ആകുമ്പോൾ, ഇന്ത്യൻ ടീമിന്റെ മെമ്പർ ആകുമ്പോൾ മാത്രമാണ് സെൻട്രലൈസ്ഡ് അവരെ ട്രെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നത്. ഒരുപാട് ജിംനേഷ്യങ്ങൾ പവർ ലിഫ്റ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും, വളർത്തുകയും ചെയ്യുന്നുണ്ട്, ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവർ. ദേശീയ തലത്തില് കേരളം പണ്ടൊക്കെ ചാമ്പ്യന്മാരായിരുന്നു. ഈ അടുത്ത കാലത്ത് റെയിൽവേ ആണ് വർഷങ്ങളായിട്ട് ചാമ്പ്യൻസ്. അപ്പം അതെന്തോ കേരളത്തിന്റെ സ്റ്റാൻഡേർഡ് താണു പോയത് കൊണ്ടാണ്. അല്ല, കേരളമാണ് സത്യത്തില് ബ്രീഡിംഗ് ഗ്രൗണ്ട് ഓഫ് പവർ ലിഫ്റ്റിംഗ്. ഇന്ത്യയിലെ ഏത് സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കേരളത്തിലെ കുട്ടികളാണ് അവിടെ സെലക്ഷൻ മേടിച്ച് അവരുടെ ടീമിലേക്ക് പോകുന്നത്. റെയിൽവേ ആയാലും കോൾ ഇന്ത്യ ആയാലും ബി എസ് എൻ എല്ലും പോസ്റ്റലിലും എല്ലാം കേരളത്തിന്റെ കുട്ടികളാണ് പോകുന്നത്. കേരളമാണ് പ്രൊഡക്ഷൻ സെന്ററിന്. അന്താരാഷ്ട്ര തലത്തിൽ ചൈനയിൽ അവസാനിച്ച ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യ ചാമ്പ്യൻസ് ആയി. സ്കൂൾ ലെവലിൽ പവർ ലിഫ്റ്റിങ്ങിനെ വൻ പ്രചരണമാണ്. അതുപോലെ തന്നെ ഈ സബ് ജൂനിയർ ജൂനിയർ തലത്തിലുള്ള കുട്ടികളാണ് സ്കൂളിലും കോമ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ മികച്ച ലിഫ്റ്റേഴ്സിനെയാണ് ഞങ്ങളവിടെ കണ്ടത്. കേരളത്തിലും നാഷണൽ ലെവലിലും പെർഫോമൻസിനെ വെല്ലുന്ന പെർഫോമൻസ് അവിടെ കൊടുത്തത്. ഒരു സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യനെയും കാട്ടി കൂടുതൽ സ്കൂൾ ലെവലിലെ കുട്ടി ചെയ്യുന്നു, ഒരു ജൂനിയർ നാഷണൽ ചാമ്പ്യനെയും കാട്ടി കൂടുതൽ നമ്മൾ സ്കൂളിലെ കുട്ടികൾ ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമ്മൾ താഴെയല്ല, നമ്മൾ നല്ല ഹൈ പെർഫോമൻസ് ഉള്ളത്. അത് എന്തുകൊണ്ടാണ്? അതത് ജില്ലയിലെ ജിംനേഷ്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ആ കുട്ടികളെ ശ്രദ്ധിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടിരുന്നുണ്ട്. അത് ആ ജില്ലാ അസോസിയേഷന്റെ പവറാണ്. ഇതിലെല്ലാം കോർഡിനേറ്റ് കൊണ്ടുപോകുന്നതിന്റെ സംസ്ഥാന അസോസിയേഷൻ വളരെ ശ്രദ്ധയോടെ. എന്തുകൊണ്ട് സംസ്ഥാന അസോസിയേഷൻ ഇത്ര ശ്രദ്ധ ചെലുത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സംസ്ഥാന അസോസിയേഷനിൽ ഇന്നുള്ള ആൾക്കാരെല്ലാം തന്നെ പണ്ട് സബ് ജൂനിയർ ലെവലിൽ കളിച്ച് വളർന്ന് റിട്ടയർ ചെയ്ത് അസോസിയേഷന് നേരത്തെ എടുക്കുന്നതുകൊണ്ടാണ്. ഈ കുട്ടികൾക്ക് എന്ത് വേണമെന്നുള്ളത് നമുക്കറിയാം. ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് പെർഫോമ കുറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ അത് ഇടപെടും നേരിട്ടിട്ട്, അത് വേറെ കോച്ചിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്ര ക്ലോസ് എയ്ഡായിട്ടാണ് ഞങ്ങൾ ആ കുട്ടികളെ ശ്രദ്ധിക്കുന്നത്. ഏത് കുട്ടികളും പരുക്ക് സ്വാഭാവികമാണ്, ലിഫ്റ്റിങ്ങില് അല്ലെ ഏത് സ്പോർട്ടിലും സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ എന്നും പരിക്ക് പറ്റുമ്പം ഞാൻ പൊതുവായിട്ട് പറയുന്നുണ്ട്, കളരി ചികിത്സ നിങ്ങൾ ഇതിന്റെ അത്ര നിർബന്ധമാക്കണം. ഏത് മേജർ ഇഞ്ചറീസ് വന്നാലും കളരിയിൽ അതിന് ചികിത്സ ഉണ്ട്, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം.
0: പുതുതലമുറയ്ക്ക് മികച്ച അവസരങ്ങൾ തുറന്നിടുന്ന കായിക ഇനമായി പവർ ലിഫ്റ്റിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ പങ്കുചേർന്നത് അഭിഷ സാജുവും മോഹൻ പീറ്റേഴ്സുമാണ്. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
6: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
7: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
8: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
9: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
10: ഫോൺ 0497270378.
1: ഇതോടെ ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കണ്ണൂർ.
11: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
12: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
1: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. 1:66 മംഗളൂരു സെൻട്രൽ, പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 11 മിനിറ്റും, 1:63:47 തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് 5 മിനിറ്റും, 20:09 പോർബന്തർ കൊച്ചുവേളി എക്സ്പ്രസ് 3:11, 1:26:01 MGR ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 9 മിനിറ്റും, 22:851 സാന്ദർഗച്ചി മംഗളൂരു വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:30, 1:63:45 നേത്രാവതി എക്സ്പ്രസ് 3:08, 1:22:01 കൊച്ചുവേളി ഗരീബ് രഥ് 1:47 വൈകിയോടുന്നു.
4: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
10: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
14: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിങ്.

അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം

0: ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-നും 23-നും മധ്യേ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
2: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
3: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
2: അതെങ്ങനെയാ?
3: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
2: എടാ, സംഭവം കൊള്ളാലോ.
3: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
4: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VMG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
6: നിങ്ങൾ അറിഞ്ഞില്ലേ, 260-ലധികം സഹകരണ ബാങ്ക് നിയമന ഉത്തരവ് നേടിക്കൊടുത്ത കണ്ണൂർ മഹാത്മയുടെ കണ്ണൂർ തലശ്ശേരി യൂണിറ്റുകളിൽ ഇപ്പോൾ വിളിച്ച സഹകരണ ബോർഡ് പരീക്ഷയ്ക്കായുള്ള പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം ആരംഭിച്ചു. മോഹനൻ കെ എൻ എഡിറ്റ് ചെയ്ത സഹകരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ടിനും മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ NG സുരേന്ദ്രൻ സാറിന്റെ മാനേജ്മെന്റ്, ബാങ്കിംഗ്, അക്കൌണ്ടൻസി സ്പെഷ്യൽ നോട്ടിനും റെഗുലർ സൺഡേ ബാച്ച് അഡ്മിഷനും 9383407240 എന്ന മഹാത്മാ നമ്പറിൽ വിളിക്കുക.
0: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തെന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ഡൽഹി,
10: ഛത്തോ കാ റൂപ് ബദൽ ഗയാ ഹൈ. ജഹാ പെഹലേ ഛത്തോ പർ സിർഫ് പാപ്പഡ് ഓർ കപ്ഡേ സൂഖ്തേ ഥേ, വഹാ പർ അബ് ബിജ്ലി ബിൽ സീറോ ഹോ രഹേ ഹൈ. ഗാവ് ഗാവ് മേ ലോഗ് സോലാർ പാനൽ ലഗ്വാ രഹേ ഹൈ. ആപ് ഭീ ലഗ്വാ ലീജിയേ. 78,000 കി സബ്സിഡി ദേ രഹി ഹൈ ഭാരത് സർക്കാർ. 30 ലാഖ് സേ അധിക് പരിവാർ തോ ഇസ്കാ ലാഭ് ഉഠാ ചുക്കേ ഹൈ. PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനാ സേ ജുഡ്നേ കേ ലിയേ രജിസ്റ്റർ കരേ PM സൂര്യഘർ.gov.in പർ.
11: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुकेश कुमार. प्रधानमंत्री नरेंद्र मोदी ने कहा, वैश्विक आर्थिक संकट के बावजूद भारतीय अर्थव्यवस्था विशेष रूप से मजबूत बनी हुई है. रिजर्व बैंक ने निवेश के लिए विदेशी निवेशकों को नियमों में छूट दी. कृषि मंत्रालय ने कहा, संतुलित उर्वरक उपयोग और सतत कृषि के लिए 9,42,000 से अधिक किसान खेत बचाओ अभियान में शामिल हुए. भारत ने जम्मू कश्मीर मामले में संयुक्त राष्ट्र सुरक्षा परिषद के अस्थायी सदस्यता का दुरुपयोग करने के लिए पाकिस्तान की निंदा की. मौसम विभाग ने 9 जून तक केरल के उत्तरी जिलों में मूसलाधार वर्षा का अनुमान व्यक्त किया और भारतीय ग्रैंड मास्टर आर प्रज्ञानानंद नॉर्वे शतरंज खिताब जीतने वाले पहले भारतीय बने. प्रधानमंत्री नरेंद्र मोदी ने कहा है कि वैश्विक आर्थिक संकट के बावजूद भारतीय अर्थव्यवस्था की नींव असाधारण रूप से मजबूत बनी हुई है. उन्होंने कहा कि देश ने वित्त वर्ष 2025-26 में 7.7% की मजबूत वृद्धि दर्ज की है. श्री मोदी ने दमण में कल लगभग 2,970 करोड़ रुपए की विकास परियोजनाओं का शुभारंभ किया। इस अवसर पर विशाल जनसभा को संबोधित करते हुए प्रधानमंत्री ने कहा कि भारत विश्व की सबसे

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: സപ്തസ്വരങ്ങളെ, ഗായകൻ MG രാധാകൃഷ്ണൻ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: എസ് ജയ പാടിയത് ഏതോ വിദൂര കൌമാരസ്മരണയിൽ.

0: സംഗീത മാധുരിയിൽ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ലാറ്റിനമേരിക്കൻ കരീബിയൻ വ്യാപാര നിക്ഷേപ കരാർ സമ്മേളനം ഇൻഡോറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോ മോഹൻ യാദവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 15 ലാറ്റിനമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കോമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആന്റ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തെറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോ വി ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയത് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഫിർഹാദ് ഹക്കീം രാജിവെച്ചു. രാജിക്കത്ത് പാർട്ടി നേതാവ് മമതാ ബാനർജി സ്വീകരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്നന്നൂരിൽ നിന്ന് MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി ഗഫൂർ MK എന്നയാളെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കം. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. ഓസ്ലോയിലെ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൌണ്ടിൽ വിജയകിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോക 1st താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ഗായകനായ വിനോദ് രോഹിണി. വിനോദ് രോഹിണി തികഞ്ഞ ഒരു ഗാനാസ്വാദകൻ, ഗായകൻ. പ്രിയം പ്രിയതരം എന്ന ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: വിനോദ് രോഹിണി എന്ന് പറയുമ്പോ ഒരു ഒഫീഷ്യലായിട്ട് വിനോദ് രോഹിണി തന്നെയാണോ?
2: അല്ല അല്ല, വിനോദ് രോഹിണി അല്ല, വിനോദ് കുമാർ KG ആണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് KG എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. പിന്നെ ഈ പാട്ടുകളുടെ ലോകത്തേക്ക് കടക്കുകയും ഒപ്പം ഒരുപാട് ഗ്രൂപ്പുകളിൽ അംഗമാവുകയൊക്കെ ചെയ്തപ്പോ അതിലൊക്കെ ഒത്തിരി വിനോദമാരുണ്ട്. അപ്പൊ ഈ വിനോദമാരെല്ലാം തമ്മിൽ ക്ലാഷ് ആകുന്നതിന് വേണ്ടിയാണ് ആവുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ വിനോദ് രോഹിണി.
1: രോഹിണി അമ്മയാണോ?
2: അല്ല, എന്റെ നക്ഷത്രമാണ്.
1: നക്ഷത്രം
2: ചിലവർ കളിയാക്കുകയും ചെയ്യും, വേറെ വല്ല നക്ഷത്രമാണ് വന്നിരുന്നത് നിങ്ങള് പെട്ടുപോയല്ലോ, അതുകൊണ്ടാണ് വിനോദ് രോഹിണി എന്ന് വന്നത്. പിന്നെ അതിപ്പോ എല്ലാരും ആ ഒരു ഇതിലാണ് അറിയുന്നത് വിനോദ് രോഹിണി. ആകാശവാണി കൂടെ തന്നെ ഞാൻ ചില പ്രോഗ്രാമുകളിൽ വരികയും അപ്പോഴും വിനോദ് രോഹിണി എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി പേര് അതിലൂടെ പരിചയം
1: വേഗം മനസ്സിലാവും. വിനോദ് രോഹിണി ഇങ്ങനെ ഒരാളെ ഉണ്ടാവും അല്ലേ? എന്താ ജോലി ചെയ്യുന്നത്?
2: ഞാൻ ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ GCB ടിപ്പർ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലാണ്. മുമ്പ് അതൊക്കെ തന്നെയാണ് ചെയ്തത്, ഇപ്പോഴും വേറൊരു സ്ഥലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലികളൊക്കെ ചെയ്യുന്നു. ഇടയ്ക്കുള്ള ബിസിനസ്സിലെ ചില തകർച്ച കൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ജോലിയൊക്കെ അറിയുന്നോണ്ട് അതിലും തുടർന്ന് പോകുന്നു. അങ്ങനെ
1: ഈ പാട്ടിന്റെ ലോകത്തേക്ക് എനിക്ക് തോന്നുന്നു വളരെ കുഞ്ഞുനാളില് വന്ന ആളാണോ അതോ ഇപ്പോഴാണോ ഈ പാട്ടിലേക്ക് കൂടുതൽ?
2: അല്ല, കുഞ്ഞുനാളിലേ ഉണ്ട്. ആ പാട്ടിനോടുള്ള താല്പര്യം കുഞ്ഞുനാളിലേ ഉണ്ട്. കാരണം അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പൊ അച്ഛൻ പാടുന്ന എനിക്ക് ഓർക്കുന്നത് നല്ല പാട്ടുകാരനാണ്. അന്നത്തെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുക ചെയ്തിരുന്നു. അച്ഛൻ ഡോക്ടറായിരുന്നു, ആയുർവേദ ഡോക്ടറായിരുന്നു. പുള്ളിയുടെ ഒരു നല്ല മൂടൊക്കെ ഉണ്ടാവല്ലോ വീട്ടിൽ വന്ന രീതി ഇരിക്കുന്ന ചില അന്നത്തെ പ്രായമായ ആൾക്കാരുടെ.
1: അപ്പൊ അച്ഛന്റെ പേരെന്താണ്?
2: ഗോപാലകൃഷ്ണൻ.
1: എവിടെയാണ് നിങ്ങളുടെ കുട്ടിക്കാലം ചെലവിട്ടത്?
2: കണ്ണൂര് മുണ്ടയാടായിരുന്നു ഞാൻ ജനിച്ചതൊക്കെ. അതെ.
1: ഇപ്പൊ താമസിക്കുന്നത്?
2: ഇപ്പൊ ഞങ്ങള് തലശ്ശേരി 6th mile.
1: ഓക്കെ, നമുക്ക് ആദ്യത്തെ ഇഷ്ടഗാനം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഏതാണ് പാട്ട്?
2: ആദ്യം ഞാൻ പറയുന്നത് ഭജഗോവിന്ദമാണ്. ആ ഭജഗോവിന്ദത്തിലേക്ക് വരുമ്പോ തന്നെ എന്റെ

0: കുട്ടിക്കാലത്തേക്ക് പോകണം. കാരണം കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളുകളിലൊക്കെ മത്സരത്തിനൊക്കെ കൂടുതലായും പാടുന്നത് ഈ പാട്ടായിരുന്നു. കാരണം അന്ന് റേഡിയോ ഒരു 75-76 അങ്ങനെ എങ്ങാണ്ടാണ് വീട്ടിൽ വന്നത്. അപ്പൊ അന്ന് അതിന് ലൈസൻസ് ഒക്കെ അമ്മ കൊണ്ട് അടയ്ക്കുന്നൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. അമ്മ അന്ന് ടെലികോമിലാണ്, ടെലിഫോൺസ്. അപ്പൊ അമ്മ അതിന് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിലാണ് ഈ പാട്ട് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ വരുന്നത്, കേൾക്കുന്നത്. അപ്പൊ അത് എഴുതിയെടുക്കാൻ ഞാനും ചേട്ടനും ഓടുന്ന ഓട്ടം ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു. കളിക്കുന്നതിനിടയിലായിരിക്കും ചിലപ്പോൾ വീട്ടിനുള്ളിൽ ഈ പാട്ട് കേൾക്കുക,
1: ഭജഗോവിന്ദ.
0: അപ്പൊ അതിങ്ങനെ എഴുതിയെടുക്കണമെങ്കിൽ പാടല്ലേ, കേട്ടിങ്ങനെ പോവല്ലേ ചെയ്യാം. അപ്പൊ അതിലെനിക്ക് ഇന്ന് ഓർമ്മ

0: അപ്പൊ അത് ആ നളിനി ഇതലകത്ത് ജലമതി തരളം അതൊന്ന് എഴുതിയെടുക്കാൻ ഞാനും ചേട്ടനൊക്കെ പെട്ട പാട്. കാരണം നമുക്കിത് കുട്ടികളല്ലേ, ഇത് പെട്ടെന്ന് പാടിപ്പോവും. അപ്പൊ അതിങ്ങനെ കിട്ടാത്തതൊക്കെ, എന്നിട്ട് എത്രയോ കാലം കൊണ്ട് അത് എഴുതിയെടുത്തു. പിന്നെ ഇച്ചിരി സംസ്കൃതമൊക്കെ ഉള്ളതുകൊണ്ടും അപ്പൊ അത് പാടിയാൽ ഇച്ചിരി ഒരു പഞ്ച് കിട്ടുമെന്നൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ പഠിച്ച് അങ്ങനെ പല വേദികളിലും പാടിയിട്ടുണ്ട്. എനിക്ക് ഇന്നും ഓർക്കുന്നത് പല സ്കൂളിലും ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ എന്റെ പുറകെ പിള്ളേര് ഇങ്ങനെ പുറകെ വരടാ ഭജഗോവിന്ദൻ വിനോദ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന എന്റെ ഓർമ്മയിലുണ്ട്. ഇപ്പോഴും ഞാൻ അടച്ചത് സ്കൂളിലാണ് പഠിച്ചത് 7-ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് പിന്നെ കൂടാളി സ്കൂളിലേക്ക് പോയി, അവിടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ തലശ്ശേരിയിലേക്ക് മാറിയപ്പോൾ അങ്ങ് പോയി. പിന്നെ ധർമ്മടം പാലയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്നും ഓർമ്മ എന്ന് പറഞ്ഞാല് അടച്ചോ പഠിക്കുമ്പോൾ ഒരു ശ്യാമള ടീച്ചർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയാണ് എനിക്ക് ഈ പാട്ടൊക്കെ ലളിതഗാനം എന്ന പാട്ടുകൾ സിനിമയല്ലാത്തത് മാമ്പൂവിരിയുന്ന രാവുകളിൽ അത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ശ്യാമള ടീച്ചർ പഠിപ്പിച്ചിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്.
1: ഓക്കെ, അപ്പോ നമുക്ക് ഈ ഭജഗോവിന്ദം തുടങ്ങാം നമ്മുടെ.
0: തീർച്ചയായിട്ടും.

0: അപ്പോ കുട്ടിക്കാലം പറഞ്ഞുകൊണ്ട് വന്നതായിരുന്നു. ചേട്ടനുണ്ട്, വേറെ ആരോ ഉള്ളത്?
1: ചേട്ടനേ ഉള്ളു, ഞാനും ചേട്ടനും മാത്രമേ.
0: അച്ഛനും അമ്മയും
1: ചേട്ടനും രണ്ടാൺകുട്ടി
0: വിനോദ് രോഹിണി
1: മനോജും.
0: ചേട്ടൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്?
1: ചേട്ടൻ ഗൾഫിലാണ്, ഫാമിലി ഒക്കെ അവിടെയാണ്. ഇവിടെ കുട്ടികൾ മൊത്തം ജൂലിയായിട്ട് അവിടെയാണ് ഉള്ളത്. ഇളയവൻ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്നത്.
0: ഓക്കെ. അപ്പോ സ്കൂൾ കാലഘട്ടത്തില് ഈ ഫെസ്റ്റിവലുകളൊക്കെ വരുമല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളത് ഓർമ്മ?
1: അങ്ങനെയുള്ള ഓർമ്മയൊന്നുമില്ല. അങ്ങനെ അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ലെവലിലോ അങ്ങനെയൊന്നും പോയിട്ടുള്ളതായിട്ട് ഓർക്കുന്നില്ല. അന്നൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും അതിന്റെ പുറകെ വരുന്നൊന്നുമില്ല. ഇന്നത്തെ പോലെ നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് ചെറിയൊരു കഴിവുണ്ടെങ്കിൽ തന്നെ അങ്ങനെ കൊണ്ടുപോയി നടക്കും. അപ്പൊ നമ്മള് ചേട്ടനിയന്മാര് രണ്ടും അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ അതിനെ എടുത്തിരുന്നുള്ളൂ. പാടുന്നു, പിന്നെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ട് ചേർക്കുകയൊക്കെ ചെയ്തിരുന്നു പഠിക്കാൻ വേണ്ടി പാട്ട്. പക്ഷെ അത് നമ്മള് പോണം, നമ്മുടെ ഒരു താല്പര്യത്തിൽ പോയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ.
0: അടുത്ത ഗാനം
1: ഭാർഗവീ നിലയം എന്ന ചിത്രത്തില്.

0: മനോഹരമായ ഗാനം പി ഭാസ്കരൻ ബാബുരാജ് എസ് ജാനകി.
1: ജാനകിയമ്മയുടെ പാട്ട് പറയുമ്പോൾ എന്റെ അമ്മയെ എനിക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല. യേശുദാസിന്റെ ആയാലും ആയിരക്കണക്കിന് ഗാനമുണ്ട്. ഈ ഒരു മണിക്കൂറിൽ ഇതൊന്നും നമുക്ക് കൊടുത്ത 1000 ദിവസം പറഞ്ഞാലും തീരാത്ത പാട്ടുകൾ ഉണ്ട് നമുക്ക് പാടാൻ പറയാനും. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടിന്റെ കാര്യം പറഞ്ഞും ഇരുന്നാല് വിശപ്പും ഉണ്ടാവില്ല, ദാഹവും ഉണ്ടാവില്ല, ഉറക്കവും ഉണ്ടാവില്ല. സത്യമാണ്,
0: സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറയുന്നത് പോലെ വിനോദ് സാറെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഭക്ഷണമില്ല, ഉറക്കമില്ല എന്നൊക്കെ പറയുന്നത്.
1: പക്ഷേ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും. നമ്മുടെ ഊർജം മുഴുവൻ ആ പാട്ടിലൂടെ വരും. അതൊരു പ്രത്യേക ഒരു ഊർജമാണ്. അത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാന്നുള്ളതാണ്. നമ്മൾ അറിയില്ല നമ്മളെ.
0: ഏറ്റവും ഇഷ്ടമുള്ള ഗായിക എസ് ജാനകിയാണോ
1: എന്ന് പറഞ്ഞൂടെ, പക്ഷെ ജാനകിയമ്മ ഒത്തിരി ഇഷ്ടമാണ്. ഈ ആരെ ഇഷ്ടം എന്ന് ചോദിച്ചാല് കൊറേ രത്നങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതാണോ അതാണോ എന്ന് ചോദിച്ചാൽ പറയുന്ന പോലെയാണ് നമ്മുടെ ഗായിക ഗായകന്മാരെല്ലാം തന്നെ. അവർക്കെല്ലാം അവരുടേതായ പ്രത്യേകതകളുണ്ട്, അവരുടേതായ റേഞ്ച് ഉണ്ട്. ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. അതാണ് നമുക്ക് കിട്ടിയ വരം. അതാണ് ഒരു ഇപ്പൊ ഗാനാസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് പറയാൻ അതിനെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയില്ലെങ്കിലും നോർമലി കേൾക്കുന്ന ഒരാളെന്ന നിലയിൽ എല്ലാ പാട്ടും, ഇന്നലെ ഇറങ്ങിയ ആ കൂടത്തുള്ള എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അതുപോലും കേട്ടാ അത് പുള്ളി അദ്ദേഹത്തിന്റെ സ്റ്റൈലിലാണ് പാടിയിരിക്കുന്നത്. അതാണ്
0: നമുക്ക് അവരുടേതായ സ്റ്റൈലാണെങ്കിൽ നമുക്ക് ഇഷ്ടങ്ങളുണ്ടല്ലോ. ഇപ്പം ഓരോരാളും ഓരോ ശൈലിയിലാണ്. ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സിന് തന്നെ അറിയാം ഇന്ന പാട്ട് ഇന്നവര് പാടിയാലാണ് നല്ലതാവുന്നത്. അങ്ങനെ അറിവുള്ളവര് അങ്ങനത്തെ പാട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ആ പാട്ടിനോടോ ആ ആലാപനത്തോടോ പ്രത്യേകമായൊരു ഇഷ്ടം അതൊരു തെറ്റല്ലോ. അങ്ങനെ ആരോടും തോന്നിയിട്ടില്ല.
1: അങ്ങനെ തോന്നാൻ ഇങ്ങനെ പഴയ ആളുകളോടാണ് കൂടുതലും എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അതിപ്പോ നമ്മളെല്ലാരും പറയും യേശുദാസ്, ജയേന്ദ്രൻ, നമുക്കങ്ങനല്ല, യേശുദാസ്, എസ് ജാനകി, ജയേന്ദ്രൻ വാണിയമ്മ, അല്ലെങ്കിൽ സുശീല അമ്മ, മാധുരി അമ്മ, അങ്ങനെ ഉള്ളവരാണല്ലോ. ചിത്രമ്മ രാപ്പാടി തൻ, അതൊക്കെ പാടുന്ന കേൾക്കുമ്പോ അന്നത്തെ ഗാനമേളക്കുള്ള വലിയ പാട്ടുകളാണ്. ചിത്രമ്മ പാടി തുടങ്ങിയ കാലത്തുള്ളതാണ്. ജാനകിയമ്മയുടെ കൂടെ പറയാനുള്ളത് ഒരുപാട് പാട്ട് എനിക്ക് ഇഷ്ടമുള്ളതില് കായൽക്കരയിൽ തനിച്ചു വന്നത് കാണാം, അതൊരു പാട്ട് ഇഷ്ടമാണ്.

0: రే అసులభ సుర బిల వసంతమాయిరం അന്നേരൊരു പിന്നെ മുഖർശംഖും മൃദംഗവും കൂടെ പോകുന്നൊരു പോക്കുണ്ട്.
1: അപ്പൊ ഇപ്പം നമുക്ക് വാസന്തപഞ്ചമി കേട്ടിട്ട് വരാം.

പക്ഷെ ഞാൻ പറയാൻ പോകുന്ന പാട്ട് ഇതല്ല. എന്റെ ജീവൻ ഒരുപാട് പ്രാവശ്യം രക്ഷിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അതിൽ ചില കോമഡി ഉണ്ട്. കാരണം നമ്മൾ ഈ ബിസിനസ് കളിയല്ലേ, അപ്പം സ്വർണം ഒക്കെ കൊണ്ടുപോയി പണയം വെക്കും. അത് ഭാര്യയുടെ കഴുത്തിൽ നിന്നും കയ്യെന്നൊക്കെ ഊരിയിട്ടാണ്. അപ്പൊ അതിങ്ങനെ എടുക്കാതെ ഇങ്ങനെ സമയം കഴിയുമ്പം എന്റെ എവിടെ എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പാടുന്ന പാട്ടാണിത്.

0: ആഭരണം.
1: ഇത് പാടുമ്പോ ഭാര്യയുടെ
0: കേൾക്കുമ്പോ
1: ഭാര്യയുടെ പരാതി അലിഞ്ഞില്ലാതാകും.
0: അതെ, തീർച്ചയായിട്ടും കുറച്ചൊന്ന് തണുപ്പും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ കുറച്ചു ദിവസത്തേക്ക് നമുക്കൊരു ആശ്വാസം.
1: ഈ ഒരു പാട്ടുള്ളത് ഭാഗ്യമായി.
0: തീർച്ചയായും എന്നെ ജീവൻ രക്ഷിക്കുന്ന പാട്ടാണ്. അതുകൊണ്ട് ജയേന്ദ്രൻ സാറും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക്
1: ഇത് എഴുതിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പിക്കാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് വേണ്ടത്.
0: ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതവുമാണ്
1: കേൾക്കാം.
0: തീർച്ചയായും

അടുത്ത ഗാനത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് വാണിയമ്മയെ കുറിച്ചാണ്. വാണിയമ്മ നമ്മുടെ ഒരു വരദാനമാണ്. കാരണം വാണിയമ്മയെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് കുഞ്ഞുനാളിലെ ശങ്കരാഭരണം എന്ന സിനിമയിലൂടെയാണ്. കാരണം നമുക്കൊക്കെ ആ ഒരു പ്രായത്തിലാണ് ശങ്കരാഭരണം വരുന്നത്. അപ്പൊ അതിൽ രണ്ട് പാട്ടുകളുണ്ട്. നായിക ആയ നൃത്തം ചെയ്യുന്ന മഞ്ജു ഭാർഗവി, അവരുടെ മകനായിട്ടുള്ള കുട്ടി ഈ ശങ്കരശാസ്ത്രികളുടെ അടുത്ത് പോയി സംഗീതം പഠിച്ചിട്ട് വന്നിട്ട് പാട്ട് അമ്മയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പാടുന്നുണ്ട്. ഒരു ബ്രോ

0: അങ്ങനെ അത് പോകുന്നുണ്ട് പാട്ട്. ആ ഒരു പാട്ട് അത് കഴിഞ്ഞ് അതിന്റെ ക്ലൈമാക്സിൽ ശങ്കരശാസ്ത്രികള് ക്ലൈമാക്സിൽ ഇങ്ങനെ പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടോടുകൂടി അദ്ദേഹം അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ആ പാടി വരുമ്പോ ഇങ്ങനെ ചുമയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പാടി വരികയാണ്, അത് വാണിയമ്മയാണ്. അപ്പൊ ആ പാട്ടും ആ സീനൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ടുള്ള ഇതിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പാട്ടൊക്കെ കേട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ വാണി അതിനു മുന്നേ മലയാളത്തിൽ പാടുന്നുണ്ട്. പക്ഷെ പിൽക്കാലത്ത് നമുക്കൊരു ബോധവും കഥയൊക്കെ വന്നപ്പോ ആ പാട്ടുകളോടെല്ലാം ഒരു ഇഷ്ടം തോന്നുന്നു, ഇങ്ങനെയുള്ള പാട്ടുകളെല്ലാം വന്നു. പക്ഷെ എനിക്ക് പിന്നെ വാണിയമ്മയുടെ ഒരു ഇന്റർവ്യൂ ആകാശവാണി കൂടെ തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൽ കേട്ടപ്പം എനിക്ക് മലയാളികൾ ഒരു അവാർഡ് തന്നിട്ടില്ല എന്ന് പറയാം. അപ്പൊ എനിക്ക് ശരിക്കും അന്നേരം എന്റെ കണ്ണു നിറഞ്ഞു. കാരണം അത്രയും ഇതായിട്ടുള്ള ഒരു പാട്ടുകാരിക്ക് എന്ത് ഈഗോയുടെ പേരിലാണ് കൊടുക്കാണ്ടത്. കാരണം ആ ഈഗോ അന്ന് നിലനിന്നുകൊണ്ടായിരിക്കില്ല, ഏതെങ്കിലും ഒരാളുടെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും. അല്ലാണ്ട് ഞാൻ പറയാം, ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന പാട്ട് ചിലങ്കി നിന്റെ ആദിത്ത അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു പിന്നെ റിയാലിറ്റി ഷോയിൽ ഒരു കുട്ടിയാ ഡാൻസ് ഇതിന്റെ കളിച്ച് ഭംഗിയായിട്ട്. അപ്പൊ അന്ന് മുതൽ എനിക്ക് ഈ പാട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ ഒരു പാട്ട് അത് സരിതാണ് ചെയ്തിരിക്കുന്നത് വയലാറിന്റെ വരികളുമാണ്. അപ്പൊ അത്രയും നല്ലൊരു പാട്ട് വാണിയമ്മയ്ക്ക് അത് കൊടുത്തൂടായിരുന്നു എന്റെ.
1: അത് മാത്രല്ല, പിന്നീട് എത്ര പാട്ട്
0: ആയിരിക്കാം, പക്ഷെ
1: ഏതോ ജന്മ കൽപ്പന,
0: ഏതോ ജന്മ
1: മൗനം, പൊന്മണി, തമ്പുരു മീട്ടി, നന്ദസുതാര, എത്രയോ പാട്ടുകൾ, ശരിക്കും എവർഗ്രീൻ 80s എന്നൊക്കെ പറയുമ്പം ഒരു ഗായികയുടെ പാട്ട് വരുമ്പോ ഇത് വരാതിരിക്കൂല.
0: അപ്പോ
1: ഏതെങ്കിലും ഒരു പാട്ടിന് കൊടുക്കാമായിരുന്നു
0: തീർച്ചയായിട്ടാ.
1: എങ്ങനെയോ അങ്ങനെ ഒരു യോഗം ഉണ്ടായില്ല. ഇപ്പം ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ അങ്ങേയറ്റം അല്ലേ അത്ര
0: നന്നായി.
1: പിന്നെ കോമഡി സോങ്സ്, ഇപ്പം ഈവൻ ഒരു സന്യാസി അങ്ങനത്തെ
0: പാട്ട്,
1: ഇതേപോലെ റൊമാന്റിക് ഗാനങ്ങൾ, ഏതോ ജന്മകൽപ്പനയിൽ, ഏത് തരം പാട്ടെടുക്കണമെങ്കിലും ഈ ഗായിക അതിലോട്ട്
0: ഇഴുകി അങ്ങ് ചേരാം, അതിൽ അലിയും, അലിഞ്ഞു തന്നെയാണ് പാടുന്നത് അത്. അപ്പൊ വാണിയമ്മയോടുള്ള എല്ലാ ആദരവും കൊടുത്ത് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുകയാണ്.

0: അടുത്ത പാട്ടിലേക്ക്.
1: അടുത്ത പാട്ട് പറഞ്ഞാല് നമ്മുടെ എസ് പി ആണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു മഹാസാഗരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞാൻ കൂടുതലും ഈ ശങ്കരാഭരണത്തിലെ ഈ പറഞ്ഞ ശങ്കര
2: ശങ്കര നാദശരീരാപര വേദവിഹാരാഹര ജീവീശ്വര ശങ്കര.
1: ആ ഒരൊറ്റ വിളി തന്നെ ആ പാട്ടിന്റെ എല്ലാ ആത്മാവും അതിൽ വരുന്നുണ്ട്. ഞാനിത് പല വേദികളിലും പാടിയിട്ടുണ്ട്. ഓരോ വേദികളിലും പാടുമ്പോൾ നല്ലൊരു അപ്രിസിയേഷൻ കിട്ടാറുണ്ട്. അന്നേരം ഒരു ഗായകൻ എന്ന നിലയിൽ വലിയ സന്തോഷം തോന്നും.
0: എസ് പി പിയുടെ നമ്മുടെ ശരിക്കും മലയാളത്തില് നല്ല ഗാനങ്ങൾ എന്ന് പറയാൻ, സത്യം പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ആ ഒരു കാലിബർ നോക്കിക്കഴിഞ്ഞാല് അതിനോട് അടുപ്പിച്ചു വന്ന പാട്ടുകൾ എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഇല്ല. എന്തുകൊണ്ടോ ഭാഗ്യകരമെന്ന്.
1: പക്ഷെ മലയാളത്തില് അതില് ഞാൻ ഇപ്പം പറയാൻ വരുന്ന ഈ പാട്ടല്ലെങ്കിലും ഇതിന് താരാപഥം ചേതോഹരം നല്ലൊരു ഡ്യുവറ്റ് ആണ്. അപ്പൊ അതിലെ ചിത്രരമയും വരുന്നുണ്ട് നമ്മുടെ സ്വന്തം വാനമ്പാടി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചേർത്തത്, കാരണം ഈ ഒരു ചെറിയ ചുരുങ്ങിയ സമയത്തിൽ ടൈമിംഗിൽ നമുക്ക് ഇതെല്ലാം
0: പറയണമല്ലോ
1: തീർച്ചയായിട്ടും. അപ്പൊ ആ താരാപഥം ചെയ്തോഹർ അനശ്വരം എന്ന സിനിമയിലാണ് അത്. നല്ല
0: എസ് പി ബി എന്ത് എടുപ്പാണ്.
1: അത് സ്റ്റേജിലും ഒക്കെ പുള്ളി വളരെ ഇതായിട്ട് പാടുന്നത്. അപ്പോ അതിന്റെ രചന പി കെ ഗോപി,
0: സംഗീതം
1: ഇളയരാജയാണ്. ഇളയരാജയുടെ സംഗീതം പിന്നെ പറയണ്ടല്ലോ.

0: വിനോദ് രോഹിണി അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്ത പാട്ട്.
2: ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാതതിലേറെ കിളി അങ്ങട് കൊത്തി ഇങ്ങട് കൊത്തായി കിളിച്ചുണ്ടൻ മാമ്പഴമേ ഈ പാട്ട് എന്റെ മോക്കും വലിയ ഇഷ്ടമാണ്. കാരണം അവള് പറയുന്ന ആ ഒരു പാട്ടിന്റെ അത്രയും വരികളിൽ തന്നെ ആ കഥകൾ മുഴുവനുണ്ട് ആ സിനിമയിൽ. ഒന്നാംകിളി പൊന്നാങ്കിളി വന്നാങ്കിളി രണ്ടാംകിളി മൂന്നാംകിളി വന്നു നാലാംകിളി വന്നു പിന്നെ തമ്മിൽ കൊത്തായി. ആ സിനിമയുടെ കഥ അങ്ങനെയാണല്ലോ പോകുന്നത്, അങ്ങോട്ട് കൊത്തി ഇങ്ങോട് കൊത്തായി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താ തേൻപഴമേ കവറി ചുണ്ടിൽ പുഞ്ചിരി പുത്തായി ചിപ്പിയിൽ എന്നെ കാത്തു വെച്ചു. അവസാനം നാള് വരെ അവൾ അവളെ കാത്തു വെച്ച് ആ ഒന്നാംകിളിക്ക് കൊടുക്കുന്നതിന്റെ ആ ഒരു ഇത് അതില് വരുന്നുണ്ട്. അപ്പൊ ആ പാട്ടും പിന്നെ നമ്മുടെ എം ജി എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഗായകനാണ് പുള്ളിയും. അദ്ദേഹത്തിന്റെ പല പാട്ടിലെയും ഭാവങ്ങൾ കേട്ടാൽ തന്നെ എല്ലാ പാട്ടും ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ. അതില മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴി, അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ നമ്മുടെ ഒരു നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ ഒക്കെ ഒരു ഭാവം ശരിക്കും അതിലേക്ക് ഇങ്ങനെ
1: നല്ല ഫീലോടെയാണല്ലോ
2: പാടുന്നത്. നാടോടുമ്പോ നടുവേ ഓടണമെന്നല്ലേ പറഞ്ഞ പോലെ. ഞാനൊക്കെ ആദ്യം പോയി പാടുന്നത് ഈ പറഞ്ഞ പോലെ പ്രമദവനൊക്കെ കട്ടിയുള്ള എടുത്ത് അപ്പങ്ങാത്തൊക്കെ ആദ്യം അങ്ങ് പാടും. പാടിയ രണ്ട് പാട്ട് പാടിക്കഴിഞ്ഞാൽ പറയാം അതിനോട്ടാ നിങ്ങള് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാടാന്ന് പറഞ്ഞു. പിന്നെ ഇവരങ്ങോട്ട് ഡപ്പാങ്കുത്തങ്ങോട്ട് തൊടങ്ങും. അങ്ങനെയാണല്ലോ ഇപ്പം ഒരു കല്യാണ വീട്ടിലോ എന്തിൽ പോയാലും അങ്ങനെയാണ്. ഒരു ഒന്നോ രണ്ടോ പാട്ട് ആദ്യത്തെ ഒരു ഭക്തിഗാനം പിന്നത്തെ ഒരു ഒന്നോ രണ്ടോ പാട്ട് ഒരു മെലഡി പാടിക്കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും. പിന്നെ
1: എല്ലാവർക്കും ആടണം
2: പാടണം. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ പുറകെ പോയി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനിപ്പം നാടോടുമ്പോ നടുവ് ഓടാനുള്ള ട്രിക്ക് എടുത്തിരിക്കുക. ഞാനും ഈ പറഞ്ഞ പോലെ പിന്നെ വേൽമുരുകാന്ന് പറഞ്ഞ ഞാനും തുടങ്ങും. അങ്ങനെ ഒന്ന് രണ്ട് പാട്ട്. അപ്പൊ എം ജിയുടെ പാട്ടാണ് അതൊക്കെ അല്ലെ. ശൂരമ്പടയുടെ ചെമ്പട കൊട്ടിക്കോറന്നുണ്ടാളം അതൊക്കെ ഇപ്പൊ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാനും എടുത്ത് എല്ലാ കഴിയുന്ന വിധത്തിൽ അതൊക്കെ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഒന്നാംകിളി പൊന്നാംകിളി നമുക്ക് സുജാതാമ്മയുടെ പാട്ടാണ്. അത് സുജാതാമ്മയുടെ പാട്ടുകൾ ഒത്തിരി നമുക്ക് മലയാളത്തിൽ ഒരുപാട് ഇതായിട്ടുള്ള പാട്ടുകളുണ്ട്.
1: അപ്പൊ ഈ പാട്ട് കേൾക്കാം
2: തീർച്ചയായും.
1: വിദ്യാസാഗറിന്റെ മ്യൂസിക്, ബി ആർ പ്രസാദിന്റെ രചന.

പ്രിയം പ്രിയതരത്തിലെ അടുത്ത എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയുന്നത് പി സുശീലാമ്മ. പി സുശീലാമ്മയെ കൊണ്ട് പറഞ്ഞ വാക്കുകളില്ല, കാരണം ഇത്രയും പഴക്കമുള്ള ഒരു ഗായികയാണ് നമ്മുടെ ഗാന ലോകത്ത് അല്ലെ. അതില് എണ്ണിയാൽ തീരാത്ത പാട്ടുകൾ പാടിയിട്ടുണ്ട്, പല ഭാഷകളിൽ പാടിയിട്ടുണ്ട് പല ദേശത്തെ. അപ്പൊ അതൊന്നും പറയാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ എത്രയൊക്കെയാണെന്നൊന്നും. എങ്കിലും പിന്നെ മങ്കൊമ്പിന്റെ രചനയില് കെ ജെ ജോയി സാർ സംവിധാനം ചെയ്ത

0: അത്രയും പീക്കിലുള്ള വോയിസ് ആ ലാൻഡിംഗിൽ കൊണ്ടുവന്നിട്ടൊരു
1: വെപ്പുണ്ട്. മാസ്മരിക ശബ്ദം എന്നാണ് പൊതുവെ പറയുക. പക്ഷെ ശരിക്കും ആ മാസ്മരികത കൊണ്ടുവന്നിട്ടുള്ള ഒരു പാട്ടാണിത്. ഇവനെന്റെ പ്രിയപുത്രൻ സിനിമ. അപ്പൊ സുശീലാമ്മയുടെ പാട്ടിനെ കുറിച്ച് എന്തു പറയുന്നു?
0: അതില് ഒത്തിരി പാട്ടുകൾ എനിക്കിഷ്ടം. ഏഴ് സുന്ദര രാത്രികൾ, നളചരിതത്തിലെ നായകനു, ആ നോ എത്ര എണ്ണം ഉണ്ടോ ഇതിനകത്ത്? നോ നോ നോ എന്ന് പറഞ്ഞ എത്രയോ
1: ഉണ്ടല്ലേ.
0: അതിലൊരിടത്ത് മാത്രമേ ഒരു പേരിന് മാത്രമേ അല്ലാതെ വരുന്നുള്ളൂ, ബാക്കി എല്ലാ പേരുകൾക്കും ഉണ്ട്. പിന്നെ കാദംബരി പുഷ്പസരസിൽ എന്നൊരു പാട്ടില്ലേ, അങ്ങനെ ഒത്തിരി പാട്ടുകൾ എടുത്തു പറഞ്ഞാൽ ഓർക്കാൻ തന്നെ പറ്റില്ല. അത്രയും ആയിരക്കണക്കിന് പാട്ട് പാടിയ ഒരു അമ്മയല്ലേ അത്രയും അല്ലേ സുശീലാമ്മയൊക്കെ?
1: 700-ഓളം.
0: അപ്പൊ നമുക്കുള്ള ഒരു ഭാഗ്യം അവരൊക്കെ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു ഒരു സമാധാനമുണ്ട്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരാണ്.
1: എത്രയോ പി സുശീലാമ്മ ഗാനങ്ങളിൽ ഒരു ഇഷ്ടഗാനം എന്ന് പറയുമ്പോൾ വന്നത് രാജമല്ലി.

0: എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഗായികയാണ് സ്വർണലത. സ്വർണലത പറയുന്നതിന് മുന്നേ പറയണമെന്ന് പറഞ്ഞാൽ, എനിക്ക് സിനിമാ നടന്മാരെയും നടിമാരെയും ഗായകന്മാരെയും ഗായികമാരെയും ഒക്കെ ഇഷ്ടമാണെങ്കിലും എല്ലാവരും ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിലെനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാണണം എന്നാഗ്രഹമുള്ളത് ഒന്ന് ജയനയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ അതെന്റെ കുട്ടിക്കാലത്തായിരുന്നു. പിന്നെ എനിക്ക് ഇന്നും കാണണം എന്നുള്ളത് കമൽഹാസനെ. പിന്നെ മമ്മൂട്ടിയെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പറശ്ശിനിക്കടവ് ദിവസം പോയപ്പോൾ അവിടെ ന്യായവിധി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് കണ്ടു. അന്ന് ഒത്തിരി പേരെ കണ്ടു. പിന്നെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ഷൂട്ടിങ്ങും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, നടീനടന്മാരെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ യേശുദാസിനെ കാണണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഏത് ഇതിലും പോകുമായിരുന്നു. കാരണം പറഞ്ഞു വന്ന എന്റെ പാട്ടിന്റെ ഗുരു യേശുദാസാണ്. കാരണം എല്ലാ വർഷവും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നവരാത്രിക്ക് മുനീശ്വരൻ കോവിലിൽ നവരാത്രി എന്നുണ്ട്, അതിന്റെ ഏഴാം ദിവസം രാത്രി എന്നുണ്ടെങ്കിൽ ദാസേട്ടൻ വന്നിരിക്കും, അത് മുനീശ്വരൻ കോവിലില്. അപ്പൊ ഞങ്ങളൊക്കെ അന്ന് കുട്ടികളാണ്, അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കും. അപ്പൊ നമ്മളൊരു 4 മണിക്കൊക്കെ പോയി അതിന്റെ മുന്നിൽ അന്ന് മുള കെട്ടിയാണ് വെക്കുന്നത്. മുളയിൽ ഇങ്ങനെ മുറുക്കി പിടിച്ച, കാരണം ഒരു തെള്ളിന് നമ്മളൊക്കെ തുറച്ചപ്പോ അതിന്റെ മുന്നിൽ ഇച്ചിരി സീറ്റ് ഇട്ടിട്ട് അവിടുത്തെ പൗരപ്രമാണിമാർക്കൊക്കെ ഇരിക്കാനുള്ളതുണ്ടാവും, ബാക്കി എല്ലാരും റോഡിൽ ഇങ്ങനെ നിന്നുള്ളു. അന്ന് ഇവിടെ ഈ റെയിൽവേ ഇതിന് ഓവർ ബ്രിഡ്ജോ ഒന്നുമില്ല, അവിടെ ഗേറ്റ് ആണ്. അപ്പൊ രാത്രിയൊക്കെ ആകുമ്പോഴത്തെ ആ ഗേറ്റ് എല്ലാം അടച്ച് അതിലും അങ്ങ് ആള് നിറയെ ചെയ്യാം. അന്ന് ആ ഒരു മലബാർ എക്സ്പ്രസ് അങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഒന്നും ഇല്ലല്ലോ മണങ്ങലാപുരത്തും. അത് പുള്ളി കറക്റ്റ് ടൈമിന് വരും. ആ പുള്ളി പാടുന്നത് കേട്ടാണ് മുഖത്ത് ഗോഷ്ടിയൊന്നും ഇല്ലാതെ പാടണം എന്നൊക്കെ പഠിച്ച ഞാൻ. ഒരിക്കൽ മൂകാംബി പോയപ്പോഴാണ് എനിക്ക് ശരിക്കും തൊട്ടടുത്ത് നിൽക്കാൻ പറ്റിയത്. ഇങ്ങനെ തൊട്ടു ഞാൻ അദ്ദേഹത്തെ, പിന്നൊരിക്കൽ കാലൊക്കെ തൊട്ടു. അതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതുപോലെ എനിക്ക് കാണാൻ ആഗ്രഹിച്ചവര് ഗായികയാണ് സ്വർണലത. അപ്പം സ്വർണലത ആ ഇപ്പം നമ്മുടെ കൂടി
1: ഇല്ല.
0: കാരണം അത് ശരിക്കും പറഞ്ഞാല് പാടി വെച്ച പാട്ടുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് ഒന്നിനൊന്ന് ഇതാണ്. അപ്പൊ അതില് മലയാളത്തിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് കൂടുതലും തമിഴിലൊക്കെയാണ് ആമയുടെ ഇത് പാടിയിരുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മധുചന്ദ്രിക എന്നുള്ള ഒരു പാട്ടുണ്ട്.

0: ശരിക്കിത് യേശുദാസ് വേർഷനുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോന്നറിയില്ല, നമുക്ക് കൂടുതലൊരു നമ്മളെ ഹൃദയത്തിൽ എടുത്തത് സ്വർണലത വേർഷനാണ്.
1: കാരണം അതിന് കുറേയും കൂടെ എന്തൊക്കെയോ അതിനകത്ത് വന്നതുപോലെ
0: ആഡ് ചെയ്തിട്ടുണ്ട് കുറെ
1: സംഗതികൾ.
0: ഏതാണ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുത്തെന്ന് അറിയില്ല, പക്ഷെ ഇതും അതും വ്യത്യാസമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ.
1: ചില ഗായികന്മാർക്ക് അവരുടേതായ ഇംപ്രൊവൈസേഷൻ ചെയ്യുമല്ലോ ആ ഒരു
0: ശ്രേയാ ഘോഷാലൊക്കെ.
1: ശരിക്കും മെയിൽ പാടുന്ന അതിലേ ആയിരിക്കില്ല അവരുടെ പോക്ക്, അങ്ങനെ പോകുന്നുണ്ടാവും. പിന്നെ പുള്ളിക്കാരുടെ വേറെയും പാട്ടുകൾ എന്ന് പറഞ്ഞാല് മണിക്കക്കല്ലാൽ, അത് എം ജിയുടെ കൂടെ പാടുന്ന നല്ലൊരു പാട്ട്, എനിക്ക് ഇഷ്ടമാണ്. മഞ്ഞിൽ പൂത്ത മഴവിൽ, അങ്ങനെ ഒരു പാട്ടിൽ
2: മഞ്ഞിൽ പൂത്ത സന്ധി മഴവിൽ
1: നന്ദലാല, അത് വളരെ ഇതായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ഡാൻസുകൾക്കൊക്കെ കുട്ടികൾ കളിക്കുമ്പോഴൊക്കെ കൂടുതലായിട്ട് അത് ആ പാട്ടെടുത്ത് റെക്കോർഡ് ചെയ്ത് പാടിക്കപ്പിക്കുന്നതാണ്. അങ്ങനെ അപ്പൊ ഇത്തരം പാട്ടുകളൊക്കെ ഉള്ള ഒരു അതിൽ എനിക്ക് ഈ ഒരു പാട്ട് ആണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയാം. പക്ഷെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഇവിടിപ്പൊ അവതരണത്തിനായി ഈ ഒരു പാട്ടിനെ ഞാൻ സമർപ്പിക്കുകയാണ് ആ ഒരു ഗായികയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ.

0: പാട്ടുകൾ ഒരുപാട് പാടുന്നു. നേരത്തെ തന്നെ പറഞ്ഞു മത്സര വേദികളിലൊന്നും അധികം വന്നിട്ടില്ല. ഗാനമേളകളിൽ ഒരുപാട് പാടാറുണ്ട്, അതുപോലെ സുഹൃത്ത് സംഗമങ്ങളിൽ പാടാറുണ്ട്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു ആൽബം അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പുറത്തു വന്നിട്ടുണ്ടോ ഏതെങ്കിലും പാട്ട്?
1: ഓ, തീർച്ചയായിട്ടും അങ്ങനെ വന്നെന്ന് പറയുന്നത് അതും ഒരു യാദൃശ്യ സംഭവിച്ച ഒരു കാര്യമാണ്. അത് സംഭവിക്കുന്നതും ഈ ആകാശവാണിയിലൂടെയാണ് കേട്ടോ. ആകാശവാണിക്ക് ഒരു 1000 നന്ദി പറയണം. നന്ദി പറഞ്ഞാലും തീരില്ല, കാരണം നമ്മുടെ പ്രശാന്ത് സാറും മഞ്ജുമ്മയും കൂടെ അവതരിപ്പിച്ച സിനിമ സല്ലാപം അങ്ങനെ ഒരു പരിപാടി. അപ്പൊ അതിലൊരു ചോദ്യം വന്നു. പിന്നെ ഇടയ്ക്ക് ചോദ്യ മത്സരമൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഉത്തരയച്ചു കഴിഞ്ഞാൽ നമ്മളെ അതിൽ പങ്കെടുപ്പിക്കുകയൊക്കെ. അങ്ങനെ വന്ന ഒരു ഇതുണ്ടായിരുന്നു, ഒരു ടൈറ്റാനിക് എന്ന സിനിമയ്ക്ക് എത്ര അവാർഡ് നേടി എന്ന് പറഞ്ഞിട്ട് ഒരു കിട്ടി. അപ്പൊ ഞാൻ ആദ്യം അത് പിന്നെ വാട്സാപ്പിൽ അയച്ചു. അതിൽ അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അതിനകത്ത് നമ്മുടെ ഒരു അഭിപ്രായമൊക്കെ പറയാൻ ആ പരിപാടിയെ കുറിച്ച്. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ജി ജെ അമ്മയുടെ
0: പല്ലവി വരുന്നത്.
1: അന്ന് ജി ജെ അമ്മയാണ് അതിന് ആദ്യം പാടുന്നത് തന്നെ അല്ലേ?
0: അതെ,
1: അതൊന്ന് പാടി കേക്കട്ടെ.
0: പല്ലവി അനുപല്ലവി അങ്ങനെ എന്തോ ആയിരുന്നു.
1: അത് തന്നെ അതാ എന്റെ ഓർമ്മയിലുള്ളതും. അപ്പൊ അതിൽ അന്ന് ജി ജെ അമ്മ ചോദിച്ചത് ജയചന്ദ്രന്റെ ഒരു പാട്ടായിരുന്നു. ആ പാട്ട് പിന്നെ നിമ്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറി.
0: ഞാൻ ഓർക്കുന്ന എപ്പിസോഡ് എന്താ കാരണം എന്ന് വെച്ചാല് അതിന് ഞാൻ അനുപല്ലവി കൊടുത്തപ്പം ഓൺ ദി സ്പോട്ട് ചില അതവിടെ തീരുന്നതും ഒരു ആലാപനമായിരുന്നു, എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പേര് ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് വന്നത്.
1: ചോദ്യം തീരെയും
0: പാട്ടും അതേ പിച്ചിൽ എങ്ങനെ പാടുന്നോ അതുപോലെ വന്നു, അതുകൊണ്ട് എനിക്ക് അത് മറക്കാൻ പറ്റിയിട്ടില്ല.
1: അപ്പൊ ആ പാട്ട് അതിൽ വന്ന് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് എന്റെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഇതിൽ അന്നേരം പങ്കെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആക്സിഡന്റ് ആണോ കാരണം അല്ല ഈ പരിപാടി പങ്കെടുത്താണോ കാരണം എന്ന് എനിക്കറിയില്ല. രാഗ എന്നൊരാള് 2 ദിവസം കഴിഞ്ഞ് എങ്ങാണ്ട് എന്നെ വിളിക്കുന്നു അതിന്റെ പിറ്റേന്ന് എങ്ങാണ്ട്. അപ്പൊ രാഗ വിളിച്ചു, ആരാ നിങ്ങൾ?
0: നമ്മുടെ രാഗ
1: പൂവത്തൂർ. അത് ഞാൻ പറയാം, പൂവത്തൂരിലേക്ക് വരാം. കാരണം ശ്രോതാക്കൾക്ക് മുഴുവനും സുപരിചിതനായ ആളാണ്. ഇവിടെ കവിത വരാറുണ്ട്, എല്ലാം ഉണ്ട്, ഗാനങ്ങൾ വരാറുണ്ട്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പിന്നെ സംസാരിച്ചു, നമ്മൾ പരിചയമായി, നല്ലൊരു ബന്ധമായി. അത് 1 വർഷത്തോളം ആ ബന്ധം ഇങ്ങനെ പോവാണ്, കാണുന്നില്ല നമ്മള്. ഞാൻ എന്റെ
0: പണിത്തിരക്കില്ല,
1: പിന്നെ കാണുകയാണ്. 1 വർഷത്തോളം കാണാതിരുന്നു, വർഷങ്ങളായില്ലേ. അപ്പൊ അങ്ങനെ 22 സംഗതിയാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് രാഗ പറയുന്നത് കേട്ടോ ഒരു പാട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് പാടാൻ പറ്റുമോ പാടുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് രാഗയുടെ സംഗീതത്തിൽ സന്തോഷ് കാവിൻമൂല, അഞ്ചരക്കണ്ടിക്കടുത്തുള്ള കാവിൻമൂല അല്ലെ, അദ്ദേഹം LIC ജീവനക്കാരനാണ്. അദ്ദേഹം എഴുതിയ ഒരു ഗണപതി ഭക്തി ഗാനം, അത് രാഗ ട്യൂൺ ചെയ്തു, ചാലോടുള്ള രഘുരാജ് സാറ് കമ്പോസ് ചെയ്തിട്ട് അത് പാടി. ആ പാട്ട് കേട്ടപ്പോ രാഗയുടെ തന്നെ സുഹൃത്തായ നമ്മുടെ കൂടാളി അവിടെ പോസ്റ്റ് ഓഫീസിന്റെ സ്റ്റോപ്പിലുള്ള ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെ ഉള്ള അദ്ദേഹം രാഗയുടെ സുഹൃത്താണ്. പുള്ളി കേട്ടപ്പോ പറഞ്ഞു ഇത് നമ്മുടെ അമ്പലത്തിന് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനകത്ത് ആ അമ്പലത്തിനെ മെൻഷൻ ചെയ്ത് വരികളൊന്നുമില്ല, ഒരു ഗണപതിയുടെ പാട്ടെന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അതിന്

0: അങ്ങനെ അതിനൊരു ശ്ലോകം എഴുതി ചേർത്തിട്ട് ആ പാട്ട് അതിനോട് പ്ലഡ്ജ് ചെയ്തിട്ട് അവിടെ സമർപ്പിച്ചു. അതിന് നമുക്കൊരു ആദരവൊക്കെ തന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അന്നേരം റെക്കോർഡിംഗ് ഹാളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പാടുന്ന ഒരു സ്വന്തം പാട്ട്. ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തം പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അവിടെ വരിക എന്നുള്ളതാണല്ലോ, അല്ലേ? നമ്മൾ വേറെ മഹാരഥന്മാര് പാടി വെച്ച പാട്ട് 1000 പ്രാവശ്യം പാടിയാലും അത് നമ്മുടെ പാട്ട് ഒരിക്കലും ആവില്ല. നമ്മുടെ ഒരു ശബ്ദത്തിൽ ഒരു 2 വരിയെങ്കിലും പാടി വെക്കുമ്പോഴാണല്ലോ അത് നമ്മുടേതെന്ന് പറയാനൊക്കെ
1: കൂടും.
0: അതിന്റെ ആ പൂർണ്ണത നേടിത്തന്നത് രാഘാപൂത്തൂരാണ്. ആ രാഘാപൂത്തൂരിന് 1000 നന്ദി നമസ്കാരം പറയണം. കാരണം രാഘാപൂത്തൂരിന്റെ മനസ്സാണ് ഗണപതി.

0: ഗണപതി ഭഗവാനേ. ആ പാട്ട് അങ്ങനെ പോകും. ആ പാട്ട് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടു വർഷമായപ്പോ ഞങ്ങളുടെ ഒരു കുടുംബസംഗമം നടന്നു. അപ്പൊ അത് കൊട്ടിയൂർ വെച്ചാണ് നടന്നത്. അപ്പം കൊട്ടിയൂര് വെച്ച് നടന്നപ്പോ അവിടുന്ന് എന്റെ പാട്ടൊക്കെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ അന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ ചില കുടുംബങ്ങളൊക്കെ കുറെ വർഷം ചേർന്നല്ലേ കൂടുന്നത്. അപ്പൊ അതില് ഒരു എന്റെ ഒരു ചേട്ടൻ, ഒരു കസിൻ, അദ്ദേഹം പറഞ്ഞു പിന്നെ വിനോദിനെ കൊണ്ടൊരു പാട്ട് എന്തായാലും പാടിക്കണം. അപ്പൊ അതിനകത്ത് എഴുതുന്ന ബിന്ദു ശാസ്ത്ര എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു കസിന്റെ വൈഫാണ്. ശാസ്ത്ര പ്രസാദും കഥയും കാര്യങ്ങളൊക്കെ എഴുതും. വൈഫ് ബിന്ദു ശാസ്ത്ര കവിതകളും നന്നായിട്ട് എഴുതും. അവാർഡുകളൊക്കെ നേടി, ഒത്തിരി പുസ്തകങ്ങൾ പ്രസാദം ചെയ്തതൊക്കെയാണ്. അപ്പം പുള്ളിക്കാരിയുടെ ഒരു കവിതയാണ് ഇപ്രാവശ്യം വന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ. കഴിഞ്ഞ വർഷം അവര് റിലീസ് ചെയ്തായിരുന്ന ഒരു പാട്ട്, അത് ഫീമെയിലാണ് പാടിയത്. അപ്പം ഈ കുടുംബസംഗമത്തിന് ശേഷം പറഞ്ഞു എന്നൊരു മെയിൽ സിംഗറെ കൊണ്ട് പാടിക്കാൻ, അങ്ങനെ എന്നെ തെരഞ്ഞെടുക്കിയത്. അപ്പൊ ഈ കവിത എഴുതിയിട്ട് ബിന്ദു ശാസ്ത്ര എനിക്ക് അയച്ചു തന്നു, ചേട്ടാ ഇത് ആർക്കെങ്കിലും കൊടുത്തിട്ടെന്ന്. അപ്പൊ എന്റെ മുന്നിൽ ആദ്യത്തെ ഓപ്ഷൻ രാഗ തന്നെയായിരുന്നു. രാഗ സംഗീതം ചെയ്ത് കഴിഞ്ഞ 28-ാം തീയതി രാവിലെ നെയ്യാട്ടത്തിന്റെ അന്ന് ചോതി നാളിൽ, അതിൽ ആ ചോതി നാൾ ആ പാട്ടിലും വരുന്നുണ്ട്. അങ്ങനെ ആ പാട്ട് അന്ന് അവിടെ റിലീസ് ചെയ്തു. ആ പാട്ട്,
1: ആ പാട്ടിന്റെ കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം.

0: പാട്ടുകളെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഭാര്യയെ പറ്റി നേരത്തെ പറഞ്ഞു, പാട്ടുപാടി സോപ്പിട്ട് അങ്ങനെ വെച്ചേക്കാണ്. ഭാര്യയുടെ പേരെന്താണ്?
1: സിന്ധു.
0: സിന്ധു.
1: അപ്പൊ അതിടയ്ക്ക് നമ്മൾ സിന്ധു, ഐ ലവ് യു സിന്ധു,
0: അങ്ങനെ അങ്ങനെ കുറെ പാട്ടുകൾ ഉണ്ടായത് ഭാഗ്യം.
1: പാട്ട്.
0: ഭാര്യ വീട് എവിടെയാണ്?
1: എറണാകുളത്താണ്.
0: രണ്ടു മക്കളാണ് അല്ലേ?
1: അതെ, രണ്ടു മക്കൾ. മൂത്തവൻ യദു ചക്രവർത്തി, അവന് ഇവിടുന്ന് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു, പിന്നെ കാനഡയ്ക്ക് പോയി, അവിടുന്ന് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗിന്റെ ഇതെടുത്തു, ഇപ്പൊ അവിടെ വർക്ക് ചെയ്യാണ്. രണ്ടാമത്തവള് യദുപ്രിയ, മോൻ തന്നെ പേരിട്ടതാ യദുപ്രിയ. പിന്നെ അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇയാള് മോളുണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഇട്ടോളും പേരെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടത്. അവളിപ്പം പി ജി ഇംഗ്ലീഷ് പി ജി കഴിഞ്ഞിട്ട് ബി എഡിന് മാഹി പഠിക്കുന്നു.
0: മാഹിയിലാണ്. ഒരു പാട്ടിനെ തൊട്ട് പറയുന്നതല്ലാതെ നമ്മള്, എനിക്ക് തോന്നുന്നു നേരത്തെ പല്ലവി അനുപല്ലവിൽ വന്നിട്ടുള്ള പരിചയം കൊണ്ടോ എന്തോ ഞാൻ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് ശരിക്കും താങ്കളോട് സംസാരിച്ചത്. ഇഷ്ട വിഷയമാണ് രണ്ടുപേർക്കും പാട്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് എവിടെയും ഒരു തടസ്സവും ഇല്ല. എത്ര നേരം ഇങ്ങനെ സംസാരിച്ചെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്കും തോന്നുകയാണ്. അപ്പൊ അതിനിടയിൽ കുറെ പാട്ടുകളൊക്കെ വന്നു എന്ന് മാത്രം. അപ്പൊ നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു കേട്ടിരിക്കുന്നവർക്കും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത.
1: അപ്പൊ
0: താങ്കളുടെ ആ ഒരു പാട്ടിനോടുള്ള ഒരു ഡെഡിക്കേഷൻ പല വേദികളിൽ ഇപ്പോഴും പാടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വേദികൾ തേടിയെത്തട്ടെ, ഇപ്പൊ പറഞ്ഞതുപോലെ ആൽബങ്ങളിലൊക്കെ പാടാൻ കഴിയട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്.
1: തീർച്ചയായും. ഒന്ന് രണ്ട് ഗാനങ്ങൾ കൂടി ഇങ്ങനെ അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ വന്നാൽ ഒത്തിരി സന്തോഷമാകും. അത്ര ഇതൊന്നും നമ്മൾ തീരുമാനിച്ചുറച്ചല്ല, ഇങ്ങനെ ദൈവം തമ്പുരാൻ ചെയ്യുന്നതാണ്, ചെയ്യിക്കുന്നതാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെയാണ്. എല്ലാവരും നന്നായിരിക്കട്ടെ, ലിവിംഗ് ഇൻ പീസ്, സമാധാനത്തിൽ ജീവിക്കട്ടെ, ശാന്തിയും മനസ്സമാധാനവും ഉണ്ടാവട്ടെ.
2: ഗായകൻ വിനോദ് രോഹിണി അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം രതീഷ് പി കെ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
1: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.

0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പ്രധാന വാർത്തകൾ. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയെ മാറ്റിമറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 60% കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറച്ചതായും പ്രധാനമന്ത്രി ദാമനിൽ അറിയിച്ചു. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഫോർ വികസിത് ഭാരത് മൈ ഭാരത് യൂത്ത് കൺവെൻഷൻ ഇന്ന് ന്യൂഡൽഹിയിലെ ത്യാജരാഗ സ്റ്റേഡിയത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. സിപിഐഎം സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൗൺ പോലീസ് പിടികൂടി. പ്രഭാത് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിരോധിത ഇ സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു. മണലൂർ സ്വദേശി വിഷ്ണുവാണ് രാവിലെ മരിച്ചത്. 27 വയസ്സായിരുന്നു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ എ സി ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 തുറന്നു. 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:30 ഗോവയിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: നേർവഴി.
2: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ KFB യുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സെവിൽ ജിഹൽ നടത്തുന്ന അഭിമുഖം.
3: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ബ്രെയിൽ പ്രസ്സിലെ സ്റ്റാഫായിട്ടുള്ള ഷിംലാദാണ്. നമസ്കാരം. എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു നമ്മുടെ KFB യുടെ ബ്രെയിൽ പ്രസ്സില്?
4: ഞാൻ KFB യിലെ ജോയിൻ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 29 ഏകദേശം 2.5 കംപ്ലീറ്റ് ആകുന്നു.
3: എവിടെയാണ് സ്വദേശം ഷിംലാദിന്റെ?
4: എന്റെ സ്വദേശം വർക്കല നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ സ്വദേശം.
3: കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട് ഏത് പ്രായത്തിലാണ് തിരിച്ചറിയുന്നത്?
4: ജന്മനാന കാഴ്ച കുറവാണ്, പക്ഷേ എന്റെ വീട്ടുകാർ പറയുന്ന വെച്ചാൽ ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ടേ ഞാൻ ഓരോ ഒബ്ജക്റ്റുകൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ നോർമലായിട്ടുള്ള കുട്ടികളെ പോലെ അല്ലെന്നുള്ളത് മനസ്സിലാക്കിയാണ് കാഴ്ച കുറവുണ്ടെന്നുള്ള ടെസ്റ്റ് നടത്തി ബ്ലൈൻഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എന്റെ വാപ്പാക്ക് കാഴ്ച കുറവുള്ളത് കൊണ്ടാണ് അത് മെയിനായിട്ട്
3: ചെക്ക്
4: ചെയ്യാൻ കാരണം.
3: സ്കൂളിലാണ് പഠിച്ചതൊക്കെ?
4: ഞാൻ 1 ക്ലാസ് തൊട്ട് പഠിച്ചത് ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂൾ വർക്കല അവിടെയാണ് പഠിച്ചത്. പിന്നെ അവിടുന്ന് ഹൈസ്കൂൾ ശിവേരി സ്കൂളിൽ, അത് കഴിഞ്ഞ് ഡിഗ്രി ഇവിടെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്താണ്
3: പഠിച്ചത്. ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂൾ ധാരാളം പേരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന
4: സ്ഥാപനമാണ്. ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഇരിക്കാൻ
3: പറ്റിയത്. സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചില നല്ല ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ?
4: ഉറപ്പായിട്ടും. എന്റെ 6 വയസ്സിലാണ് ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂളിൽ ചേരുന്നത്. 1 ക്ലാസ് ഇട്ട് അവിടെ ചേർന്ന് എനിക്കൊരു പുതിയൊരു അനുഭവം വരുന്നത്. എനിക്ക് ഉമ്മാനെ ഒന്ന് വിട്ട് ചിന്തിക്കാം, അത് കൊച്ചിലെ എല്ലാവർക്കും വീട്ടുകാരെ വിട്ട് മാറിയിരിക്കാൻ പറ്റാത്തതാണ്. ഒറ്റപ്പെടൽ എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഫീൽ ചെയ്തെങ്കിലും പിന്നെ പിന്നെ നമ്മളെപ്പോലുള്ള കുട്ടികളെ കണ്ട് ചേട്ടന്മാരെയൊക്കെ ഇട്ട് കളിച്ചും ചിരിച്ചൊക്കെ വന്ന് ആ ഒരു ഇതങ്ങ് മറിഞ്ഞ ശേഷം 10 വർഷം ആ സ്കൂളിൽ ഉണ്ടായിരുന്നതാണ്.
3: ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ മിംഗിളായി അങ്ങ്
4: ചേർന്ന് ആ കൂട്ടത്തില് കുറച്ച് കാണുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രസമായിരുന്നു.
3: ബാക്കിയുള്ളവരെയൊക്കെ
4: സഹായിക്കാനൊക്കെ പറ്റി എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി എന്താണ് ബ്ലൈൻഡ്നെസ്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുടെ കൂടെ നിന്ന് അതൊരു പ്രത്യേക ഫീലായിരുന്നു.
3: ആ സമയത്തുള്ള ടീച്ചേഴ്സ് അവരെയൊക്കെ ഓർമ്മയുണ്ട്?
4: അയ്യോ, എല്ലാരും ഇപ്പോഴും ഉണ്ട്. എല്ലാരും ഈ ഒരു വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് എന്നെ പഠിപ്പിച്ച സാറന്മാരൊക്കെ റിട്ടയർമെന്റ് ആവുന്നതാണ്. 1 ക്ലാസ് തൊട്ട് 7 ക്ലാസ് പഠിപ്പിച്ച ടീച്ചർമാരെ എല്ലാരും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാരും സപ്പോർട്ടാണ്. സ്കൂള് തന്നെ ഒരു നമുക്ക് ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നില്ല, നമ്മളൊരു വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലത്തേതാണ്. നമുക്ക് വൈകിട്ടാകുമ്പോൾ കളിക്കാൻ ഉള്ള സ്ഥലവും പ്രാർത്ഥനയും ഫുഡാണ് ഇവിടെ എടുത്ത് പറയേണ്ടത്. നല്ല ഫുഡായിരുന്നു. എന്റെ ചെറുപ്രായത്തിൽ അവിടെ പഠിച്ചവർക്ക് അറിയാം, നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണ്.
3: ആ ഒരു സ്കൂളിംഗ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലാണല്ലോ പഠിച്ചത്. ഏത് വിഷയമാണ് പഠിച്ചത്?
4: പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു.
3: പൊളിറ്റിക്കൽ സയൻസ്. അതിൽ പിന്നെ ഇപ്പോ PG ചെയ്യുന്നുണ്ടോ?
4: ഇല്ല, PG ചെയ്യുന്നില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങി പിന്നെ PSC നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഫെഡറേഷനിൽ

0: പുള്ളിയുടെ ഇത് വന്നപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. പിന്നെ ഉപരിപഠനമായിട്ട് വേറെ ഒന്നും പോയിട്ടില്ല.
1: ഉപരിപഠനത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ?
0: താല്പര്യമുണ്ട്. എനിക്കൊരു ജോലിയാണ് മസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും പഠിച്ചു പഠിച്ച് നിൽക്കുന്നതിന് പെട്ടെന്ന് ഒരു ജോലി കിട്ടണം,
1: അതാണ് ഏറ്റവും
0: വലിയ ആഗ്രഹം. വീട്ടിലൊരു ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് ജോലി വാങ്ങണം എന്നുള്ളത് ആയിരുന്നു. എന്റെ ഡിഗ്രി കഴിഞ്ഞ തൊട്ടത് ഞാൻ ജോലിയുടെ പുറകെ നടക്കുകയാണ്.
1: തൽക്കാലം ഒരു ജോലി ഉണ്ട്, ഇനി പക്ഷേ അടുത്ത ലെവലിലേക്ക് PSC
0: എക്സാമുകളൊക്കെ എഴുതി. വർഷം കുറച്ച് എക്സാമുകളുണ്ട്, അതിനെല്ലാം പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും.
1: പിന്നെ നമ്മുടെ KFB ബ്രെയിലി പ്രസ്സിലേക്ക് വരുമ്പോ മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പറയാമോ?
0: ബ്രെയിൽ പ്രസ്സിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് കേരളത്തിൽ 1st class തൊട്ട് 10th class വരെയുള്ള കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രസ്സാണത്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ പഞ്ച് ചെയ്ത് സ്പൈറൽ ചെയ്ത് അത് ഇന്ന ഇന്ന സ്കൂളുകളിലോട്ട് അയക്കുക എന്നുള്ളതാണ് അവിടെ എന്റെ ജോലിയായിട്ട് വരുന്നത്. അതിന് ഞാൻ മാത്രമല്ല, അവിടെ ഉള്ള സ്റ്റാഫുകളെല്ലാരും ഒരുമിച്ച് ചെയ്യുന്നവരും.
1: ആക്ച്വലി ഇപ്പോ ടെക്നോളജി ഒരുപാട് വളർന്നല്ലോ.
0: അതെ.
1: അപ്പോ പ്രിന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് കുറഞ്ഞിട്ടാണോ ഉള്ളത്, അതോ സ്റ്റിൽ അത് അതേപോലെ തന്നെ ഉണ്ടോ, എന്താണ് ഫീൽ ചെയ്യുന്നത്?
0: ഇല്ല, അത് കൂടിയിട്ടാണ്
1: ഉള്ളത്.
0: നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിന്റിംഗ് രീതി ഇപ്പോഴും കുറച്ചുകൂടി ടെക്നോളജിയായിട്ട് കൂടിയിട്ടാണ് ഉള്ളത്. നേരത്തെയൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് കേട്ടാണ് കണക്കുണ്ട്, ഒരു പുസ്തകം അടിക്കാൻ ഒരു 80-100 പുസ്തകങ്ങളൊക്കെ ഒരു ദിവസം അടിക്കാൻ പറ്റും, ഷീറ്റുകളെ അടിക്കാൻ പറ്റൂ. അതിപ്പോ മാറി, ഇപ്പൊ കുറച്ചുകൂടി ടെക്നിക്കൽ പരമായിട്ട് നല്ല മെഷീൻസുകളൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പൊ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: പിന്നെ ഇപ്പൊ ഒരുപാട് പേര് സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയല്ലോ കൂടുതലായിട്ട്.
0: അതെ.
1: അപ്പോ ഈ ബ്രെയിലി പുസ്തകങ്ങളുടെ ഒരു സാധ്യത ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം ഷിംലാദിന്റെ?
0: സ്ക്രീൻ റീഡർ വഴി അത് നമ്മളത് കിട്ടുമ്പോൾ അത് കേട്ടാണല്ലോ മനസ്സിലാക്കാം. നമ്മൾ എപ്പോഴും ഒരു സാധനം വായിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. ആവശ്യമുള്ളവർ ഇപ്പോഴും ബ്രെയിൽ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ബുക്കുകൾ പോകുന്നത്,
1: പ്രിന്റ് ചെയ്ത്
0: പോകുന്നത്.
1: പിന്നെ ഇത് വായിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോ? ബ്രെയിലി
0: നോട്ട്സ് വായിക്കുന്ന ബ്രെയിൽ എന്ന് പറയുന്നത് ഒരു 27 വരിയുള്ള, ഒരു വരിയിൽ 30 cells വരുന്ന ഒരു ബോർഡാണ് ബ്രെയിലി ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ഒരു സെല്ലിൽ 6 dots വരും, 1, 2, 3, 4, 5, 6. ഈ 6 dots തന്നെയാണ് നമ്മൾ ഓരോ രീതിയിൽ മറച്ചും തിരിച്ചുവിട്ട് അത് ഒരു അക്ഷരങ്ങളായി മാറുന്നത്
1: വായിക്കുന്നത്.
0: ആ ഒരു ഇതിൽ വെച്ച് നമ്മൾ എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഇത് വായിക്കുന്നത്.
1: ബ്രെയിലി ചെറുപ്പത്തിലേ പഠിച്ചിരുന്നോ?
0: അതെ, ബ്ലൈൻഡ് സ്കൂളിൽ പോയതൊട്ട് ബ്രെയിലി പഠിച്ചിട്ടുണ്ട്. 1st class തൊട്ട് അതാണ് പഠിച്ചത്.
1: പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രി ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? സുഹൃത്തുക്കളെ എങ്ങനെയാ വായിച്ചു തരുന്നത്? അല്ലെങ്കിൽ നമ്മൾക്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ കുറച്ചധികം നമുക്ക് പ്രഷർ ഉണ്ടാവുമല്ലോ, അപ്പൊ എങ്ങനെയാണ് ചെയ്തത്?
0: ഷേഡ് സ്കൂളിൽ കുറച്ചുകൂടി ടീച്ചർമാരും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മളെ ഫോക്കസ് ചെയ്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് അത് അത്രത്തോളം പോസിബിൾ അല്ലായിരുന്നു. ഞാൻ പഠിച്ച കാലത്ത് ഞാൻ 2016-19 ഡിഗ്രി ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ വഴിയും പിന്നെ മുമ്പ് പഠിച്ച ചേട്ടന്മാർ നമ്മുടെ സീനിയേഴ്സ് വഴിയൊക്കെ ഉള്ള ഓരോ സോഴ്സ് കണ്ടെത്തിയായിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. കേട്ട് പഠിക്കുക, റെക്കോർഡിംഗ് ക്ലാസ്, അതൊക്കെ തന്നെയായിരുന്നു.
1: നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ടോ? മീൻസ് ഒരു ഗ്രൂപ്പൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ കോളേജ് ലെവലിലുള്ളവരെല്ലാരും ചേർന്നിട്ടുണ്ടോ?
0: കോളേജ് ലെവലിലുള്ള അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോഴും
1: നിലവിലുണ്ട്.
0: ഭയങ്കര ആക്റ്റീവ് അല്ല, എന്നാലും എന്തെങ്കിലും ഒരു
1: പോസ്റ്റ്
0: ഇടാൻ.
1: ഒഴിവ് സമയത്തൊക്കെ ഷിംല എന്താ ചെയ്യാറ്?
0: ഒഴിവ് സമയം കൂടുതൽ ഞാൻ മ്യൂസിക് കേൾക്കുക. എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ കുറെ നാളുകൊണ്ട് PSC പുറകെ നടക്കുന്നു. PSC
1: അപ്പോ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ മാത്രം
0: പാട്ട് കേൾക്കുന്നു.
1: പാട്ട് പാടുവോ ഷിംല?
0: പാട്ട് പാടാറില്ല. എനിക്ക് കേൾക്കുന്ന, എനിക്ക് ആ താളം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ആൽബം സോങ്സ് ഒക്കെ ഞാൻ കുഞ്ഞുനാളുകളിൽ വീട്ടിലൊക്കെ ചിക്കമാരൊക്കെ ഇടുന്നത് കേട്ടിട്ട് അത് അങ്ങനെ ഒരു ഇഷ്ടമായത്.
1: വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
0: വീട്ടിലെ എന്റെ വീട്ടിലെ ഉമ്മയും വാപ്പ പിന്നെ ഒക്കെ ഉണ്ട്, ഇത്തയുണ്ട്. രണ്ടുപേരും മാരീഡാണ്.
1: എല്ലാരും വളരെ സപ്പോർട്ടീവ് ആയിട്ട് കൂടെ നിൽക്കുന്നു.
0: കൂടെ നിൽക്കുന്നു, എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഒരു ബ്ലൈൻഡ് ആണെന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതുവരെ നോക്കിയിട്ടില്ല. നാട്ടിലും വീട്ടിലൊക്കെ ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് പോകുന്നുണ്ട്.
1: നമ്മുടെ ഈ പ്രസിന്റെ പ്രവർത്തനത്തിനെ പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ?
0: ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ബ്രെയിൽ പ്രസ്സിലാണ്, അത് KFBയുടെ കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റ് ആണത്. അതില് ഈ ബുക്ക് പ്രിന്റ് ചെയ്ത് അയക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ.
1: നമുക്കറിയാം നമ്മുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ കുട്ടിക്കാലത്താണ് ഉണ്ടാവുക. അപ്പൊ അതില് ഓർത്തിരിക്കുന്ന, സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നത് എന്താണെന്ന് പറയാം?
0: സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ ചേർന്ന് ആ വർഷം തൊട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന വർഷം വരെ ആ സ്കൂളിൽ നിന്ന് നമുക്ക് ഒരേ വിനോദയാത്രകൾ കൊണ്ടുപോകുമായിരുന്നു. ആ വിനോദയാത്രകളെല്ലാം ഓരോ വർഷവും ഓരോ രീതിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഓർമ്മയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത്, ചെന്നൈയിലൊക്കെ പോണ സമയത്ത് അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിലൊക്കെ അന്ന് കയറുന്നത്. അതെനിക്ക് സ്കൂളിലെ ആൾക്കാരുടെ കൂടെ, വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെ കയറുന്നതിനേക്കാൾ മുമ്പ് ട്രെയിൻ യാത്ര ചെയ്തത് എൻ്റെ സ്കൂളിലെ അധ്യാപകരോടാണ്. അന്നതുകൂടെ ഒരു മനോഹര അനുഭവം എന്ന് പറയുന്നില്ല. അന്നൊരു വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്തായിരുന്നു തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ ഇറങ്ങുന്നത്.

0: അന്നതൊരു
1: ചെന്നൈയിൽ ചെന്നിറങ്ങുന്നത് അന്നൊരു ഒരു വേറൊരു അനുഭവം വരുന്നത്. അവര് നമ്മളെ കരുതുന്നതും അവർ നമ്മളെ എടുത്ത് എന്നെ അന്ന് ഒരു പ്രകാശ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്റെ എസ്കോർട്ട് ആയിട്ട് ഉണ്ടായിരുന്നത്. ആ ചേട്ടൻ എന്നെ തോളിലൊക്കെ വെച്ചായിരുന്നു. ഞാൻ തീരെ കുഞ്ഞായിരുന്നു
0: പോകുന്നത് അല്ലേ. പിന്നെ നമ്മുടെ കോളേജ് തലത്തിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ പോലെ പരീക്ഷകള് അല്ലെങ്കിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരാറുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്?
1: കോളേജിൽ പഠിക്കുമ്പോൾ മാത്രം നമുക്ക് കൂട്ടുകാർക്ക് കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അന്ന് അവരൊക്കെ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ അവർ എഴുതുന്ന നോട്ട്സുകൾ നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവരെ കൊണ്ട് കൂടുതലും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലും പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ള സ്ക്രൈബിനെ കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് സ്ക്രൈബായിട്ട് എഴുതാൻ ചിലപ്പോൾ അവൈലബിൾ ആവാത്തൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സ്ക്രൈബ് സമയത്തിന് എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കോളേജ് യൂണിയനൊക്കെ ഇടപെട്ടെന്ന് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്ത് സ്ക്രൈബിനൊക്കെ അറേഞ്ച് ചെയ്ത് തരികയും അങ്ങനെയുള്ള രീതിക്കുള്ളൊക്കെ സപ്പോർട്ടിംഗ് ആയിരുന്നു.
0: ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഈ ജോലിക്കൊപ്പം തന്നെ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സമയം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണോ എങ്ങനെ?
1: നമ്മൾ പഠിക്കുന്നതെല്ലാം സുഹൃത്തുക്കൾ ചേർന്ന് വൈകിട്ട് ഗ്രൂപ്പ് കോൾ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് കോളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ കെ ബിയുടെ തന്നെ യൂത്ത് ഫോറം നടത്തുന്ന പി എസ് സി ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിലും ഡെയിലി ചോദ്യങ്ങളിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. കൂടുതലും ക്ലാസ്സുകൾ കേൾക്കുന്നത് യാത്രാ സമയത്താണ് എനിക്ക് കൂടുതലും ടൈം കിട്ടുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഈ ജോലിക്ക് വരുന്നത് ഒരു 2 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്ത് വേണം തിരുവനന്തപുരത്ത് ഈ ജോലി സ്ഥലത്തെത്താൻ. ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ ഒരു 9 മണിക്ക് ഞാൻ എത്തുന്നു ഓഫീസിലെത്താം. അപ്പോൾ ആ ഒരു ടൈം ഞാൻ
0: മാക്സിമം
1: ഇതിനുവേണ്ടി ട്രെയിനിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ കൂടുതലും ഹെഡ്സെറ്റ് വെച്ച് ഇതാണ് കേൾക്കുന്നത്.
0: അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
2: കെ എഫ് ബിയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സേവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
1: 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: അറിയിപ്പ്: ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക്.
1: ആകാശവാണി കണ്ണൂർ.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ആയുർവേദ ചികിത്സാ രീതിയായ രസായന ചികിത്സയെക്കുറിച്ച് വിശദമാക്കുന്നു പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ PM മധു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ.

രാത്രി 7:35 യുവവാണിയിൽ ഫാത്തിമ നിദ പി ടി പി, ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ, മുഹമ്മദ് പി ടി പി എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ. സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 എൻ ഡി എ സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ മൊകേരി വള്ളിയായി എന്ന പ്രദേശത്തെ ശ്രീ എം ദാസിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം.

എന്ന ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയെ മാറ്റിമറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 60% കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറച്ചതായും അദ്ദേഹം ദാമനിൽ അറിയിച്ചു. ലക്ഷദ്വീപ് കടമത്ത് കൽപ്പേനി ദ്വീപുകളിൽ 4 തുറമുഖ ജെട്ടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ തറക്കല്ലിട്ടു. ദാമനിലെ പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിന്റെ വികസനത്തിന് കരുത്തു പകരുന്ന 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിട്ടത്. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഫോർ വികസിത് ഭാരത് മൈ ഭാരത് യൂത്ത് കൺവെൻഷൻ ന്യൂഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവാദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻ ഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാറെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. ബിംസ്റ്റെക് ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ആശംസ നേർന്നു. ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ഉടനീളം അഭിവൃദ്ധി, കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിംസ്റ്റെക്കിന് കഴിഞ്ഞതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടലിലെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിലെ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് രൂപീകരിച്ച സംഘടനയാണ് ബിംസ്റ്റെക്. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിൻ ഇന്ന് ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ

വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷി രീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം. രാജ്യവ്യാപകമായി ഇതുവരെ 17,800 ക്യാമ്പയിൻ സംഘടിപ്പിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ലാറ്റിനമേരിക്കൻ കരീബിയൻ വ്യാപാര നിക്ഷേപ കരാർ സമ്മേളനം ഇൻഡോറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 15 ലാറ്റിനമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായി MG യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എസ് നിസാമിനെ നിയമിച്ചു. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം കളക്ടറേറ്റിൽ ജീവനക്കാർക്കായി 2 ദിവസത്തെ ക്ലോത്ത് കളക്ഷൻ ഡ്രൈവ് ആരംഭിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങൾ പുനരുപയോഗിക്കുകയാണ് ഡ്രൈവിന്റെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരിൽ നിന്ന് ശേഖരിക്കുന്ന പഴയ വസ്ത്രങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിക്കുകയോ പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത രീതിയിൽ സംസ്കരിക്കുകയോ ചെയ്യും. ജില്ലാ ശുചിത്വ മിഷൻ, ഗ്രീൻ വേംസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദ മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ വിശ്വമതാദർശനം എന്ന ഗ്രന്ഥം സന്ദർശനവേളയിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർ വെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൗണ്ടറിലാണ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. കോഴിക്കോട് സിറ്റി പോലീസിലെ ഉദ്യോഗസ്ഥരുടെ സൈബർ കുറ്റാന്വേഷണ ശേഷി ശക്തിപ്പെടുത്താൻ സംഘടിപ്പിച്ച സമഗ്ര സൈബർ കുറ്റാന്വേഷണ പരിശീലന പരിപാടി സമാപിച്ചു. സമാപന ചടങ്ങ് സിറ്റി പോലീസ് കമ്മീഷണർ മ്രിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം, ഡിജിറ്റൽ തെരുവുകളുടെ ശേഖരണവും വിശകലനവും, ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ, സൈബർ നിയമങ്ങൾ, മൊബൈൽ ഫോൺ വെബ്സൈറ്റ് സംബന്ധമായ അന്വേഷണം, വിവിധ സൈബർ പോർട്ടലുകളുടെ ഉപയോഗം, ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു പരിശീലനം. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധനകൾ കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. കഴിഞ്ഞ ദിവസം കുന്ദമംഗലം ബസ് സ്റ്റാൻഡ്, സ്കൂൾ പരിസരം, IAM പരിസരം എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. പ്രത്യേക പരിശീലനം ലഭിച്ച 296 ബ്ലാക്കി എന്ന സ്നിഫർ ഡോഗിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. കെ പ്രവീൺകുമാർ MLA സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ പ്രൈസ് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്ക് സമ്മാന ചെപ്പ് വിതരണം ചെയ്തു. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ വീരവഞ്ചേരി LP സ്കൂളിലെ കുട്ടികൾക്ക് ചെപ്പുകൾ നൽകിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. CPIM സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് ചേരും. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. ഇവ സമാഹരിച്ച് സംസ്ഥാന സെന്റർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് നാളെ സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചേക്കും. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൗൺ പോലീസ് പിടികൂടി. പ്രഭാത് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:30 ഗോവയിലാണ് മത്സരം. Under-18 പുരുഷ ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. ഇന്ത്യൻ സമാധാന സേനാംഗം മേജർ അഭിലാഷ ബരാക്കിനെ ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡ് നൽകി ആദരിച്ചു. ഇന്ത്യൻ ആർമിയിലെ ആദ്യ വനിതാ കോമ്പാക്ട് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ. ഈ അവാർഡ് ലഭിക്കുന്ന 3-ാമത്തെ ഇന്ത്യക്കാരി ആണിവർ.
ലെബനനിലെ ഐക്യരാഷ്ട്ര സംഘടന ഇടക്കാല സേനയുടെ ഇന്ത്യൻ ബറ്റാലിയൻ

0: സേവനമനുഷ്ഠിക്കുന്ന മേജർ ബരാക്കിനെ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോട് അനുബന്ധിച്ച ചടങ്ങിൽ ഗുട്ടറസ് ആദരിച്ചു. സ്ത്രീകളുടെയും ദുർബല വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഓസ്ട്രേലിയ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൗണ്ടിൽ വിജയ കിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോക ഒന്നാം നമ്പർ താരം അഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. തുടർന്ന് ജനപ്രതിനിധികളുടെ ടീമും ജില്ലാ കളക്ടർ നയിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് ടീമും മത്സരിക്കും. 2018 കോഴിക്കോട് സംഘടിപ്പിച്ച ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായെന്ന പരാതിയിൽ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2021 നവംബറിൽ മുൻ വോളിബോൾ താരം സെബാസ്റ്റ്യൻ ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ചും കോഴിക്കോട് വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നു. 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് ഇന്ന് 2200 രൂപ താഴ്ന്ന് 112,000 14,000 രൂപയാണ് ഗ്രാമിന്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്ന്യന്നൂരിൽ നിന്ന് 337.74 ഗ്രാം MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി ഗഫൂറിനെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പാടിയത് KK, ചിത്രം 7G റെയിൻബോ കോളനി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്ത ഗാനം ശങ്കർ മഹാദേവൻ, സുനിതാ സാരഥി, ലക്കി എന്നിവർ പാടിയത് ചിത്രം ആയിത്ത എഴുത്ത്.

0: ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അടുത്ത ഗാനം ഹരീഷ് രാഘവേന്ദ്രൻ പാടിയത്, ചിത്രം ഭാരതി.

0: கண்ணூர் பேக்கேஜ் சஞ்சரிக்காம் சினிமைக்கப்போம். ஞாயிற்றுகளில் கிருத்யம் 4 மணிக்ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ആശാ ഭോസ്ലെയും മധു ബാലകൃഷ്ണനും പാടിയത് ചിത്രം ചന്ദ്രമുഖി.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഹരിഹരനും മഹാലക്ഷ്മി അയ്യരും പാടിയത് ചിത്രം ചോക്ലേറ്റ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ഗായകൻ ഹരിഹരൻ, ചിത്രം ധീന.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ജനസേന പാർട്ടി സ്ഥാനാർത്ഥിയായി ലിംഗമനേനി രമേശ് ഇന്ന്

1,200 രൂപ കുറഞ്ഞ് 1,12,000 14,000 രൂപയാണ് ഗ്രാമിന്. തെലങ്കാന റേസിംഗ് പരിപാടിയുടെ ഭാഗമായി ഹൈദരാബാദിൽ ത്രട്ട് പോച്ചാമ്പള്ളി കൈത്തറി പ്രദർശനം ആരംഭിച്ചു. 2003 ഭൗമസൂചിക പദവി ലഭിച്ച കൈത്തറി ഇനമാണ് പോച്ചാമ്പള്ളി. എറണാകുളം ചേരാനല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110.73 ഗ്രാം MDMA യുമായി 3 പേരെ എക്സൈസ് പിടികൂടി. അമൃതനഗർ ആനയോട്ടിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 1,85,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. കോട്ടയം ഏറ്റുമാനൂർ കണക്കാരിയിൽ പാഴ്സൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മലയാളം ആൽബം ഗാനങ്ങൾ. സ്നേഹം എനിക്ക് സ്നേഹം എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. ഗാനരചന സംഗീതം സനൽകുമാർ. ആദ്യം സുജാത പാടിയത് അന്ന് തോന്നാതൊരൊപ്പം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: അടുത്ത ഗാനം ഹരിഹരൻ പാടിയത് ഇണക്കിളി നീ പാടി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയത്, പ്രണയാർദ്ര ഗീതങ്ങൾ പാടിയോരോ.

സ്നേഹം എനിക്കു സ്നേഹം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ആൽബം ഗാനങ്ങൾ തുടരുന്നു. ഇനി സസ്നേഹം എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം ജയൻ. ആദ്യ ഗാനം ബിജു നാരായണൻ പാടിയത്.

സ്വസ്നേഹം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന രാജീവ് പാലുങ്കൽ, സംഗീതം ജയൻ. ആൽബം ഗാനങ്ങൾ സമാപിച്ചു.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

ഇന്ന് 12:15 കെ പി കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്. 12:40 ആരോഗ്യദീപ്തിയിൽ ആയുർവേദ ചികിത്സാ രീതിയായ രസായന ചികിത്സയെക്കുറിച്ച് വിശദമാക്കുന്നു പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു. ഒരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് 1:00 മുതൽ 1:40 വരെ. ഒന്ന് 88 എഫ് എം പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ, വൈകിട്ട് 5 മണിക്ക് സംസ്കൃതം പാഠം, 5:15 രാമപുരം രാജുവും സംഘവും അവതരിപ്പിച്ച തായം വക, 5:30 6 മണിക്കും 8 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 5:88 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ മുക്കേരി വള്ളിയായി എന്ന പ്രദേശത്തെ ശ്രീ എം ദാസിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം. കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ ഫാത്തിമ നിത ഡി ടി പി ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ, മുഹമ്മദ് പി ടി പി എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് എൻഡിഎ സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പര. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ

0: And in hockey, India will face host Japan in the final of the Men's Under 18 Asia Cup 2026 in Japan today. The match will start at 3:30 p.m. IST. Earlier, India beat its arch rival Pakistan 5-3 in the second semi-final in a high-scoring contest. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കരാറടിസ്ഥാനത്തിൽ ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസ ശമ്പളം 27,000 രൂപ ആണ്. പ്രായപരിധി 55 വയസ്സ്. യോഗ്യത 10-ാം ക്ലാസ് പാസ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. അപേക്ഷകൾ ഈ മാസം 9-ാം തീയതിക്കകം ഓൺലൈനായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kuchinshipyard.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 10-ാം തീയതി രാവിലെ 10 മണിക്ക് NHM ജില്ലാ ഓഫീസിൽ നടക്കും. യോഗ്യത MBBS ഡിഗ്രിയും TCMC രജിസ്ട്രേഷനും. പ്രായപരിധി 67 വയസ്സ്. ഫോൺ നമ്പർ 0467220946 0467220946 ആദൂർ GHSS ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ അറബിക് വിഭാഗത്തിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 8-ാം തീയതി രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 7231350509. ആദൂർ GHSS ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ട്രേഡ്മാൻ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 10-ാം തീയതി രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9400006497 9400006497 നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവ സംയുക്തമായി 9-ാം തീയതി രാവിലെ 10 മണി മുതൽ വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. SSLC ഡിഗ്രി ഡിപ്ലോമ ITI BTech BPED കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9207155700 9207155700 ജീവനി സെന്റർ ഫോർ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 8-ാം തീയതി രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. യോഗ്യത സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 9188900214 9188900214 സേവന വാർത്തകളാണ് കേട്ടത്. ശ്രോതാക്കളെ, ഇന്ന് 1 മണിക്ക് ഓർമ്മയിലൊരു ഗാനം. ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് 1 മണി മുതൽ 1:40 വരെ. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. രണ്ടു 2:30 കേൾക്കാം നാട്ടുവഴിയിലെ ഇണങ്ങൾ. വൈകിട്ട് 6:50 കിസാൻ പാണിയിൽ മുഖേരി വള്ളിയായി എന്ന പ്രദേശത്തെ എം ദാസിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം. രാത്രി 7:35 യുവവാണിയിൽ ഫാത്തിമ നിത PTP ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ, മുഹമ്മദ് PTP എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ കേൾക്കാം. ഇന്ന് 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് NDA സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

മന്ത്രികാലം, അകമന മന്ത്രികാലം, പുറമര പതിനെട്ടുകാലം, പത്താർവിള്ളിക്കുടികൂടും ആദിപറമ്പന്മാരും നാഥപുരവന്മാരും ശ്രീകാളാവൂട പർവ്വതവും ശ്രീമഹാദേവൻ തിരുവടിയുടെ ഇടത്ത് വെക്കുകയും ചെയ്തു. ആദിപറമ്പൻ കണ്ണന്റെ പടിഞ്ഞാറ്റ കത്തിവെച്ചിതോരും ഇരുപാത്രവും മന്ത്രപാത്രവും മീങ്കോലും ഇറച്ചിക്കോലും മനമൃതം ചെയ്തു ചീയഞ്ചേരുള്ള കമ്പിടി തരിയം കോരപ്പടിക്കറി ചുട്ടും വഴിയെ കൂടി ആന്തിരിമാടത്തിങ്കൽ ശേഷപ്പെട്ടാരെപ്പോലെ ആന്തിരിയും പ്രഭൂരും കുറ്റൂരും മാതമംഗലം എമിരിയും തുമിരിയും മണിഞ്ഞഞ്ചൂരകമ്പാടും ശേഷപ്പെട്ടാരെപ്പോലെ ഇസ്ഥാനത്തും പോന്നു ശേഷപ്പെട്ടു പള്ളിറക്കൂടി നിരുപ്പും പാനത്തെ കയ്യേൽപ്പാൻ എഴുന്നള്ളി വരികവേണം വയനാട്ടുകുല.

0: ആദിനാഥം തിരുനാമറിഞ്ഞു ചൊൽവാൻ അറിവെനിക്കും അകതാരിനില്ല സ്വാമി.
1: വേടരൂപം ധരിച്ചുള്ള കൈല

മധുപൊഴിയും വാനുലകം പൊഴിയും പോലെ അത് കണ്ട് പരമശിവനടുത്തു ചെന്നു മധു കുടിച്ച് മത്തവി

0: മധുമുരട്ടു ചെന്നുടനെ മധുതടകി മേലോട്ടാക്കി
1: തന്റെ തോരു തൃത്തുടം മേൽ തല്ലിയൊരു പുത്രനുണ്ടായി ഉണ്ടായി മനം കനിഞ്ഞ് ദിവ്യനെന്നു പേരുമിട്ടു കൈലനാഥൻ വാൻകവിന്ന വയ്യനകത്തുള്ള മനുഷ്യർക്കെല്ലാം വരുമ്പിനകൾ അകറ്റിയിടുന്ന തമ്പുരാനെ
0: തീറിയങ്ങ് കരുമനക്കങ്ങടകളായി നിന്നു ദൈവം പാതജനം കരുമനയും മനസ്സൊന്നായി ചൂട്ടും വഴിയേ കൂടിയാൻ തിരിമാടം കുടികൊണ്ട തമ്പുരാ.

0: അബ്ജഭവൻ പത്നിയതായ വാണിയും എന്റെ നാവിൽ കുബ്ജതഭാവം അറ്റുമൊഴിച്ചു നാടകമാടിടേണം.
1: കുന്തിസുതൻ ബന്ധുവതായ നിൻ തിരുവുള്ളമന്നേ ഹന്തകവിക്ക് പിന്തുണയില്ല സന്ത

0: സജ്ജനമൊക്കെ ഉന്നത സാഹമൂതാൻ കല്യതയോട് കൂടവെ കാട്ടകത്ത് വസിക്കുവന്നാൾ.
1: മുല്ലശരാതു വാർത്തി കലർന്നു മെല്ലവേ പാർവതിയോട് ഉള്ളലിവോട് നർമ്മരസത്തിലാശു മുതിർന്ന നേരം.
0: നല്ല വിഴി മഹേശ്വരി എന്ന് ചൊല്ലിവനാം.

0: കാരണം ഇന്ന് കണ്മശനാശയെങ്കിൽ ഇന്നുളവായൊരിന്ദ്രിയമെന്നുമല്ലവേ ഭൂമി തന്നിൽ
1: തന്മകളാ.

0: ഇന്നതിനുള്ള കാരണമെന്ന് അറിയണമെന്നതോർത്തി തന്നവർ തന്റെ മാനസധാരിലൂന്നിയതിന്റെ മൂലം
1: എന്നു പറഞ്ഞു തേന്മകളോടു ഇന്നു തിടങ്ങിവേലിൽ സുന്ദരി നീ നീതിയോടെ മുരട്ടു നിന്നിഹവും ഇടേണം എന്നു പറഞ്ഞു തന്നെ വാണി കൊണ്ട് തടകി മോളിൽ മന്നവസിക്കന്ന തൻ കുല തന്നകത്ത്
0: കാരണിയായ പാർവതി തന്റെ വാണി പ്രകാരമെന്ന് ദാരുമുരട്ടു നിന്നവർ അഗ്രമേറി വസിച്ച നേരം
1: പുരവൈരുകൽപ്പൊടുവിന്നെ മധ്യമെടുപ്പതിന്നായി വിസ്തിവികാഗ്രേ ചെന്നൊരു നേരവും അല്പവുമില്ല കീഴിൽ ഉച്ചമുടട്ടു നിത്യമുടട്ടുടന്നൊരു മധ്യമെന്തേ ശിക്ഷയിലഗ്രമാവതിനുള്ള കാരണമെന്നതോർത്തു തൃത്തിട കൊണ്ടു തൃത്തുടമ്മിൽ തല്ലിയൊരു പുത്രനുണ്ടായി
0: ശില്പതരം ജനിച്ചൊരു ബാലകൻ അതിശോഭയോടെ ദിവ്യനെന്നൊരാജ്ഞവുമിട്ടു മദ്യമെടുപ്പതിനായി കേൾപ്പൊടി വീണ്ടും ആശ്രവയസ്യവനോടുതീം
1: വിക്രമകന്ന വൃക്ഷമതിനഗ്രമഹേ കരേറി തപ്പൊടുകേ എടുക്കുക ബാലക നീ അമൃതെന്നു ചൊല്ലി
0: ാലനാദരവോട് ദാരുവിനഗ്രമേറി സാരമതായ മദ്യമെടുത്തു വാരിലിറങ്ങി
1: മോതാൽഗ്രവേമകന്നു സൻസുരേ കുടിച്ചാൻ കുടിച്ച പോലെ പരമേശൻ ഇടർന്നു ചിത്തം കടുപ്പകറ്റ നാടകാദി നടനം ചെയ്തു
0: പ്രകാശ

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കെ പി സി സി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. വാർത്തകൾ വിശദമായി. പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീയിൽ ഒപ്പിട്ട് പണം വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഒപ്പിടുന്ന കാര്യത്തിൽ തീരുമാനം എന്നും അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന നൽകുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യം. കൃഷിവകുപ്പിനെ കർഷകർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന മേഖലയാക്കുമെന്നും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും മന്ത്രി അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കെ പി സി സി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ആരംഭിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് എം പിമാർ, എം എൽ എമാർ, ഡി സി സി പ്രസിഡന്റുമാർ എന്നിവരടക്കം നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് യോഗം പുരോഗമിക്കുന്നത്. കെ പി സി സി പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച വ്യക്തിയായിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തെന്നലയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കെ പി സി സി ആസ്ഥാനത്ത് പുഷ്പാർച്ചനയും നടത്തി. സിപിഐഎം സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് ചേരും. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. ഇവ സമാഹരിച്ച് സംസ്ഥാന സെന്റർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് നാളെ സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചേക്കും. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഫാമിലെ 85 പന്നികളെയും 165 പന്നിക്കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കി. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി കെ എ തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ ചേർന്ന പ്രശ്ന പരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്.
0: സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായി എം ജി യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എസ് നിസാമിനെ നിയമിച്ചു. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു. ഇന്ത്യ യു എസ് കരസേനകളുടെ 29-ാമത് പതിപ്പ് ഹവായിൽ പൂർത്തിയായി. കരസേന ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്, യു എസ് ആർമി പസഫിക്കിന്റെ ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വവൽ എന്നിവർ ചേർന്നാണ് ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം, സംയുക്ത പ്രവർത്തനക്ഷമത, പൊതുവായ സുരക്ഷാ താൽപര്യങ്ങൾ, സൈനിക സഹകരണം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. ഇരു രാജ്യങ്ങളിലെയും കരസേനകൾ തമ്മിൽ വർദ്ധിച്ചുവരുന്ന സഹകരണത്തെ അഭിനന്ദിച്ച ചർച്ചയിൽ ഇന്ത്യ യു എസ് തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ബിംസ്റ്റെക് ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശംസ നേർന്നു. ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ഉടനീളം അഭിവൃദ്ധി, കണക്ടിവിറ്റി, പ്രതിരോധ ശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിംസ്റ്റെക്കിന് കഴിഞ്ഞതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടലിലെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിലെ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് രൂപീകരിച്ച സംഘടന

0: യാണ് ബിംസ്റ്റെക്. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കേശവ് നെഗി എന്ന ഹോട്ടൽ പാചകക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 3 തീപിടുത്തത്തിൽ 21 മരിക്കുകയും 40 പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹോട്ടലുടമയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ചുവപ്പ് ജാഗ്രതയും 6 ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻ ഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 ഉയർത്തി. 4 ഷട്ടറുകൾ 50 വീതവും 2 ഷട്ടറുകൾ 15 വീതവുമാണ് ഉയർത്തിയത്. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. രാജസ്ഥാനിലെ ഓൾറൌണ്ടർ മാനവ് സുധാറും ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന മത്സരമാണ് മുല്ലൻപൂരിലേത്. അഫ്ഗാനിസ്ഥാൻ സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർ നങ്കേയാലിയ ഗെരോട്ടെ ഇന്നാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കെ എസ് ഭരത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ടെസ്റ്റ് മത്സരങ്ങളിൽ 7 ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന മത്സരം 2024 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയയ്ക്ക് എതിരെയായിരുന്നു. അണ്ടർ 18 പുരുഷ ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. തുടർന്ന് ജനപ്രതിനിധികളുടെ ടീമും ജില്ലാ കലക്ടർ നയിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് ടീമും മത്സരിക്കും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:00 ഗോവയിലാണ് മത്സരം. എറണാകുളം ചേരാനല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110 MDMA 3 എക്സൈസ് പിടികൂടി. അമൃതനഗറിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 1,85,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. തൃശൂർ ഒല്ലൂർ സ്വദേശി ലാറി ജോൺ, മുകുന്ദപുരം സ്വദേശി ഐവിൻ വിൻസെന്റ്, എറണാകുളം കടമക്കുടിയിലെ നിഖിൽ പീറ്റർ എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്നന്നൂരിൽ നിന്ന് 337.74 MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി ഗഫൂറിനെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൌൺ പോലീസ് പിടികൂടി. പ്രഭാസ് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധനകൾ കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. 2010 കോഴിക്കോട് സംഘടിപ്പിച്ച ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായെന്ന പരാതിയിൽ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2021 നവംബറിൽ മുൻ വോളി താരം സെബാസ്റ്റ്യൻ ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ചും കോഴിക്കോട് വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നു. 5 ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. കൊല്ലത്ത് ടിപ്പർ ലോറി കയറി 9-ാം ക്ലാസ്സുകാരൻ മരിച്ചു. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസാണ് മരിച്ചത്. പാൽക്കുളരങ്ങയ്ക്ക് സമീപം രാവിലെയായിരുന്നു അപകടം. വയനാട് പാടിച്ചിറയിൽ പുലർച്ചെ വളർത്തുനായയെ വന്യജീവി കൊന്നു. സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തി. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ എ സി ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നാളെ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. കോഴിക്കോട് സിറ്റി പോലീസിന്റെ ഉദ്യോഗസ്ഥരുടെ സൈബർ കുറ്റാന്വേഷണ ശേഷി ശക്തിപ്പെടുത്താൻ സംഘടിപ്പിച്ച സമഗ്ര സൈബർ കുറ്റാന്വേഷണ പരിശീലന പരിപാടി സമാപിച്ചു. സമാപന ചടങ്ങ് സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് വയനാട് കോളിയാടി AUP സ്കൂളിലെ 30 വിദ്യാർത്ഥികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ, ബത്തേരി എന്നിവിടങ്ങളിലാണ് ചികിത്സ തേടിയത്. സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക സി കൃഷ്ണൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎംശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കെപിസിസി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.

0: ഇന്ന് ആരോഗ്യദീപ്തിയിൽ ആയുർവേദ ചികിത്സാ രീതിയായ രസായന ചികിത്സയെക്കുറിച്ച് വിശദമാക്കുന്നു പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു.
1: ആയുർവേദത്തിന്റെ തനതായ ഒരു ചികിത്സാ പദ്ധതിയാണ് രസായനം. ദീർഘായുസ്, കരുത്ത്, ശരീരാകാരം, യൗവനം, ബുദ്ധി, സൗന്ദര്യം, ശബ്ദം, രോഗപ്രതിരോധ ശേഷി തുടങ്ങിയ മനുഷ്യഭാവങ്ങൾ സംരക്ഷിച്ചു നിർത്താൻ ഈ പദ്ധതി വഴിയൊരുക്കുന്നത് ശരീരത്തിലെ എണ്ണമറ്റ സൂക്ഷ്മനളികകളെ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ്. ഈ സൂക്ഷ്മനളികകൾ രസായനി എന്ന് അറിയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം ഔഷധങ്ങളെ രസായനങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നല്ല സ്വഭാവഗുണങ്ങളും ശീലങ്ങളും ആരോഗ്യകരമായ ചിട്ടകളുമെല്ലാം ഒരു തരത്തിൽ രസായനങ്ങൾ തന്നെയാണെങ്കിലും പൊതുവെ ഔഷധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് രസായന പദ്ധതി വിശദീകരിക്കാറുള്ളത്. കുടിപ്രാവേശികം, വാതാദപികം എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് രസായന ചികിത്സ ചെയ്യാറുള്ളത്. ആദ്യത്തേത് വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളോടെ ചെയ്യുന്ന ചികിത്സാവിധിയാണെങ്കിൽ പ്രായണ ലളിതമാണ് വാതാദപികം. കുടിപ്രാവേശികത്തിന് തയ്യാറാക്കുന്നയാളെ ആദ്യം ഏറെ നാളുകൾ നീളുന്ന പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്ത് ആന്തരിക ശുദ്ധി വരുത്തും. പ്രത്യേക രീതിയിൽ നിർമ്മിക്കപ്പെട്ട കുടി, അതിൽ കാറ്റോ വെയിലോ കൊള്ളാതെ നിശ്ചിത ദിവസങ്ങൾ ധ്യാനപൂർവ്വം കഴിഞ്ഞുകൊണ്ടാണ് രസായനം സേവിക്കേണ്ടത്. വാതാദപികം ഇതിൽ നിന്ന് വ്യത്യസ്തമായി കാറ്റും വെയിലും ഏറ്റുകൊണ്ടുതന്നെ നിത്യജീവിതത്തിൽ ശീലിക്കാൻ പറ്റുന്ന രസായനങ്ങളാണ്. പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് രോഗചികിത്സയ്ക്ക് ശേഷം ശരീരത്തിന്റെ കരുത്ത് വീണ്ടെടുക്കാനും രോഗം വീണ്ടും വരാതെ നോക്കാനും നിർദ്ദേശിക്കുന്ന രസായനങ്ങളുണ്ട്. ത്വഗ്രോഗ ശമനത്തിന് ശേഷം കഴിക്കുന്ന തുവരക രസായനം, ശ്വാസരോഗ ചികിത്സയ്ക്ക് ശേഷം കഴിക്കുന്ന അഗസ്ത്യ രസായനം, പ്രമേഹത്തിൽ ശീലിക്കുന്ന ശിലാജത്തു രസായനം എന്നിവ ഉദാഹരണങ്ങളാണ്. രസായനത്തെക്കുറിച്ച് അതിശയോക്തി കലർന്ന പല വിവരണങ്ങളും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. പ്രായമായവരെ പോലും യൗവനത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരും എന്നും മറ്റുമുള്ള വിളംബരങ്ങൾ സത്യത്തിൽ സമൂഹ ശ്രദ്ധ ഈയൊരു പദ്ധതിയിലേക്ക് ആകർഷിക്കാനുള്ള പരസ്യങ്ങളായിട്ട് മാത്രമേ കാണാനാവൂ. സത്യത്തിൽ വാർദ്ധക്യകാലത്ത് എന്നതിനേക്കാൾ യൗവനകാലത്തും മധ്യവയസ്സിലുമാണ് രസായനം സേവിക്കാൻ പറയുന്നത് തന്നെ. അങ്ങനെ ശീലിച്ചാൽ അതിൻ്റെ ഗുണഫലങ്ങൾ പ്രായമേറുമ്പോൾ അറിയാറാകും. മാനി സാസ് ഓൾഡ് ആസ് ഹിസ് ആർട്ടറീസ് എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തന തലമാണ് രസായനങ്ങൾക്ക്. രക്തക്കുഴലുകളെ ശുദ്ധീകരിച്ചു നിർത്തുക വഴി ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആരോഗ്യകരമാക്കുകയും അതുവഴി ദീർഘായുസ് പ്രദാനം ചെയ്യുകയുമാണ് രസായന കർമ്മം. ചരകസംഹിത, ശുശ്രൂഷ സംഹിത, അഷ്ടാംഗഹൃദയം തുടങ്ങിയ പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അതീവ പ്രാധാന്യത്തോടെയാണ് രസായന ചികിത്സ വിവരിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് രാജാക്കന്മാരും മറ്റും കുടിപ്രാവേശിക രീതിയിൽ തന്നെ രസായന ചികിത്സാ പദ്ധതി ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. പ്രാദേശിക വൈദ്യന്മാർ അവർക്ക് യുക്തമെന്ന് തോന്നുന്ന മാറ്റങ്ങൾ വരുത്തിയും ഇത് ചെയ്തു വന്നിരുന്നു. അഭയാമലകി രസായനം, ത്രിഫലാരസായനം, ബ്രഹ്മരസായനം, ഗോക്ഷുരസായനം, ചവനപ്രാശം, ബ്രഹ്മീരസായനം, അഗസ്ത്യരസായനം എന്നു തുടങ്ങി നിരവധി രസായന യോഗങ്ങൾ നിലവിലുണ്ട്. ഓരോന്നും വ്യക്തികളുടെ പ്രത്യേകതകൾ പരിഗണിച്ചാണ് ശീലിക്കാൻ നിർദ്ദേശിക്കുന്നത്. എല്ലാ രസായനങ്ങളും എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമാകണമെന്നില്ല എന്നർത്ഥം. മരോട്ടി, കരിങ്ങാലി, തിപ്പലി, വെളുത്തുള്ളി, കടുക്ക, ചേർക്കുരു, നെല്ലിക്ക, കയ്യൊന്നി, മുത്തിൽ, ചിറ്റമൃത്, അമുക്കുരം, വേങ്ങാകാതൽ, ത്രിഫല, കൊടുവേലി, ഇരട്ടിമധുരം, നെയ്യ്, പാല് തുടങ്ങിയ പല ഔഷധങ്ങൾക്കും രസായന സ്വഭാവമുണ്ട്. എന്ന് വെച്ച് എല്ലാ ഔഷധങ്ങളും എല്ലാവർക്കും എല്ലാ സമയത്തും അനുയോജ്യമായി കൊള്ളണമെന്നില്ല. ഓരോരുത്തരുടെയും ദഹനശേഷി, ശരീരപ്രകൃതി, വയസ്സ്, സ്ഥലം, കാലം, അനുബന്ധ രോഗങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ പരിഗണിച്ചു മാത്രമേ രസായനം തിരഞ്ഞെടുക്കാവൂ. ലളിതമായിട്ട് ഉപയോഗിക്കാവുന്ന ചില രസായനങ്ങളുണ്ട്. ത്രിഫല അതിലൊന്നാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്നിവ ഉണക്കി പൊടിച്ചു വെച്ചിട്ട് അര സ്പൂൺ നെയ്യും ഒരു സ്പൂൺ തേനും ചേർത്ത് രാത്രി ഭക്ഷണശേഷം സേവിക്കാവുന്നതാണ്. കടുക്ക പൊടി ഒരു രസായനമാണ്. ശർക്കര, തേൻ, ചുക്ക്, ഇന്ദുപ്പ് ഇവയോടൊപ്പം ചേർത്തിട്ട് ചെറിയ അളവിൽ സേവിക്കാം. നെല്ലിക്ക നീര് നല്ലൊരു രസായനമാണ്. അത് തേനും നെയ്യും ചേർത്തിട്ടാണ് കഴിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ശംഖുപുഷ്പം അരച്ച് ഉരുട്ടിയെടുത്തിട്ട് പാലിൽ ചേർത്ത് കഴിക്കാം. ബ്രഹ്മിയുടെ നീര് കുറച്ച് ഇരട്ടിമധുര പൊടിയും ചേർത്ത് പാലിൽ സേവിക്കാം. പാൽമുതുക്കിൻ കിഴങ്ങ് അത് ഉണക്കി പൊടിച്ചു വെച്ച് പാലിൽ സേവിക്കാവുന്നതാണ്. രസായനങ്ങളെ കുറിച്ചിട്ട് പല ഗവേഷണങ്ങളും തെളിവുകളുമുണ്ട്. രസായനങ്ങൾ എങ്ങനെ ഫലപ്രദമാകുന്നു എന്ന് പഠിക്കാൻ നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള കുറേയധികം ഗവേഷണ പ്രബന്ധങ്ങൾ റിസർച്ച് ജേണലുകൾ പ്രസിദ്ധീകരിച്ചതായിട്ടും കാണാം. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകൾ സൃഷ്ടിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ് പ്രായമാകുന്ന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതും ഒപ്പം നിരവധി അസുഖങ്ങളിലേക്ക് നയിക്കുന്നതും. ആധുനിക ജീവിതശൈലിയുടെ ഭാഗമായി ഇത്തരം ഫ്രീ റാഡിക്കലുകൾ കൂടുതലായി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. രസായന ഔഷധങ്ങളായ ചിറ്റമൃത്, അമുക്കുരം എന്നിവ ഉപയോഗിച്ചതിന് മുമ്പും ശേഷവും ശരീരത്തിനകത്തെ ഫ്രീ റാഡിക്കലുകളുടെ അളവ് പരിശോധിച്ചതിൽ നിന്നും ഗണ്യമായ അളവിൽ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ ഔഷധങ്ങൾ വഴിയുണ്ടായ ആന്റി ഓക്സിഡന്റുകൾക്ക് സാധിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വൈദ്യലോകത്തിന് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. മാത്രമല്ല പൊതുജനാരോഗ്യത്തിൽ രസായന ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, പൊതുജനാരോഗ്യ രംഗത്ത് പകർച്ചവ്യാധികൾ ഭീഷണിയാവാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഓരോ രോഗത്തിനും ഓരോ മരുന്ന് പ്രയോഗിക്കുന്നതിനേക്കാൾ മൊത്തത്തിലുള്ള നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഉയർത്തി രോഗാണുക്കൾക്കെല്ലാമെതിരെ കരുത്താർജിക്കുന്നതാണ് നല്ലത് എന്ന കാഴ്ചപ്പാടിലേക്ക് ലോകം ഉണർന്നു കഴിഞ്ഞു. ഇവിടെയാണ് രസായനങ്ങളുടെ പ്രസക്തി ഉപയോഗപ്പെടുത്തേണ്ടത്. രസായനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രോഗപ്രതിരോധ ശേഷി ഉയർത്തലാണ്. ആഗോള താപനവും ആധുനിക ജീവിതശൈലിയും കൊണ്ട് മന്ദീഭവിച്ചു പോകുന്ന നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ജ്വലിപ്പിച്ചു നിർത്താൻ രസായനങ്ങൾക്ക് കഴിയും. ഓരോരുത്തർക്കും അനുയോജ്യമായ രസായന ഔഷധങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം കൃത്യമായ അളവിലും സമയത്തും കഴിക്കുന്ന ശീലം നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്.
0: ആയുർവേദ ചികിത്സാ രീതിയായ രസായന ചികിത്സയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ PM മധു.

0: ആരോഗ്യ ദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്നൊരു മണി മുതൽ 1:40 വരെ. വിളിക്കുക 0497295600 എന്ന നമ്പറിൽ. രണ്ട് കേൾക്കാം തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. വൈകിട്ട് 5 സംസ്കൃത പാഠം, 5:15 രാമപുരം രാജുവും സംഘവും അവതരിപ്പിച്ച തായമ്പക. 5:30, 6 8 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണിയിൽ മുകേരി വള്ളിയായിലെ എം ദാസന്റെ കാർഷിക അനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണിയിൽ ഫാത്തിമനിത, പി ടി പി, ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ. മുഹമ്മദ് പി ടി പി എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9,00,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people-to-people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാൻ

0: പാകിസ്ഥാനെ 3-5 അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6 കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 1 സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജപ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 അഫ്ഗാനിസ്ഥാനിൽ 23 ശ്രീലങ്കയിൽ 13 ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 US$ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും.

മുഹമ്മദ് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു. ചില പാട്ടുകൾ കാതുകളിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295600 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295600. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദസന്ദേശമായി അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344, 8281311344.
1: ഹലോ.
2: ഹലോ,
1: ആരാണിത്?
2: ഇത് മോഹനൻ, കേരളശ്ശേരി. അറിയൂ,
1: എന്ത് ചെയ്യുന്നു?
2: ഒരു ഗൾഫിന് മുമ്പ് ഗൾഫായിട്ട്
1: ഇപ്പൊ നാടൻ പണിയൊക്കെ എടുക്കുകയാണ്. ഇനി എവിടെയായാലും ഗൾഫിലായാലും നാട്ടിലായാലും ഏതോ ഒരു ഗാനമുണ്ട് അല്ലെ മനസ്സില്? ഏതാണ് ആ ഗാനം?
2: ഉണ്ണികളെ ഒരു കഥ പറയാം.
1: ആ പാട്ടാണ് ഉണ്ണികളെ ഒരു കഥ പറയാം, സിനിമയിലെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്നുള്ള പാട്ട്. ആ ഏത് ഉണ്ണികൾക്കാണ്, എപ്പോഴാണ് കഥ പറഞ്ഞു കൊടുത്തത്?
2: അത് എന്റെ മൂന്ന് കുട്ടികള്, ഏട്ടന്റെ മൂന്ന് കുട്ടികള്, പെങ്ങളെ മൂന്ന് കുട്ടികള്, ഒരു 10 വയസ്സിന് ചുവടെയുള്ള സമയം. അതൊരു 87 രീതിയുടെ കണ്ണൂര് കവിതയില് ഇവര് 9 ആളും ഞാൻ കുട്ടികളെല്ലാം കൂടി സിനിമ കാണാൻ
1: പോയി. ശരി,
2: മൂത്ത 10 വയസ്സ്, അതിന് ചോടിയാണ് ബാക്കി എല്ലാ
1: കുട്ടികളും.
2: അപ്പൊ സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഈ പിന്നെ
1: ഈ സിനിമയ്ക്ക് തന്നെയാണോ പോയത്?
2: അപ്പൊ ഇതൊന്നും ഈ രംഗമൊന്നും കാര്യം അറിയാം, ഞാൻ ജീവിതമല്ല. ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ഈ കുട്ടികളും മോഹൻലാലും ഇങ്ങനെ കറങ്ങി നടക്കുന്ന രംഗമുണ്ടല്ലോ, അതേപോലെ നമ്മളെ മക്കളും ഒമ്പതെണ്ണമുണ്ടല്ലോ, പുല്ലറിങ്ങനെ കാര്യത്തിന് ഒറ്റയാക്കുമ്പോൾ കാര്യത്തിലുള്ള കൂട്ടല്ലോ നോക്കി സംഭവം. അതേ രംഗം തന്നെ ഇത് അതിലുള്ള പോലെ തന്നെ ഒരു രംഗം. അത് ഇന്നോ ഓർമ്മ.
1: അപ്പൊ താമസിക്കുന്നത് എവിടെയായിരുന്നു ആ സമയത്ത്?
2: താമസിക്കുന്ന ഇവിടെ നാട്ടില് ലീവിലൊന്നും.
1: പെരളശ്ശേരിയില്?
2: പെരളശ്ശേരി.
1: അവിടെ നിന്ന് ഈ 9 എണ്ണത്തിനെയും ബസ്സിലേക്ക് കയറ്റി കയറ്റി എടുത്തിട്ട് എങ്ങനെയാ ഇങ്ങനെ വന്നത്? എങ്ങനെ ബസ്സില് എല്ലാത്തിനും ചെറുത് ചെറുതല്ലേ?
2: അവരെ മക്കളുണ്ട്, എല്ലാവരും
1: അവരുണ്ട്. ഞാൻ വിചാരിച്ചു കുട്ടികളും നിങ്ങളും മാത്രം. അങ്ങനെ അത് ശരി. ഞാൻ വിചാരിച്ചു ചെലപ്പോ ഈ ഒരു വലിയാണും ഇത്രയും കുട്ടികൾ ഇതെല്ലാം നിങ്ങളെ കുട്ടികളാണോ വിചാരിച്ചു പോലെ. അതുകൊണ്ട്
2: ഇപ്പൊ എല്ലാരും കല്യാണം.
1: അപ്പൊ അതിന്റെ ആ ഒരു സിനിമ കണ്ട ഓർമ്മയ്ക്ക് ഈ ഒരു സിനിമയുടെ പേരും അതിലെ ഒരു ഗാനവും നിങ്ങൾ കുറെ ഉണ്ണികളോടൊപ്പം വേറെ ഉള്ളവരുണ്ടായിരുന്നെങ്കിലും താങ്കള് നാട്ടിലേക്ക് വന്നതിനോട് അടുപ്പിച്ചിട്ടൊക്കെ ഒരു ആഘോഷമായിട്ടാവുമല്ലേ ആ സിനിമ കാണാൻ പോയത്. അപ്പൊ അതെല്ലാം കൂടി വല്ലാത്തൊരു ഓർമ്മയായി മനസ്സിൽ ഉണ്ട്. അപ്പൊ ഈ ഉണ്ണികളൊക്കെ ഇപ്പൊ എവിടെയാണ്?
2: ഉണ്ണികള് എന്തെല്ലാം കല്യാണം കഴിഞ്ഞ് മക്കളും അതിന്റെ മക്കളും എല്ലാം
1: അവർക്ക് ഉണ്ണികളായി അല്ലേ? എത്ര കുഞ്ഞു മക്കളുണ്ട് ഇപ്പം? കുഞ്ഞു മക്കള്
2: കണക്ക് 3 ആള്, പിന്നെ കുട്ടിയൊക്കെ 5 എണ്ണോ, പെങ്ങളൊക്കെ പിന്നെ 6 എണ്ണോ, 6 12 17 കുട്ടികള്,
1: 17 കുഞ്ഞുമക്കളുണ്ട്. പക്ഷെ എല്ലാരും കൂട്ടി പോവാൻ ഒരു ഇതുപോലത്തെ ഒരു സിനിമ ഇന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഉണ്ണികളെ ഒരു കഥ പറയാം.

0: ഹലോ,
1: ഹലോ.
0: ആരാണ്?
1: അത് വിമലയാണേ. കൽപ്പറമ്പ് കുറ്റേരിയിൽ നിന്നാണേ.
0: ശരി, ഏതാണ് പാട്ട് പറയുന്നത്?
1: കായലരികത്ത് വലയെറിഞ്ഞ
0: വളകിലുക്കിയ സുന്ദരി.
1: വളകിലുക്കിയ സുന്ദരി.
0: എന്താ ഒരു ഇതിന്റെ പുറകിലെ പാട്ട്? ഇത്രയും

0: അമ്മയിൽ നിൽക്കാനായിട്ടുള്ള കാരണം.
1: അത് എന്റെ ഇളയപ്പൻ, ഇളയപ്പന്റെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടാണേ. ഇളയപ്പൻ ഒരു ആനപ്പണിക്കാരനായിരുന്നേ. ആന പാപ്പാനായിട്ട് ഇങ്ങനെ തോന്നതായിരുന്നു. അപ്പൊ കൊറേയൊക്കെ നമ്മുടെ നേരെ കൂട്ടുകുടുംബായിട്ട് നിൽക്കുന്ന സമയമാണ്, എല്ലാരും കൂടി അപ്പുറം ഇങ്ങനെ നിക്കുന്ന. അച്ഛനും അച്ഛന്റെ അനിയനും ഇളയമ്മയും അമ്മയും അങ്ങനെ നമ്മൾ രണ്ടു മക്കളും അച്ഛന്റെയും ഇളയപ്പന്റെയും അങ്ങനെ അപ്പുറം നിൽക്കുന്ന സമയത്താണ്. അപ്പൊ ഇളയപ്പൻ ഈ രണ്ടു മൂന്ന് മാസം കൂടുമ്പാണ് വരിക. അപ്പൊ ഇളയപ്പൻ വരുമ്പം അങ്ങനെ ഈ പാട്ട് പാടിക്കൊണ്ടാ വരിക. അപ്പൊ നമ്മക്ക് എന്താ അന്നേരം ഒന്നും ഇല്ലാത്ത സമയമാണ്. ഇളയപ്പം വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു തിന്നാനും കൊണ്ടുവരിക. അന്നേരം ഈ പാട്ട് അങ്ങനെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനക്കും ഇളയപ്പന്റെ മോനും അന്നേരം നമ്മള് രണ്ടു മക്കളെ ആയിട്ടുള്ളൂ. ഒരു ദിവസം ഇളയപ്പന് ആന കുത്തിയിട്ട് എന്തല്ലോ ആയിപ്പോയി,
0: അപ്പൊ
1: മരിച്ചു എന്ന് കണ്ടതാണ്. പിന്നെ അവിടുന്ന് പിന്നെ അച്ഛൻ പോയി എല്ലാം കൂടി പരിധി പിടിച്ചെടുത്ത് അങ്ങനെ കൊറേ ആള് മരുന്നുകളെല്ലാം ആയിട്ട് അങ്ങനെ കുറച്ചാളെ ജീവിച്ചിന്. പിന്നെ ഇപ്പം ഒരു ശ്വാസം മുട്ടലും അങ്ങനെയെല്ലാം ആയിട്ട് ഇപ്പം മരിച്ചു. മരിച്ചിട്ട് എല്ലാവരും ഉണ്ടായി.
0: ഇളയപ്പൻ എവിടെയാണ്? ഈ മൂന്ന് മാസം കൂടുമ്പോഴാണല്ലോ വരുന്നത്. എവിടെയാണ്
1: ഇളയപ്പൻ? അങ്ങ് ദൂരെ ഒരു ആണ്. എനിക്ക് അന്നേരം അത്രേ ഓർമ്മയില്ലു സ്ഥലത്തിന്റെ പേരൊന്നും.
0: അന്ന് പിന്നെ സ്ഥലങ്ങളൊന്നും അല്ലേ, നമ്മള് നിക്കണ ഒരു സ്ഥലമല്ലാതെ താമസിക്കുന്ന സ്ഥലവും കുറച്ചടുത്ത സ്ഥലല്ലേ അറിയുള്ളൂ അല്ലേ. പിന്നെ സ്ഥലങ്ങളൊന്നും അറിയില്ല,
1: ഒന്നും അറിയാം. അന്നൊരു ബസ്സും ഇല്ല, വണ്ടിയും ഇല്ല. അവര് കടവ് കടന്നിട്ട് ആണ് അച്ഛനെല്ലാം പോയിട്ട് അവരെല്ലാം പരിധി പിടിച്ചു. ബസ്സൊന്നും ഇല്ല, എല്ലാരും കൂട്ടുകുടുംബായിട്ട് നിൽക്കുന്നു.
0: ഓ അത് ശരി. ഓ നിങ്ങക്ക് എല്ലാവർക്കും ഉള്ളത് കൂടുതല് എന്താ വെച്ചാല് അന്ന് കിട്ടാത്ത പല പലഹാരങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോ വരുന്നുണ്ടാവും അല്ലേ.
1: അപ്പൊ വരുമ്പോ നമുക്കൊരു സന്തോഷമാണ് ഇളയപ്പൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ കേട്ടാടി. അപ്പൊ ഈ പാട്ട് അങ്ങനെ ലേശം മദ്യപിച്ചിട്ടാ വരിക. വരുമ്പോ അന്നേരം ഈ പാട്ട് അങ്ങനെ പാടും, ഈ പാട്ടും പാടും. പിന്നെ ഈ കാനന ചായയിൽ ആടും വയ്ക്കാന്നില്ല ഒരു പാട്ടില്ലേ, അതും പാടും. ആ രണ്ട് പാട്ടും ഇളയപ്പനെപ്പം അടുക്കടി പാടുന്ന പാട്ടാണ്.
0: ശരി, ഓക്കെ.

സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295600 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344.

ഹലോ, തളവിയിൽ നിന്ന് ദാക്ഷായണിയാണ്. എനിക്ക് ഓർമ്മയിലൊരു ഗാനം എന്ന പരിപാടിയിലേക്കാണ് വിളിച്ചത്. എൻ്റെ ഓർമ്മയിലെ ഒരു ഗാനം, ഗുൽമോഹർ എന്ന മൂവിയിലെ കാനനത്തിലെ ജ്വാലകൾ പോൽ എന്നുള്ള ഒരു സോങ് എന്നെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു സോങ്ങാണ്. സങ്കടപ്പെട്ടാലും എനിക്കത് കേൾക്കും വേണം, കേൾക്കുമ്പോൾ വിഷമവും ഉണ്ടാവും. അങ്ങനെ ഒരു ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ രണ്ട് മക്കളും എന്നെ വിട്ടുപോയി. അപ്പോൾ അത് ആ ഒരു സങ്കടം എപ്പോഴും മനസ്സിലുണ്ടാവുമല്ലോ. ഈ പാട്ട് കേൾക്കുമ്പം അതിലെ വരികൾ വളരെയധികം മാനസികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നൊരു വരികളാണ്. കാണുമതെന്നിനി കമനീയ മാമുഖം, കേൾപ്പതെന്നിനി പ്രിയമേറുമാസ്വരം. ആ വരികൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നതാ. അതുകൊണ്ട് എനിക്ക് ആ ഗാനം വെച്ചു തരണം. അതാണ് എൻ്റെ ഓർമ്മ. ഒരു മോൻ മരിച്ചിട്ട് 16 വർഷമായി, ഒരു മോൻ മരിച്ചിട്ട് 3 വർഷമാവുന്ന ആ ഓർമ്മയിലേക്ക് എനിക്ക്

0: ഹലോ,
1: പേര് ബാബു ആർക്കി.
0: സ്ഥലം?
1: സ്ഥലം കുറ്റിയാട്ടൂര്.
0: എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ മുമ്പ് എന്തെങ്കിലും ചെയ്തിരുന്ന?
1: ഞാൻ ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്. എന്ത് വണ്ടിയാ എടുക്കുന്നത്?
1: ടിപ്പർ. ടിപ്പർ.
0: ടിപ്പർ. ആ, ഇപ്പോഴും ഉണ്ടോ?
1: ആ, ഇന്ന് പണിയുണ്ട്.
0: ഇന്നും ഉണ്ട്. ആ, അതിന്റെ ഇടയിലാണ് ഈ ഓർമ്മ പങ്കുവെക്കൽ അല്ലേ? പറഞ്ഞോളൂ, ഏതാണ് ഗാനം?
1: ഞാൻ ഒപ്പ ഒപ്പത്തിനൊപ്പം സിനിമയിലെ അമ്പിളി മേഘം പൂതച്ചു മാനത്തമ്പിളി മാമൻ ഉറങ്ങി.
0: ഒപ്പം ഒപ്പത്തിനൊപ്പം അല്ലെ? മോഹൻലാൽ, മീനക, ശങ്കർ ഇവരൊക്കെ ഉണ്ട്.
1: ഓക്കെ. കൊറേ കാല പാട്ടുകളെ നമ്മൾ ഈ റേഡിയോയിൽ വരുന്നതായിരിക്കുന്നു. ഒരു ഇതുവരെ തോന്നില്ല
0: അങ്ങനെ.
1: അത് എനിക്ക് ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് രണ്ട് കുട്ടികളുണ്ടായി. അവരെ ഞാൻ പാട്ട് പാടി ഉറക്കിയത് ഈ പാട്ടിനെ കൊണ്ടാണ്. അവരിന്ന് കല്യാണം കഴിച്ച് അവർക്കും ഓരോ മക്കൾ പറഞ്ഞു. അവരെയും ഞാൻ ഉറക്കിയത് ഈ ഇതേ പാട്ട് കൊണ്ടാണ്.
0: പുതിയ മക്കൾ ഇതേ പാട്ട് കേട്ടാ ഉറങ്ങോ?
1: അതെല്ലാം ഓർമ്മയേ ഉള്ളു എന്റെ മനസ്സിൽ. അത് എനിക്ക് അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോ കുട്ടികളെ ഓർമ്മ അങ്ങനെ ഓർമ്മിക്കും. പാട്ട് പാടും.
0: അപ്പൊ അന്ന് ഒപ്പം ഒപ്പത്തിനൊപ്പം സിനിമ കണ്ടപ്പോഴുള്ള ഇഷ്ടാണോ ആ പാട്ടിനോട്, അതോ റേഡിയോയിൽ കേട്ട പാട്ടാണോ?
1: അല്ല, ആ ഒപ്പം ഒപ്പത്തിനൊപ്പം സിനിമ കണ്ടതിലേ എനിക്ക് ആ പാട്ടിനോട് എന്നും കൂറാണ്.
0: മോഹൻലാൽ ആ കുട്ടീനെ ഉറക്കുന്ന ഒരു രംഗത്താണ് ഈ പാട്ട് വരുന്നത് അല്ലേ?
1: പാട്ട് പാടി ഉറക്കുമ്പോ അമ്മ പാടിയാ ഉറങ്ങൂല, അച്ഛന്റെ മോളിങ് പാടുന്നു പറഞ്ഞിട്ട് പാടി ഉറക്കും
0: പാടുന്നത്. അങ്ങനെ അത്രയേ ഉള്ളൂ. ആ ഗാനം പിന്നെ ഒന്ന് ഏറ്റെടുത്തു അല്ലേ?
1: അങ്ങനെ.
0: അപ്പൊ അത് നമ്മളിപ്പോഴും ഈ കുഞ്ഞുമക്കളും ഇപ്പൊ ഇച്ചിരി വലുതായിട്ടുണ്ടാവും അല്ലേ?
1: മോളത് അംഗൻവാടി പോന്ന്, മോളത് ചെറിയ ഒരു വയസ്സ്.
0: അപ്പൊ ഇനി കൊറേ കാലം കൂടി പാടാനുണ്ട്. ഓക്കെ. അപ്പൊ ഇവരെ ഉറക്കുമ്പം പണ്ട് മക്കളെ ഉറക്കിയ ഓർമ്മകളൊക്കെ വരും അല്ലേ? ഒരു ഓർമ്മയിലെ ഗാനം എന്ന് പറയുന്നത് ഇതൊരു പാട്ടല്ല അല്ലേ? നമ്മളെ ഓർമ്മകളാണ് പാടുന്നത്.
1: ഞാൻ എന്റെ മക്കളെ ആ പാട്ടുപാടി ഉറക്കി. എനിക്ക് എന്റെ മക്കളെ മക്കളെയും ആ പാട്ടുപാടി ഉറക്കാനുള്ള
0: ഒരു ഭാഗ്യം കിട്ടിയല്ലോ അല്ലേ?
1: ഭാഗ്യം കിട്ടി. അതന്നെ.
0: എത്ര മക്കളാ നിങ്ങൾക്ക്?
1: എനിക്ക് രണ്ടു മക്കളാണ്.
0: മോനും മോളുമാണോ?
1: മോനും മോളും.
0: ഇപ്പൊ മോന്റെ കൂടെയാണ് താമസിക്കുന്നത് ആണോ?
1: മകൻ എന്റെ കൂടെ. മകളാണ്.
0: ഞാൻ മകന്റെ കൂടെയല്ല, മകൻ എന്റെ കൂടെയാണ് താമസിക്കുന്നത്. നന്നായി. ശരി. ആ, പിന്നെ അങ്ങനെ വേണം. ഓക്കെ എന്നാ.

0: അല്ല, മോൾ ഉറങ്ങിയില്ലേ?
1: ഈ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരണില്ല.
2: അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആരുറങ്ങാൻ? നളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണല്ലേ.

നമ്മെ എന്തിനെയൊക്കെയോ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകളെ, ചിലത് ജീവിതാനുഭവങ്ങളെ, മറ്റു ചിലത് കാലഘട്ടങ്ങളെ. പാട്ടുകൾ ഉണർത്തുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് വിളിക്കാം 0497295600. 0497295600 എന്ന നമ്പറിൽ വാട്സപ്പ് നമ്പർ 8281311344.

0: ഹലോ,
1: ഹലോ, ഞാന്
0: ആരാണ്?
1: ശശികുമാർ, കുന്നുമ്മക്കര എന്ന് പറഞ്ഞു, അതായത് വടകരന്റെ അടുത്ത് വീട്.
0: വടകരയാണ്,
1: ആ
0: കുന്നുമ്മക്കര
1: അതെ അതെ,
0: വടകരയാണ്.
1: വടകര.
0: ശരി,
1: ഞാൻ
0: എന്ത് ചെയ്യുന്നു?
1: റെയിൽവേയിലായിരുന്നേ. ഈ മെയ് 31-ന് റിട്ടയർഡായി. 37 വർഷം റെയിൽവേയില് സർവീസാണ്.
0: 37 വർഷം നീണ്ട കാലം ഉണ്ട് അല്ലേ?
1: നീണ്ട കാലമുണ്ട്. 1989 ഡിസംബറിൽ റെയിൽവേയില് 24-ാമത്തെ വയസ്സിൽ
0: എന്ത് പോസ്റ്റിലാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്? എന്ത് പോസ്റ്റിൽ റിട്ടയർ ആയി?
1: സർവീസ് സ്റ്റാർട്ട് ചെയ്ത് ടെക്നീഷ്യൻ ആയിട്ടാണ്, സിഗ്നലിൽ ടെക്നീഷ്യൻ ആയിട്ട്. ഇപ്പോ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയിട്ട് കണ്ണൂരിൽ നിന്നാണ് റിട്ടയർഡ് ആയത്.
0: ഓക്കെ, അപ്പോ കുറെ ഇങ്ങനെ ഒരുപാട് സ്ഥാനക്കയറ്റങ്ങളെല്ലാം കിട്ടി അവസാനം ഒരു വലിയ സാമ്രാജ്യത്തിൽ നിന്ന് വന്നതുപോലെ ഉണ്ട് അല്ലേ?
1: 37 വർഷം എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ.
0: 37 × 365.
1: അന്ന് വരുമ്പോ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റിംഗ് ടോൺ ഒക്കെ ഇത് തന്നെ വെച്ചത്. അത് വാത്സല്യം എന്ന് പറഞ്ഞ സിനിമയില് ഒരു കാരണവറോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗം ഉണ്ടല്ലോ, ആ രംഗത്തിനാണ് എനിക്ക് തോന്നിയത്. അലയും കാറ്റിന്
0: ഹൃദയം
1: പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒത്തിരി പാട്ടിനെ പറ്റി ഓർക്കുമ്പോ ഒത്തിരി ഓർമ്മ ഉണ്ട് എനിക്ക് പറയാൻ. അതിൽ കൂടുതൽ ഇപ്പോ ഈ ഒരു സന്ദർഭത്തിൽ പറയാം,
0: ഇപ്പൊ ഇതാണ് ഉള്ള ഓർമ്മ, മറ്റു ഓർമ്മകളൊക്കെ മറന്നുപോയി ഇല്ലേ തൽക്കാലം. കുറച്ച് നാളത്തേക്ക് ഈ ഒരു ഓർമ്മയിലാവും ഇല്ലേ? ദീർഘമായ ഒരു സർവീസ് ജീവിതമായിരുന്നു.
1: പിന്നെ അത് മാത്രല്ല എന്ന് പറഞ്ഞാല് അതില് മമ്മൂട്ടി അനുഭവിക്കുന്ന പോലെ ആ സർവീസിൽ പലതും നമ്മള് അനുഭവിക്കുന്നുണ്ട്. പലർക്കും നമ്മള് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
0: പക്ഷെ കുറച്ച് കഴിയുമ്പോ അവരൊക്കെ മറന്നു പോയിട്ടുണ്ട്.
1: അവരൊക്കെ അത് കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്,
0: പിന്നെ തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്നിട്ടുമുണ്ട് അല്ലേ?
1: തിരിച്ചു പറഞ്ഞ് തിരിച്ച് മാപ്പ് പറഞ്ഞ
0: ആളുകൾ.
1: ആ ഒരു രംഗത്തോട് പിന്നെ സാമ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ പാട്ടും എന്റെ റിംഗ് ടോൺ ആയിട്ട് സെലക്ട് ചെയ്തത്.
0: ഈ പാട്ട് റിംഗ് ടോൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ?
1: അതെ അതെ അതെ, അത്രയും ഹാർട്ട് ടച്ച് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതേപോലെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് റെയിൽവേയിലും ഉണ്ടായത്.
0: മമ്മൂട്ടിയുടെ വീട് ഒരു വലിയ വീട് ആണെങ്കിൽ താങ്കളുടെ വീട് ഒരു വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് വീട്
1: തന്നെ. പല ഡിവിഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, പാലക്കാട് ഡിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, ഷൊർണൂര്, പിന്നെ എറണാകുളം, അങ്ങനെയുള്ള എല്ലാ സ്റ്റേഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വിട്ടു പോകുമ്പോ എന്റെ ഒരു ജീവിതം മുഴുവൻ റെയിൽവേ ആണ്. നമ്മുടെ യുവത്വം കംപ്ലീറ്റ് റെയിൽവേ കൊണ്ടുപോയി.
0: ഒരു ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാനില്ലാത്തൊരു ഇതിലേക്ക് വരുമ്പം അല്ലേ, അന്നേരാണ് നമ്മള് പണ്ടത്തെല്ലാം ഇങ്ങനെ ആലോചിച്ചിരിപ്പാണ്.
1: ഇപ്പോഴും വൈഫ് പറഞ്ഞിട്ടുണ്ട്, റെയിൽവേന്ന് എനിക്കൊരു കോള് വന്നു, ഒരു ഫെയിലിയറിന്റെ കേസിന് കോള് വന്നപ്പോ, എന്തിനാ ഇനി നിങ്ങള് വീണ്ടും ഇതിൽ റിട്ടയർഡ് ആയില്ലേ, എന്നിട്ടും നിങ്ങള് എന്തിനാന്ന്. പക്ഷെ എനിക്ക് അതിനോടുള്ള ഡെഡിക്കേഷൻ അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ അവർ ചോദിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു ബുദ്ധിമുട്ട്. വൈഫ് ചെറുതായിട്ടൊക്കെ ഒന്ന് മോളും വൈഫിന്
0: കൊടുത്തു.
1: അതെ, ആ വൈഫിനെ.
0: ഹലോ, ആ സീന എന്ന് വിളിക്കുന്ന കേട്ടു. അപ്പോ ശ്രീന, അപ്പോ ഹസ്ബൻഡിന് വളരെ ആഗ്രഹമാണ് ആകാശവാണിയിൽ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിൽ

0: പങ്കെടുത്ത്.
1: നാഥാ നീ വരും കാലത്ത് കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു.

0: ഇത് ഹസ്ബൻഡ് പല സ്ഥലത്തും ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പോൾ വൈഫിനെ കൊണ്ടുപോവാറില്ലേ?
1: കൊണ്ടുവരില്ല.
0: അപ്പൊ എന്നും പാടുന്ന പാട്ടാവും അല്ലേ? കുട്ടികളൊക്കെ നോക്കാൻ വേണ്ടി വീട് വേറൊരു തറവാട് എടുത്ത് വെച്ചിട്ട് അവിടെ വൈഫിനെ അവിടെ ആക്കിയിട്ട് സാറ് പല സ്ഥലത്തും ജോലിക്ക് പോകുമ്പോ ഈ പാട്ട് തന്നെ പാടിയിരിക്കലാണ്. പണി മനസ്സിലായി. ഇനിയിപ്പൊ കുഴപ്പമില്ലല്ലോ, കൂടെ തന്നെ ഉണ്ടല്ലോ. എന്നാലും എന്നെ ചേച്ചിയെ സംബന്ധിച്ച് ഓർമ്മകളിലേക്ക് പോകുമ്പോ ഈ പാട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഇത്രയും അധികം ഓർത്തിരിക്കുന്നത്. ഓക്കെ, എത്ര കുട്ടികളാണ് നിങ്ങൾക്ക്?
1: രണ്ട് കുട്ടികളാണ്.
0: അവരൊക്കെ
1: മോളെ കല്യാണം കഴിഞ്ഞ്, പിന്നെ മോനെ ഇവിടെ ഉണ്ട്, അക്കൗണ്ടിങ്
0: പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്നാ ശരിയേ.

0: ഹലോ,
1: ഹലോ,
0: ആരായത്?
1: ഞാൻ മേരിക്കുട്ടി, വടകര.
0: ഓക്കെ,
1: വടകരയിൽ ചോമ്പാൽ എന്ന് പറയുന്ന സ്ഥലം.
0: ശരി. ഇപ്പം വിളിച്ചിരിക്കുന്നത് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഇട്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ പക്ഷെ ഉണ്ടാവും അല്ലേ? അപ്പൊ അതില് ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പറയാനാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ഏതാണ് ഗാനം പറയുന്നത്?
1: സന്ധ്യ മയങ്ങും നേരം ഗ്രാമചന്ദ്ര
0: ചന്ത പിരിയുന്ന നേരം, ബന്ധുരെ രാഗ ബന്ധുരെ, നീ എന്തിന് ഈ വഴി വന്നു? ഇങ്ങനെ ആരാ ചോദിച്ചത്?
1: 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു തിരുവനന്തപുരത്ത് കെൽട്രോൺ തുടങ്ങിയത്. അപ്പൊ കെൽട്രോൺ തുടങ്ങിയ സമയത്ത് അവിടുന്ന് ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ, എന്റെ പേര് കീർത്തി ഉണ്ടായിരുന്നു, ഒരു മഞ്ഞ ഒക്കെ ഇട്ട്, എന്റെ മൂത്ത ബ്രദർ, ഞങ്ങൾ അണ്ണൻ എന്നാണ് വിളിക്കുന്നത്.
0: അപ്പൊ നിങ്ങള് ശരിക്കും വടകരയല്ലേ? നമ്മുടെ സ്ലാംഗിലും വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്താണോ?
1: കൊല്ലം. കൊല്ലം.
0: ആ, കൊല്ലത്താണ്.
1: കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതാണ്.
0: അങ്ങനെ ഇത്ര ദൂരെ നിന്ന് എങ്ങനെയാണ് കല്യാണം?
1: എന്റെ ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പഞ്ചായത്തില്. അപ്പൊ ചേച്ചിയും ഈ മിസ്റ്ററിന്റെ അമ്മയും പള്ളിയിൽ നിന്ന് കണ്ടതാണ്.
0: അങ്ങനെ
1: ഞാനിവിടെ എത്തിയതാണ്. ഞാൻ PSC ടെസ്റ്റ് ഒക്കെ എഴുതി ആദ്യം കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്ത് പിന്നെ കോഴിക്കോടേക്ക് വന്നു. കാസർഗോഡ് ചായോം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു.
0: എന്റെ ജോലിയിലായിരുന്നു
1: ഞാൻ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു.
0: ഹൈസ്കൂൾ ടീച്ചറായിരുന്നു.
1: അപ്പം 2019 റിട്ടയറായി. അപ്പൊ 63 വയസ്സുണ്ട്.
0: എടുക്കുന്നുണ്ട്.
1: റേഡിയോ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് അണ്ണൻ ഇതെല്ലാം കാണിച്ചു, എങ്ങനെയാണ് സ്റ്റേഷൻ മാറ്റേണ്ടത്, വോളിയം കൺട്രോള്, പിന്നെ ഓഫ് ചെയ്യേണ്ടത്, ഓൺ ചെയ്യേണ്ടത്, ഇതെല്ലാം കാണിച്ചു തന്നു. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു തന്നു, ഇതിന്റെ ബാൻഡ് മാറ്റാനായിട്ട്. ബാൻഡ് മാറ്റാൻ പഠിപ്പിച്ചു തന്നു. നമ്മള് സ്ഥിരം ഇതെല്ലാം, ഞങ്ങള് സഹോദരങ്ങളെല്ലാം, ഞങ്ങള് 7 പേരായിരുന്നു. ഞങ്ങള് സ്ഥിരം ഇത് കാണും. പിന്നെ ചേച്ചിയുടെ മക്കൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇത് കേൾക്കാനായിട്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് എല്ലാ ദിവസവും പരിപാടിയൊക്കെ കേൾക്കും. ഒരു ദിവസം വൈകുന്നേരമായപ്പം വീട്ടിൽ ആരും ഇല്ല. അപ്പൊ എനിക്ക് എന്താ ചെയ്യണമെന്നറിയില്ല. ഞാൻ അന്ന് 7ാം ക്ലാസ്സിൽ നിന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ബാൻഡ് മാറ്റി. ഇപ്പം ശ്രീലങ്ക പ്രക്ഷേപണ നിലയം കിട്ടി. അപ്പൊ ശ്രീലങ്ക പ്രക്ഷേപണ നിലയത്തില് 15 മിനിറ്റ് ഓരോരോ പരിപാടി അങ്ങനെയായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു സിനിമാ ഗാനങ്ങളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കേട്ട പാട്ടാണിത്. അപ്പൊ പാട്ട് വെച്ചിട്ട് ഞാൻ കേട്ട് കേട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഉറക്കം എഴുന്നേക്കുമ്പോഴേക്ക് വീട്ടിൽ എല്ലാരും വന്ന് ഞാനങ്ങ് എഴുന്നേറ്റ് പോയി. സന്ധ്യയായപ്പോ അമ്മച്ചിയും ചേച്ചിമാരും എല്ലാം പറയുന്നു, മുറിയിൽ നിന്നെന്തോ മൂളുന്ന ശബ്ദം കേൾക്കും. ആരും തിരഞ്ഞു തിരഞ്ഞു തിരഞ്ഞ് അവസാനം കണ്ടുപിടിച്ചു റേഡിയോയാണെന്ന്. ഓഫ് ചെയ്യാൻ മറന്നു
0: മറന്നുപോയി.
1: അപ്പഴത്തേക്ക് അണ്ണനും വന്ന് സന്ധ്യയായല്ലോ. പിന്നെ പറയണ്ടല്ലേ പണ്ടത്തെ എപ്പോ അടി കിട്ടിയെന്ന്
0: ചോദിച്ചപ്പോ
1: റേഡിയോ ചീത്തയായിപ്പോയി, ബാറ്ററി ലീക്കായിപ്പോ എല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഈ പാട്ട് കേട്ടാലും അന്ന് കിട്ടിയ അടിയിട പാട്ടിനേക്കാൾ അടിയുടെ ഓർമ്മയായിരുന്നു. അതാണ് ഈ പാട്ട് ഓർമ്മിക്കാൻ കാരണം.
0: അങ്ങനെ അങ്ങനെ ഒരു കാലം അല്ലേ, നമ്മള് മൊത്തം അന്നൊന്നും ചെറിയ തെറ്റിന് ശിക്ഷ ഭയങ്കരാണല്ലോ.
1: പിന്നെ അങ്ങനത്തെന്ന് വെച്ചാല് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഈ ചലച്ചിത്ര ഗാനം വരുമ്പോഴത്തേക്ക് അത് എഴുതിയെടുക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്നിടം വരെ ഈ ബുക്ക് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മിക്കവാറും എല്ലാ പാട്ടുകളും അറിയാം, പാടാൻ അറിഞ്ഞൂടാ, പക്ഷെ ഒരു വരി കേട്ടാ അതിന്റെ ബാക്കി

0: എല്ലാവരും ഓർമ്മ വരും.
1: ഓർമ്മയിരിക്കും.
0: ചിലപ്പോ ഈ പഴയ പാട്ടുകൾ കേൾക്കുമ്പോ മനസ്സങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് പോകും പഴയ കാര്യങ്ങളും. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്റെ ഞാൻ ഈ നാട് ഇവിടെ വന്നത് കൊണ്ട് എനിക്ക് പഴയ ഫ്രണ്ട്സ് ഒന്നുമില്ല. പിന്നെ അങ്ങനെ അന്നൊന്നും ഈ ഫോണൊന്നും ഇല്ലല്ലേ, അതുകൊണ്ട് അങ്ങനത്തെ കോണ്ടാക്ടുകളൊന്നുമില്ല. പക്ഷെ പാട്ടുകൾ കേൾക്കുമ്പോ ഭയങ്കര ഒരു നൊസ്റ്റാൾജി.
1: അവിടെ ഏത് കോളേജിലാണ്? അവിടെ കൊല്ലത്തല്ലേ പഠിച്ചത്? ഫാത്തിമ മാത. ഇപ്പം വടകര വീട്ടിൽ ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്?
0: ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ ഹസ്ബൻഡ് 4 വർഷം മുൻപ് പോയി. മൂന്ന് മോളും ഉണ്ട്. മോള് 10ാം വയസ്സാണ് കൊല്ലത്ത്. മോനാണെങ്കില് ഇപ്പം MSc സൈക്കോളജി കഴിഞ്ഞാൽ അവൻ സൈക്കോളജിസ്റ്റാണ്. തിരുവനന്തപുരത്താണ്. അപ്പൊ ഞാനും എനിക്ക് ഒരു പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കുറച്ച് ചെടികളുണ്ട്, പിന്നെ എന്റെ ട്യൂഷൻ കുട്ടികളും.
1: ട്യൂഷൻ കുട്ടികളും. ചേച്ചിയുടെ വീട് ഇതിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണോ?
0: അങ്ങ് കൊല്ലത്തേക്ക് പോയി.
1: മേരിക്കുട്ടി ചേച്ചിക്ക് കൊല്ലത്തേക്ക് പോകാൻ താല്പര്യമില്ല, ഇവിടെ തന്നെ വേണം.
0: ഇടയ്ക്ക് പോകാറുണ്ട്, പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും പോയി. പോകാനൊരു ഇഷ്ടം തോന്നുന്നില്ല. കാര്യം ഇവിടുത്തെ ആൾക്കാരെ പോലെ അല്ല അവിടുത്തെ ആൾക്കാർ. ആൾക്കാർ ഭയങ്കര ലൗണിയാണ്. എനിക്കതുകൊണ്ട്
1: ആ ഒരു നാടിന്റെ വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റുമല്ലേ.
0: ഇപ്പൊ തന്നെ എന്റെ മുന്നിലെ റോഡിലൂടെ പോകുന്ന എല്ലാ ആൾക്കാരും എന്നെ വിളിക്കും, ആ ടീച്ചറെ, ആ ടീച്ചറെ, ഇങ്ങനെ അതൊന്നൊരു സന്തോഷം. പിന്നെ ഈ കുട്ടിയുടെ പേര് അവരെല്ലാം നല്ല കോണ്ടാക്ട് ആണ്. അതുകൊണ്ടൊരു
1: ഇവിടെ ആ വീടും ആ പരിസരവും കുട്ടികളെയും പിന്നെ നാട്ടുകാരെയൊന്നും വിട്ടു പോകാൻ ഒരു മനസ്സ് അനുവദിക്കുന്നില്ല അല്ലെ. ഒരുപാട് നല്ല കൊറേ സമയങ്ങൾ ചെലവഴിച്ച ഒരു വീടാണല്ലോ അതും. ആ ഓർമ്മകളൊക്കെ കാരണം അത് വിട്ടു പോകാനും വിഷമമുണ്ട് അല്ലെ.
0: എല്ലാരും ആൾക്കാരെല്ലാം മോന്റെ മോടേ കൂടെ പോയി നിൽക്കണമെന്ന് അവര് വിളിക്കും. ഞാൻ ഒരിക്കലും വരില്ല എന്ന് പറയും.
1: ഓക്കെ.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജിജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്, സാങ്കേതിക സഹായം എം അശോകൻ, രതീഷ് പി കെ.
2: ഓർമ്മയിലൊരു ഗാനം,
3: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
9: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി

0: നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ഈ നിലയത്തിൽ ഇന്ന് 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഈനങ്ങൾ, വൈകിട്ട് 5 സംസ്കൃത പാഠം, 5:15 രാമപുരം രാജുവും സംഘവും അവതരിപ്പിച്ച തായമ്പക, 5:30 6:00 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ പാണിയിൽ, മുക്കേരി വള്ളിയായിലെ എം ദാസന്റെ കാർഷിക അനുഭവങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ ഫാത്തിം വനിത, PTP ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ, മുഹമ്മദ് PTP എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 ദേശീയ സംഗീത പരിപാടി, 11 എൻ ഡി എ സർക്കാരിന്റെ 12 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി ഉയർന്നെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത്. 4 ദശലക്ഷത്തിലധികം വീടുകളിൽ സൌരോർജ്ജം ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. കോഴിക്കോട് പുഷ്പ ജംഗ്ഷന് സമീപം ഡ്രെയിനേജ് സ്ലാബിനുള്ളിൽ കുടുങ്ങിയയാളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ഓടയ്ക്കുള്ളിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ചെന്നൈ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ സൂട്ട് കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. രാവിലെ പ്ലാറ്റ്ഫോം നമ്പർ 4 സൂട്ട് കേസ് കണ്ടെത്തിയത്. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽകാ റോഡിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 9 മരിച്ചു. 22 പേർക്ക് പരിക്കേറ്റു. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് MSc SLP എൻട്രൻസ് പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1 റാങ്ക്. മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണയാണ് 1 റാങ്ക് നേടിയത്. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി. ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എന്ന നിലയിലാണ്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I'm Saira Mujtaba with the midday news.

0: ആൺകുട്ടികൾ കള്ളന്മാരാകുന്ന, പെൺകുട്ടികൾ വേശ്യകളാകുന്ന ഒരു നശിച്ച കാലത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് കൊലപാതകയായി. സോണിയ എന്ന പെൺകുട്ടി വേശ്യയുമായി. രണ്ടുപേരും നിയമലംഘനം നടത്തിയത് സ്വാർത്ഥലാഭത്തിനു വേണ്ടിയായിരുന്നില്ല. ഒന്നല്ല രണ്ടുപേരെ നിക്കോവ് വെട്ടിവീഴ്ത്തിയത് ആ നശിച്ച കാലം മാറി പുതിയ പ്രഭാതമുദിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രഭാതവും സന്ധ്യയും അറിയാതെ മനപ്പീഡയിൽ മരണവക്തൃത്തോളം എത്തി രക്തം ചിന്തിയ റസ്കോൾനിക്കോവ്. അവസാനമയാൾ ആശ്വാസം തേടിയെത്തുന്നത് തന്നെപ്പോലെ സ്വയം നശിക്കേണ്ടി വന്ന സോണിയയുടെ അടുത്ത് ചെയ്തതെല്ലാം വിളിച്ചു പറയാനായി. നിക്കോവിന് മുൻപ് ഉന്നം തെറ്റി കൊല്ലേണ്ടി വന്ന രണ്ടാമത്തെ ആൾ ലിസവറ്റ സോണിയയുടെ ആത്മമിത്രമായിരുന്നുവെന്ന് അപ്രതീക്ഷിതമായാണ് അറിഞ്ഞത്. രഹസ്യങ്ങളുടെ ഹൃദയവാതിൽ തുറന്നും ചാരിയും അങ്ങനെ നിക്കോവ് സോണിയയ്ക്ക് മുന്നിൽ. നിക്കോവിന്റെ അനിയത്തിയെ തേടിയെത്തിയ സ്വിഡ്രികൈലോഗ് തൊട്ടടുത്ത മുറിയിൽ ചെവി വട്ടം പിടിച്ചിരിക്കുന്നത് അവരറിയുന്നില്ല.
1: ഇന്ന് ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ചു, എൻ്റെ അമ്മയെയും അനിയത്തിയെയും. അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
2: എന്തുകൊണ്ട്?
1: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
2: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
1: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം. മറ്റൊന്നും അറിയില്ല. ഒരേ ലക്ഷ്യമാണ് നമ്മുടേത്. സോണിയ, നീ എന്തു പറഞ്ഞാലും മറ്റുള്ളവരാരും അത് മനസ്സിലാക്കില്ല. ഞാൻ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വന്നത്.
2: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: നിനക്കത് പിന്നീട് മനസ്സിലാകും. നീയും അപ്രകാരം ചെയ്തവളല്ലേ? നീയും നിയമലംഘനം നടത്തി, നീയും പാപം ചെയ്തു, കരുണ കാണിച്ചു, നീ സ്വന്തം ജീവിതത്തിൽ കൈവച്ചു, ഒരു ജീവിതം നശിപ്പിച്ചു, സ്വന്തം ജീവിതം. എല്ലാം ഒന്നു തന്നെ.
2: എന്താണ് ഈ പറഞ്ഞു വരുന്നത്?
1: അറിവിന്റെയും ധാർമ്മികതയുടെയും ഭക്തിയുടെയും ലോകത്ത് ജീവിക്കേണ്ടവളായ നീ തെരുവിൽ ചെന്നെത്തി. ഈ നില തുടർന്നാൽ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ എന്നെ പോലെ നിന്റെയും സമനില തെറ്റും. അതുകൊണ്ട് നമ്മൾ ഒരേ പാതയിലൂടെ ഒന്നിച്ചു പോകണം. നമുക്ക് പോകാം.
2: എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം?
1: എന്തിനു വേണ്ടിയാണെന്നോ? നിനക്കിതുപോലെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ നീ ശ്രമിക്കണം. സോണിയ, നോക്കൂ, കുട്ടികളെ പോലെ കരയരുത്, ഒന്നിൽ നിന്നും ഒളിച്ചോടരുത്. ദൈവം അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. എങ്കിലും
2: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
1: സംഭവ്യമായ കാര്യങ്ങൾ. അവരാണെങ്കിൽ ഒരു ക്ഷയരോഗി, സമനില തെറ്റിയ അവരങ്ങ്

0: പോയാൽ ആ കുട്ടികളുടെ ഗതി എന്താവും? ഓലങ്കിക്കൊന്നും സംഭവിക്കില്ലെന്നോ? കഷ്ടം.
1: ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല.
0: സംഭവിക്കില്ലെന്നോ? ഈ തെരുവിൽ സ്വന്തം കുഞ്ഞുങ്ങളെ യാചിക്കാൻ വിടുന്ന അമ്മമാരെ നീ കണ്ടിട്ടില്ലേ? ഈ അമ്മമാർ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
1: അതുപോലെയല്ല അവർ.
0: അത് നിന്റെ തോന്നലാണ്. നോക്ക് സോണിയ, കുട്ടികൾക്കിവിടെ കുട്ടികളായി ജീവിക്കാനാവില്ല. 7 വയസ്സാകുമ്പോഴേക്കും അവർ തിന്മ നിറഞ്ഞവരായി മാറുന്നു. ആൺകുട്ടികൾ കള്ളന്മാരാകുന്നു, പെൺകുട്ടികൾ വേശ്യകളായി മാറുന്നു.
1: ഒന്ന് നിർത്താമോ?
0: നിനക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രതിബിംബങ്ങളാണ്. അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ക്രിസ്തുദേവൻ നമ്മളോട് ആജ്ഞാപിക്കുന്നു. ഭാവിയിൽ മനുഷ്യകുലം നിലനിൽക്കേണ്ടത് അതിലൂടെയാണ്. പക്ഷേ
1: ദൈവമേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയില്ലല്ലോ.
0: എന്താണ് ചെയ്യേണ്ടതെന്നോ? തകർക്കപ്പെടേണ്ടവയെല്ലാം തല്ലി തകർക്കുക എന്ന നീക്കുമായി. എന്നിട്ട് യാതനകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുക. എന്താ, നിനക്ക് മനസ്സിലായില്ലേ? ആ, പിന്നീടത് നിനക്ക് മനസ്സിലാകും.
1: എപ്പോൾ? എപ്പോൾ എനിക്കത് മനസ്സിലാകും?
0: ഉടൻ, ഉടൻ തന്നെ. സ്വാതന്ത്ര്യവും അധികാരവും എല്ലാറ്റിനുമുപരി അധികാരം. വിറകൊള്ളുന്ന നിസ്വരായ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം, അധികാരം, അതാണ് ലക്ഷ്യം. അതോർക്കുക, അതാണ് എന്റെ വിടവാങ്ങൽ സന്ദേശം.
1: പതിതരായ മനുഷ്യരുടെ സ്വാതന്ത്ര്യം, അധികാരം.
0: ഒരുപക്ഷെ സോണിയ, നീയുമായുള്ള എന്റെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കാം ഇത്. ഞാൻ നാളെ വരുന്നില്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ ഈ വാക്കുകൾ ഓർക്കുക. കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അഥവാ നാളെ ഞാൻ വരികയാണെങ്കിൽ ലിസബറ്റയെ കൊന്നതാരാണെന്ന് നിനക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു.
1: എന്ത്? നിങ്ങൾക്കറിയാമോ ആരാണ് അവളെ കൊന്നതെന്ന്?
0: എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പറയാം.
1: ആരാണ്, ആരാണ് അവളെ കൊന്നത്? പറയൂ, പറയൂ നിക്കോ.
0: നിന്നോട്, നിന്നോട് മാത്രം ഞാനത് പറയാം. നിന്നെ ഞാൻ അതിനായി തെരഞ്ഞെടുത്തു. നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, നിന്നോടത് പറയാൻ വേണ്ടി മാത്രം. ഇത് കേൾക്കാനായി നിന്നെ ഞാൻ നേരത്തെ തന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. അച്ഛൻ നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് ലിസവെറ്റ ജീവിച്ചിരുന്നു. ഞാൻ ആ കാര്യം ആലോചിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ആ, എനിക്ക് നീ കൈ തരണ്ട, വിട തരൂ. നാളെ വരേക്കെങ്കിലും
1: ലിസവറ്റയെ കൊന്നതാരാ? നിങ്ങളാണോ? അത് നിങ്ങളാണോ നിക്കോ? പറയൂ, ലിസവറ്റയെ ആരാ കൊന്നത് നിക്കോ?

ഞാൻ സിഡ്രി ഗെയ്ലോ. ദൈവമാണ് എന്നെ ഈ മുറിയിൽ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ ആ മുറി ഒഴിഞ്ഞുകിടക്കാനും ഞാനതിൽ വാടകയ്ക്ക് താമസിക്കാനും ഒരു കൊലപാതക രഹസ്യം ഒളിഞ്ഞു നിന്ന് കേൾക്കാനും അവസരമുണ്ടാകുമായിരുന്നോ?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 39-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ഇന്ന് 2:30 നാട്ടുവഴി ലീനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 രാമപുരം രാജവും സംഘവും അവതരിപ്പിച്ച തായമ്പക, 5:30 6 മണിക്കും 8 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ മുക്കേരി വള്ളിയയിലെ എം ദാസന്റെ കാർഷിക അനുഭവങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ ഫാത്തിമനിത PTP ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ, മുഹമ്മദ് PTP എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് NDA സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

നാട്ടുവഴിയിലീണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പാട്ടും

0: പറച്ചിലുകളും തേടി നാട്ടുവഴിയിലിനങ്ങളിൽ ഇന്ന് വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളുടെ വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം എത്തി നിൽക്കുന്നത് തലശ്ശേരി മാളിയേക്കൽ തറവാട്ടിലാണ്. പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടുകയും ജോലി സമ്പാദിക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു നസ്രീന മാളിയേക്കൽ.
1: ഞാൻ കളക്ടറേറ്റില് പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജനന്റെ അണ്ടറിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്.
2: എത്ര വർഷമായി ജോലിയിൽ?
1: ഞാനിപ്പോ 13 വർഷമായി. ഞാൻ ആക്ച്വലി എന്റെ വീട് ഇവിടെ തലശ്ശേരി SS റോഡിൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട് പള്ളൂര് ഇടയിൽപീടിയാന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ ഇപ്പൊ അവിടെ വീട് എടുക്കുന്നോണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് താമസം മാറിയിട്ടേ ഉള്ളത്. ഹസ്ബൻഡിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്.
2: അവിടുന്നാണ് കണ്ണൂരേക്ക് പോയി വരുന്നത്.
1: അതെ അതെ.
2: ഒരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ എന്താണ് ഇപ്പം പറയാനുള്ളത്?
1: ഞാൻ എന്റെ മോളോടെ ഇപ്പം പറയാം, എനിക്കൊരു മോളുണ്ട്, അവളിപ്പം +2 കഴിഞ്ഞു. അപ്പൊ ഞാനെപ്പോഴും പറയലോ എന്താ വെച്ചാൽ, എന്റെ ഉമ്മ 4 മക്കളെയും നല്ലോണം പഠിപ്പിച്ച്, 4 മക്കളും അതിൽ 3 ആള് BTech ആണ്, 1 ആള് ആർട്സ് കഴിഞ്ഞിട്ട് മൂത്ത സിസ്റ്റർ മാത്രമാണ് വർക്ക് ചെയ്യാണ്ട് നിന്നത്. അത് അവൾ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാണ്ട് നിന്നതാണ്. ബാക്കി എല്ലാവരും ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കെല്ലാം ഭയങ്കര ആഗ്രഹമായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, NIT കാലിക്കറ്റിൽ നിന്നാണ് BTech കഴിഞ്ഞത്. അപ്പൊ എന്തായാലും വർക്ക് ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു എന്റെ കല്യാണത്തിന്റെ ടൈമില്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്റെ മൂത്ത സിസ്റ്റർ ഇത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് സൗദിയിൽ വന്ന് ഇരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് എന്തായാലും വർക്ക് ചെയ്യണം.
2: പെണ്ണ് കണ്ടതിന് ശേഷമായിരിക്കും.
1: അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റൂല, അതുകൊണ്ട് എന്തായാലും വർക്ക് ചെയ്യണം. സൗദിയിൽ അന്നേരം വർക്ക് ചെയ്യാൻ പറ്റില്ല പെണ്ണുങ്ങം, അതാണ് എന്റെ സിസ്റ്റർക്ക് പറ്റിയത്. അവർക്ക് അന്നേരം അവിടെ ഭയങ്കര റൂൾസ് ഒക്കെ ആയിരുന്നു. ടീച്ചിങ് പ്രൊഫഷനെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, അവളാണ് എഞ്ചിനീയർ അല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മൂപ്പരെ കൊണ്ട് മാറ്റിച്ചു. അങ്ങനെ മൂപ്പര് ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കഷ്ടകാലം, അതുകൊണ്ട് ആ സമയത്ത് റിസഷൻ വന്നൊരു സാമ്പത്തിക മാന്ദ്യം വന്നൊരു ടൈമായിരുന്നു. അപ്പൊ മൂപ്പരെ കമ്പനിയൊക്കെ അവിടുന്ന് ഇതായിപ്പോയി. പിന്നെ ഞാൻ ആ സമയത്ത് ഇവിടെ തന്നെ ഞാൻ അങ്ങ് പോകാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ പോക്കൊന്നും നടന്നില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെ സെറ്റിലായി. കളക്ടറേറ്റിൽ നല്ലൊരു ജോബും കിട്ടി. ഇപ്പൊ AI 13 വർഷമായി PMGSY വർക്ക് ചെയ്യുന്നു. നല്ല ഹാപ്പിയാണ്. സ്വന്തം കാലിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ അടുത്ത് ഒരു 5 പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല. ഒക്കെ എനിക്ക് ചെയ്യാം. ഹസ്ബൻഡ് ചെയ്തിരുന്ന വേറെതുണ്ട്. അത് എന്തായാലും അത് അവരിഷ്ടത്തിന് ചെയ്തിരുന്നത്. അല്ലാണ്ട് നമ്മള് ഹസ്ബൻഡിന്റെ മുന്നിൽ പോയിട്ട് അത് തരുവോ ഇത് തരുവോ അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. നമുക്ക് നമ്മളതായ കാര്യം ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയലെന്ന് വെച്ചാൽ എല്ലാ ലേഡീസും എല്ലാ പെൺകുട്ടികളും പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും വർക്ക് ചെയ്യണം എന്നാണ്. എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് ആ ജോലി കൊണ്ട് മാത്രമാണ്. ഹസ്ബൻഡ് ഇപ്പൊ എത്ര ഫിൽത്തി റിച്ച് ആണെങ്കിലും ലേഡീസ് ഷുഡ് വർക്ക്, വൈഫ് ഷുഡ് നോട്ട് സിറ്റ് അറ്റ് ഹോം, ദേ ഷുഡ് വർക്ക്. അത് ഒരു സന്തോഷം തന്നെയാണ്. ഫിനാൻഷ്യലിയും നമുക്ക് വീട്ടിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ ടെൻഷൻസ് ഉണ്ടാവും. നമ്മൾ അത് ആലോചിച്ച് തല പൊണ്ണാക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ല. വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് രാത്രിയായി. പിന്നെ പിറ്റേ ദിവസം അഗൈൻ ബാക്ക് ടു വർക്ക്. അങ്ങനെയായിട്ട് ഒരു സ്ട്രെസ്സിന് സ്ട്രെസ്സും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഐ എൻജോയ് ദ സ്ട്രെസ് ആൻഡ് ഐ എൻജോയ് ദ വർക്ക് വാട്ട് ഐ ആം ഡൂയിങ്.
2: എവിടെയാണ് പഠിച്ചതൊക്കെ?
1: ഞാൻ സീക്രട്ട് ഹാർട്ട് കോൺവെന്റിലാണ് തലശ്ശേരി LKG to 10th ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ബ്രണ്ണൻ കോളേജിലാണ്, പ്രീ ഡിഗ്രി അന്നേരം പ്രീ ഡിഗ്രി ആയിരുന്നു. പിന്നെ NIT കാലിക്കറ്റിൽ നിന്നാണ് BTech പാസ്സായത്.
2: അന്ന് കാലിക്കറ്റ് ഹോസ്റ്റലിൽ താമസിച്ചിട്ടാണ്?
1: അതെ, ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ എന്റെ മൂത്ത സിസ്റ്റർ ഫൈനൽ ഇയറും സെക്കൻഡ് സിസ്റ്റർ 3rd year ആയിരുന്നു. ഞാൻ 1st year ആകുമ്പോൾ. അപ്പൊ എനിക്കൊരു ഭയങ്കര ഹോം സിക്ക് ആയിരുന്നു. ഞാൻ ഉമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ എന്റെ സിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് അത്ര ഒരു വിഷമം. എന്റെ അവർ രണ്ടാളും നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നു.
2: 3 പേരും ഒരേ സ്ഥലത്താണ്?
1: ഒരേ സ്ഥലത്ത്. ആ ഒരേ സ്ഥലത്തായിരുന്നു.
2: ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടുപേരും പാട്ട് പാടും. ഇത് നാട്ടുവഴിയിൽ ഇനങ്ങളാണ്.
1: പാട്ടെല്ലാം ബാത്റൂം സിംഗർ ആണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിത്തരാം. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതനദര

0: വന്യമേ
1: പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ തുടക്കത്തില് പാട്ട്.
2: പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ
1: നന്നായിട്ട് പാടിയിട്ടുണ്ട്.
2: കൂടുതൽ ഇഷ്ടം ഓൾഡ് സോങ്സ് ആണ്.
1: ഈ മൂവി കാണുമ്പോഴൊക്കെ എങ്ങനെയാണ് സിനിമയ്ക്ക്?
3: മൂവി ഞാൻ നല്ല മൂവി കാണുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞ എന്റെ ഉമ്മ ചെറുതിലെ ഉമ്മയും ഡാഡിയും, ഡാഡി എല്ലാ മൂവിയും നമ്മളെ കൊണ്ടുപോകും. നാല് മക്കളെയും ചെറുതിലെ മാളേക്കിലുള്ളവരെ നമ്മൾ എല്ലാ മൂവീസും കാണാൻ പോകും. മൂവി പണ്ടേ കണ്ട് ശീലമുണ്ട്, അങ്ങനെ പോവാത്ത ടൈപ്പ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് കോവിഡിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ആഫ്റ്റർ 12 ഇയേഴ്സ് ഗ്യാപ്പാണ് മോനുണ്ടായത്. അപ്പൊ മോനുണ്ടായതിനു ശേഷം പിന്നെ അങ്ങനെ ഞാൻ തിയേറ്ററിലൊന്നും പോയിട്ടില്ല. ഇപ്പം കുറച്ചായിട്ട് വീണ്ടും ലാസ്റ്റ് കണ്ട മൂവി മൈക്കിൾ ആണ്. ഇനിയിപ്പോ ദൃശ്യം 3 കാണുന്നുണ്ട്. എനിക്ക് രണ്ട് മക്കളാണ്, മൂത്ത മോള് ജന്ന, അവളിപ്പം +2 കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. മോന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ്. ഇനി അത് പള്ളൂർ തന്നെ ആലീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുക.
1: രണ്ടുപേരും നല്ല വയസ്സിലെ ഡിഫറൻസ് ഉണ്ട്,
3: അതുകൊണ്ട് മോള് നോക്കിക്കോളും മോനെ. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. അവൾ തന്നെയാണ്, ഞാനൊരു ഉമ്മാനേ ഉള്ളൂ, നോക്കുന്നത് മൊത്തം അവൾ തന്നെയാണ്.
1: അതൊരു ജോലി സംബന്ധമായിട്ട് നോക്കുമ്പോൾ ഉപകാരമാണ്.
3: അവള് നല്ല, എനിക്ക് എന്താ പറയാ, അവളെ തന്നെ അവനിക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ ഒരു കുറച്ച് ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നല്ലൊരു മദേളി ഫീലിംഗ് തന്നെയാണ് അവനിക്ക്.
1: നമുക്ക് ഈ പാട്ട് കേട്ടി തിരിച്ചു വരാം.
3: ശരി, ഓക്കെ.

0: ഇനി റോസ്നയുടെ വിശേഷങ്ങൾ കേൾക്കാം.
1: പഠിച്ചത് കൊറേ ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്തിട്ടില്ല. BSc ബിടെക് ആണ്. BSc ബ്രണം കോളേജിലും ബിടെക് REC കാലിക്കറ്റിലും പഠിച്ചതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് സൗദിയിലേക്ക് പോയി. പിന്നെ അവിടെ ആ സമയത്ത് എഞ്ചിനീയറിംഗ് വർക്കിന് അത്ര സ്കോപ്പ് ഇല്ലായിരുന്നു, ടീച്ചിങ്ങിലേക്ക് തിരിയണം. പിന്നെ അതിലേക്ക് അങ്ങോട്ട് പോയില്ല. കുഞ്ഞുങ്ങളെല്ലാം ആയപ്പോ പിന്നെ ഹൗസ് വൈഫായി തന്നെ ചെറുക്കും. പക്ഷെ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് പഠിപ്പിക്കലും എല്ലാം. കുട്ടികളെ ഫ്രണ്ട്സിനും വന്ന് എന്റെ അടുത്ത് വരും പഠിപ്പിക്കാൻ വേണ്ടിട്ട്. അതുവലിയൊരു സന്തോഷമായിരുന്നു. മൂത്തമോൻ 12th വരെ ഞാൻ സൗദിയിലുണ്ടായിരുന്നു. അതിനിട്ട് ഇപ്പൊ നാട്ടിലേക്ക് 2017 മുതൽ നാട്ടിലുണ്ട്.
2: ഈ ജോലി ചെയ്യാൻ പറ്റാത്തതിൽ എന്തെങ്കിലും വിഷമം പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയോ?
1: ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. മീൻസ് അവിടെ അങ്ങനെ ആ ഒരു ലൈഫും കുഞ്ഞുങ്ങളെ ഇതല്ല. ഇപ്പൊ കുട്ടികളെ കുറച്ച് വലുതായി ഒന്ന് സെറ്റിലായി ഇപ്പൊ നാട്ടിൽ വന്ന ശേഷമാണ് എന്നെ എല്ലാ ഏത് സ്ഥലത്ത് പോയാലും എന്റെ കൂടെ പഠിച്ച ആരെങ്കിലും എല്ലാം ആയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ ഇടയിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സാകുന്ന ഒരാളാണ്. അപ്പൊ അവർ റോസ്ന നീ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ആ സമയത്ത് എനിക്കൊരു ആദ്യം കുറച്ച് പിന്നെ ഇപ്പോഴും എനിക്ക് ചെറുതായിട്ടൊരു വിഷമമുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ സ്റ്റിൽ ബിസിയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലായിട്ട്. പക്ഷേ ഏതായാലും ഇങ്ങനെ പഠിപ്പിക്കല് ചിലപ്പോൾ ഒക്കേഷണൽ ട്യൂഷൻസ് ഒക്കെ എടുത്തു കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. സങ്കടപ്പെട്ടിരിക്കാൻ മാത്രമുള്ള ഫ്രീ ടൈം ഒന്നും ഇല്ല ഇപ്പോഴും, അതുകൊണ്ട് അത് സാരമില്ല. പക്ഷെ ഇടയ്ക്ക് ഹസ്ബൻഡിന്റെ ബ്രദറിന് സൗദിയിൽ പ്രൈവറ്റ് ഒരു ഫേം ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് ഇങ്ങനെ അക്കൗണ്ട്സ് നോക്കാനും ഒക്കെ ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്തിരുന്നു. പഠിത്തോ ഇതുള്ള ആ ഒരു ഇതിന് എപ്പോഴും അതൊരു അസറ്റായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ കുട്ടികൾക്കായാലും ഫാമിലിയിലായാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്.
2: മക്കളാണ്,
1: ആറ് കുട്ടികളുണ്ട്.
2: നല്ല രസമായിരിക്കും അല്ലേ? എല്ലാരും തമ്മിൽ വയസ്സിന് ഗ്യാപ്പ് ഉണ്ടോ അല്ലെ, എങ്ങനെയാണ്?
1: മൂത്തതും ഇളയതുമായിട്ട്

0: 14 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട്. മൂത്ത മൂന്ന് മക്കളെ ഇപ്പൊ ജോലി ചെയ്യുന്നു. ഇളയ മൂന്ന് മക്കളെ ഇപ്പൊ 12th കഴിഞ്ഞിട്ടുള്ള, ഒരാൾ 12th കഴിഞ്ഞ്, ഒരാൾ 10th കഴിഞ്ഞ്, ഒരാള് 8th പോകുന്നു. എല്ലാം ആൺകുട്ടികളാണ് എനിക്കുള്ളത്. പെൺകുട്ടികളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ നോക്കിയത്. ചെറിയ മക്കളും എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് അവരൊരു ഒറ്റപ്പെടലിന്റെ ഫീലിംഗ് ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ഞാനെല്ലാം കൂട്ടുകുടുംബത്തിലാണല്ലോ ജനിച്ച് വളർന്നത്. 10-40 പേരുള്ള വീട്ടിൽ ജനിച്ച് വളർന്ന ശേഷം ഈ ഒരു സിംഗിൾ ഫാമിലി വീട്ടിലേക്ക് വന്ന്, പക്ഷെ ഇപ്പൊ തിരിച്ച് ഇപ്പൊ നാട്ടിലെ സെറ്റിൽ ആയ ശേഷം ഇപ്പൊ മക്കളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ സംസാരം തന്നെ കുറച്ച് ടോണ് ജാസ്തിയാണ്. വലിയ കുറേ എല്ലാം ആളുള്ള ബഹളത്തിൽ വളർന്നുകൊണ്ട് ആ സംസാരത്തിന്റെ ഹൈ പിച്ചും ചിരിക്കും ചിരി, എന്റെ എല്ലാ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്നതിന് ചിരി, ഇപ്പോഴും ചിരിക്കും ഒച്ചത്തിൽ ചിരിക്കും. അങ്ങനെ ഒരു ആളായിരുന്നു ഞാൻ. കുടുംബാംഗങ്ങളെല്ലാം തൊട്ട് അടുത്തന്നെ ആയിട്ടുള്ളതാണ്. പിന്നെ എങ്ങനെയായാലും ഒരു ആഴ്ചയിലോ ഒരു മാസത്തിലോ ഒരിക്കലായിട്ട് തറവാട്ടിൽ ഞങ്ങൾ എല്ലാവരും ഒന്ന് കൊത്തുകൂടുകയും ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ആ ഒരു ബോണ്ട് ഞങ്ങൾ ഇപ്പോഴും, ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളെ ഗ്രാൻഡ് മദറിന്റെ ഗ്രാൻഡ് മദറുള്ള ഫാമിലി തൊട്ടിട്ടുള്ള എല്ലാവരും അറിയാന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ബോണ്ടിങ് അത്രയും മനസ്സിലാക്കാവല്ലോ. കാരണം ചിലർക്കൊന്നും ആ ഫസ്റ്റ് കസിൻസ് കഴിഞ്ഞ് സെക്കൻഡ് കസിൻസിനെ വരെ അറിയില്ല. ഞങ്ങൾക്കല്ല 4th-5th കസിൻസിനെ വരെ അറിയാം. നമുക്ക് ഞങ്ങൾ 5th generationനെ വരുന്ന ഞങ്ങൾ തറവാട്ടില്. അപ്പൊ ഞങ്ങളെ ഗ്രാൻഡ് മദറിന്റെ ഗ്രാൻഡ് മദർ, അവരെ സിസ്റ്റേഴ്സ്, അവരെ മക്കള് എല്ലാം നമുക്ക് അറിയാം. അറിയാന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോഴും ചെറിയ പിള്ളേരെ കുറച്ച് അറിയില്ലായിരിക്കും. എന്നാലും ഇപ്പൊ ഞങ്ങൾക്ക് ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയും, ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഇപ്പൊ എന്റേത്, എന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എന്റെ ഹസ്ബൻഡും മക്കളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ഉമ്മാന്റെ ഫാമിലി, ഉമ്മ സിസ്റ്റേഴ്സ് ഉള്ള ഫാമിലി, ഉമ്മാമാന്റെ ഫാമിലിയുടെ ഗ്രൂപ്പ്, അതിന്റെ ഉമ്മാന്റെ ഫാമിലിയുടെ ഗ്രൂപ്പ്, അഞ്ച് ഗ്രൂപ്പ് ഫാമിലിന്റെ ഗ്രൂപ്പ്, ആ ജനറേഷൻ വൈസ് ഗ്രൂപ്പ്. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെയെല്ലാം ഗ്രൂപ്പ് ഉള്ളത് നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ.
1: ഭാഗ്യമാണ്,
0: ഭാഗ്യമാണ്. ഏതായാലും അവരെല്ലായിട്ട് എപ്പോഴും ഇങ്ങനെ കണക്റ്റഡ് ആണ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴും എന്തെങ്കിലും എമർജൻസി വരുമ്പോഴും എല്ലാ ആൾക്കാർ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. ഇങ്ങനെ ഒരു ഒന്ന് വിളിച്ച് അന്വേഷിക്കാം, നമ്മള് സുഖമല്ലേ, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്, എങ്ങനെ പോകുന്നു കാര്യങ്ങള്. അപ്പൊ അത് ഒരു ബ്ലെസിംഗ് ആണ് നമുക്ക്.
1: ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുക, എല്ലാരും തമ്മിൽ നല്ല ടേംസിൽ അല്ലെ, നല്ല ഇതിൽ പോവുക, ആഘോഷങ്ങൾ വരുമ്പം ഒത്തുചേരുക.
0: ഞങ്ങൾക്ക് എന്തും ചെറിയ കാര്യങ്ങൾ വരെ ഞങ്ങൾ ഒരു ആഘോഷമാക്കി. എന്തെങ്കിലും ഒത്തുകൂടൽ തന്നെ ഞങ്ങളൊരു ആഘോഷമാണ്. ഫാമിലിയിൽ എല്ലാവരും പാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ പാട്ടിനോട് എല്ലാവർക്കും ഒരു ഇത്. അപ്പൊ ഞങ്ങളെ ഫാമിലിന്റേതായ പാട്ടുകളുണ്ട്, സിനിമാ പാട്ടുകളും എല്ലാം നമ്മള് കൂടുമ്പോ ഇങ്ങനെ ഒരുമിച്ച് പാടിയിട്ടും അന്താക്ഷരി കളിച്ചിട്ടും പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു നമ്മളെ ബോണ്ടിങ്ങും അങ്ങനെ തന്നെയാണ്. അപ്പൊ എപ്പോഴും എന്തെങ്കിലും എല്ലാം ആയിട്ട് ഇങ്ങനെ കളിചിരി തമാശകളായിട്ടുള്ള ഒരു കണക്ഷനാണ് ഞങ്ങൾക്ക് ഉള്ളത്.
1: റോസിന് പാട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞത് അല്ലെ. തീർച്ചയായിട്ടും ഒരു രണ്ടുപേര് പാട്ട് നമുക്ക് പാടിയതിനു ശേഷം നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം.

0: തലശ്ശേരി കാര്യമാകുമ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വയ്യ അല്ലേ. തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുവോ?
1: ഉണ്ടാക്കുവോ? ആദ്യമൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ കണ്ടിരിക്കാൻ ഇതാന്നല്ലാണ്ട് ഒറ്റക്ക് സൗദിയിൽ പോയി ഒറ്റക്കായ ശേഷം ആദ്യം എല്ലാം എഴുതി കൊണ്ടുപോയതാ. അന്നൊന്നും ഇന്ന് ഇതുപോലെ ഇത്ര യൂട്യൂബും ഇങ്ങനെ ഗൂഗിൾ ഇതൊന്നും അല്ല. ഞാൻ 1998 കല്യാണം കഴിഞ്ഞ് 1999 സൗദിയിലെത്തി. ആദ്യം എന്റെ സിസ്റ്ററിന്റെ കൂടെ ആയിരുന്നു താമസം. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴും ചെയ്തു നോക്കൂല, ഏലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ ആദ്യം കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചു, പിന്നെ ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് മാറി. ആ സമയത്താണ് ഞാൻ മെല്ലെ മെല്ലെ പരീക്ഷണങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങിയത്. എക്സാക്ട് ഉമ്മാന്റെ റെസിപ്പി എഴുതി കൊണ്ടുപോയതുകൊണ്ട് അതേപോലെ ചെയ്ത് പിന്നെ അങ്ങ് പെർഫെക്റ്റ് ആയി. പിന്നെ എപ്പോഴും വെള്ളിയാഴ്ച ആകുമ്പോൾ ബിരിയാണി ഉണ്ടാക്കും. പിന്നെ ഇഷ്ടം പോലെ സൗദി ആയതുകൊണ്ട് ജിദ്ദയിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ഗസ്റ്റുകൾ എപ്പോഴും ഉണ്ടാവുമായിരുന്നു, ഹജ്ജിനും ഉംറക്കും ഒക്കെ വരുന്ന ആൾക്കാർ എപ്പോഴും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വിസിറ്റിന് വരുമല്ലോ, അപ്പൊ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങ് കോൺഫിഡൻസ് ആയി.
0: നല്ല ബിരിയാണി അല്ലേ? ആ ടിപ്സും കൂടി പറയാം.
1: അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട് തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഈ തലശ്ശേരി ബിരിയാണി, നമ്മള് ഈ തലശ്ശേരിക്കാർ തന്നെ ഫ്ലേവർ ഇതുമെല്ലാം എന്തെങ്കിലും വ്യത്യാസമായാൽ നമുക്ക് ആ തലശ്ശേരി ബിരിയാണെന്ന് തോന്നൂല. തലശ്ശേരി ബിരിയാണി മൈൽഡ് ടോണാണ്, മീൻസ് ഒരു മസാല കൂട്ട് മാത്രമേ ഇതിലിടുന്നുള്ളൂ, വേറെ അല്ലാണ്ടുള്ള ഒരു പൊടികളൊന്നും അതിലിടുന്നില്ല.
0: ഗരം മസാല മാത്രമാണ് തലശ്ശേരി ബിരിയാണി
1: പ്രത്യേകത. തലശ്ശേരി ബിരിയാണിയിൽ ആ ഗരം മസാല മാത്രം, അത് കുത്തുന്ന ചെയ്യാറുണ്ട്, അതൊരു മൈൽഡ് ഇതില് അതിന് കണക്കായ രീതിയിൽ ചേർത്താലേ അതിന്റെ ഇതാവുള്ളൂ. ആ ഒരു ടേസ്റ്റ് വ്യത്യാസമായിട്ട് വെറുതെ കുറെ പൊടികളെല്ലാം ചേർത്ത് തലശ്ശേരി ബിരിയാണി തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞ കാര്യമില്ല. ഓരോ ബിരിയാണിക്കും അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഹൈദരാബാദി ബിരിയാണി വേറൊരു ടേസ്റ്റാണ്, ഇതാണ്. പക്ഷെ നമുക്ക് ഈ ബിരിയാണി തന്നെ ഇഷ്ടവും. മക്കളെല്ലാം പറയും, മക്കളിപ്പം പുറത്താണല്ലോ നിൽക്കുന്നത്, അപ്പൊ അവര് പറയും പുറത്തുനിന്നെല്ലാം കഴിച്ചാൽ ഉമ്മാന്റെ അടുത്ത് വന്ന് കഴിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ കിട്ടൂല.
0: ഒരുപാട് സന്തോഷമുണ്ട് റോസ്ന, കുറെ വിശേഷങ്ങൾ പങ്കുവെച്ചു. അവസാനം നമ്മൾ ബിരിയാണിയിൽ വരെ എത്തിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: അങ്ങനെ പാട്ടും പറച്ചിലുകളും തേടി മാളിയേക്കിൽ നിന്നും ഷബാന സാബിർ നമുക്കൊപ്പം ചേരുന്നു.
1: ഷബാന, എന്ത് ചെയ്യാണ്? വീട്ടമ്മയാണോ?
2: വീട്ടമ്മ.
1: കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷമായോ?
2: കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷമായി.
1: 19 വർഷമായി. കല്യാണം കഴിഞ്ഞ് പോയ സ്ഥലമാണോ സൈതാർ പള്ളി?
2: അല്ല അല്ല, എന്റെ വീട് സൈതാർ പള്ളി. കല്യാണം കഴിച്ചത് മാളിയേക്കല്, ആമിനാന്റെ മകൻ സാബിറിന് കല്യാണം കഴിച്ചു. കുട്ടികൾ രണ്ടുപേരുണ്ട്, ഒരാള് പ്ലസ് ടു കഴിഞ്ഞ്, രണ്ടാമത്തെ ആള് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.
1: കല്യാണം കഴിഞ്ഞ് മാളിയേക്കൽ തറവാട്ടിലേക്ക് വന്നപ്പം കലയായാലും സാംസ്കാരികമായാലും രാഷ്ട്രീയമായാലും എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച പൈതൃക തലശ്ശേരിയുടെ ഒരു ഭാഗമായ തറവാടാണ്. എന്ത് തോന്നി?
2: ആദ്യം എനിക്കെല്ലാം അതിശയമായിരുന്നു. എല്ലാ കാര്യങ്ങളും, ഇവരെ എങ്ങനെ സമീപിക്കുന്ന ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഞാനൊരു കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിന്ന് വന്നപ്പോ ഇവിടെ വേറെ ഒരു വ്യത്യസ്തമായ ഒരു

0: ഞാനത് എനിക്കിപ്പോ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരാൻ, നമ്മളെ ചിന്തയിലും പ്രവൃത്തിയിലും നമ്മളെ സ്വഭാവത്തിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. തറവാട്ടിലുള്ള ആൾക്കാരും ഉമ്മയും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്.
1: തറവാട്ടിലേക്ക് കയറുമ്പം ആദ്യമുള്ള കാഴ്ചകൾ എങ്ങനെയായിരുന്നു?
0: ആദ്യം തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. തറവാട് കാണാലോ, വെറും കേട്ടറിവ് മാത്രമല്ല, ഞാൻ ഇതുവരെ കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവര് വലിയൊരു തറവാട്ടിൽ കയറുക, പിന്നെ തറവാടിന്റെ ഉള്ള് കാണാം, അകത്തളം കാണാം, വലിയ വലിയ ഹാള്, കിച്ചനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ഒരു രീതിയിലുള്ള പഴമ, അതൊക്കെ കണ്ടത് ഞാൻ മാളിയൊക്കെ തറവാട്ടിൽ നിന്നാണ്.
1: പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന, സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന വീട്ടുകാരാണല്ലോ.
2: ശബാന പാടുവോ?
0: സ്കൂൾ കാലഘട്ടത്തിൽ പാടിയിട്ടുണ്ട്.
1: എവിടെയാ പഠിച്ചതപ്പം?
0: ഞാൻ മുബാർക്ക് സ്കൂളിലാണ്. പിന്നെ പഠിച്ചത് ബ്രണൻ കോളേജില്, ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ബി എ അവിടുന്ന് ചെയ്തു.
1: രണ്ടുപേര് പാട്ട് പാടി നോക്കും.
0: എന്റെ ഒരു പയ്യ ഒരു ഉറുദു ഗാനമുണ്ട്.

0: ഉറുദു ഗാനമാണ്,
1: ഉറുദു ഗാനമാണ്, അല്ലാം അക്ബാൽ രചിച്ചൊരു ഗാനമാണ്.
0: നമ്മുടെ ഈ പരിപാടിയിൽ ഉടനെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏത് വേണമെന്ന് പറഞ്ഞോളൂ. മാളികൾ തറവാട്ടിൽ തന്നെ എത്ര എത്ര സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും ഉള്ള ഒരു നല്ലൊരു പാട്ടായാലോ?
1: തട്ടത്തിൻ മറയത്തിലുള്ള പാട്ട് ഇഷ്ടം.
0: മാളികക്കല്ലെ
1: വിഷലേക്കൻ കാണിക്കുന്ന ഒരു പാട്ടുണ്ട്.
0: ആ സിനിമയിലെ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ഓക്കെ ശരി.

0: അങ്ങനെ പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലെ ഇനങ്ങൾ ഇപ്പോൾ ധർമ്മടം മേലൂരെത്തി നിൽക്കുന്നു. കൂടെ ഒരു ചേട്ടനുണ്ട്, പേര് പ്രേമരാജൻ.
1: എന്ത് ചെയ്യുന്നു പ്രേമേട്ടാ?
2: നാടപ്പണി.
1: എന്തൊക്കെ പണികൾ എടുക്കും?
2: എല്ലാ പണി, ഓട്ടിന്റെ പണി, പെയിന്റിന്റെ പണി, പടമ്പ് കൊത്തല്, പിന്നെ പായ് കെട്ടല്, എന്തോടി എല്ലാ പണിയും.
1: ഇപ്പോഴെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: ഇപ്പം വീട്ടിന്റെ അടുത്തുനിന്ന് വെള്ളം ഇടയിലേക്ക് പോകുന്നതിന് കുറച്ച് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി നാടപ്പണി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നതാ. ഇത് ജോലിക്ക് പോയത് ഒന്ന് അമ്പലത്തിൽ ചില്ലറ ഓട് വെക്കാണ്ടായിരുന്നു, ശിവക്ഷേത്രത്തിൽ. പിന്നെ ഓട്ടുവാരി അടിച്ചിട്ട് എന്റെ ഓട് ഉള്ള അതിന്റെ മുകളിൽ മുരിയോട് വെക്കല്, ഏത് കുമ്പായവും കുയും കുഴച്ചു വെച്ചിട്ട് അത് സെറ്റപ്പ് ചെയ്തിട്ട് മുരിയോട് വെക്കല്. അത് കഴിഞ്ഞിട്ട് ഒരു വീട്ടിലൊരു പായ് കെട്ടാണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ട് വന്ന്.
1: എന്നും ജോലി ഉണ്ടാവോ?
2: ജോലി അധിക ദിവസം ഉണ്ടാവും, എല്ലാ പണി എടുക്കുന്നതുകൊണ്ട് എല്ലാ ദിവസം ഉണ്ടാവും. ചില ദിവസം ഇപ്പൊ മഴക്കാലം വരും, ഇനി പണി ഉണ്ടാവില്ല, പക്ഷെങ്കിൽ എന്നാലും അങ്ങനെ പോകും.
1: ജോലി ചെയ്യാനുള്ള ധൈര്യമുണ്ട് അല്ലേ?
2: അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നില്ല. ഇപ്പോ ഇല്ല, ഒരേ പണിയാങ്കിലും ഒറ്റ പണിയാങ്കിലും ആർക്കും ഇന്ന് ജീവിക്കാൻ കഴിയില്ല, ജോലി എടുക്കാൻ പറ്റില്ല.
1: ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇത്തിരി സാധനം വാങ്ങിക്കാൻ പോണെങ്കിൽ തന്നെ അല്ലേ ഒരു ദിവസത്തെ കൂലി തികയില്ല എന്നായി.
2: എത്തൂല, തികയില്ല എന്നാന്ന് പറഞ്ഞാല് പിന്നെ നമ്മളിങ്ങനെ പോയതുകൊണ്ടാണ് ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. ഒരു പണിയാകലും നടക്കില്ല. എന്താ പറഞ്ഞാൽ എല്ലാ പണി എടുക്കുമ്പോൾ ഒരാളും പലയാളും പല പണിക്കും വിളിക്കുന്നതുകൊണ്ട് എല്ലാ പണിക്കും പോകും, അതുകൊണ്ട് നടക്കുന്ന പണി.
1: സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നു,
2: ജീവിതം അങ്ങനെ പോകുന്നു. ഒരു
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിലെ എന്റെ മോനും എന്റെ ഭാര്യ. മോനെ ഡിഗ്രി ലാസ്റ്റ് ഇയർ ഇപ്രാവശ്യം കഴിഞ്ഞ്, ഓനെ സുഖമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഓരോ കൊണ്ട് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ഓക്കോ,
1: ഡിഗ്രിക്ക് എവിടെയാണ് മോൻ പഠിക്കുന്നത്?
2: ചൊക്കി കോളേജില്, ഇപ്രാവശ്യം ലാസ്റ്റ് ഇയർ കഴിഞ്ഞ് പരീക്ഷയിൽ. പിന്നെ നാലാം ക്ലാസ്സിലെ തൊട്ടിട്ട് സെപ്റ്റ് ഫുട്ബോളിൽ പങ്കുചേർന്ന്. അന്നേ നമ്മളൊന്നിച്ച് പോയി ഞാനും ഓളും. ഇവരെ എല്ലാ പല സ്ഥലത്തും കളിക്കും, കോഴിക്കോട്, ചിറ്റാരിപ്പറമ്പ്, പിന്നെ കോളിയാട്, പല സ്ഥലത്തും ഇങ്ങനെ നമ്മൾ കൂട്ടിപ്പോക്കുന്നുണ്ട്. ഇപ്പോൾ കളിക്കുന്നുണ്ട്, ഇപ്പം കോളേജിന്റെ പ്ലെയറാ.
1: കുഞ്ഞുനാളിലെ നമ്മുടെ മക്കളെ ഏത് മേഖലയിലാണ് താല്പര്യം അതിലേക്ക് അവരെ കടത്തി കൊണ്ടുവരുന്നതിന് രക്ഷിതാക്കളുടെ പങ്ക് വലുത് തന്നെയാണ് അല്ലേ?
2: അവൻ പിന്നെ കിസ് മത്സരത്തിൽ കുറെ പങ്കെടുത്തിന്, എല്ലാ മേഖലയിലും അവന് പൂർണ്ണ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ പോകുന്നു, കളിക്കുന്നതുകൊണ്ട് എല്ലാം ഉണ്ട്. ഇനിയിപ്പം ഏതെങ്കിലും തരത്തിൽ ജോലി കിട്ടുമെന്ന് നോക്കല്ല, ഇനി അതിന്റെ പരിശ്രമം. എന്താ പറയുക, ലാസ്റ്റ് ഇയർ കഴിഞ്ഞ് ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പി എസ് സി പോകാത്തരോ എപ്പോഴും എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ബാക്കിയിലെ ഓരോ പരീക്ഷ എഴുതുന്നുണ്ട്, എങ്ങനെ പോസ്റ്റാടായാലും ആർമി എങ്ങനെ ഓരോ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു താല്പര്യം ഉണ്ടോ?
1: തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഒരു തുണിയായിട്ട് അവൻ മാറട്ടെ. റേഡിയോ പരിപാടിയൊക്കെ കേൾക്കും?
2: എപ്പോഴും കേൾക്കും. റേഡിയോ 24 മണിക്കൂർ വെച്ചിട്ടാ, 5 മണിക്ക് നമ്മള് കീർത്തനം വെക്കും, അത് വെച്ചിട്ട് 8:30 റേഡിയോ ഒത്താക്കും. എല്ലാ ദിവസവും രാവിലത്തെ പരിപാടിയും പിന്നെ അതുപോലെ ഉച്ചക്കത്തെ പരിപാടി എല്ലാവരുടെയും കേൾക്കും, റേഡിയോ സ്ഥിരം വെക്കും.
1: ഭാര്യയുടെ പേരെന്താണ്?
2: രമ?
1: മോന്റെ പേരെന്താണ്?
2: മോന്റെ പേര് ആദേശ്. പണ്ട് കുറെ കാലം ബോംബെയിലായിരുന്നു.
1: ബോംബെ വിശേഷങ്ങൾ കേൾക്കട്ടെ. എന്നാ ബോംബെയിൽ എന്ത് ജോലി തേടിയിട്ടാ പോയത്?
2: പല ജോലിയും ചെയ്യാൻ. ഞാൻ മെക്കാനിക് ചെയ്ത്, ഹോട്ടൽ വർക്ക് ചെയ്ത്, പമ്പിൽ വർക്ക് ചെയ്ത്, ടയർ കുടിയില്, ബേക്കറിയില്.
1: എത്രാമത്തെ വയസ്സിലാ ബോംബെയിൽ പോയത്?
2: ബോംബെയിൽ ഞാൻ എസ് എൽ സി കഴിഞ്ഞപ്പാടും 79 ബോംബെ പോയി. 2003 നാട്ടിലെത്തുന്നു.
1: ഈ ബോംബെയിൽ പോകുമ്പോ ആരെങ്കിലും ബോംബെയിൽ ഉണ്ടായിരുന്നോ?
2: അന്ന് പോകുമ്പോ ആരുണ്ടായിരുന്നില്ല.
1: പിന്നെ എന്ത് ധൈര്യത്തിൽ എസ് എൽ സി കഴിഞ്ഞപ്പോ പോയത്?
2: ആ ധൈര്യത്തിലൂടെ പോയി. പിന്നെ ഏട്ടന്റെ സർക്കസ് ഉണ്ടായില്ലേ, അങ്ങനെ ഏട്ടന്റെ സർക്കസ് പോയി. പക്ഷെ ഞാൻ ഒറ്റക്കൊന്നും ജോലി ചെയ്തു, ഫസ്റ്റ് തന്നെ ഹോട്ടലിൽ ജോലി ചെയ്തു. പിന്നെ ഞാൻ 2-3 കൊല്ലം ഇവിടെ തലശ്ശേരിയിൽ മെക്കാനിക് വർക്ക് ചെയ്തു. അതേ പിന്നെ ആ ഹോട്ടലിൽ പിന്നെ മെക്കാനിക്കിലേക്ക് പോയി.
1: അന്ന് ബോംബെയിൽ പോയത് ട്രെയിനിലാണോ?
2: അല്ല, ബസ്സേ ഉള്ളു. നമുക്കന്ന് ഇതില്ല, മംഗലാപുരത്ത് പോയി. മംഗലാപുരത്ത് കോലാപ്പൂർ പോയി. കോലാപ്പൂരിൽ നിന്ന് വേണം ബോംബെയിലേക്ക് പോയി.
1: അപ്പൊ അങ്ങനെയൊക്കെ പോവാൻ എങ്ങനെയായിരുന്നു അറിഞ്ഞത്? ഏട്ടൻ പറഞ്ഞ ധൈര്യമാണ്.
2: അവരോട് ചോദിക്കും, മംഗലാപുരത്തിൽ മംഗലാപുരത്തിൽ നിങ്ങൾക്ക് എത്ര മണിക്ക് ബസ് കയറിയാ പോകുന്ന? എന്താ പോകുന്നത്?
1: ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാ?
2: ഫോണും ഇല്ല, ഭാഷയും അറിയില്ല. പക്ഷേ ധൈര്യത്തിൽ പോയി.
1: അത് എങ്ങനെയെങ്കിലും ജീവിക്കണം, എന്തെങ്കിലും ഒരു ജോലി നേടണം എന്നുള്ള ഒരു ധൈര്യം അല്ലേ?
2: സ്ഥലത്തും കിടന്നുറങ്ങി. മഹാരാഷ്ട്രയിൽ പല സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി, പമ്പില് ഇതേപോലെ തന്നെ കുറെ കിടന്നുറങ്ങി. പല സ്ഥലത്തും നമുക്ക് ഏതെങ്കിലും ഒരു പിന്നെ ചട്ടായോ അല്ലെങ്കിൽ മന്തിരിയോ അല്ലെങ്കിൽ ഒന്നും കിട്ടി ഞപ്പടം ഉറപ്പ്. രണ്ട് റൂമൊന്നും നമുക്ക് വേണ്ട. അന്നങ്ങനെ ജീവിച്ച് 2003 നാട്ടിലെത്തി. അതിനുശേഷം അത് കല്യാണം കഴിക്കും, സ്വന്തമായിട്ട് വീട്ടിലും വെച്ച്. പക്ഷെ കല്യാണം കഴിച്ചു 2 വർഷം പിന്നെ പോയിനാ,
1: ബോംബെയിൽ തന്നെ പോയി.
2: ബോംബെ തന്നെ പോയി. ഒരു 6 മാസം മുമ്പേ പോയി.
1: ബോംബെയിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ലേ?
2: ഇപ്പൊ സുഹൃത്തുക്കളുണ്ട്. ഏറ്റവും വിശ്വസിക്കുന്ന ഒരു പമ്പിന്റെ പോയാളുണ്ട്, വിജയ പോവാറെന്ന് പറഞ്ഞ ഏറ്റവും വലിയ പമ്പ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പടം പരിക്ക് കാർ എടുത്തിട്ട് വരും, എന്നിട്ട് തന്നെ കൂട്ടിട്ട് പോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ 6 മാസം മുമ്പേ പോയി, അവന്റെ അടുത്താ പോയി. 1 ആഴ്ച അവിടെ നിന്ന്.
1: 15-ാമത്തെ വയസ്സിൽ പോയി കണ്ട ബോംബെ, അന്നത്തെ ബോംബെയിൽ നിന്ന് ഇപ്പം ഈ അടുത്ത് 6 മാസം മുന്നേ പോയി കണ്ടപ്പോ എന്തൊക്കെ മാറ്റങ്ങളാ വന്നത്?
2: മാറ്റം എന്ന് പറഞ്ഞാൽ പോയ സ്ഥലം തന്നെ എനിക്ക് തിരിയുന്നില്ല. എന്താ, എല്ലാം ഹൈടെക് ഇതായി പോയി. റോഡ്, ബിൽഡിംഗ് കുറെ ആൾ ചോദിക്കേണ്ടി വന്നു. 5-6 കൊല്ലം ഓരോ സ്ഥലത്ത് നിന്നേന്റെ ആ ഒരു രീതിയിൽ പോയതാ. പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ ഇവിടെ നിൽക്കല്ല, പല സ്ഥലത്തും മഹാരാഷ്ട്ര ഒരു എല്ലാ സ്ഥലവും കറങ്ങി. എന്താന്ന് പറയാ, അന്നത്തെ ആ ചുരുക്കുണ്ടോ? അതാണ്, ഒരു സ്ഥലത്ത് ജോലി ചെയ്യും,

0: ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി ഇതാ നാട്ടുവഴിയിൽ ഞങ്ങൾ സഞ്ചരിച്ച് മേലൂർ എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഒരു അമ്മയുണ്ട് അല്ലേ, പേര് ജാനകി.
1: വയസ്സ് 10-80 വയസ്സോളായിപ്പോയി. അങ്ങനെ എന്നാലും ഞാൻ വീട്ടുപണിയെല്ലാം ചെയ്യൂ,
0: വെറുതെ ഇരിക്കില്ല.
1: അത് ഇഷ്ടല്ല, ഇങ്ങനെ ചെയ്യൂ. അത് വേറെ ഒരു മനസ്സിന് സമാധാനം, ചെയ്യാണ്ടിരുന്നാല് മനസ്സ് വല്ലാത്തൊരു വിഷമം.
0: അമ്മയെ കുറിച്ച് കേട്ടത് നന്നായിട്ട് പാചകം ചെയ്യും, കല്യാണ വീട്ടില് സദ്യയും ബിരിയാണിയും ഒക്കെ ഉണ്ടാവും.
1: എന്താ കാര്യം തന്നെയാണ്, വലിയ 1000-2000 ആൾക്ക് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും ബിരിയാണിയും വെജിറ്റബിൾ ബിരിയാണിയും എല്ലാം ചെയ്യും. എന്റെ ഭാഗ്യം കൊണ്ടാണ് മറ്റേ ഞാനൊരു കല്യാണ വീട്ടിൽ പോയിട്ട് സഹായിച്ചു കൊടുക്കുക, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിന്ന് ചെയ്യും, പിന്നെ ആണ്ടൽക്കാവിലെ പന്തല് കെട്ടിയിട്ടുള്ള അത് പച്ചക്കറികൾ സദ്യ അങ്ങനെ ചെയ്യും. പക്ഷെ ഭഗവാൻ തന്ന ഒരു വരാ നനക്ക്, ഞാൻ തന്നെ ഇപ്പം വിചാരിക്കും ഞാൻ എങ്ങനെ ഇതെല്ലാം ചെയ്തെന്ന്. അളക്കൂട്ടി പോയി അന്യ നാട്ടിൽ വരെ പോയിട്ട് ചെയ്തു കൊടുത്തില്ലേ.
0: അത് കല്യാണത്തിനുള്ള സദ്യയൊക്കെ ഉണ്ടാക്കാനാ,
1: ഇങ്ങനെ അറിഞ്ഞിട്ട് വിളിക്കും, പോവും, ചെയ്തു കൊടുക്കും. വീട്ടിൽ കൂടലിനും അങ്ങനെയുള്ള വലിയ വലിയ എന്തെന്നാവുള്ളെന്ന് വെച്ചാൽ അതിനെല്ലാം പോവും. അങ്ങനെ പിന്നെ കാന്റീനിൽ പണിയെടുത്തിന്.
0: എന്നാലും അത് നല്ലൊരു ധൈര്യം കൂടിയാണ്, കാരണം സാധാരണ നമ്മള് 4-5 ആൾക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല അല്ലെ, ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാക്കണമെങ്കിൽ.
1: തരം സദ്യ, 2 തരം പായസം എല്ലാം ചെലവെടുക്കുന്നുണ്ട്, കഴിവിനനുസരിച്ചിട്ട്. സാമ്പാറ്, പച്ചടി, അവീല്, ഓല, കാള, അങ്ങനെ പറഞ്ഞിട്ടെല്ലാം വേണ്ടേ. പപ്പടം വരെ, അച്ചാറ്, അങ്ങനെയെല്ലാം പുളിങ്കറി, അത് ഓരോ ഐറ്റംസും പറയൂല വീട്ടുകാർ ഇങ്ങനെ ചെയ്തരണമെന്ന്. പക്ഷെ അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്ത് ഒരാളും ഒരു ദോഷം ഞാൻ പണി നിർത്തുന്നവരെ പറഞ്ഞിട്ടില്ല. ഇപ്പവും അവരത് എടുത്തു പറയൂ എന്നെ കാണുമ്പോ. അണ്ടലൂർക്കാവിലെ ഭഗവാന്റെ ഇതാന്ന് പന്തല് കെട്ടിയിട്ട് എന്റെ അച്ഛനുള്ളേരെ ഞാനാന്ന് ഭക്ഷണം പാകം ചെയ്യുക. അണ്ടലൂർക്കാവിലെ ഭഗവാന്റെ പുണ്യാന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ഇപ്പോ ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ അതിശയപ്പെടും, ഞാൻ എങ്ങനെ അന്യ രാജ്യത്ത് വരെ പോയിട്ടില്ല, മോളെ കോഴിക്കോട് അങ്ങനെയെല്ലാം പോയിട്ടില്ല, പിന്നെ തലയെല്ലാം മറന്നു പോയ, പയ്യന്നൂരും നീലേശ്വരം അങ്ങനെയെല്ലാം പോയിട്ട് ചെയ്തു കൊടുത്തിന്.
0: അതായത് ഇപ്പോഴാണ് നമ്മൾ കൂടുതലും ഈ കാറ്ററിംഗ് കാറും കല്യാണ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ധാരാളം. അമ്മ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇത്ര പാടൊന്നും ആളുണ്ടായിരുന്നില്ല.
1: ഞങ്ങളെ അരക്കുന്ന പെണ്ണുങ്ങളെ വരെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട് അമ്പലത്തിലും ആടിയുടെ എല്ലാം ചെയ്യേണ്ടിട്ട്. ഇങ്ങനെ ഞാൻ പെണ്ണുങ്ങളെ കേൾക്കുമ്പോ അത്തുള്ള പെണ്ണുങ്ങളെല്ലാം കൂട്ടിയിട്ട് പോയി.
0: അതെല്ലാം കല്യാണത്തിന് ഒരു തലേ ദിവസമൊക്കെ ഒരു കാണാൻ തന്നെ ഒരു ഇതാണ്. കുറെ സ്ത്രീകള് തേങ്ങ വറുത്ത് അരക്കുന്ന അമ്മി അല്ലെ, അമ്മികളെല്ലാം തൊട്ടടുത്ത വീട്ടിൽ നിന്നെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന്
1: പിന്നെ ഗ്രൈൻഡർ വന്നേരെ അങ്ങനെയും ചെയ്ത്. അങ്ങനെ പലവിധത്തിലും
0: ഒരുപാട് ആളുകൾക്ക് ഉണ്ടാക്കുമ്പോ ഒരു അളവ് കണക്കൊക്കെ വേണം.
1: ആ വേണോ, ഇത്രയും ആൾക്ക് ഇന്നേതരം ഇന്നേതല്ലോ എന്ന് പറയുമ്പോ അളവ് വേണ്ടേ, അല്ലാണ്ട് അവർക്ക് വാങ്ങി നമുക്ക് തരണ്ടേ.
0: സദ്യക്ക് പുറമെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവോ?
1: ആ ബിരിയാണി എല്ലാം അത്ര നല്ല 1000-2000 ആക്കല്ലൊന്നിച്ച് ചെമ്പ് വഹിച്ച് വെച്ച് വെച്ച് അങ്ങനെയെല്ലാം ഉണ്ടാക്കും. ബിരിയാണിയെല്ലാം ബെസ്റ്റ്, എന്റെ ബിരിയാണിയെല്ലാം തിന്നയാള് നല്ല അന്ന് അങ്ങനെ മോളെ നല്ല ഇതായിട്ട് എല്ലാം കഴിഞ്ഞു.
0: വെറുതെ ഇരിക്കാൻ അന്നും ഇന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലെ, വേറെ എന്തോ ഒരു ജോലി ചെയ്തു എന്ന് പറഞ്ഞല്ലോ അതിനിടയില്. പ്രസവരക്ഷയാണോ?
1: ആ പ്രസവരക്ഷ, പ്രസവത്തിന് പിന്നെ കുളിപ്പിക്കാനും കുട്ടീനെ കുളിപ്പിക്കാനും ആക്കാനും അങ്ങ് ഏടിയെല്ലാം പോയി മദ്രാസ്, കോയമ്പത്തൂര് എല്ലാം കൂട്ടി പോയിട്ട് അവിടെ നിന്ന് പ്രസവം രക്ഷ കഴിഞ്ഞു കഴിഞ്ഞാലേ ഞാൻ വരും. അവർക്ക് മരുന്ന് ഉണ്ടാക്കി പൊടി ആദ്യം കൊടുക്കും, ആ പൊടി ആക്കി കഴിഞ്ഞാൽ പിന്നെ മരുന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലേ വരും. മറ്റേ 28 വിളിച്ചു കഴിഞ്ഞപ്പാട് വരുമ്പം വിടൂല. ബോംബെയിലുള്ള ഒരു കുടുംബത്തിന് പിന്നെ മരുന്ന് പൊടിച്ചിട്ട് കൊടുത്തയച്ച്.
0: അമ്മ ഈ റേഡിയോ പരിപാടിയൊക്കെ കേൾക്കുവോ?
1: അതെല്ലാം കേൾക്കാണ്ട് നമ്മക്ക് ഒരേ ഇതാകാൻ പറ്റുവാ. അതെല്ലാം കേട്ടാൽ ഒരു സമയം അങ്ങനെ അങ്ങ് പോവും, മനസ്സ് സന്തോഷിക്കും.
0: അമ്മയുടെ കൂടെ ആരൊക്കെ ഉണ്ട് ഇപ്പോഴേ?
1: എന്റെ അനിയത്തിയും അനിയത്തിന്റെ മോളും അതിന്റെ മോനും.
0: അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ പോവുകയാണ് അല്ലെ. അമ്മ ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങൾ എന്ന പരിപാടിയാണ്. പാട്ട് പാടുവോ?
1: പാട്ട് പാടണ്ട, പാട്ടിനോടൊന്നും ഒരു
0: ഇത്. അതെയോ? എന്നാ അമ്മയ്ക്ക് ഞാൻ നല്ലൊരു പാട്ട് വെച്ചു തരട്ടെ. നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു തരാം കേട്ടോ.

0: എന്റെ കൂടെ ഒരു ചേട്ടനുണ്ട്, പേര് ഷാജി അല്ലേ?
1: ഷാജി.
0: എന്ത് ചെയ്യുന്നു?
1: തേങ്ങ പറി.
0: നാടൻ പണിയാണ്. കുറെ വർഷമായോ ഇത് ചെയ്യുന്നത്?
1: അതെ, കുറെ വർഷമായി.
0: ഷാജിന്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? മേലൂർ തന്നെയാണോ ജനിച്ചു വളർന്നത്? ഇവിടെയാണോ?
1: അല്ല, ഞാൻ നരിക്കോട് മല.
0: നരിക്കോട് മല എന്ന് പറയുന്നത് ഏത് ഭാഗത്തായിട്ട് വരും?
1: ചെറുവഞ്ചേരി കല്ലിക്കണ്ടി എന്റെ മോൾ ഭാഗമായിട്ട് വരും.
0: അത് ശരിക്കൊരു മല തന്നെയാണോ?
1: അതെ അതെ, മല തന്നെയാണ്.
0: അവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഇപ്പം അനിയനുണ്ട്, ബാക്കിയെല്ലാം വേറെ വേറെ വീടെല്ലാം.
0: മഴക്കാലങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അല്ലെ? കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ എങ്ങനെയായിരുന്നു നരിക്കോട് മല?
1: നല്ല മഴയായിരുന്നു. മഴ വന്നാൽ പിന്നെ അങ്ങോട്ട് നല്ല ശക്തമായ മഴയായിരിക്കും. പിന്നെ
0: ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ?
1: അത് കുറെ വർഷങ്ങൾ മുമ്പ്, ഒരു 10-20 വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും

0: അങ്ങനെ തെറ്റിയതുമില്ല. ഇപ്പൊ ഇങ്ങനെ ഫുള്ള് കോറകളും ഇതെല്ലാം കൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ.
1: കോറയുണ്ട് അവിടെ മലയില്, കോറകൾ ഉണ്ടാകുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകൾ അവിടെയുള്ള. എത്രത്തോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഷജേട്ടാ?
0: അവിടെ ഇപ്പം 10-50 കുടുംബങ്ങളുണ്ട്.
1: യാത്രാ സൗകര്യം ഒക്കെ ഉണ്ട് അവിടെ?
0: യാത്രാ സൗകര്യം ഇപ്പം ഇല്ല, അങ്ങനെ മെയിൻ ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ഫുള്ള് അവരുടെ വണ്ടികളും ജീപ്പും കാര്യം മൊത്തമേ ഉള്ളൂ, ഓട്ടോ ഇത് മൊത്തം. വേറെ ഇപ്പൊ അങ്ങനെ വലിയ ഇതിലൊന്നും ഇല്ല.
1: ഈ മല വിട്ട് താഴെ ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി നരിക്കോട്ട് മലയിൽ നിന്ന് ഈ മേലൂരേക്ക് വന്നത്? എങ്ങനെയാണ്?
0: ഞാനിപ്പോ ഇവിടെ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് 12 വർഷത്തോളമായി.
1: അപ്പൊ നരിക്കോട്ട് മലയിലേക്ക് എങ്ങനെയാ പോയി വരുന്നത്? ഇപ്പോഴും പോവാറുണ്ടോ? അവിടെ ബന്ധുക്കളൊക്കെ ഇല്ലേ?
0: ബന്ധുക്കളല്ല, അത്യാവശ്യം ഏതെങ്കിലും ടൈം മാത്രം പോവും, ഇങ്ങോട്ട് വരും അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഞാനും ഭാര്യയും മോളും മാത്രം.
1: ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. പാട്ട് പാടുവോ?
0: ഇല്ല,
1: ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ കൊടുത്തേക്കട്ടെ.
0: ശരി ശരി.

0: നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080. ഇന്നത്തെ നാട്ടുവഴിയിൽ ഈണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിൽ ഈണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിൽ ഈണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഒരു ഗാനം പിനീത് ശ്രീനിവാസൻ പാടിയത്, ചിത്രം സർവം മായ, രചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

സർവമായ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 രാമപുരം രാജുവും സംഘവും അവതരിപ്പിച്ച തായമ്പക, 5:30, 6:00, 8:00 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ മുകേരി വള്ളിയായിയിലെ എം ദാസിന്റെ കാർഷിക അനുഭവങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ ഫാത്തിമനിത, PTP, ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ, മുഹമ്മദ് PTP എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 NDA സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 കഴിഞ്ഞ് 59:54. 5 മണിക്ക് സംസ്കൃത പാഠം കേൾക്കാം തിരുവനന്തപുരം റിലേ.

0: സംസ്കൃത പരിപാടി. ഇയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യാം ബൃഹദാരണ്യകോപനിഷത് ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ഡോക്ടർ വി സുരേന്ദ്രൻ ഇടക്കിടത്ത്.
1: ആദരണീയ ശ്രോതാരഃ, അത്രാഹം ബൃഹദാരണ്യകോപനിഷതി അന്തർഭൂതാനാം പ്രസക്താനാം പ്രതിപാദ്യാംശാനാം ഏകം വിഹഗവീക്ഷണം അവതാരയിതും നിയുക്തോ ഭവാമി. അഷ്ടോത്തരശതാസു ഉപനിഷത്സു ബൃഹത്തമം ഭവതി ബൃഹദാരണ്യകം. ഷഡ്ഭിരധ്യായൈഹി വിഭക്ത സേയം അരണ്യ അനൂച്യമാനത്വാത് ആരണ്യകം, ബൃഹത്വാത് പരിമാണവതോ ബൃഹദാരണ്യകം ഇതി ശാങ്കരഭാഷ്യേ അസ്യാഹ സ്വരൂപം അവതാരിതം. അഖിലോപനിഷത് സാരസമുച്ചയത്വേനാപി ഉപനിഷദിയം ഗീയതേ. അസ്യാഹ ഏകൈകോപ്യധ്യായഃ ബ്രാഹ്മണാഖ്യൈഹി ഉപശീർഷകൈഹി വിഭക്തോപി ദൃശ്യതേ. പ്രഥമതഃ ദ്വാഭ്യാം ദ്വാഭ്യാം അധ്യായാഭ്യാം സങ്കലിതോയം ഗ്രന്ഥഃ മധുകാണ്ഡം മുനികാണ്ഡം ഖിലകാണ്ഡം ഇതി ത്രേധാ വിഭക്തം ച ഭവതി. മധുകാണ്ഡേ നിഗൂഢ ബ്രഹ്മതത്വം മധുസ്വരൂപാത്മകമിതി സ്പഷ്ടീകരോതി. മുനികാണ്ഡം യാജ്ഞവൽക്യ മുനേഹി അസാധാരണസ്യ ബൗദ്ധിക പ്രഭാവസ്യ അവതാരണേന വിശിഷ്യ ശ്രദ്ധേയം ഭവതി. ഖിലകാണ്ഡേ വിഭിന്നാനാം ലൗകികാനാമപി വിഷയാണാം സാത്വിക പശ്ചാത്തലേ അവതാരണം കൃതം വിദ്യതേ. അന്യാദൃശാനാം ബഹൂനാം ആശയാനാം അവതാരണം ചർച്ചാ ച അസ്യാഹ ഉപനിഷദഃ വൈശിഷ്ട്യം ഭവതി. മധുകാണ്ഡസ്ഥാഃ മുഖ്യാഃ ആശയാഃ ഏവം പ്രകാരാഃ ഭവന്തി.

ജ്ഞാനം കാവ്യാത്മകം പ്രതീകാത്മകം ച ഭവതി. സർവേ സൃഷ്ടയഃ അന്നാത്മനൈവ അത്ര കൽപ്പിതാഃ വർത്തന്തെ. മൃത്യുഃ സദാ ബഹ്വന്ന സൃഷ്ടികർമ്മണി വ്യാപൃതശ്ച കൽപ്പിതഃ. സൃഷ്ട്യാ സഹ അശനമപി തേന സ്വീകൃതം. യദ്യത് സൃഷ്ടം തത്തത് തേന അശിതം ച അഭവത്. അല്പകളേബരമേകം സൃഷ്ട്വാ യദാ തം അത്തുമാരേഭി തദാ സഹ ഭാൺ ഇതി ശബ്ദമകരോത്. അനേനൈവ കാരണേന തസ്യ അശനാത് മൃത്യുഃ പ്രതിനിവൃത്തശ്ച. സഹ പ്രഥമജഃ അഭവത്. തസ്യ ശബ്ദഃ അപി പ്രഥമജത്വേന പരിഗണ്യതേ. ദ്വിതീയാദ് വൈ ഭയം സ്യാത് ഇത്യുക്തിഹി സന്ദർഭസ്യ അസ്യ സൃഷ്ടിഹി ഭവതി. തദാനീം കോ ഭീതഃ ജാതഃ മൃത്യുർവാ പ്രഥമജോ വാ ഉദദ്വാവപി സംശയോത്ര സ്ഥിതഃ. അസദോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യുർമാ അമൃതംഗമയ ഇത് പ്രസിദ്ധ പങ്ക്തിരപി മധുകാണ്ഡ സംഭാവന ഏവ. അഹം ബ്രഹ്മാസ്മി ഇതി പ്രസിദ്ധം ഉപനിഷൻ മഹാവാക്യമപി അത്രൈവ അന്തർഭവതി. മാനവാനാം മധ്യേ വർഗവർണാദി വിവേചനം അപ്രസക്തം അനാവശ്യകം ചേതി അനേന മഹാവാക്യേന വ്യക്തീകരോതി. ജനിതക ശാസ്ത്രേണാപി തത്വമിതം സ്ഥാപിതം വർത്തതേ. സർവ ജീവരാശീനാം ഉദ്ഭവഃ സ്ഥിതിശ്ച അന്നമേവ ആശ്രയതഃ. ദേവാദയോപി മർത്യാഃ ഏവ. മർത്യാഃ അതിശയസൃഷ്ടയഃ ഭവന്തി. ധർമാത് പരം കിഞ്ചിദപി നാസ്തി. വിവേചനാ പരിത്യാഗേനൈവ ധർമ്മസാക്ഷാത്കാരോ സാധ്യഃ. സത്യം വൈ ധർമ്മഃ സത്യം വദന്തമാഹുഃ ധർമ്മം വദതീതി ഇത്യാദീനാം സൂക്തീനാം അവതാരണേനാപി ഗ്രന്ഥഭാഗോയം ശ്രദ്ധേയോ ഭവതി. മാനവേഷു ദേവ ഗന്ധർവ മനുഷ്യ അസുരഭേദഃ വിദ്യാർജനഭേദ ഏവ നതു ജന്മഭേദഃ ഇത്യത്ര സുഷ്ടു പ്രതിപാദ്യതേ. സപ്താന്ന തത്വം അവതാര്യ തേഷാം മധ്യേ സ്തന്യം പരമപ്രധാനമിതി മധുകാണ്ഡേ വിശേഷേണ ഉദ്ഘോഷയതി. യോനിജസമൂഹാനാം കൃതി പ്രജാപതിനാ കൽപ്പിതം അമൃതോപമം അന്നം ഭവതി സ്തന്യം. ബഹുവിധ അന്നോത്പാദനെ സർവേ ശ്രദ്ധാലവഃ ഭവിതവ്യാഃ ഇത്യപി പ്രകൃതിയസ്മിൻ ഉദ്ബോധനം കൃതം വിദ്യതേ. പരമാത്മനഃ തഥാ ദേവതാനാം കൃതി സമർപ്യമാണം അന്നത്രയം ഭവതി മനോവാക് പ്രാണത്രയം. ദേവതാഭ്യഃ ഭൗതികപദാർത്ഥാനാം സമർപ്പണം സമീചീനമിതി യത്ര കുത്രാപി നോക്തം ദൃശ്യതേ ച. ദേവപിതൃമർത്യലോകാനാം വിജയഃ വിദ്യയൈവ സാധ്യഃ നതു സമ്പദ ഇത്യസ്യ തത്വസ്യ സ്ഥാപനാവസരേ ഉക്തം പ്രസിദ്ധം വാക്യം ഭവതി വിദ്യയാ ദേവലോകോ ജയ്യഃ ഇതി. ഇന്ദ്രിയപ്രഭാവാണാം അസ്തിത്വം പ്രാണമാശ്രിത്യൈവ തിഷ്ഠതീതി. പ്രാണനാശേ സർവമേവ നഷ്ടം ഭവിഷ്യതീതി. ജീവ്യപി വിനഷ്ടോ ഭവിഷ്യതീതി ചാത്ര ബഹുദൃഷ്ടാന്തൈഹി സ്ഥാപയതി. പ്രാണോ വാ അമൃതം പ്രാണീ വാ അമരഃ ഇതി ദ്വാഭ്യവാക്യാഭ്യാം പ്രാണേനേവ അമരത്വം പ്രാപ്യതേ ഇത്യപി ദൃഷ്ടാന്തീകൃതം വർത്തഭവതി. അജാതശത്രുനാമകസ്യ രാജ്ഞഃ ദൃപ്തബലാഗാഖ്യ അപരനാമധേയേന പ്രസിദ്ധസ്യ ദുരഭിമാനിനഃ ഗാർഗ്യസ്യ ച സംവാദം അപിച ഗാർഗ്യപരാജയം അത്രസ്ഥം ശ്രദ്ധേയം കിഞ്ചിദാ ഉപാഖ്യാനം ഭവതി. മൈത്രേയീ യാജ്ഞവൽക്കയോഃ ആത്മീയ സംവാദഃ അത്രസ്ഥ ശ്രദ്ധേയഃ അപരഃ കശ്ചിദ് വൃത്താന്തഃ. ആത്മാ സർവേഷാം ഭൂതാനാം മധു ഇതി മധുതത്വം സ്ഥാപയിത്വാ ബൃഹദാരണ്യക മധുകാണ്ഡം സമാപ്യതേ ച. മധുതത്വം ഗൃഹീതവാൻ മധ്വദഃ ഇതി പ്രഖ്യാപിതശ്ച ഭവതി. ദ്വിതീയേ മുനികാണ്ഡേ ജനകയാജ്ഞവൽക്യൌ നായകൌ ഭവതഃ. തയോഃ കോ അധിക പ്രാധാന്യമർഹതീതി വക്തും ന ശക്യതേ. ഉഭാവപി ആത്യന്തിക സത്യാന്വേഷണ തത്പരോ സ്ഥീയതേ ച. തഥാപി യാജ്ഞവൽക്യം കേന്ദ്രീകൃത്യൈവ മുനികാണ്ഡ പ്രഥ അസ്യ ഗ്രന്ഥഭാഗസ്യ ദത്താ വർത്തതേ. ജനകരാജഃ പ്രാചീനസാഹിത്യേ സമ്രാടിത്യതോ ഉപരി വൈജ്ഞാനിക ഗുരുർഭവതി.
ബ്രഹ്മജ്ഞപീഠമലങ്കു

0: കുർവൻ യാജ്ഞവൽക്യഹ അത്ര പുരോഹിതോ ന ഭവതി പരന്തു ധിഷണാശാല്യേവ സ്വഗുരും വൈശമ്പായനമപി പ്രഭാവാതിശയേന നിഷ്പ്രഭാവീകൃത സഹ ശുക്ലയജുർവേദമിതി പ്രമാദരഹിതം പാഠമപ്യാവിഷ്കൃതവാൻ യജ്ഞനിഗൂഢതായാഹ അനാവരണം കൃതവാനിതി കാരണാത് സഹ യാജ്ഞവൽക്യേതി സ്തൂയതേച്ച ജനകരാജസദസി പ്രവിഷ്ടയേവ സഹ യോഗ്യ ആചാര്യായ രാജ്ഞാ പ്രതിജ്ഞാദേഷു ഏകൈകേഷു ശൃംഗേഷു ദശപാദ സുവർണബദ്ധേഷു സഹസ്രസംഖ്യാകേഷു ഘോഷു സ്വയം അവകാശം പ്രഖ്യാപിതവാൻ ദൃശ്യതേ തദനന്തരം പ്രവൃത്താസു വാദപരമ്പരാസു പണ്ഡിതം മന്യാൻ അശ്വലാദീൻ സർവാനപി സഹ പശ്ചാത്കൃതവാൻ ഗാർഗ്യാഹ പ്രശ്നേന സഹ യദ്യപി ഈഷത് പ്രകോപിതവാൻ തഥാപി തസ്യാഹ യുക്തം അവസരം ദദാതി സമുചിതം ഉത്തരം ച ദദാതി വാദേ ശാകല്യവിദഗ്ധസ്യ പതനം വൈരുദ്ധ്യാത്മകം ഭവതി തസ്യ അംഗാനി വിഭജ്യ ശിക്ഷാവിധേയഃ കൃതഃ ഇത്യപി ഉപനിഷത് പ്രസ്താവം അസ്തി ആത്യന്തിക സത്യം ആത്മാഏവ ഇതി സ്ഥാപനം ലക്ഷ്യീകൃത്യേവ യാജ്ഞവൽക്യേന നിയമാന ചർച്ചാപരമ്പര അത്ര അവതാരിത വർത്തതേ ഗാർഗ്യാഹ അത്ര വിശേഷസ്ഥാനമപി കൽപ്പിതം ദൃശ്യതേ നവ അരേ പത്യുഹു കാമായ പതിഹി പ്രിയോ ഭവതി ആത്മനസ്തു കാമായ നവ ജായായാഹ കാമായ നവ പുത്രാണാം കാമായ നവ വിത്തസ്യ കാമായ നവ ശ്ലോകാനാം കാമായ നവ ദേവാനാം കാമായ ഇത്യാദി പ്രസ്താവൈഹി ആത്മൈവ ആത്യന്തിക സത്യമിതി സർവേ ആത്മോപാസകാഹ ഭവിതവ്യാഹ ന ദേവതോപാസകാഹ ഭവിതവ്യാഹ ഇത്യപി ഉദ്ബോധയതി പ്രകൃതയസ്മിൻ ഏകൈകസ്മിൻ അവസരേ യാജ്ഞവൽക്യ പ്രഭാവേന അത്ഭുത പരതന്ത്രോ ജാതഃ ജനകമഹാരാജഃ ഗോസുവർണാദീനാം സമ്മാനനേന മുനിം തർപ്പയിതും ഇച്ഛന്നപി ബ്രഹ്മജ്ഞാനി സഹ നനുശിഷ്യ ഹരേത ഇതി പ്രതിവചനേന സമ്പദാർജനേ പരാങ്മുഖയേവ സ്ഥീയതേ ആത്മജ്യോതിരേവ പരമാജ്യോതിഹി ആത്മാനന്ദയേവ പരമാനന്ദഃ ജ്യോതിഷാം ജ്യോതിഹി ആത്മൈവ ഇത്യാദി സൂത്രവാക്യൈഹി ആത്മനഃ പരമോത്കൃഷ്ട്യം സ്ഥാപയിത്വ ബൃഹദാരണ്യകീയം മുനികാണ്ഡം സമാപ്യതേ ഖിലകാണ്ഡേ പുനഃ വിഭിന്നാനാം വിഷയാണാം ചർച്ച കോടീകൃത വർത്തതേ തേഷു വിശിഷ്യ ശ്രദ്ധേയമേകം ഭവതി ദാ ദാ ദാ ഇതി പ്രതീകാത്മക ശബ്ദഘോഷണം ദേവാഹ അസുരാഹ മർത്യാഹ ച പ്രജാപതിം ഉപസൃത്യ ഉപദേശം പ്രാർത്ഥിതവന്തഃ പ്രജാപതിഹി ത്രയാണാമഭി ദ ദ ദ ഇത്യേവ പ്രതിവചനം ദത്തം ദാമ്യത ദത്ത ദയത്വം ഇതി പ്രജാപതിഹി ദകാരത്രയേണ ഉപദേശം ദത്തവാൻ മേഘനാദ പ്രതീകത്വേന ദകാരത്രയമത്ര അവതാരിതം സ്തനയിത്നുഹു പുനഃപുനഃ സർവാഹ പ്രജാഹ ലക്ഷ്യീകൃത്യ വദതി ദാമ്യത ദത്ത ദയത്വമിതി പ്രതീകാത്മകമിതം ആഖ്യാനം അത്യന്താകർഷകം ദൃശ്യതേ ഗായത്രി മാഹാത്മ്യാനുസ്മരണം ഖിലകാണ്ഡേ അന്തർഭൂതമന്യം പ്രസക്തം പരാമർശം ഭവതി ധിയോ യോന പ്രചോദയാത് ഇതി അസ്യാഹ ഋചഃ ചരമഃ പാദഃ സാർത്ഥകത്വേന സർവൈരപി സ്വീകാര്യഃ വർത്തതേ കേവല ഗ്രന്ഥപഠനേന ന കോപി വിദ്വാൻ ഭവിഷ്യതി ഇതി തത്വസ്ഥാപനാർത്ഥം ശ്വേതകേതു വൃത്താന്തമത്ര സംക്ഷേപതയാ അവതാരിതം ഏതദേവ വൃത്താന്തം തത്വമസി മഹാവാക്യ ചർച്ചാരൂപേണ വിശദീകൃത്യ പുനഃ ഛാന്ദോഗ്യോപനിഷദി പ്രതിപാദിതം മൈഥുന പ്രത്യുത്പാദനയോഃ സവിശേഷ പ്രതിപാദനമപി ഖിലകാണ്ഡേ അന്തർഭൂതം ഭവതി യജ്ഞാനുഷ്ഠാന സദൃശം പ്രാധാന്യമത്ര മൈഥുനസ്യ കൽപ്പിതം അപാന്യ അഭിപ്രാണനം അഭിപ്രാണ്യ അപാനനം ഇതിദ്ധാത്ര മൈഥുനക്രമോ അവതാരിതഃ ഗർഭോത്പാദനാർത്ഥം മൈഥുനം തന്നിരാസാർത്ഥം മൈഥുനമിതി മൈഥുനദ്വൈവിധ്യമപ്യത്ര നിർദ്ദിഷ്ടം ദശഗ്രാമ്യാണി ധാന്യാനി ഭവന്തി വ്രീഹിയവാസ്തിലമാഷാഹ അണുപ്രിയംഗവോ ഗോധൂമാശ്ച മാസൂരാശ്ച ഖല്വാശ്ച ഖലഗുലാശ്ച ഇതി തത്കാലീന കാർഷിക വൃത്തവും ദശധാന്യാനാം പ്രാധാന്യമപ്യത്ര സൂചിതം ദൃശ്യതേ. അനന്യ സാധാരണയാ രീത്യ അവതാരിത വിപുലേയം ബൃഹദാരണ്യകോപനിഷത് ആധുനികേപി കാലേ പഠനാർഹാണാം ബഹൂനാം ആശയാനാം അവതാരണാത് വിശിഷ്യ ശ്രദ്ധേയാ ഭവതി. പിപഠിഷുഭി ശ്രദ്ധേയാനി ബഹൂന്യാശയാനി ഉപനിഷത് സാഹിത്യ അന്തർഭവതി ഇത്യനുസ്മാരയിതുമപി പ്രഭാഷകോയം ഇച്ഛതി. സർവേപ്യത്ര ശ്രദ്ധാലവഃ ഭവന്തു ഇത്യാശാസ്യേ. നമോസ്തു സർവേഭ്യഃ.
1: സംസ്കൃത പരിപാട്യ ഏതാവതഃ ശ്രുതഃ ബൃഹദാരണ്യകോപനിഷത് ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ഡോക്ടർ വി സുരേന്ദ്രൻ ഇടക്കിടത്ത്. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ഗാനമാദ്യം യേശുദാസ് പാടിയത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിതാരം.

ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാർ, മനു, സുജാത എന്നിവർ പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ സുരേഷ് പീറ്റേഴ്സ് ഈണം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 8 മണിക്ക് കേൾക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
9: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം
9: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ജി വേണുഗോപാൽ പാടിയ ഗാനമാദ്യം, ശ്രാവണത്തിനു ശ്രീ പകർന്നൊരു എന്നാരംഭിക്കുന്നു.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 241 പേർ അറസ്റ്റിലായി. പ്രവർത്തനം നിലച്ച എറണാകുളം, കടുങ്ങല്ലൂർ, എടയാർ, ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇദ്ദേഹം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പുരുഷ അണ്ടർ 18 ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം 3 തവണയും അണ്ടർ 18 ഏഷ്യാ കപ്പ് ഉയർത്തിയത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിസ്ഥിതി ദിനാചരണം ADM CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ മഞ്ചേരിയും ലക്സോൺ ടാറ്റ മലപ്പുറവും ഹരിത കേരള മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയും തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിവിധ വകുപ്പ് ജീവനക്കാരും സീനിയർ ചേംബർ ലക്സോൺ ടാറ്റ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ 627 ഇലക്ട്രിക് കാറുകൾ വിറ്റഴിച്ചതിന്റെ ഭാഗമായി 627 വൃക്ഷത്തെ നടുന്ന ഉദ്യമത്തിന്റെ തുടക്കമാണ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പൂക്കോട്ടൂർ PKMIC സ്കൂൾ പരിസരത്ത് വൃക്ഷത്തെ നട്ടുകൊണ്ട് നിർവഹിച്ചു. പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസ കോടാലി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല പഴത്തൊടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അലിപ്പറ്റ ജമീല നിർവഹിച്ചു. ജില്ലയിലെ അക്ഷയ സംരംഭകർക്കുള്ള പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ജില്ലാ പഞ്ചായത്തും അക്ഷയ ജില്ലാ ഓഫീസും സംയുക്തമായി ഭാവിയിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർ യൂസറ മുഹമ്മദ് സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിന് അസിസ്റ്റന്റ് പ്രോജക്ട് കോർഡിനേറ്റർ TS അനീഷ് കുമാർ നേതൃത്വം നൽകി. ഭാരത സെൻസസ് 2027 മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മഞ്ചേരി നഗരസഭയിൽ ചാർജ് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സെൻസസ് നടപടികൾ കൃത്യതയോടെയും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങളും സാങ്കേതിക പരിശീലനവുമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. വരാനിരിക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ഘട്ടങ്ങളിലായി പരിശീലനങ്ങൾ നൽകുന്നത്. ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പ്രവേശനോത്സവ പരിപാടികളിൽ പങ്കെടുത്തത്. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസലു ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ CISF, ദേശീയ ദുരന്ത നിവാരണ സേന, എയർപോർട്ട് അതോറിറ്റി, എയർപോർട്ട് ഫയർ വിംഗ് എന്നിവ സംയുക്തമായി ദുരന്ത നിവാരണത്തിനായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രകൃതി അനുബന്ധ ദുരന്തങ്ങളുടെയും മറ്റും തയ്യാറെടുപ്പുകൾ വിലയിരുത്താനാണ് മോക് ഡ്രിൽ ഒരുക്കിയത്. മോക് ഡ്രിൽ ആംബുലൻസ്, CISF, NDRF, എയർപോർട്ട് അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, റവന്യൂ തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ മോക് ഡ്രിലിന്റെ ഭാഗമായി. CISF കരിപ്പൂർ കമാൻഡന്റ് ജിതേന്ദ്ര സിംഗ് രാത്തോർ, എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ്, NDRF പ്രതിനിധി CM സുജിത് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു മോക് ഡ്രിൽ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി ആരംഭിക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ആവേശം ജില്ലയിൽ അലയൊലി തീർക്കുകയാണ്.

0: എങ്ങും ഇഷ്ട ടീമുകളുടെയും കളിക്കാരുടെയും ബോർഡുകളും ബാനറുകളും ഉയർന്നു തുടങ്ങി. കാൽപ്പന്ത് ആവേശത്തെ വാനോളമുയർത്തി വണ്ടൂരിൽ കുടുംബസ് CDSന്റെ നേതൃത്വത്തിൽ അർജന്റീന ബ്രസീൽ പോരാട്ടം സംഘടിപ്പിച്ചു. പ്രായ വ്യത്യാസമില്ലാതെ വനിതകൾ മൈതാനത്തിറങ്ങിയ ആവേശ പോരാട്ടത്തിൽ അർജന്റീന ജേതാക്കളായി. വണ്ടൂർ കുടുംബസ് CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീൽ ഉദ്ഘാടനം ചെയ്തു. പ്രായത്തിന്റെ അതിർവരമ്പുകളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് വണ്ടൂരിലെ അമ്മമാരും സഹോദരിമാരും മൈതാനത്തിലേക്ക് കാൽപന്തുമായി ഇറങ്ങിയത്. CDS പ്രസിഡന്റ് M. അൻഷിതയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിന്റെ വരവറിയിക്കാൻ ഇതിലും മികച്ചൊരു തുടക്കം വേറെയില്ലെന്ന് കളി കാണാനെത്തിയവർ അഭിപ്രായപ്പെട്ടു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M. സുരേഷ് ബാബു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. മൊകേരി വള്ളിയായി എന്ന പ്രദേശത്തെ ശ്രീ എം ദാസന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. ഫാത്തിമ നീത, പി ടി പി ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ. മുഹമ്മദ് പി ടി പി എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 എൻ ഡി എ സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഗോമതി ആലക്കാടൻ. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറിയിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ. തുടർന്ന് ട്രെഡിമിക്സ് കറി പൌഡർ ദർപ്പണം. 7:55 റീഗ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. മൌവഞ്ചേരി യു പി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ രണ്ടാം ഭാഗം. 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 11:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. സി ദീക്ഷിത് രാജ്, കെ ടി ശ്രീനാഥ് എന്നിവർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 കെ കരുണാകരനും സംഘവും അവതരിപ്പിച്ച നാടോടി ഗാനങ്ങൾ. 12:40 നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 അതിയടം കണ്ണപ്പെരുവണ്ണാനം സംഘവും അവതരിപ്പിച്ച ഗന്ധർവൻ പാട്ട് കേൾക്കാം. 3:00 എൻ ഡി എ സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. വൈകിട്ട് 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. കൊമ്പുവറ്റ് തൃക്കൂർ സജിയും സംഘവും അവതരിപ്പിച്ചത്. 5:30 6:40 രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം പത്തനംതിട്ട. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും. 7:20 സേവന വാർത്തകൾ. 7:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:52. ഞായർ 20-ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ ആർത്ഥിക പരാമർശ പരിഷദഃ സദസ്യൈഃ സഹ ഏകസ്യാഃ സഭായാഃ അധ്യക്ഷതാ കൃതാ. ഭാരതസ്യ ആർത്ഥിക പരിവർത്തനസ്യ ദീർഘകാലിക വികാസ പ്രാഥമികതാനാം വിഷയേഷു ച വിസ്തൃതാഃ വിഷയാഃ ചർച്ചിതാഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ സായങ്കാലേ നവദില്യാം നേപാളദേശസ്യ വിദേശമന്ത്രിണ ശിശിര ഖനാല ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. പഞ്ചാബ്രാജ്യേ അദ്യ പ്രാതഃ ഫിരോജ്പൂർ ഫാസിൽകാ മാർഗേ വാഹന ട്രക് യാനയോഃ സഹ സംഘട്ടേ ന്യൂനാതിന്യൂനം 9 ജനാഃ മൃതാഃ. CBSE ഇത്യനേന അങ്കാനാം സത്യാപനായ പുനർമൂല്യാങ്കനായ ച ആവേദനപത്രാണാം പ്രസ്തുതീകരണസ്യ അന്തിമതിഥിഃ ശ്വഃ പര്യന്തം വിസ്താരിതാ. അപി ച ക്രിക്കറ്റ് ക്രീഡായാം സൂര്യകുമാര യാദവസ്യ സ്ഥാനേ ശ്രേയസ അയ്യരഃ ഭാരതീയദലസ്യ നൂതനഃ T20 ഇതി അന്താരാഷ്ട്രീയദലസ്യ നായകഃ നിയുക്തഃ. വൈഭവഃ സൂര്യവംശി ച പ്രഥമം വാരം ദലെ സമാവിഷ്ടഃ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ ആർത്ഥിക പരാമർശ പരിഷദഃ സദസ്യൈഃ സാകം വിഹിതോപവേശനസ്യ അധ്യക്ഷതാ വിഹിതാ. ഉപവേശനെ പരിഷദീയ സദസ്യാഃ പ്രധാനമന്ത്രി തഥാ ച ഭാരതസ്യ ആർത്ഥിക വൃദ്ധി ഉന്നേതും സദസ്യൈഃ സഹ വിഭിന്ന വിചാരാണാം ഉപായാനാം ച വിഷയെ ചർച്ചിതാഃ. ജീവനസ്തരെ വ്യാപാരെ ച സുഗമതാം ആനേതും അപി വിചാര വിമർശഃ സഞ്ജാതഃ. സദസ്യൈഃ പശ്ചിമേഷ്യ സംഘർഷേ ഭാരത വിശ്വേ ച പരിലക്ഷിതാനാം പ്രഭാവാനാം ആകലന വിഷയേപി സംഭാഷണം വിഹിതം. സാമാജികാന്തരജാലീയ സന്ദേശേ പ്രധാനമന്ത്രിണാ പ്രോക്തം യത് ഭാരതീയ അർത്ഥവ്യവസ്ഥായാഃ സംരചനാം ദീർഘകാലിക വികാസ പ്രാഥമികതാം സംബദ്ധ പ്രകരണാനാം വിഷയേ ഭാരതം ദ്രുതഗത്യാ അഗ്രേസരതി. പ്രധാനമന്ത്രിണാ വിവിധേഷു വിഷയേഷു സ്വവിചാരാഃ പ്രകടിതാഃ. സുഗമജീവനം ഏവ സുഗമവ്യവസായഃ ഇത്യേതയോഃ വിഷയേ അപി ചർച്ച ജാതാ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ സായങ്കാലേ നവദില്യാം നേപാളദേശസ്യ വിദേശമന്ത്രിണ ശിശിര ഖനാല ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. നേപാളദേശസ്യ വിദേശമന്ത്രാലയേന ഉക്തം യത് ഉപവേശനാവധൌ ഉഭൌ പക്ഷൌ പരസ്പര ഹിതാനാം വിഷയേഷു ചർച്ചിഷ്യതഃ. യസ്മിൻ വ്യാപാരഃ നിവേശഃ സമ്പർക്കഃ ഊർജ ജനസമ്പർക്കേത്യാദിഷു പ്രമുഖേഷു ക്ഷേത്രേഷു സഹകാരം വർദ്ധിതും ശക്യതേ. വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസവാലഃ അവദത് യത് ഇയം യാത്രാ ഭാരത നേപാളദേശയോഃ വിശേഷ സഹഭാഗിത്വം ഇതോപി സുദൃഢം കരിഷ്യതി. സഹ അവോചത് യദ്വയോഃ ദേശയോഃ മധ്യേ ചർച്ചാഷു വികാസ സഹയോഗഃ ജനേഷു സംബന്ധഃ വ്യാപാരഃ നിവേശാദി വിസ്തൃതാഃ കാര്യക്രമാഃ സമ്മിലിതാഃ സന്തി. പഞ്ചാബ്രാജ്യ അദ്യ പ്രാതഃ ഫിരോജ്പൂർ ഫാസിൽകാ മാർഗേ ഏകസ്യൈവ കുടുംബസ്യ സദസ്യാൻ വഹന്തം വാഹനസ്യ ട്രക യാനേന സഹ സംഘട്ടേ ന്യൂനാതിന്യൂനം 9 ജനാഃ മൃതാഃ. ദ്വാവിംശതിജനാശ്ച വ്രണിതാഃ. പീഡിതാഃ സർവേ ഏകസ്യൈവ കുടുംബസ്യ സദസ്യാഃ ആസന്. യേ പരിവാരേ മൃതസ്യ ഏകസ്യ ജനസ്യ അസ്ഥിവിസർജനായ വ്യാസനദ്യാം ഗച്ഛന്തഃ ആസന്. തദൈവ ഏഷാ ദുർഘടന അഭവത്. ബഹവഃ ജനാഃ ഘടനാസ്ഥലെ ഏവ മൃതാഃ ഇതി കഥ്യതേ. അപി ച വ്രണിതാഃ ചികിത്സായൈ ഫിറോജ്പൂർ സിവിൽ ചികിത്സാലയേ ഫരീദ്കോട്ട് ചികിത്സകീയ മഹാവിദ്യാലയേ ച പ്രേഷിതാഃ. ആരക്ഷകാധികാരിണഃ ആകാശവാണ്യാ സഹ വാർത്താലാപേ ഉക്തവന്തഃ യദ് ദ്വാവിംശതിജനേഷു ബഹവഃ ഗഭീരാഃ സന്തി. ഘടനയാഹ അനന്തരം ശീഘ്രമേവ വരിഷ്ഠാഹ ആരക്ഷകാധികാരിനഹ ദുർഘടനാസ്ഥലം സംപ്രാപ്യ സ്ഥാനീയ നിവാസിനാം സഹായേന ഉദ്ധാരകാര്യം ആരബ്ധവന്തഹ. വ്രണിതാഹ നിഷ്കാസ്യ സമീപസ്ഥേഷു ചികിത്സാലയേഷു പ്രവേശിതാഹ. പ്രിയാഹ ശ്രോതാരഹ, സംസ്കൃത വാർത്തായാഹ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഹ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എഐആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. സിബിഎസ്ഇ ഇതി കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ പരിഷദാ അങ്കസത്യാപനാർത്ഥം സഹൈവ പുനർമൂല്യാങ്കനാർത്ഥം ആവേദന പ്രസ്തുതേഃ അന്തിമാ തിഥിഃ ശ്വഃ പര്യന്തം വർധിതാ. സാമാജികാന്തരജാലീയ പട്ടലേ ഏകേന സന്ദേശേന പരിഷദാ പ്രഖ്യാപിതം യത് ഛാത്രാഃ ഇദാനീം ശ്വഃ മധ്യരാത്രിം യാവത് സ്വ ആവേദനാനി പ്രസ്തോതും ശക്നുവന്തി. സിബിഎസ്ഇ ഇത്യനേന പ്രോദീരിതം യത് ഛാത്രഹിതം മനസി നിധായ ആവേദന പ്രക്രിയാം പൂരയിതും ഛാത്രേഭ്യഃ അതിരിക്ത സമയപ്രദാനായ ഏഷഃ നിർണയഃ സ്വീകൃതഃ. ഏതസ്മാത് പൂർവം ആവേദനസ്യ അന്തിമാ തിഥിഃ അസ്യൈവ മാസസ്യ ഷഡ് ദിനാങ്കം യാവതാസീത്. പരിഷദാ സർവേഭ്യഃ യോഗ്യ ഛാത്രേഭ്യഃ പരാമൃഷ്ടം യത് തേ നിർധാരിത സമയെ ഏവ സ്വ ആവേദന പ്രക്രിയാം സമ്പാദയന്തു. കേന്ദ്രീയ യുവ കാര്യ ക്രീഡാമന്ത്രി മനസുഖ മാണ്ഡവീയ അദ്യ ഭാഷിതവാൻ യത് ഭാരതീയ യുവജനാഃ രാഷ്ട്രസ്യ ശക്തയഃ വിദ്യന്തേ തഥാ ച തേ സപ്തചത്വാരിംശദുത്തര ദ്വിസഹസ്രതമ വർഷ പര്യന്തം വികസിത ഭാരതസ്യ സ്വപ്നം പ്രത്യക്ഷീകരണേ പ്രമുഖാം ഭൂമികാം നിർവഹിഷ്യന്തി. നവദില്യാം സമായോജിതേ വികസിത ഭാരതായ യുവ മമ ഭാരതം യുവ സമ്മേളനം സംബോധയൻ അസൗ ഉക്തവാൻ യത് പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന യൂനാം വിചാരാണാം സ്വാഭിലാഷാണാം രാഷ്ട്രനിർമാണായ സ്വൈക്ഷിക സേവാഭാവസ്യ ആദാനപ്രദാനാർത്ഥം മമ ഭാരതം ഇതി മഞ്ചം വിനിർമിതം. ദില്യാരക്ഷിബലേന മാലവീയനഗര അഗ്നികാണ്ഡസ്യ സംബന്ധെ കേശവ നേഗി നാമാഖ്യം ഭോജനാലയസ്യ പാചകം നിഗൃഹീതം. ഏഷ അഗ്നികാണ്ഡഃ അസ്യ മാസസ്യ തൃതീയ ദിനാങ്കേ മാലവീയനഗരസ്ഥിതെ ഏകസ്മിന് ഭോജനാലയേ സഞ്ജാതഃ. അസ്യാം ദുർഘടനായാം ഏകവിംശതി ജനാഃ മൃതാഃ ചത്വാരിംശച്ച ഹതാഃ. പൂർവമേവ ആരക്ഷിദലേന ഭോജനാലയസ്യ സ്വാമിം അയം നരഃ ഹത്യായാഃ അന്യേഷാം സംബദ്ധ അപരാധാനാം ആരോപേഷു ഗൃഹീതഃ ആസീത്. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ ഉക്തവാൻ യത് ഭാരതം അദ്യാപി വിശ്വസ്യ ദ്രുതതമാം വർധമാനാം പ്രമുഖാർത്ഥവ്യവസ്ഥാനാം മധ്യേ വിശിഷ്ടം സ്ഥാനം ധാരയതി. സാമ്പ്രതം ബഹവഃ ദേശാഃ ആർത്ഥിക അനിശ്ചിതതാം സമ്മുഖീകുർവന്തഃ സന്തി. ഗത പ്രവർത്തമാന വിത്തവർഷയോഃ മധ്യേ 7.7% സകല ഗൃഹ്യോത്പാദന വൃദ്ധേഃ ഉല്ലേഖം കുർവൻ ശ്രീ സിംഹഃ അവദത് യത് ഏഷാ ഉപലബ്ധിഃ ഭാരതീയ അർത്ഥവ്യവസ്ഥായാഃ ദൃഢതാം അഥ ച അന്തർനിഹിതം സാമർഥ്യം പ്രദർശയതി. ഹോക്കീതി ക്രീഡായാം ഭാരതീയ പുരുഷദലേന അദ്യ കാകാമി

0: ओहारा नगरे आयोजिते निर्णायक स्पर्धायां आतिथेयं जापान दलं 4-1 इत्यंकैः पराजित्य तृतीयं वारं एशिया कप अंडर 18 विजितम्। तत्रैव भारतीय महिला दलेनापि दक्षिण कोरिया दलं 3-0 इत्यंकैः पराजित्य कांस्य पदकं विजितम्। भारतीय क्रिकेट नियंत्रण मण्डलेन BCCI इत्यनेन अद्य इंग्लैंड आयरलैंड देशयोः क्रीडा यात्रायै 16 सदस्यानां 20-प्रति-20 अन्ताराष्ट्रिय दलस्य घोषणा कृता। सूर्यकुमार यादवस्य स्थाने श्रेयस अय्यरः भारतस्य नूतन T20 दलस्य नायकत्वेन नियुक्तः, अपि च तिलक वर्मा उपनायक रूपेण नामांकितः अस्ति। BCCI इत्यनेन प्रथमं वारं वैभव सूर्यवंशी इत्यमुम् अपि दले समाविष्टम्, येन गत IPL सत्रे सर्वाधिक धावनांकाः समर्जिताः। प्रिंस यादवोऽपि दले सम्मिलितः अस्ति। अद्य मुंबई नगरस्य BCCI मुख्यालये आयरलैंड इंग्लैंड देशयोः यात्रायै जापान देशे एशियन गेम्स क्रीडायाः कृते तथा च भारत अदलस्य श्रीलंका प्रवासस्य बहुदिवसीय क्रीडायाः कृते दलस्य निर्णयार्थं एषा सभा आयोजिता इति वार्ता।
1: आकाशवाणी ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റും

0: മെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര എ ആർ നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4, 5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് പിഎംഎൽഎ കോടതി നിരീക്ഷിച്ചു. സിപിഎം നേതാക്കളായ

0: എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും എം എം വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ ഒരു മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6 കഴിഞ്ഞ 40 മിനിറ്റ്.
2: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ധവളപത്രവും നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയും. ഭരണപ്രതിപക്ഷ വാക്പോരുമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം. റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സോഫിയ ഡാനിയൽ. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ധവളപത്രം തന്നെയായിരുന്നു. സംസ്ഥാനത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം വ്യാഴാഴ്ചയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വച്ചത്. സംസ്ഥാനത്തിന്റെ ധനാരോഗ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്ന ധവളപത്രത്തെ പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തു. റവന്യൂ വരവിന്റെ 77% ശമ്പളത്തിനും പെൻഷനും മറ്റുമായി ചെലവഴിക്കുമ്പോൾ മൂലധന ചെലവ് 1.3% മാത്രമാണെന്നാണ് ധവളപത്രത്തിലുള്ളത്. പലിശ അടവുകൾക്ക് റവന്യൂ വരുമാനത്തിന്റെ 20.9% മാറ്റിവയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കം 48,733 കോടി കുടിശികയുണ്ട്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയിൽ എത്തിയതെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% ദേശീയ ശരാശരിയേക്കാൾ 7% കൂടുതലുമാണ് സംസ്ഥാനത്തിന്റെ കടം. ശമ്പളത്തിനായി 39,904 കോടി, പെൻഷനുവേണ്ടി 27,855 കോടിയും പ്രതിവർഷം മാറ്റിവയ്ക്കുമ്പോൾ പലിശ അടവിന് മാത്രമായി 29,138 കോടി മാറ്റിവയ്ക്കണം. ഇവയെല്ലാം കൂടി 96,927 കോടിയാണ് ഒരു വർഷം നിർബന്ധിത ചെലവ്. വികസന ചെലവുകളായ വിദ്യാലയങ്ങൾ, ആശുപത്രി, ഉൽപാദനക്ഷമമായ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്കായി 1.3% മാത്രമാണ് മാറ്റിവയ്ക്കുന്നത്. കടമെടുക്കുന്ന പണം മൂലധന വികസനത്തിനല്ല വിനിയോഗിക്കുന്നതെന്നും വായ്പയെടുത്ത് ദൈനംദിന ചെലവുകൾ നടത്തുകയാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് പൂർണമായും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. കിഫ്ബിക്ക് 21,000 കോടിയുടെ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ 7 മുതൽ 8% വരെ പലിശ നിരക്കിൽ വായ്പ എടുത്തപ്പോൾ കിഫ്ബി 9 മുതൽ 9.56% വരെയുള്ള ഉയർന്ന പലിശ നിരക്കിലാണ് വായ്പകൾ സ്വീകരിച്ചതെന്നും ധവളപത്രം സൂചിപ്പിക്കുന്നു. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് 48,733 കോടി രൂപയുടെ കുടിശിക ബാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 5 വർഷം കൊണ്ട് ഇരട്ടി നഷ്ടത്തിലായി. കെഎസ്ഇബി, കെഎസ്ആർടിസി, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 72,851.2 കോടിയായി. സാമൂഹ്യ സേവനങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ജലവിതരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം എന്നിവയ്ക്ക് സർക്കാർ നൽകുന്ന വിഹിതം 53.78% നിന്നും 30.68% വെട്ടിക്കുറച്ചു. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രമാക്കണം. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ചൈന മാതൃകയിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വരുമാനങ്ങളും വായ്പകളും വായ്പാ തിരിച്ചടവുകളും ചേർത്ത് സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് രൂപീകരിക്കണം. കിഫ്ബി നിലനിർത്തണോ എന്ന് ആലോചിക്കണം. കെസിബിയിൽ പ്രൊഫഷണലായ ചെയർമാൻമാരെ 5 വർഷത്തേക്ക് നിയമിക്കണം. പെൻഷൻ ആധാർ അധിഷ്ഠിത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകണം. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാക്കി ആശയവിനിമയം ദൃഢമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം കിഫ്ബി വരുമാനമില്ലാത്ത സമാന്തര സർക്കാരാണെന്നും സർക്കാരിന് 56,000 കോടിയുടെ സംയുക്ത ബാധ്യതയുണ്ടെന്നും പദ്ധതി വിഹിതത്തിലും ക്രമക്കേടുണ്ടെന്നുമുള്ള രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. കിഫ്ബി അനുമതി നൽകിയ പദ്ധതികൾക്കായി 35,000 കോടി കണ്ടെത്തണം. ഇതുകൂടിയായതോടെ കിഫ്ബിയിൽ സർക്കാരിന്റെ ബാധ്യത 56,000 കോടിയാകും. കിഫ്ബിയിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നിലവിലില്ല. CAGയുടെ ഓഡിറ്റ് പരിധിക്ക് വെളിയിലാണ് പ്രവർത്തിക്കുന്നത്. 2026 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കിഫ്ബിയുടെ ആകെ വരവ് 74,171 കോടിയാണ്. ഇതിൽ 26,497 കോടി സർക്കാർ വിഹിതമാണ്. പദ്ധതികളിൽ നിന്നുള്ള തിരിച്ചടവായി 3,700 കോടിയും മറ്റ് വരുമാന മാർഗ്ഗങ്ങളിലൂടെ 1,920 കോടി രൂപയും ലഭിച്ചു. ബദൽ നിക്ഷേപ ഫണ്ട് സ്വരൂപിക്കാൻ രൂപീകരിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന ഉപസ്ഥാപനത്തിന് ഫണ്ടുകളൊന്നും സമാഹരിക്കാനായില്ല. കിഫ്ബി പ്രതിവർഷം നൽകുന്ന 2.17 കോടിയുടെ കമ്മിറ്റ്മെന്റ് ചാർജ് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നും ധവളപത്രത്തിൽ പറയുന്നു. അതിനാൽ കിഫ്ബിയെ ധനകാര്യ വകുപ്പിന്റെയും ബജറ്റിന്റെയും കീഴിൽ കൊണ്ടുവന്ന് CAGയെ ഉപയോഗിച്ച് പെർഫോമൻസ് ഓഡിറ്റ് നടത്തണമെന്ന് ധവളപത്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് പ്രതിപക്ഷത്തുനിന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ എതിർപ്പ് ഉന്നയിച്ചു. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന ശ്രീ ബാലഗോപാലിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ധവളപത്രത്തിനുശേഷം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി K. മുരളീധരനും മുഖ്യമന്ത്രി VD സതീശനും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. ധവളപത്രം പ്രതിപക്ഷത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയിൽ പറഞ്ഞത്. കൂടാതെ BJP ജയിച്ച കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ വോട്ടിംഗ് കണക്ക് നിരത്തി പ്രതിപക്ഷത്തിന് മറുപടിയും നൽകി. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസോടെയാണ് 3-ാം തീയതി സഭ ആരംഭിച്ചത്. നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ വാക്കൌട്ട് നടത്തി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3,000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലം മാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും ന്യായം അനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പരത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയതായിരുന്നു മറ്റൊരു പ്രത്യേകത. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ സംഘടിപ്പിക്കും. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസെപ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിയമസഭയിൽ.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 4333577.

0: പ്രിയ ശ്രോതാക്കളെ, മൊകേരി പഞ്ചായത്തിലെ വള്ളിയായി എന്ന പ്രദേശത്തെ ശ്രീ എം ദാസന്റെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് കിസാൻ വാണി. കിസാൻ വാണി വിഭാഗം ഇപ്പോഴെത്തിയിരിക്കുന്നത് മൊകേരി പഞ്ചായത്തിലെ വള്ളിയായി എന്ന സ്ഥലത്തെ എം ദാസൻ എന്ന ഒരു വലിയ കർഷകന്റെ കൃഷിയിടത്തിലാണ്. നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇപ്പൊ നമ്മൾ ഒരു വാഴത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. നമസ്കാരം ദാസേട്ടാ.
1: നമസ്കാരം.
0: എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വന്നത്?
1: 35 വർഷമായി കൃത്യമായിട്ട് കൃഷി ചെയ്ത് കൊണ്ടുപോകുന്നത്. കൃഷി ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മറ്റു തൊഴിലിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു തൊഴിലാ കണക്ക് കൂട്ടി പല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന 35 വർഷത്തോളം ആയി കൃഷിയിൽ മാത്രം ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത് ഇവിടെ?
1: ഓരോ സീസണിലും ഓരോ വ്യത്യസ്തമായ കൃഷികളാണ്. നേന്ത്രവാഴ എപ്പോഴും ഉണ്ടാവും, അതുപോലെ കപ്പ, അതും എനി ടൈമിൽ ഉണ്ടാവും. ഓരോ സ്ഥലത്തും വെള്ളം കയറാത്ത സ്ഥലം നോക്കി അതിനെ തെരഞ്ഞെടുത്ത്, അതുപോലെ തന്നെ സീസണിലെ പച്ചക്കറി, ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കപ്പ, ചീര, വെള്ളേരി, പയറ്, വെണ്ട, ഇങ്ങനെ പച്ചക്കറി. ഇപ്പോൾ ഇതിൽ ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാലും ഇനി വെള്ളേരി മാറ്റി നടും. അപ്പൊ എല്ലാ സമയത്തും സീസൺ എല്ലാ സമയത്തും നമുക്ക് കൃഷി കിട്ടിയാലും അതിൽ നിന്നാണ് ലാഭകരം.
0: അപ്പൊ എല്ലാരും ചെയ്യുമ്പം ചെയ്യുന്നതിനേക്കാൾ ലാഭം എല്ലാരും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും അല്ലേ?
1: അതെ അതെ,
0: അതല്ലേ ഉദ്ദേശിച്ചത്.
1: സീസൺ ഇപ്പോഴെല്ലാരും ഒരു പച്ചക്കറിന്റെ സീസണാണ്. അപ്പൊ ആ സീസൺ മാറി അത് വരുന്നതാ സമയത്ത്
0: ഡിമാൻഡ് വരും. നമ്മളെ കയ്യിൽ
1: സാധനം ഉണ്ടായിരിക്കണം, വെള്ളേരി ആയിക്കോട്ടെ, ചീര ആയിക്കോട്ടെ.
0: അപ്പൊ ഇപ്പോഴേ ഇവിടെ കപ്പയ്ക്ക് ഇടവളിയായിട്ട് ചീര ഇട്ടിട്ടുണ്ട് അല്ലേ?
1: അതെ, കപ്പയ്ക്ക് ഇടവളിയായിട്ട് ചീര, വാഴക്ക് ഇടവളിയായിട്ട് വെള്ളേരി, അതായിപ്പോ ചെയ്യുന്നു. വാഴയുടെ ഇടവളിയായിട്ട് പപ്പായ, ഇതൊക്കെയാണ് ഇപ്പോഴുള്ള
0: ഇപ്പൊ നിങ്ങളെ കൃഷി അല്ലേ?
1: വെള്ളേരിനെ സ്റ്റോക്ക് ചെയ്ത് നല്ല മഴ വരുന്ന സമയത്ത് അതിനൊരു ഡിമാൻഡ്, വില കൂടിയൊരു സമയം കിട്ടുമ്പോഴത്തേക്ക് വീട്ടിൽ പറിച്ച് കൃത്യമായിട്ട് മൂപ്പ് വന്ന് പറിച്ച് കൊണ്ടാച്ച് വെച്ചതിന് ശേഷം നമ്മൾ നല്ലൊരു സമയത്ത് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ തന്നെയാണ് വില. അപ്പൊ ആ സമയത്തേക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കും.
0: അതെങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്?
1: സൂക്ഷിച്ചു വെക്കുന്നത് നല്ല പാകമായ പഴുപ്പിൽ ഒരേ സ്ഥലത്ത് നല്ല വൃത്തിയാക്കിയിട്ട് ഒരു ഇതില് നിലത്ത്, നമ്മളെ വീട്ടിലെ തറയുള്ള തറവാട് വീട്ടിലും മണ്ണാണ്, ആ മണ്ണിൽ നിരത്തി വെച്ച് അല്ലെങ്കിൽ അവിടെ കെട്ടി തൂക്കിയിട്ടാണെങ്കിലും വെള്ളേരി കൃത്യമായിട്ട് അവ ഒരേ സ്ഥലത്ത് വിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലെടുത്ത് മാറ്റാതെ സ്ഥലത്ത് അത് കൃത്യമായിട്ട് വെച്ചോളാം. അതിൽ നിന്നാണെങ്കിൽ നമ്മൾ പിന്നെ ഓരോന്നോരോന്ന് തെരഞ്ഞു പോകുമ്പോൾ അന്ന് കേടുവരിക. കൃത്യമായിട്ടാണെങ്കിൽ 3-4 മാസം വരെ വെള്ളേരി സ്റ്റോക്ക് ചെയ്യാം.
0: അത് ശരി. അതായത് ഒരുക്ക വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കാൻ പാടില്ല.
1: അതാണ് എന്റെ ഞാൻ ചെയ്യുന്നത്.
0: എങ്ങനെ ഈ കെട്ടി തൂക്കുന്നത് എങ്ങനെയാണെങ്കിൽ?
1: ഇതൊക്കെ 3 ഓല, നമ്മളെ കുരുത്തോല പോലെ അല്ലെങ്കിൽ 4-3 ഓല, നമ്മള് ആണി ഒരു ചെറിയ നമ്മളെ വീട്ടിലും പഴയ തറവാടിന് മച്ചാണ്, മച്ചെന്ന് പറഞ്ഞാൽ പാവ്, അതിന്റെ മുകളിൽ ആണി അടിച്ചിട്ട് തൂക്കിയിട്ടാലും വെള്ളേരി കുറെ

0: കിടന്നു. ചെടിയാണിട്ട് ഓരോന്നിനും ഓരോന്നിനൊക്കെ കൊട്ട പോലെ
1: നമ്മളെ വിഷുവിനൊക്കെ മുന്നിൽ കെട്ടി തൂക്കുന്ന പോലെയാണ്.
0: അതേപോലെ അതേപോലെ അതിന്റെ മുകളിലെല്ലാം കെട്ടുക. പക്ഷെ മൂന്ന് ഒരു മൂന്ന് നമ്മള് പഴയ ഉറി സമ്പ്രദായത്തിൽ കെട്ടിയിട്ട് അതില് വെക്കുമ്പോഴേ
1: അത് ശരി,
0: അത് പിന്നെ കേടുവരുന്ന ഇല്ല. അതിനെ സൂക്ഷിക്കുന്ന മൂന്ന് നാല് മാസം വരെ സൂക്ഷിക്കുക അങ്ങനെയാണ്.
1: അത് ശരി.
0: അതിന്റെ വിത്താണ്, ആ വിത്താണ് നാടൻ വിത്താണ് അധികം ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡ് പിന്നെ കൂടുതൽ ഉണ്ടാക്കുക മാത്രം ഹൈബ്രിഡ്. നാടൻ വിത്തിന് എന്ത് ചെയ്യുന്ന, അതിൽ നിന്നാണ് അടുത്ത ഈ കർക്കിടക മാസമൊക്കെ മുറിച്ചിട്ട് ആ വിത്ത് എടുത്തിട്ടാണ് മാറ്റി നടുകയാണ് ഉപയോഗിക്കുന്നത്.
1: നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ നടീൽ രീതി എങ്ങനെയാണ്?
0: നടീൽ രീതി വെള്ളേരി നമ്മൾ മുറിച്ചു കഴിഞ്ഞതിന് ശേഷം വെള്ളേരി വിത്ത് നല്ല ഒന്ന് ചെറിയ നമ്മള് ഞാൻ എന്റെ ഇത് നല്ല വീട്ടിന്റെ അടുപ്പിന്റെ സ്ഥലത്താടെ വെച്ചു.
1: അത് കഴുകണോ ആദ്യം?
0: ആദ്യം കഴുകില്ല, ആദ്യം കഴുകുന്ന സമ്പ്രദായം ഇല്ല.
1: അതിനുള്ളിൽ വിത്ത് മാത്രം എടുത്തിട്ട്
0: നേരെ അവിടെ വിരിച്ചു വെക്കും. വിരിച്ച് ഏകദേശം നമ്മൾ അതിന്റെ വെള്ളം ആറി കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിനെ എടുത്ത് നമ്മളൊരു ചെറിയ ഡബ്ബയിലോ എവിടെയെങ്കിലും വെക്കും. അതിനുശേഷം എപ്പോഴാണോ നമ്മൾ നടേണ്ട അതിന്റെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിന്റെ പശയൊക്കെ പോക്കി തുണിയിൽ കെട്ടി വെക്കും. തുണിയിൽ കെട്ടി വെച്ച് നനച്ച് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും മുളക്കും. അഥവാ മുളക്കുന്നില്ലെങ്കിൽ ചെറിയ ചാണക വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ചെറിയ മണ്ണ് നീക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു കല്ലോ എന്തെങ്കിലും വെച്ച് ഭാരം വെക്കാന്ന് പറയാം. അത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് മുള പൊട്ടി വരും. അത് കുറച്ചും കൂടി ഇത് പൊടിക്കാതെ വിത്ത് ഒരു അതിന്റെ വിത്ത് പൊടിക്കുന്നില്ല. അത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഉറുമ്പിനെയാണ്. ഉറുമ്പിനാ ഉറുമ്പിനെ വളരെ ശ്രദ്ധിക്കുക. അത് നമ്മള് ഈ കീടനാശിനി പോലത്തെ ഒഴിച്ചിട്ട് അതിന്റെ പരിസരം ഒന്ന് ഇത് വെക്കാറ്. അതെങ്ങനെയാന്ന്, വിത്ത് മുളപ്പിച്ച് വിത്ത് മുളച്ച് ഒരു ഒരു മുളച്ച് മൂന്നാമത്തെ ദിവസം തന്നെ നമ്മള് കുഴിയ അപ്പോഴത്തേക്ക് ഉമ്മായൊക്കെ ഇട്ട് എല്ലാം പരുവത്തിലാക്കി വെച്ച്
1: ഈ കെട്ടി വെച്ചതിന്റെ അകത്ത് നിന്നാണ് എടുത്തിട്ട്
0: നടന്നത്. ഓരോ ഓരോ വിത്തായിട്ട്
1: എടുത്തിട്ട് ഓരോ തടത്തിലേക്ക്
0: അഞ്ച് അഞ്ചോ ആറോ വിത്ത് വെക്കും. നല്ലത്
1: ഒരു തടത്തിൽ എത്ര വിത്ത് വെക്കും?
0: ആറോ ഏഴോ വിത്ത് വെക്കും. പക്ഷെ നാലിലപ്പുറം ഞാൻ ചെയ്യില്ല,
1: ബാക്കിയെല്ലാം പൊരിച്ചു കളയും.
0: അതെ,
1: ഓക്കെ.
0: തടം റെഡിയാക്കുന്ന സമയത്ത് ഒരു ചില്ലുക എന്നുള്ള സമ്പ്രദായം, വെള്ളരിക്ക് ചില്ലുക എന്നുള്ള സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ നിന്ന് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കി കറക്റ്റ് അകലം വെച്ച് മൂന്നെണ്ണോ നാലെണ്ണോ വെച്ച്
1: അകലം വെക്കും നിങ്ങൾ അതിന്?
0: അതിന് ചെറിയ തടത്തുന്ന അതിന് അകലം കറക്റ്റ് ഏകദേശം ഒരു ഒരു ചെറിയ ചാണ് ഉണ്ടാവില്ല, ഒരു രണ്ട് സെന്റിമീറ്റർ അകലം വെച്ചിട്ട്
1: കൃഷി ചെയ്ത് ചെയ്ത് അനുഭവത്തിലൂടെ കിട്ടിയ ഏകദേശം ഒരാളല്ലേ?
0: എന്റെ അച്ചാച്ചനും കൃഷിക്കാരനായിരുന്നു, അച്ഛനും കൃഷിക്കാരനും, അതിൽ നിന്ന് ഇതിലേക്ക്
1: പണ്ട് പാരമ്പര്യമായിട്ട് സംഭവമാണ് അല്ലേ?
0: ഏക്കർ കണക്ക് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചേ ഉള്ളു. ഇപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പാട്ടത്തിൽ എടുക്കുന്നത്.
1: ഇപ്പം ഈ കാണുന്നതൊക്കെ പാട്ടത്തിനാണ്?
0: പാട്ടാണ്.
1: എന്റെ എത്ര സ്ഥലമുണ്ട് ഇത്?
0: എനിക്ക് ഇതിപ്പം രണ്ടര ഏക്കറിന്റെ മേലാണ് ഞാൻ പാട്ടത്തിനെടുത്തിട്ടുണ്ട്.
1: ഓ ഓ,
0: എന്റെ എനിക്കുള്ള 25 സെന്റ്. 25 സെന്റ്.
1: അത് വീടിനോട് തൊട്ടിട്ടാണ്?
0: ഒരു വീടും 10 സെന്റ്, 12 സെന്റ് വയലും, 13 സെന്റ് വീടും പറമ്പും.
1: ഇപ്പൊ നമ്മള് ദാസേട്ടന്റെ കൃഷി സ്ഥലത്താണുള്ളത്. അപ്പൊ വീട്ടിൽ കൃഷിയില്ലേ?
0: വീട്ടിൽ കുരുമുളകും തെങ്ങും കവുങ്ങും.
1: ആ,
0: 13 സെന്റിൽ എല്ലാം ഉണ്ട്.
1: എല്ലാം ഉണ്ട്, ഓക്കെ. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. നമ്മളിപ്പം വെള്ളരി കൃഷിയെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? വെള്ളരിക്ക് ഇപ്പം നടുമ്പം കുഴിയിൽ ആദ്യം വളം ഇടുവോ, അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞിട്ടാണോ ഇടുന്നത്?
0: നടുന്ന സമയത്ത് നടുന്നതിന്റെ ഒരു ഞാൻ പറഞ്ഞ കുമ്മായം ചേർത്ത് അതൊന്ന് എല്ലാം റെഡിയാക്കി.
1: അത് എത്ര ദിവസം
0: കഴിയണം? 12-13 ദിവസം കഴിഞ്ഞിട്ടേ അതിലിറക്കും കുമ്മായൊട്ട്. അത് കരിക്കുക സമ്പ്രദായം കുണ്ട് കരിച്ചാൽ അത്രയും നല്ലതാണ്. ഈ കുഴിയിനാ ചെറിയ ചപ്പ് ചവറിട്ട് കരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് മുളക്ക്. അത് കുമ്മായോട്ട് 12-13 ദിവസം കഴിഞ്ഞതിന് ശേഷം ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുംപളം കിട്ടുമെങ്കിൽ ആട്ടുംപളം, ഇത് രണ്ടിലൊന്ന് രണ്ടും കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. അത് കൂട്ടി പൊടിച്ചതിന് ശേഷം കുറച്ചിടും. അതിനുശേഷം അതിന്റെ മണ്ണ് അതിന്റെ മുകളിൽ കൂനലായതിനു ശേഷം വിത്ത് വെക്കും. വിത്ത് വെച്ച് 3 ദിവസം തുടർച്ചയായിട്ട് നല്ല നന കൊടുത്ത് പിന്നെ ഘട്ടമായിട്ട് വെള്ളം കുറക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നാൽ ഇതിന്റെ ഇത് കൂന കൂടുതൽ നീണ്ടു വന്ന് മറിഞ്ഞു വീഴും. അതുകൊണ്ട് 3 ദിവസം നല്ലോണം വെള്ളം കൊടുത്ത് പിന്നെ വെള്ളം കുറച്ച് വളരാൻ എല്ലാ വളരേണ്ട വെള്ളം മാത്രം ഒരാഴ്ച കൊടുക്കുക ചില്ലുന്നവരെ. അങ്ങനെയാണ് വെള്ളേരി. അല്ലെങ്കിൽ വെള്ളേരി മറിഞ്ഞു വീഴും.
1: എങ്ങനെ മറിഞ്ഞു
0: മറിഞ്ഞ ഇത് നീളം വരും. ഈ തണ്ട് പൊടിക്കുന്ന തണ്ട് നീളം വന്ന കളയും, അല്ലെ? കുറ്റി പോലെ നിൽക്കും കൃത്യമായിട്ട്.
1: വെള്ളം
0: കൂടിയാന്ന് അല്ല വളരെ കൂടുതൽ ഇതിന്റെ തണ്ട് നീണ്ടു കഴിഞ്ഞാൽ അപ്പം മറിഞ്ഞു വീഴുക ചെയ്യുക. അപ്പൊ കുറ്റി പോലെ നിന്ന് ഒരാഴ്ച കുറ്റി പോലെ നിന്നതിന് ശേഷം വെള്ളേരി റെഡി. അപ്പൊ ചില്ലുമ്പോഴത്തേക്ക് വെള്ളേരി ഒരു പരുവത്തിൽ റെഡിയായിട്ട് നിന്നിട്ടുണ്ടാവും.
1: അപ്പൊ അത് പടരണ്ടേ?
0: അല്ല, അത് അതിനുശേഷം ഞാൻ ചില്ല നമ്മൾ പറയും ചില്ലി എടുക്കാൻ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചാണകം കടലപ്പുണ്ണാക്കി ഒഴിച്ച് തടം പുറമറിക്കാന്ന് നമ്മൾ ഇവിടെ പറയാം. അതിനാ എന്നിട്ട് ആ കുണ്ടില് ചണ്ടി വെക്കണം. എന്തിനാ ചണ്ടി വെക്കുന്ന? വെള്ളേരി അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ മോട്ടർ അടി ഉപയോഗിക്കില്ല വെള്ളേരിക്ക്. ഈ ചെറിയ അല്ല പാത്രത്തിൽ എടുത്തിട്ട് കൊണ്ടുവന്ന് മുക്കിയിട്ടേ ഒഴിക്കും. അതെന്താ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അതിൽ വീഴും വെള്ളം. മോട്ടർ ആണെങ്കിൽ അതിന്റെ വേര് നശിച്ചു പോകും വെള്ളേരിന്റെ. നമ്മൾ കൈ ഈ കൈ വെച്ചിട്ട് പാത്രത്തിൽ ഒഴിക്കുന്ന നമ്മൾ മൺപാത്രം അല്ല ഇവിടുത്തെ അലോവിനി പാത്രമാണ്. അലോവിനി പാത്രത്തിൽ നമ്മൾ കൃത്യമായിട്ട് വെള്ളം ഓരോ തടത്തിൽ അരപ്പാത്രം എന്ന് ഇതിൽ ഒഴിക്കും. ഒഴിക്കുക എന്തിനാന്ന്, ആ ചണ്ടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളേരിന്റെ വേര് നശിക്കൂല. അല്ലെങ്കിൽ കുത്ത ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളേരിന്റെ വേര് പുറത്തു
1: വരും. ശരി, ഓക്കെ.
0: വെള്ളേരി പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം 2 നേരം വെള്ളം കുറച്ചെങ്കിലും കൊടുക്കുക ഏറ്റവും ഉത്തമം.

0: വൈകുന്നേരവും രാവിലെ.
1: ആ
0: വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഒരു കുറച്ച് വെള്ളം കൊടുത്താൽ അത്രയും നന്നായിട്ട് വെള്ളയിൽ അത് പെട്ടെന്നൊന്നും ഉണങ്ങൂല. വളരുന്നില്ലെങ്കിൽ മാത്രം മൽപ്പൻ രാസവളം കൊടുക്കുക. അത് പത്തേഞ്ചിര കൂട്ടുവളം, ഏറ്റവും കുറഞ്ഞ ഇത് കുറഞ്ഞ 10-20 കൂട്ടുവളമുണ്ട്. അത് വളരാൻ ഉപയോഗിക്കും കുറച്ച് മാത്രം. ഇനി കൂടുതൽ വെക്കാനുള്ള അത് കൃത്യമായിട്ട് വിപണി പെട്ടെന്ന് വിൽപ്പനയ്ക്ക് ഉള്ളത് കുറച്ച് രാസവളം കൊടുക്കും. ഈ രാസവളം ഇടാതെ ഞാൻ പറഞ്ഞ അത് മാസങ്ങൾ നിൽക്കേണ്ടതുകൊണ്ട് അത് വേറെ തന്നെ ചെയ്യും. അത് കൊടുക്കാൻ വിൽപ്പന
1: രാസവളം ഇട്ടതാണോ കൂടുതൽ കാലം നിൽക്കുക അല്ലെ ഇടാത്തതാണോ?
0: ഇടാത്തത്. രാസവളം ഇടാതെ ഉള്ളേരിയാണ് കൃത്യമായിട്ട് മാസങ്ങളോളം നിൽക്കുക.
1: പക്ഷെ
0: കോഴിവളം ഇതിനുപയോഗിക്കാം, മിക്കവാറും ഒഴിവാക്കുന്നത് നല്ല. ഞാൻ ഉപയോഗിക്കലേ ഇല്ല. കോഴിവളം ഇട്ട വെള്ളേരിന്റെ സ്ഥിതി എന്തായിരിക്കും? അത് നേരെ പൊട്ടിക്കളയും വെള്ളേരി. ഇതിന്റെ ഉള്ളു നിറഞ്ഞിട്ട് ചൂട് കൊണ്ട് വെള്ളേരി പൊട്ടും. അപ്പൊ കോഴിവളം വെള്ളേരിക്ക്, വെള്ളേരിക്ക് ഒരു കൃഷിക്കും ഞാൻ കോഴിവളം ഉപയോഗിക്കലില്ല. എവിടെ നിന്ന് ആട്ടും വളം കിട്ടുകയാണെങ്കിലും മാത്രം ഉപയോഗം ചാണകം.
1: നിങ്ങൾക്ക് എവിടുന്നാണ് വളം? എവിടുന്നാണ്
0: ഏത് വളം?
1: ഈ ആട് ആട്ടിൻ വളവും.
0: അത് വീടിൽ അന്വേഷിച്ചു പോവും. എവിടെയൊക്കെ ആട് വളർത്ത ഫാമിലേക്ക് പോകില്ല, വീട്ടിലുണ്ട്. നല്ല തൂപ്പ് കൊടുത്ത് പറ്റുന്ന സ്ഥലത്ത് അന്വേഷിച്ചിട്ട്
1: ചാണകവും
0: അടുത്ത് തന്നെ പശു ഉണ്ട്.
1: വീട്ടിൽ പശു ഉണ്ടോ?
0: പശുല്ല, പശുവിനെ കളഞ്ഞു. 13 സെന്റ് സ്ഥലത്ത് വീടും കോഴിയും ഉണ്ടായിരുന്നു. പശു ഉണ്ടായിരുന്നു. അതൊക്കെ ചെറിയ സൗകര്യം കുറഞ്ഞ്
1: അടുത്ത്
0: അതൊന്നുമില്ല. തേനീച്ച ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് നിർത്തി. ഇപ്പം വയലിൽ തന്നെ എടുക്കാൻ മാത്രമുള്ള ജോലികളുണ്ട്. കാരണം ഓരോന്ന് ഇടവേളയായിട്ട് ഇങ്ങനെ കൃഷി തുടർച്ചയായിട്ട് പോകുന്നതാണ്. ഇപ്പം ഇതിന് ഈ സീസൺ കഴിഞ്ഞ് ഇപ്പം ബ്രഷ് കട്ടർ പണി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ അത് മാത്രല്ല, ഈ വിപണി കുറഞ്ഞത് കൊണ്ട് ഞാൻ തന്നെ എവിടെ കട തുടങ്ങി. എന്റെ പച്ചക്കറി, എന്റെ കൊല, എന്റെ അവിടെ തന്നെ ഞാൻ വിപണി ചെയ്തുകൊണ്ട് സ്വന്തം ബിൽഡിംഗിൽ തന്നെ ഞാനിപ്പം ചെയ്തു കൊടുക്കും. ഒരു രണ്ടു പേർ എന്നാലും മറ്റുള്ള ആളെ ആശ്രയിച്ചിട്ട് ഒരു കൊലയെടുത്ത് പോയാൽ അവര് അപ്പൊ ആ ലാഭവും കൂടി എനിക്ക് കിട്ടുന്നതുകൊണ്ട് വില കുറച്ച് കൊടുക്കാൻ സമ്പ്രദായം അല്ല. അന്വേഷിച്ച ആള് വന്നോളൂ. ഓരോ സീസണിലെ സാധനത്തിന് ചീരി ആയോ എന്ന് ചോദിച്ചാൾ വരും. പപ്പായ, വാഴക്കൊല.
1: എവിടെയാണ് ഈ കട? എവിടെയാണ്?
0: കടയിനടുത്തില്ല. ഇപ്പൊ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്.
1: സ്വന്തം ബിൽഡിംഗിനെ?
0: സ്വന്തം ബിൽഡിംഗിനാണ്.
1: ഓക്കെ, നന്നായി, നല്ലത്. അപ്പം ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ വെള്ളരി കൃഷി അല്ലേ? ഒരു സ്ഥലത്ത് ഒന്ന് നട്ടു കഴിഞ്ഞാൽ അത് വിളവെടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത്
0: വേറെ കൃഷി മാത്രം.
1: വേറെ കൃഷി
0: വാഴയായിരിക്കും, അല്ലെ കപ്പി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് മുമ്പയറായിരിക്കും, അല്ലെങ്കിൽ വേറൊക്കെ. ഇനി ഇതൊന്നെല്ലാം അല്ലേ വേണ്ട. ഈ വെള്ളേരി നട്ടയിൽ ഇനിയിപ്പം കൂനെടുത്ത് മഴക്കാലത്തെ കൂനാക്കിയിട്ട് ഇതിൽ വെണ്ടയ്ക്ക നടുക.
1: സമ്പ്രാട്ട്,
0: സമ്പ്രാട്ട് തന്നെ മഴക്കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് സമ്പ്രാട്ടിന്. ഞാൻ അതാ ഉപയോഗിക്കില്ല. ആനക്കൊമ്പം ഉപയോഗിക്കില്ല. ആനക്കൊമ്പം വിപണിയില്ല.
1: ശരി. ഇപ്പൊ ഇവിടെ വെള്ളം കയറാറുണ്ടോ?
0: വെള്ളം കയറാറുണ്ട്.
1: അപ്പം ഈ വെണ്ടയ്ക്ക് വെള്ളത്തിന്റെ പ്രശ്നം
0: ഇല്ല. വലിയ കൂന ഉണ്ടാക്കും. ഇനി വെള്ളേരി കൂന കൂന വാരം ഉണ്ടാക്കി നല്ല ചാലോ അല്ലെങ്കിൽ വലിയ കൂന ഉണ്ടാക്കി അതിൽ മാത്രം കൊടുക്കും. ഇനി അതിൽ മാത്രം കൊടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ഇത് പൊന്തിയിട്ടുള്ള കൊമ്പ് ഇത് ഒക്കെ കൊടുത്തിട്ടാണ് വെള്ളേരി അതിൽ പടർത്തും.
1: അത് ശരി.
0: ഇനിയത്തെ ഈ മാസം കഴിഞ്ഞാൽ വെള്ളേരിയോ
1: നിലത്ത് പടർത്താണ് മുകളിൽ
0: കുറച്ച് വലിയ കമ്പ് കൊടുക്കും. അപ്പൊ വെള്ളേരി അടിയിലൊക്കെ പോയിക്കോളൂ. അപ്പൊ ഈച്ച ശല്യം കുറയും. വലിയ കമ്പ് പോലത്തെ സാധനം തൂപ്പ്, വലിയ തൂപ്പ് പോലത്തെ നമ്മള് മരത്തിന്റെ തൂപ്പ് പോലത്തെ വെട്ടിയെടുത്തിട്ട് അത് ചെറുതാക്കും. പാകിയതിനു ശേഷം ആ വെള്ളേരി പടലിന്റെ മുകളിൽ വന്നാൽ അടിയിലേക്ക് വെള്ളേരി പോയി കഴിഞ്ഞാൽ ഈച്ചന്റെ ശല്യം കുറയും.
1: അപ്പൊ ഈ വെള്ളേരി കേടുവരില്ലേ?
0: നിലത്ത് തട്ടൂല. നമ്മള് ഉയരത്തിൽ ചെറിയൊരു ഉയരം വെച്ച് അതിന്റെ മുകളിൽ നിലത്ത് തട്ടാ തരത്തിൽ ഉണ്ടാകുക. കുമ്പളങ്ങെല്ലാം
1: നമ്മള് വേറെ പന്തലിടുന്നത് പോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ പന്തലിടും.
0: അതെ. അത് കൂനിന്റെ മുകളിൽ മറ്റേ മറ്റൊരു കൂനിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഗ്യാപ്പിനുള്ളിൽ വെള്ളേരിന റെഡി ആയിട്ട്
1: അത്രയും ഹൈറ്റിൽ കൂനാക്കും.
0: അതെ അതെ, ഹൈറ്റിലാക്കും. എന്നാലും വെള്ളം നിന്നാലും നശിക്കൂല. രണ്ടു മൂന്ന് മാസം വെള്ളത്തിന്റെ അപ്പുറത്തേക്ക് വിഷു, ഏപ്രിൽ, മെയ്, ജൂണിലല്ലേ മഴേന്റെ ഇതുണ്ടാവും. അപ്പൊ അതിനുമുമ്പ് ഈ വെള്ളേരി അടുത്ത ട്രിപ്പിൽ വെള്ളേരി പറിക്കാം.
1: അത് ശരി. ഓക്കെ.
0: ഇപ്പം ഡ്രില്ലർ വെക്കും ഇപ്പൊ അടുത്ത.
1: അതെ. ആരാണ് ഇതൊക്കെ പണിയൊക്കെ ചെയ്യുന്നത്?
0: സ്വന്തമായിട്ട് തന്നെയാണ്.
1: സ്വന്തമായിട്ടാണ് ഈ നിലവൊരുക്കുന്നത്.
0: ഇപ്പൊ ഡ്രില്ലർ ഉണ്ട്,
1: വീട്ടിലുണ്ട്.
0: വീട്ടിലുണ്ട്. ഇപ്പൊ അണ്ടല്ലൂർ വർക്ക് ചെയ്യുന്നത്. അണ്ടല്ലൂരുണ്ട്. അത് ഇടയ്ക്ക് ഞാൻ വർക്കില്ലെങ്കിൽ ഞാൻ ഓവറോട് പോയിട്ട് വേറൊരാളും കൂടി എനിക്കുണ്ട്. ഒരാള് ഡീലർ
1: കൊടുക്കുന്നു.
0: അപ്പൊ ഇപ്പം അണ്ടല്ലൂരിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊക്കെ ഡീലർ അടിച്ചു തരും. എന്തും കഴിച്ചിട്ടുള്ള ടൈമില് ഡീലർ വേറെ
1: പോകും.
0: ഡീലർ അപ്പൊ ഇതില് നമ്മളെ സമിതിയില്
1: വാങ്ങിയാണ്.
0: സബ്സിഡി കിട്ടിയതാണ്. നമ്മള് ഇത് സമിതി ഉണ്ടാക്കി അതിൽ സബ്സിഡി കിട്ടിയതാണ്. ബ്രഷ് കട്ടർ ഉണ്ട്, ഡീലർ ഉണ്ട്, തെങ്ങ് കയറ്റുണ്ട്. തെങ്ങ് കയറ്റത്തിന് അതിനെ പോക്കില്ല. അത് കുറച്ചും കൂടി
1: അതെങ്ങനെയാ? തെങ്ങ് കയറ്റത്തിന് മെഷീൻ എങ്ങനെ? നല്ലതാണോ?
0: നല്ലതാണ്. അത് ശരിക്കും ഇതില്ലെങ്കിൽ നമ്മള് പിന്നെ പുറത്ത് ഇതിനെ എടുക്കാൻ മാത്രമുള്ള ജോലി ഉള്ളത് കൊണ്ട്
1: തെങ്ങ് കയറാനല്ലേ ആൾക്കാരില്ലാത്തത്.
0: പക്ഷെ നമുക്കൊക്കെ ബംഗാളിയാണ് മെഷീൻ വെച്ച് വരുന്നത്.
1: നല്ല പൈസയല്ലേ ഒരു തെങ്ങ് കയറി കഴിഞ്ഞാൽ?
0: 50-60 rupees വരെ ഉണ്ട് നമുക്ക് ഇത്. അതും കൂടി ആയാലും എനിക്ക് ആവൂല, പ്രാക്ടീസിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് കൃഷിയിൽ നിന്ന് തന്നെ അതും കൂടി പോയി കഴിഞ്ഞാൽ എല്ലാം പോകും.
1: അതെ അതെ. പിന്നെ അല്ല, ഇത് ഈ മെഷീൻ വെച്ചിട്ട് ഈ വളഞ്ഞ തെങ്ങൊക്കെ കയറാൻ പറ്റുമോ?
0: കയറാം. അത് ഒരു അധികം വളഞ്ഞ കയറൂല, എന്നാലും ഒരു മാക്സിമം അവിടെ നിന്ന് തള ഉപയോഗിക്കും.
1: ഓഹോ,
0: എപ്പോഴും ഈ മെഷീൻ കയറുന്ന ആളും തളയാണ്. തള എന്ന് പറഞ്ഞാൽ നമ്മള് കൈ തളയുണ്ട്.
1: ഇതിന് എത്ര സബ്സിഡി കിട്ടി നിങ്ങൾക്ക്?
0: എനിക്ക് 40% മാത്രം അടിച്ചിട്ടുള്ള ഇത് 2.5 lakh. അപ്പം സബ്സിഡിയിൽ 40%

0: 300 രൂപ മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്.
1: അത് ശരി.
0: സീസൺ ഇപ്പൊ ഇതിന്റെ സമയത്ത് ഒരു 3-4-5 മണിക്കൂറിലാണ് എനിക്ക് കൃഷിന്റെ സമയം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓരോ സ്ഥലത്തേക്ക് പോകും. ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും. ഓരോരുത്തർ വന്ന് വിളിക്കും, വർക്ക് ഉണ്ട്.
1: അപ്പോ അതിന്റെ വാടകയും പണിക്കൂലിയും
0: 300 രൂപ ആകും മെഷീൻ എടുത്ത് പോകുമ്പോ.
1: അപ്പൊ ഇനിയിപ്പോ അവിടെ വെള്ളരി നട്ടെടുക്ക, വിളവെടുത്ത് കഴിഞ്ഞാൽ വെണ്ടയാണ് നടാൻ പോകുന്നത് അല്ലേ? പിന്നെ ഏത് വണ്ടിയാണെന്ന് പറഞ്ഞത്?
0: സാമ്പ്രാട്ടാണ്.
1: സാമ്പ്രാട്ട് വേണ്ട അല്ലേ? അത് നിറയ വിളവ് കിട്ടാറുണ്ടോ? എവിടെയാണ് ഈ വിപണന? എവിടെയാണ് ഇതൊക്കെ?
0: ഇതൊക്കെ എനിക്ക് ഇത് ഇവിടെ എന്റെ കട.
1: നിങ്ങളുടെ സ്വന്തം ഷോപ്പ് ഉണ്ടോ?
0: ഇതിനടുത്തുള്ള കടകളും കൊടുക്കും. ഇതൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോ കൂത്തുപറമ്പ് ഇതുണ്ട്, ആത്മാന്ന് പറഞ്ഞ അവർക്കാണ് കൂടുതൽ. അവര് ഞാനൊക്കെ ഒരു വർഷത്തെ ബോണസ് ഒക്കെ തരുന്നുണ്ട്. അവിടെയാണ് പപ്പായ, ചീര, വെണ്ടക്ക ഇതിൽ കൂടുതൽ ഉണ്ടാവുമ്പോൾ കൂത്തുപറമ്പ് സുരക്ഷ തരുന്നതാണ് അവര്. ഇത് സുരക്ഷ കടയുടെ കടയിൽ.
1: അപ്പൊ ഈ വെണ്ടക്കും ഇതേ വളം തന്നെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇപ്പൊ പറഞ്ഞ വളം തന്നെ അല്ലേ?
0: ചാണകവും ആട്ടിൻ വളം അത് കൊടുക്കും. അതിന്റെ പുറത്ത് ചാണകവും കള്ളപ്പിണ്ണാക്കും കലക്കിയിട്ട് 3-4 ദിവസത്തോളം ഡ്രമ്മിൽ 5 ദിവസത്തോളം വെക്കും.
1: അത് ഒളിപ്പിച്ചിട്ട്
0: ഒഴിക്കും.
1: അതിന് ഒരു ഒരു തടത്തിന് ഇത്ര ഉണ്ടോ?
0: അത് ഒഴിക്കും. ഒരു ഏകദേശം
1: കൈ കണക്ക്
0: ഓവർ ആയാൽ വെള്ളേരി പിണ്ണാക്കിനും കടലപ്പിണ്ണാക്ക് ഓവർ ആയി കഴിഞ്ഞാല് നമ്മള് ഇതില് വെള്ളേരി
1: പൊട്ടിപ്പോട്ടി. വെള്ളേരി നട്ടിന് തൊട്ട പറമ്പിൽ തന്നെ കപ്പക്ക് ഇടവെളിയായിട്ട് ചീര നല്ല ഭംഗിയായിട്ടുണ്ട് നട്ടിരിക്കുന്നു. ഇതെന്ത് ചീരയാണ് ദസട്ട?
0: ഇത് അരുണ്. അരുണ് ബ്ലാത്തുംകര ചീര കുറച്ച് സ്ഥലത്തിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഇത് അധികം കൊടുക്കുന്നത് ബ്ലാത്തുംകരയെക്കാട്ടും നല്ല ഇതിലുള്ളത് ഇപ്പൊ നമ്മൾ അരുൺ എന്ന് പറഞ്ഞ ചീരയാണ്. അരുൺ ചീരയാണ് അധികം കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് ഓരോ ഇത്ര സ്ഥലത്ത് അത് മണലും കൂട്ടി കപ്പ വെച്ച് ഒരു 2 ദിവസം കഴിഞ്ഞ പാടന്നെ ഇത് പൂഴി മണലും ചേർത്ത് വിതറി കൊടുക്കും. അതിന് സമ്പ്രദായം
1: തന്നെ വിത്ത് ഇടുന്നത് എങ്ങനെയാണ്?
0: വിത്ത് എത്ര വിത്തുണ്ടോ അതിന് 3.5-4 ഇരട്ടി മണല് നമ്മളെ പൂഴി കൂട്ടി മിക്സാക്കും. ഉണങ്ങിയ പൂഴി കൂട്ടി മിക്സാക്കി ചീര വിത്ത് ഇതുമായിട്ട് അതിനെ എന്നാലേ നമ്മൾ ഈ ചീര മണല് എതിർന്ന പോലെ തന്നെ ചീര വിത്തും എല്ലാ സ്ഥലത്തും എത്തും. കറക്റ്റ് വകലാക്കി അല്ലെങ്കിൽ ഒരിത്തേലും മാത്രം വീഴും.
1: അതായത് ചീര വിത്തിന്റെ 3 ഇരട്ടി
0: എടുക്കും മണല്. 3-4 ഇരട്ടി ആയാലും കുഴപ്പമില്ല. അതിൽ അത് ഉണങ്ങിയ മണല് റെഡി ആയതിനു ശേഷം ഓരോ ഇതായിട്ട് ഇങ്ങനെ കയ്യിൽ നമ്മൾ നെൽവിത്ത് വരുന്ന അതേപോലെ തന്നെ കയ്യിൽ അങ്ങ് വേറെ എല്ലാ സ്ഥലത്ത് കറക്റ്റ് ആയിരിക്കും. അത് അകലം ഉണ്ടാവും. ഇതിന് ഏറ്റവും പ്രയാസം ചീര വിത്ത് ഉറുമ്പ് കൊണ്ടുവെക്കാന്ന്.
1: അതിനെന്താണ് നിങ്ങളെ പ്രതിവിധി?
0: അതിന് ഞാൻ ഇത് നമ്മളെ റവ നമ്മളെ ഉപയോഗിക്കുന്ന റവ അത് വാങ്ങിച്ചിട്ട് ഇപ്പൊ ചീര വിത്തിന്റെ എത്രയുണ്ടോ അതിന്റെ ഇരട്ടിയാലും കുഴപ്പമില്ല. അതിന്റെ ബോർഡർ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഇത് വേറെ ഒരു ലൈനായിട്ട് കൊടുത്തേക്കും. അപ്പൊ നന തുടങ്ങി രണ്ടാമത്തെ
1: കൂടെ
0: കൊടുക്കണ്ട. കൂടെ കൊടുത്താൽ അതും കൂടി ചില സമയം വിത്തും കൂടി കൊണ്ടുപോയി. ഇതിന് ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റും ബോർഡർ വെച്ചിട്ട് ലെവലായിട്ടാണ് കൊടുത്തതിന് ശേഷം നന തുടങ്ങി 3-ാമത്തെ ദിവസത്തേക്ക് ചീര മുളക്കും. അപ്പോഴത്തേക്ക് ഏകദേശമുള്ള ഈ റവ എടുത്ത് പോയിട്ടുണ്ടാവും. ഈ സമ്പ്രദായം ചെയ്താൽ ഒരു വിത്ത് പോലും മുളക്കാതെ
1: ഉറുമ്പിന് തിന്നാൻ കൊടുത്താലേ ചീര കിട്ടുള്ളൂ.
0: അവർക്കും അവർക്കും വേണമല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് അതിന് കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം ഇതെടുത്ത് എവിടെയെങ്കിലും കൊണ്ടേക്ക് ചെയ്യാം. അല്ലെ ഈ വിത്ത് ഉറുമ്പ് ചീര വിത്ത് തിന്നല്ല, എവിടെയെങ്കിലും സൂക്ഷിക്കും. ഇതിന് പ്രത്യേകത ഉണ്ടാവും. ഇത് എന്താ പറഞ്ഞാൽ അത് സൂക്ഷിച്ച് എവിടെയെങ്കിലും ഓരോ ദ്വാരത്തിൽ അവിടെ വെച്ചിട്ട് അതുണ്ടാവും ഒരു മുള പോലെ പൊന്തുന്നു. അത് നമുക്ക് ശരിക്കും മനസ്സിലാകും. ഇവിടുന്ന് ഉറുമ്പ് കൊണ്ടുപോയി വന്നിട്ട് 3 ദിവസം കൊണ്ട് ഇവിടെ മുളക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് അപ്പുറത്ത് മുളക്കുന്നുണ്ടാവും. അത് ഒരുത്തേലാണ് ഇങ്ങനെ വരും മൊത്തത്തിൽ ഒരുത്തേല് അവർക്ക് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അന്ന് വിത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഉറുമ്പ് നമ്മള് പറയുന്ന ഒരു എന്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മളൊരു പക്കം എന്ന് പറഞ്ഞാല് അച്ഛൻ അതിന്റെ സമ്പ്രദായത്തിൽ നിന്ന് നല്ല കായ് ഫലമുള്ള ദിവസം നോക്കും. അത് പക്കം എന്ന് പറഞ്ഞാല് ബാവ് കഴിഞ്ഞിട്ട് കപ്പ ചണ്ടായിക്കണം ചീരയൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇതിലേ ചെയ്യും. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം വേറെ തന്നെ. ഇപ്പം പറയുന്നില്ലേ ഈ ചാഴിയാകുകയും ചിലതെല്ലാം ചാഴിയാകുന്ന കാരണം ഉറുമ്പ് മുട്ടയെടുത്ത് ചെറിയ അല്പസമയം മാത്രം മുട്ട അത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന അല്പസമയം മുട്ടയെ പൊക്കി പിടിച്ചിട്ട് ഉറുമ്പ് പോകുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ അപ്പൊ ആ സമയത്ത് മുട്ട വിരിയില്ല. അതുകൊണ്ട് മുട്ട ആ ചെറിയ അവർക്കറിയാം. അതുകൊണ്ട് മുട്ട എടുത്തിട്ട് മുട്ട ചില അല്പസമയം പൊക്കി മണ്ണിന്ന് പൊക്കി പിടിക്കുന്നത്. അപ്പൊ അത് ആ അപ്പൊ ചാഴീന്റെ സമയം അത് അത് മുട്ട പോയി പോകുന്നതിനാ
1: മുട്ട പോയി പോകുന്നതിനാണ്
0: അതെ ഉറുമ്പ് മുട്ടയെടുത്ത് പോകുന്ന അതെ സമ്പ്രദായം അതാ. അതെ എനിക്ക് ഇതായിട്ട് കിട്ടിയ അച്ഛനൊക്കെ പറഞ്ഞു.
1: അപ്പൊ ഇത് നിലത്ത് വെക്കില്ലേ?
0: അന്ന് ചെറിയ സമയം വെക്കില്ല. ആ സമയത്ത് നമ്മൾ കൃഷി ഇറക്കിയാലും ഒക്കെ അങ്ങനെയാണ് മുളക്കൊന്നുമില്ല. ഞാൻ ശ്രദ്ധിക്കണ്ട് വയലിൽ വന്ന് നോക്കും ഒക്കെ എന്താ സ്ഥിതി നോക്കും. അപ്പൊ ഞാൻ ചില സമയം വിത്ത് അന്ന് ഇറക്കാതിരിക്കുന്ന ദിവസമുണ്ട്. എനിക്ക് എന്റെ നിന്നുള്ള അറിവല്ല, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവുണ്ട്. അതുകൊണ്ടാണ് കുറെ കൃഷിന്റെ രീതി അച്ഛൻ അതിൽ നിന്ന് എന്നോട് പറഞ്ഞ് കൃഷി വിടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പല തൊഴിലും അന്വേഷിച്ചു പോയിനെങ്കിലും പല തൊഴിലും ചെയ്തിന്.
1: എന്തൊക്കെ തൊഴിലായിരുന്നു?
0: തൊഴില് ബസ്സിലെ കണ്ടക്ടർ ആയിട്ട് പോയിന്, വാർപ്പിന്റെ പണിക്ക് പോയിരുന്നു, ആകെ മൈസൂര് പോയിട്ട് ബിസിനസ് തുടങ്ങിയിരുന്നു. എന്ന് വേണ്ട ഒരു കുറെ

0: പദ്ധതികളൊക്കെ ഉണ്ട്.
1: കൃഷി തന്നെയാണ്
0: കൃത്യമായിട്ടുള്ള നമ്മള് ഒരു ഇപ്പോഴത്തെ സ്ഥിതിയിൽ പന്നി ശല്യം വന്നുകൊണ്ടാണ് കുറച്ച് കുറഞ്ഞത്. എല്ലാം നമ്മളെ എല്ലാ കാര്യം എന്റെ നടന്നതൊക്കെ കൃഷിയിൽ നിന്ന് തന്നെയാണ്. ഞാനൊക്കെ എന്റെ വീടായിക്കോട്ടെ, ബാക്കി കുട്ടികളുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, എല്ലാം എന്റെ എല്ലാം റെഡിക്ക് വന്നത് കൃഷി തന്നെയാണ്. ഒരിക്കലും വീട് പട്ടിണി ആവില്ല. എന്തെങ്കിലും നമുക്കൊരു 10 കൊല ഉണ്ടാവും, ഇല്ലെങ്കിൽ ബാക്കി വീട് വീട്ടിലെ കഴിഞ്ഞ ശേഷം നമ്മൾ കൊടുത്ത വീട്ടിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ആക്കാം. നെല്ലുണ്ടാക്കലുണ്ട്, നെല്ല് കുറച്ചേ ഉണ്ടാക്കും. എന്താവശ്യത്തിന് അത് നെല്ല് സാധാരണ അപ്പോൾ പൂജാ സ്റ്റോറൊക്കെ കൊടുക്കുക, അതിന് വില കിട്ടും.
1: ഇവിടെ തന്നെയാണോ നെല്ല്?
0: ഇതിപ്പം കുറച്ച് സ്ഥലം നെല്ലടിക്കും.
1: അത് ശരി. എന്ത് വിത്താണ്?
0: അത് നമ്മൾ ഇവിടെയുള്ള പിന്നെ കൃഷി ഭവൻ നിന്ന് വാങ്ങിക്കുക. വിത്തിന്റെ ഓരോ ഇവിടെ നിന്ന് കൃഷി ഭവൻ നിന്ന് വാങ്ങിക്കുക.
1: പേരോർമ്മയില്ല.
0: ആതിര.
1: ആതിര വിത്തല്ലേ? ഓക്കെ. എങ്ങനെ? നല്ല അരിയാണ്?
0: നല്ല അരിയാണ്.
1: അതിന്റെ എല്ലാം പണി ദാസേട്ടൻ തന്നെയാണ്
0: ചെയ്യാറ്? കൊയ്ത്തിന് മാത്രം ആളെ കിട്ടും, ബാക്കി കൊടുക്കില്ല.
1: അത് ശരി. അപ്പൊ അത് നെല്ല് നിങ്ങൾ കൊടുക്കാറാണോ നിങ്ങൾ യൂസ് ചെയ്യാറാണോ?
0: ഞാൻ കുറച്ചെടുത്തതിന് ശേഷം അതിനും വില നമ്മൾ നോക്കും. അത് ഏറ്റവും കൂടുതൽ വില കിട്ടിയ പൂജാ സ്റ്റോറിലാണ്. അപ്പൊ പൂജാ സ്റ്റോറിൽ അവരെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, നെല്ല് കിട്ടാ ദിവസം എന്നെ വിളിക്കണം എന്ന് പറഞ്ഞാൽ. അവര് ഇന്നേരം നല്ല പൈസ
1: നെല്ലായിട്ട് തന്നെ
0: ഉണക്കിയിട്ട് നെല്ലായിട്ട് പൂജാ സ്റ്റോറിൽ നെല്ലിന് വില കൂടുതലാണ്, അരിയിനെക്കാട്ടും കൂടുതൽ. അത് കൊടുക്കും. അങ്ങനെ
1: കൂത്തറമ്പ്
0: എന്റെ കാര്യമായല്ലോ.
1: അപ്പൊ ഇവിടെ കപ്പയുടെ ഇടവേളയായിട്ടാണ് ചീര ചെയ്തിട്ടുള്ളത് അല്ലെ? ഈ കപ്പ എത്ര ആയി നട്ടിട്ട് നിങ്ങള്?
0: ഒരു മാസം കഴിഞ്ഞു. അപ്പൊ ഈ ചീര പൊരിച്ചെടുക്ക, മുറിക്കില്ല, കട്ട് ചെയ്യില്ല. ഇത് പൊരിച്ച് ഉടനെ കപ്പ അതിന്റെ തടമൊക്കെ ഇളക്കിയിട്ട് കൂനൽ കൂട്ടിയിട്ട് അവിടെ വെക്കും. അപ്പൊ ചീര പൊരിച്ചു കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് കപ്പ റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് 6 മാസം കഴിഞ്ഞാലേ കപ്പ, 6-7 മാസം കപ്പ. മഴ നല്ല മഴക്ക് ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും, ജൂണിൽ മഴ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കപ്പ ഒരുക്കും. ഉടനെ അതിൽ കന്നു കൊടുക്കും. ഈ കപ്പേന്റെ കപ്പ ഏകദേശം 7 മാസം ആകുമ്പോഴത്തേക്ക് മുമ്പിൽ 5-6 കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഓരോ സ്ഥലം നോക്കിയിട്ട് കന്ന് കുഴിച്ചിട്ടുണ്ടാവും. കപ്പ പൊരിക്കുമ്പോഴത്തേക്ക് കന്ന് 1 മാസം മൂപ്പ് വരും.
1: ഓ, അതിനാ
0: ഇതിൽ തന്നെ കന്നു കൊടുക്കും. ഈ സമ്പ്രദായം അങ്ങനെയാണ്.
1: ഒന്ന് പോകുമ്പോഴത്തേക്ക്
0: അവിടെ ഉണ്ടാണ്, അത് വളർന്നിരിക്കണം. ഈ കപ്പി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാല്, ഇത് കന്ന് കുഴിച്ചിട്ട് കന്ന് 2 വന്നിട്ട് എടുക്കുമ്പോഴത്തേക്ക് ആ ഈ കപ്പേന്റെ ഇത് തൂപ്പൊക്കെ വാഴക്കിടേണ്ട തരത്തിൽ അപ്പോഴത്തേക്ക് റെഡിയാവും.
1: റെഡിയാകും. നല്ല ഐഡിയ. അങ്ങനെയായിരിക്കണം ഓരോ കർഷകരും അല്ലെ?
0: അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാഭമില്ല. നമ്മള് 10 സെന്റ് സ്ഥലത്ത് നിന്ന് മാറി വീണ് 20 സെന്റ് സ്ഥലത്ത് നല്ല വരുമാനം ഉണ്ടാക്കാം. ഇത് ഒരു വാഴ കൊത്തി ഒഴിയുന്നവരെ കാത്തു നിന്നാൽ, അല്ലെങ്കിൽ വാഴേന്റെ സൈഡൊക്കെ നമ്മൾ വേലിക്കും, അതിൽ പൊട്ടിയോ പയറോ നട്ട് അതിന് ചുറ്റും വേലിയെ നമ്മൾ പടുത്തി കൊടുത്താൽ ആ വാഴക്കണ്ട കൃത്യമായിട്ടുള്ള വളത്തിന്റെ പൈസ നമുക്ക് കയ്യിൽ കിട്ടും. പൊട്ടിക്ക വിൽക്കാം, അതിനൊരു മറവുമായിരിക്കും.
1: നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ?
0: അത് ഇപ്പം കഴിഞ്ഞ് വാഴേന്റെ എല്ലാ ബോർഡിലും കൊടുക്കുക, എന്നിട്ട് അതിന് വേലിയിട്ട് അതിന്റെ മുകളിലേക്ക് പൊട്ടിക്കാനെ കൊടുക്കുക. നാടൻ പൊട്ടിക്കാനുണ്ടാല് അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിക്ക ദിവസം 2-3 പറിക്കുമ്പോഴത്തേക്ക് നമുക്ക് വാഴക്ക് വേണ്ട ചികിത്സക്കൊക്കെ അതിന് കൊടുക്കേണ്ട വളത്തിന്റെ പൈസ
1: കിട്ടും അല്ലെ?
0: അപ്പൊ എന്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴും ഒന്നിനെ മാത്രം അത് വളരുവോളം കാത്തു നിൽക്കാറ്. അപ്പൊ എന്തെങ്കിലും വാഴത്തടത്ത് കോട്ടപ്പയറോ അല്ലെങ്കിൽ ഇടവേളയായിട്ട് വാഴക്ക് അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് വൻപയറോ എന്തെങ്കിലും ഇതായിട്ട് ഫസ്റ്റ് തന്നെ നൈട്രജൻ ഉണ്ടാക്കണം. കന്ന് കുഴിച്ചിട്ട് ഉടനെ നമ്മൾ പയറിടണം, മണ്ണിനടക്കം ഉണ്ടാവും. നേരം
1: വൻപയറാണ്
0: നമ്മള് വിപണി കിട്ടുന്ന മമ്പയറ എല്ലാം ഉഴുന്ന് കാലതാമസം പിടിക്കുന്നതുകൊണ്ട് 1-2 പോകണം. അപ്പൊ എപ്പം നല്ല മമ്പയറാണ് മമ്പയർ പയറുവർഗം. അപ്പൊ അത് അതിന് തൂപ്പുമായി മണ്ണില് നൈട്രജൻ ഉണ്ടാക്കിയിട്ട് വാഴക്ക് വളരാനുള്ള വാഴയിൽ ഇടവേളയായിട്ട് ഇതും കൊടുക്കണം പയർ.
1: അപ്പൊ പയറ് ഉണ്ടാവൂലേ?
0: പയറ് അല്ല, നമ്മള് അതിനെ കായിനെ കാത്തു നിന്നാൽ വാഴ മൂത്തു, അത് വാഴക്ക് പ്രായം ഇതായി പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ പറിച്ച് വാഴക്ക് തുറക്കേണ്ടതുകൊണ്ട് അതിനിട്ടും പയറിനെ കാത്തുക്കില്ല. പയർ കിട്ടിയാൽ നമ്മള് പയറിനെ കൊതിച്ച് നിന്നാൽ നമ്മളെ വാഴ വളർച്ച.
1: അപ്പൊ ഇത് ഇതിന് വളത്തിനായിട്ട് മാത്രം നൈട്രജന്റെ ഇത് കിട്ടാൻ വേണ്ടിട്ട് മാത്രം അല്ലെ വളർത്തുന്നത്?
0: കള കുറയും,
1: കള കുറയുകയും ചെയ്യും. ഓക്കെ. അപ്പൊ അവിടെ കപ്പയും ചീരയുമാണ്. എത്ര സ്ഥലമുണ്ടത്?
0: അത് 20 സെന്റ്.
1: 20 സെന്റ്
0: അപ്പുറത്ത് കൊടുക്കും.
1: പച്ചച്ചീര നടാറില്ലേ?
0: പച്ചച്ചീര നടാറുണ്ട്, അതിന് വിപണിയില്ല നമുക്ക്. ഞാൻ അധികം മിക്ക ദിവസം പച്ചച്ചീര ഉടനെ ഓൾറെഡി വർഷം പോകുന്നു. പക്ഷെ അത് ഇവിടെ നമ്മളെ ഇവിടുത്തെ വിപണിയില്ല. പച്ചച്ചീര എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അത് ശരിക്കും മനസ്സിലായി. പച്ചച്ചീരയാണ് കഴിക്കേണ്ടത്, പക്ഷെ ഇവിടെ ജനങ്ങൾക്ക് പച്ചച്ചീര ആവശ്യമില്ല. അത് ഒരു ഇല അരിച്ചിട്ടുണ്ട്, അത് പിടിയല വേണ്ട.
1: ഇവിടെ എന്തെങ്കിലും രോഗങ്ങൾ വരാറുണ്ട് ഇതിന്?
0: ചീരക്ക് ഇലയരിപ്പ് വരും. അതിന് അത്
1: വെള്ളക്കുത്ത് പോലെ
0: അതാണ് ഇലയരിക്ക. അപ്പൊ ഇതിപ്പം കൂടുതലുള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും വന്നിട്ടില്ല. അത് കഴിയുന്നു. ഇലേന്റെ മുകളിൽ നമ്മൾ തടത്തന്നെ വെള്ളം ഒഴിച്ചാലാണ് ഏറ്റവും നല്ലത്. ഇലേന്റെ മുകളിൽ വെള്ളം വീണിട്ട് വെള്ളത്തിന് ഇലേന്റെ മുകളിൽ വീഴിപ്പിക്കാതെ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം.
1: അതുകൊണ്ടാണ് അങ്ങനെ
0: വ്യത്യാസം ഉണ്ടാവും ഇലേന്റെ മുകളിൽ. അതും ചീരക്ക് വൈകുന്നേരം തന്നെയാ വെള്ളം ആവശ്യം. വൈകുന്നേരം വെള്ളം കൊടുത്ത രാവിലെ വരുമ്പോഴത്തേക്ക് ചീര നല്ല റെഡിയായിരിക്കും. വൈകുന്നേരമാണ് കൃഷിക്കൊക്കെ. ഇപ്പം വാഴക്കെല്ലാം വെള്ളം ഇന്ന് നനച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം സൂര്യപ്രകാശത്തിന് പോകാം. കഴിയുന്നും വൈകുന്നേരം

0: മാത്രമല്ല എന്നാൽ രാത്രി കംപ്ലീറ്റ് വെള്ള കിട്ടും. കൃഷിക്ക് എങ്ങനെയാണ് വെള്ളരിക്കൽ? അതാ പറയാം, വൈകുന്നേരം കൂടി വെള്ളരിക്ക് കൊടുക്കാൻ,
1: എന്നാലേ അതിന് സൂര്യപ്രകാശത്തെ ചെറുത്തു നിൽക്കാനുള്ള ഒരു ശക്തി കിട്ടും. പിന്നെ വേറെന്താണ് ഇവിടെ കൃഷി ഉള്ളത്? വാഴയുണ്ട് അല്ലെ? വാഴ കൃഷി ഇപ്പം ഇവിടെയൊക്കെ കോല കൊത്തി കഴിഞ്ഞതാണ്. അല്ലെ, ഇവിടെ നട്ടത് മഞ്ചേരി കുള്ളനാണ് പറഞ്ഞത്. ആ മഞ്ചേരി കുള്ളൻ എങ്ങനെ വാഴ എങ്ങനെ കോല എങ്ങനെ?
0: കൊല 6 കിലോ 7 കിലോ അപ്പുറം ഇല്ല. അതേ അതേ സ്ഥാനത്ത് എന്റെ അടുത്തുള്ള തിരുവോട്ടൻ ആദിക്കയുള്ള അച്ഛാച്ചൻ ഇതിന് വന്ന കന്നൊക്കെ എന്റെ അടുത്തുണ്ടായിരുന്നു. അതെയാണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. അതിനെക്കാട്ടും ലാഭകരമാണെന്ന് നോക്കിയിട്ട് ഈ വർഷം മാത്രം മഞ്ചേരി. പക്ഷെ മഞ്ചേരിക്കുള്ളതിന്റെ പ്രത്യേകത എന്നാൽ വാഴ ചെറുതാന്ന് മാത്രമല്ല കൊല ചെറുതാ. വാഴ പൊക്കം വരുന്നില്ല എന്നുള്ളൊരു ഗുണം മാത്രമാവും. അതേ സ്ഥാനത്ത് കൊല 6 കിലോ, പക്ഷെ പെട്ടെന്ന് 6 മാസം കൊണ്ട് വാഴ കൊലക്കുന്നുണ്ട്. എങ്കിലും എന്റെ അഭിപ്രായത്തിൽ പഴയ എന്റെ അടുത്തുള്ള തിരുവോടൻ കന്ന നല്ലതാ എന്റെ അഭിപ്രായം.
1: പണ്ട് പണ്ടേ അച്ഛാച്ചന്മാർ ഉപയോഗിച്ച
0: അതെ, അതിൽ നിന്ന് വന്ന അച്ഛൻ കൃഷി ചെയ്ത്, അച്ഛനും അതേപോലെ കൃഷി ചെയ്ത്, അച്ഛൻ വെച്ച സമയത്തുള്ള വാഴേന്റെ കന്നാന്ന് ഇപ്പൊ ഞാൻ കുറച്ച് കന്നൊക്കെ ഉപയോഗിച്ചു പോകുന്നുണ്ട്. അതേ കന്ന്.
1: അതെന്താണ് കന്നിന്റെ പേര്?
0: തിരുവോടൻ എന്ന് പറയും. തിരുവോടൻ
1: അപ്പൊ ഈ
0: ഓണവാഴന്നും പറയും തിരുവോടൻ. അതെ,
1: നല്ല ടേസ്റ്റുള്ള
0: ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാന്ന് നമ്മളെ ഇവിടുത്തെ നാടൻ കായ് എന്ന് പറഞ്ഞാൽ ശരിയായ ടേസ്റ്റുള്ള കായ്. നമുക്ക് എപ്പോഴും ഇത് വിപണി കിട്ടുന്ന ഒരു വാഴയാണ് ഇത്.
1: അപ്പൊ ഈ മഞ്ചേരിക്കുള്ള നേന്ത്രവാഴയാണ്.
0: നേന്ത്രവാഴ തന്നെ.
1: അതിന് ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്?
0: ടേസ്റ്റ് ഉണ്ട്.
1: പക്ഷേ കൊല
0: ചെറുതാണ്. അന്നത്തെ അധ്യയനത്തിന് 6 കിലോ കിട്ടിയാൽ തന്നെ 360 രൂപയാണ്. ഇപ്പൊ 60 രൂപ കിട്ടുന്നുണ്ട്. 360 രൂപ 360 നമ്മൾ ഇതിൽ അതേ സ്ഥാനത്ത് നമ്മൾ 10-12 കിലോ ഉള്ള കൊലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 12 കിലോന് 600-720 രൂപ വന്നില്ലേ. നേരെ പകുതി നേരെ പകുതിയിൽ ഇത് വരുന്നുള്ളൂ. പക്ഷെ മാസങ്ങൾ 2 കഴിഞ്ഞു പോയാലും നമുക്ക് നമ്മള് അതേ ആദിക്കുള്ള നാടനാണ് എന്റെ
1: 8-9 മാസം
0: കൊണ്ട് കൊല കൊത്തി. നല്ല കൃത്യമായിട്ട് 11 മാസം കൊണ്ട് കൊല കൊത്തി. 2 മാസം 3 മാസത്തെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഏറ്റവും നല്ല നമ്മളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.

വള്ളിയായി എന്ന പ്രദേശത്തെ ശ്രീ എം ദാസന്റെ കാർഷിക അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ദാസേട്ടിന്റെ വാഴക്കൃഷിയെക്കുറിച്ചും മറ്റു കൃഷികളെക്കുറിച്ചും അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ

കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ. കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനമാരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അഥവാ മൊബൈൽ ഫോണിലൂടെ 1800 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ് ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തെരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്കായുള്ള കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ സിഷ മാനു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,330 രൂപ. കോപ്ര ക്വിൻ്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 12,500 രൂപ, കാഞ്ഞങ്ങാട് 12,000 രൂപ. തേങ്ങ പിണ്ണാക്ക് ക്വിൻ്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിൻ്റലിന് കണ്ണൂർ, തലശ്ശേരി എന്നീ കേന്ദ്രങ്ങളിൽ 4,000 രൂപ, കാസർഗോഡ് 3,800 രൂപ, തളിപ്പറമ്പ് 4,100 രൂപ. കുരുമുളക് ക്വിൻ്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,000 രൂപ, കാഞ്ഞങ്ങാട് 66,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 585 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 625 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

ശ്രോതാക്കളെ, ഇന്ന് 7:35 യുവവാണിയിൽ ഫാത്തിമ അനിത, പി ടി പി ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ, മുഹമ്മദ് പി ടി പി എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ കേൾക്കാം ഇന്ന് 7:35 യുവവാണിയിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:55. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: യുവാ ഹമാരി ആജ് ഹേ, യുവാ ഹമാരി ഷാൻ ഹേ, ഓർ യുവാ ഹി ദേശ് കി ശക്തി ഹേ. ദേശ് കാ 65 പോപ്പുലേഷൻ ബിലോ 35 ഹേ, യാനി കി ദേശ് യുവാ ദേശ് ഹേ. യേ വികസിത ഭാരത് കേ യുവാ ഹേ. മേ മാൻതാ ഹൂ കി താകത് ആപ് സബ് യുവാഓ മേ ഭീ ഹേ. ആപ്കേ ശക്തി കോ ജാഗ്രുത് കരേ. ആപ് മേ ശക്തി ആജ് സേ നഹീ ഹേ. യേ ദേശ് മേ ബ്രെയിൻ പവർ ഓർ മെൻ പവർ സദിയോ സേ ഥേ ഓർ ആജ് ഭീ ഹേ.
1: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP

0: വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
2: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-0 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3-ാം തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്നരഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കിയ ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി കണ്ണൂർ.

0: പ്രിയരെ, ഇന്നത്തെ യുവവാണിയിൽ ഫാത്തിമ നിദ പി ടി പിയും ശ്രീലക്ഷ്മി കെയും സ്വന്തം ഇംഗ്ലീഷ് കവിതകൾ അവതരിപ്പിക്കുന്നു. കൂടെ മുഹമ്മദ് പി ടി പി തന്റെ ഇംഗ്ലീഷ് കഥ അവതരിപ്പിക്കുന്നു. ആദ്യം ഫാത്തിമ നിദ പി ടി പി തന്റെ ഡെത്ത് വിഷ് എന്ന കവിത അവതരിപ്പിക്കുന്നു. ഒരുവൾ ഇവിടെ മരണത്തോട് ചോദിക്കാൻ തുടങ്ങുകയാണ്, എന്നെ മാറ്റിസ്ഥാപിക്കൂ എന്ന്. അച്ഛനിൽ നിന്ന്, ചങ്ങാതിയിൽ നിന്ന്, അങ്ങനെ എല്ലാവരിൽ നിന്നും ആർക്കും ആവശ്യമില്ലാത്ത ഒരാളായി മാറ്റി സ്ഥാപിക്കുവാൻ. പക്ഷേ ആ വാക്ക് മുഴുവിപ്പിക്കുവാൻ അവൾക്കാകുന്നില്ല. പകരം വയ്ക്കപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഒരാളുടെ തിരഞ്ഞെടുപ്പാകുവാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. കേൾക്കാം ഡെത്ത് വിഷ് കവിത, അവതരണം ഫാത്തിമ നിദ പി ടി പി.
1: ഡെത്ത് വിഷ്. When death approaches my bedside, when death approaches my bedside, on a cold December night, on a cold December night, and I lie folded, and I lie folded beneath a woolen hush, beneath a woolen hush, I almost ask to replace me as easily as he set me aside and learned to live without my name as quietly as my father rewrote his love from favorite daughter to something buried and unsaid as simply as a friend unmade me from home into a stranger to replace me as though I were never needed but I stop I do not ask death to replace me because somewhere beneath the wanting is a smaller, softer wish, not to be replaced, but to be chosen. Just once held without having to be the one who holds everything to,

0: Together, who holds everything together.
1: ശ്രീലക്ഷ്മി കെയുടെ കവിത കേൾക്കാം. ഡു ഐ റിയലി ഗെറ്റ് എ സേ ഇൻ ദിസ്? സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധത്തിൽ ഉഴലുന്ന മനുഷ്യനെയാണ് ഇവിടെ കാണിക്കുന്നത്.
0: ഡു ഐ റിയലി ഗെറ്റ് എ സേ ഇൻ ദിസ്? ഡു ഐ റിയലി ഗെറ്റ് എ സേ ഇൻ ദിസ്? സീംലെസ്ലി വവൻ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഷാറ്റേർഡ് ഡ്രീംസ്, സീംലെസ്ലി വവൻ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഷാറ്റേർഡ് ഡ്രീംസ്, സ്ട്രാങ്കുലേറ്റഡ് ബൈ ദി അൺഫാത്തമബിൾ, strangulated by the unfathomable, gifted one life and control not my own, gifted one life and control not my own, am I a captive? Grant me something beyond this merciless puppetry, grant me something beyond this merciless puppetry, oh give me a chance to pause. Oh, give me a chance to pause, for I've been suffocating, for I've been suffocating beneath this heavy mass of another life lessons, beneath this heavy mass of another life lessons.
1: Freedom, a beautiful lie. Swadandram, sundaramaya oru mithya. Evarum aagrahikkunna oru mithyayanu swadandram ennanu kavithayil parayunnathu. Swadandram ennathu കാലവും ദൂരവും ഒരുമിച്ചൊരുക്കിയ ചതിക്കുഴിയാണ് എന്നു ഭാവന. ഫാത്തിമ നിദ പി ടി പിയുടെ കവിത ഫ്രീഡം എ ബ്യൂട്ടിഫുൾ ലൈ കേൾക്കാം ഇനി യുവവാണിയിൽ.
0: ഫ്രീഡം എ ബ്യൂട്ടിഫുൾ ലൈ, ഫ്രീഡം എ ബ്യൂട്ടിഫുൾ ലൈ. ഐ സോ എ ഡിം ലൈറ്റ് ഹോവറിംഗ് ഫാർ ബിയോണ്ട് ദി എഡ്ജ്, ഐ സോ എ ഡിം ലൈറ്റ് ഹോവറിംഗ് ഫാർ ബിയോണ്ട് ദി എഡ്ജ്. Its warmth touched me, its warmth touched me, though miles away it stood, though miles away it stood. What could it be, that flickering pulse on the horizon? What could it be, that flickering pulse on the horizon? A beacon or a lie? A beacon or a lie? I heard a weary cry growing louder inside my chest. I heard a weary cry growing louder inside my chest. I smelt the stench not in the air. I smelt the stench not in the air, but seeping from within me. But seeping from within me. How many days have passed? How many days have passed in this forsaken iron-lunged garage? In this forsaken iron-lunged garage. The silence bruises and the numbness mocks. The silence bruises and the numbness mocks. Tight ropes cling to my ribs like old regrets. Tight ropes cling to my ribs like old regrets. Oh, what irony. Oh, what irony to feel so much and yet be paralyzed. To feel so much and yet be paralyzed. Why do the monsters all gather here while hell sits empty, undisturbed? Why do the monsters all gather here while hell sits empty, undisturbed? I felt the sun's sharp glance. I felt the sun's sharp glance through broken seams in rusted walls. Through broken seams in rusted walls. I've caught the rain, a drip, a whisper. I've caught the rain, a drip, a whisper through cracks I cannot mend. Through cracks I cannot mend. When will I reach that distant shimmer, that vanishing promise of escape? When will I reach that distant shimmer, that vanishing promise of escape? How will it feel to run, to breathe, to be untouched by chains? How will it feel to run, to breathe, to be untouched by chains? But what if the light is a mirage? But what if the light is a mirage? A trick of need and distance. A trick of need and distance. What if freedom is the oldest delusion? What if freedom is the oldest delusion seen by all yet felt by none?

0: ശ്രീലക്ഷ്മി കെയുടെ അടുത്ത കവിത യു വുഡ് ഡൈ ഓഫ് ഓവർ എക്സ്പോഷർ ടു പ്യുർ ഓസംനെസ്. മുന്നോട്ടു പോകുന്ന ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, പുതിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കും, പഴയവയെ കൊണ്ടുപോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചാണ് ഈ കവിത.
1: യു വുഡ് ഡൈ ഓഫ് ഓവർ എക്സ്പോഷർ ടു പ്യുർ ഓസംനെസ്. യു വുഡ് ഡൈ ഓഫ് ഓവർ എക്സ്പോഷർ ടു പ്യുർ ഓസംനെസ് ഇഫ് യു ഗോട്ട് ടു മീറ്റ് മൈ ഓൾഡ് സെൽഫ്. If you got to meet my old self, how do you actually untether yourself from pain? How do you actually untether yourself from pain when all you have felt along the way is despair? When all you have felt along the way is despair, depriving me of my only companion, adulthood. Depriving me of my only companion, adulthood. The cunning thief pilfered everything. The cunning thief pilfered everything I once found cozy enough to embrace. I once found cozy enough to embrace. The strong splash of the rain reminds me. The strong splash of the rain reminds me of my naive soul that constantly screams fear. That constantly screams fear. Impressing me was nothing. Impressing me was nothing but fragments of impending adversity. But fragments of impending adversity I would soon be engulfed by. I would soon be engulfed by. People watched as if they cared. People watched as if they cared. Like mere mortals enchanted by the serendipity. Like mere mortals enchanted by the serendipity of capturing such a thing of beauty. Of capturing such a thing of beauty. For it was an appealing view. For it was an appealing view. Anyone would find engrossing. Anyone would find engrossing. Despite the fact that it compels me to gift myself an internal sleep. Despite the fact that it compels me to gift myself an eternal sleep. A poignant submission to the incessant tempest within. A poignant submission to the incessant tempest within.
0: ശ്രീലക്ഷ്മിയുടെ കവിത ലൈക്ക് എ പിക്ചർ ഐ നെവർ ഗെറ്റ് ടു പെയിൻ. തോൽവി എന്ന വാക്ക് കേൾക്കാൻ പോലും ഇഷ്ടമില്ലാത്തവരുണ്ട്. എന്നാൽ തോൽവി എന്നത് ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഭാഗം. പൂർത്തിയായ ചിത്രങ്ങൾക്കു മാത്രമല്ല, പൂർത്തിയാകാത്ത ചിത്രങ്ങൾക്കും വിലയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത.
1: ലൈക്ക് എ പിക്ചർ ഐ നെവർ ഗെറ്റ് ടു പെയിന്റ്. ലൈക്ക് എ പിക്ചർ ഐ നെവർ ഗെറ്റ് ടു പെയിന്റ്. ലൈക്ക് ദ മലോഡ്രസ് സ്റ്റെഞ്ച് ഓഫ് ദ റോട്ടൻ. ലൈക്ക് ദ മലോഡ്രസ് സ്റ്റെഞ്ച് ഓഫ് ദ റോട്ടൻ. A loathsome concoction of unfortunate events. A loathsome concoction of unfortunate events. Etched in the depths of my heart. Etched in the depths of my heart. I have failed. I have failed. But the one who finds my darkness enchanting. But the one finds my darkness enchanting. Would discover a kaleidoscope of joy. A kaleidoscope of joy, for the current of darkness that swept me off my feet, for the current of darkness that swept me off my feet, taught me how to continue forging ahead. Taught me how to continue forging ahead.

0: വിഷ് സംവൺ സേവ്ഡ് മീ ഫ്രം മൈസെൽഫ് എന്ന കവിതയാണ് ശ്രീലക്ഷ്മിക്ക് ഇനി അവതരിപ്പിക്കുന്നത്. ഹൃദയം എന്നാൽ ഒരു സംഭരണശാലയാണ്, ഓർമ്മകളുടെ, വേദനകളുടെ, മായാത്ത മുറിവുകളുടെ. ഈ കവിത അത്തരത്തിലുള്ള മായാത്ത പാടുകളെ കുറിച്ചാണ്.
1: Wish someone save me from myself. Wish someone save me from myself. My heart bears fissures and scars. My heart bears fissures and scars, bedecked with the bloody remnants of battles waged. Bedecked with the bloody remnants of battles waged. For all that I forced myself through, for all that I forced myself through, was hell, was hell.
0: പ്രിയരെ, ഇന്നത്തെ യുവവാണിയിൽ നമ്മൾ കേട്ടത് ഫാത്തിമ നിദ പി ടി പിയും ശ്രീലക്ഷ്മി കെയും അവതരിപ്പിച്ച സ്വന്തം ഇംഗ്ലീഷ് കവിതകളാണ്. കൂടെ മുഹമ്മദ് പി ടി പി അവതരിപ്പിച്ച സ്വന്തം ഇംഗ്ലീഷ് കഥയും. പ്രിയരെ, ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആറിയു, ഉഷ വിനീത്.

ശ്രോതാക്കളെ, നിലയത്തിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഗോമതി ആലക്കാടൻ. രാവിലെ 7 മണിക്ക് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക് FM ഡയറിയിൽ.

നാളെ രാവിലെ 7:35 മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയ ഗാനം ആദ്യം, ചിത്രം മേഘം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പ് ചെയ്തു.

മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വാഴുന്നൂർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന കിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ഗാനത്തിന്റെ വരികൾ എസ് രമേശൻ നായർ, ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

ഒരു ഗാനം കൂടി. എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. ചിത്രം ഉസ്താദ്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

ഉസ്താദ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കരാറടിസ്ഥാനത്തിൽ ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസ ശമ്പളം 27,000 രൂപയാണ്. പ്രായപരിധി 55 വയസ്സ്. യോഗ്യത 10-ാം ക്ലാസ് പാസ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകർ ഈ മാസം 9-ാം ഓൺലൈനായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 10-ന് രാവിലെ 10 മണിക്ക് NHM ജില്ലാ ഓഫീസിൽ നടക്കും. യോഗ്യത MBBS ഡിഗ്രിയും TCMC രജിസ്ട്രേഷനും. പ്രായപരിധി 67 വയസ്സ്. ഫോൺ നമ്പർ 0467-2209-466. അതൂർ GHSSൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ജൂനിയർ അറബിക് വിഭാഗത്തിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 8-ന് രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 7231-35-059. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 10-ന് രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94-00-00-64-97. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ്, കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവ സംയുക്തമായി 9-ന് രാവിലെ 10 മണി മുതൽ വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. SSLC, ഡിഗ്രി, ഡിപ്ലോമ, ITI, BTech, BPED, കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 92-07-15-57-00. ജീവനി സെന്റർ ഫോർ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 8-ന് രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. യോഗ്യത സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 91-88-90-02-14. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 9-ന് രാവിലെ 10:30 കോളേജിൽ നടക്കും. യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 0467-22-11-400. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 8-ന് രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. ഫോൺ നമ്പർ 98-95-29-58-30. കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 90-72-59-24-12. സേവന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്തുനിന്നും റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പരസ്പര വിശ്വാസത്തിൽ ഊന്നിയുള്ള പങ്കാളിത്തമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഏറെ ഗുണകരമാകുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% പേർ 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജനസമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. ഇതുപ്രകാരം CPM നേതാക്കളായ AC മൊയ്തീനും K രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. CPM നേതാക്കളെ വിടാതെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ തുടർച്ചയാണ് കോടതി തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ അഭ്യർത്ഥിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പേരാമ്പ്രയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ചു. പാലേരി തോട്ടത്തങ്കാണ്ടി രമ്യയാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട ഇവരുടെ മകൻ ശിവനന്ദിനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം. കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സഹോദരങ്ങളായ 2 കുട്ടികൾ മരിച്ചു. അടൂർ PHCക്ക് സമീപമുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി K.M. ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. 2027 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനംവകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലേർട്ട് ലഭിക്കും വിധമാണ് ആപ്പ് തയ്യാറാക്കുന്നത്. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ 1-ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന നിലയിൽ. കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ

ശുഭ്മാൻ ഗില്ലിന്റെയും സെഞ്ചുറികളാണ് ആതിഥേയരെ ശക്തമായ നിലയിൽ എത്തിച്ചത്. സായ് സുദർശൻ 81 റൺ നേടി. അഫ്ഗാനിസ്ഥാനിൽ വേണ്ടി മുഹമ്മദ് സലീം 2 വിക്കറ്റുകൾ വീഴ്ത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി കണ്ണൂർ. ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഗോമതി ആലക്കാടൻ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 9 മണിക്ക് ഓർമ്മകളുടെ സംഗീതം. 10 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

10:25 കിളിക്കൂട്ടം. മഹുഞ്ചേരി യു പി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 11 മണിക്ക് ടൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. സി ദീക്ഷിത് രാജ്, കെ ടി ശ്രീനാഥ് എന്നിവർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ.

11:30 ആൽബംഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 കെ കരുണാകരനും സംഘവും അവതരിപ്പിച്ച നാടോടി ഗാനങ്ങൾ, 12:40 നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം.

0: Hours after U.S. forces targeted Iranian radar and surveillance site in Kesham Island and in Goruk following reports of Iranian drone activity near the Strait of Hormuz. Meanwhile, a fragile U.S.-backed ceasefire in Lebanon suffered another setback after an Israeli airstrike targeted a Lebanese military vehicle on the southern Lebanon. Diplomatic efforts aimed at controlling hostilities have come under increasing pressure as military exchanges continue across multiple fronts. U.S. President Donald Trump has claimed that sustained operations have significantly reduced Iran's missile capability, a claim that is rejected by Iran. Vinod Kumar for Akashwani News from Dubai.
1: Pakistan Tehreek-e-Insaf PTI party has accused the Pakistan government of denying legal and constitutional rights to former Prime Minister Imran Khan and his wife Bushra Bibi, also alleging that the couple is not receiving adequate medical care. Imran Khan and Bushra Bibi are imprisoned in connection with multiple corruption cases. Speaking at a press conference, PTI leader and Khyber Pakhtunkhwa Minister Shafi Jan claimed that Khan and his wife have been prevented from meeting relatives and party members. In sports news, in hockey, Indian men's team has lifted the Under-18 Asia Cup for the third time, thrashing host Japan 4-1 in the final in Kakamegahara today. For India, Ashish Purti starred with a hat-trick as skipper Ketan Kushwaha scored the other goal. Meanwhile, the Indian women's team clinched bronze, beating South Korea 3-0. Prime Minister Narendra Modi has congratulated the Indian men's under-18 hockey team on winning the Asia Cup 2026. In a social media post, Mr. Modi said the team displayed exceptional skill and teamwork throughout the tournament, culminating in a memorable victory in the final. The Prime Minister also congratulated the Indian women's under-18 hockey team on securing the bronze medal at the Under-18 Asia Cup 2026. In football, India thrashed Bangladesh 3-1 to clinch a record-extending 6th SAF Women's Championship 2026 title at Margao, Goa today. Pyari Chasha, Linda Comserto and Sanfida Nongrum scored a goal each for India, while Rituparna Chakma netted the lone goal for Bangladesh. In the World Yogasan Sports Championship 2026, India's Rohan Taide won the gold medal at Ahmedabad today. He accomplished this achievement in the boys' sub-junior artistic single competition. So far, India has won a total of 7 medals, including 6 gold, in this world-class yoga competition. In chess, 19-year-old Savita Srivastava has won the 2026 Women's Asian Individual Chess Championship in Ulaanbaatar, Mongolia. With this win, she also secured qualification for the 2027 FIDE Women's World Cup. In the one-off cricket test against Afghanistan, India ended day one with a score of 368 for 3 in their first innings at Stumps in New Chandigarh. Centuries from KL Rahul and captain Shubman Gill put the hosts in a strong position. In tennis, 8-seeded Mira Andreeva of Russia won her maiden Grand Slam title after getting the better of Maya Szwalinska of Poland in straight sets in the women's singles final of the French Open. It was a dominant display by the 19-year-old, defeating Szwalinska 6-3, 6-3 to secure a memorable victory. The India Meteorological Department, IMD, has forecast heavy to very heavy rainfall over coastal Karnataka, Kerala and Mahe tomorrow. Heavy rainfall conditions are expected over most parts of northeast India, interior Karnataka, Goa, Tamil Nadu, Puducherry and the Andaman and Nicobar Islands for the next 2 days. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds meeting with the Economic Advisory Council, reviews country's economic transformation and long-term development priorities. Center introduces standard edible oil pack sizes to enhance transparency and promote uniform packaging practices. External Affairs Minister S. Jaishankar holds talks with his Nepalese counterpart Shishir Karnal in New Delhi, says India and Nepal collaborate closely to maintain security along their open border. Tensions across West Asia escalate as Iran launches ballistic missiles towards U.S. military facilities in Kuwait and Bahrain. That is all in the news at 9. Good night.
2: Akashavani. Samayam 9 mani kazhinju 15 minute.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ചയുടെ അവസാന ഭാഗം കേൾക്കാം. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്.
4: നമ്മൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞു, ഭംഗ്യം തരണ രണ്ടു തവണ റൊണാൾഡോന്റെ പേരും കൂടെ സൂചിപ്പിച്ചു. ക്രിസ്ത്യാനോ മെസ്സിയോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന്റെ സൂപ്പർ ഹീറോ ആണ്. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ കളി? അദ്ദേഹത്തിന് ഇതുവരെ ലോകകപ്പ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും മെസ്സിക്ക് ഒരു ലോകകപ്പ് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇത്തവണ ക്രിസ്ത്യാനോയ്ക്ക് ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ?
5: ക്രിസ്ത്യാനോക്ക് കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ക്രിസ്ത്യാനോ ഇപ്പൊ 41 വയസ്സ്,
4: 41 വയസ്സ്.
5: ഈ വയസ്സിൽ ഈ ഫിറ്റ്നസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോർച്ചുഗൽ എനിക്ക് വന്ന കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ടീം കൂടിയാണ്.
4: ടീം എന്ന നിലയ്ക്ക് ഒരുപാട് വ്യത്യാസമാണ്.
5: ഒരുപാട്
4: ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 7 കളിക്കാരുണ്ട്, ഫ്രഞ്ച് ലീഗിലെ പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്ന വിറ്റീജയെ പോലുള്ള കളിക്കാരുണ്ട്, ഗോൺസാലോ റാമോസിനെ പോലുള്ള കളിക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ബെഞ്ച് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ള ഒരു ടീം പോർച്ചുഗലാണെന്നാണ് തോന്നുന്നത്.
5: ഒരു കളിക്കാരൻ ബെഞ്ചിൽ സ്ഥിരമായിട്ട് ഇരിക്കരുത്, ഈ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നാൽ ടീം നന്നാളൂ. ഇപ്പൊ ഒരു പ്ലെയർ മാറിക്കഴിഞ്ഞാൽ ഈ മറ്റു പ്ലെയർക്ക് കളിച്ച് നമുക്ക് ആ ഒരു വിടവുണ്ടാവില്ല. അല്ലെങ്കിൽ എന്നും കളിക്കുന്ന പ്ലെയർ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ടീം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കളിക്കാരും കളിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലേ നമുക്ക് ആ ടീം മുന്നോട്ട് പോകാനുള്ളത്. ആ ഒരു ശൈലിയാണ് എനിക്ക് തോന്നുന്നത് സ്പെയിനിലാണ് കൂടുതൽ കാണുന്നത്. സ്പെയിനിന് ആ കളി കൂടുതലാണ്, ഏത് പ്ലെയർ വന്നാലും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ശൈലിയിലേക്കാണ് ഇപ്പൊ പോർച്ചുഗലും വരുന്നത്. അപ്പം 6-8 ടീം ഒരേ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. അതേപോലെ ഫ്രാൻസിൽ ആരെ മാറ്റിയാലും എപ്പോഴും ആണെങ്കിലും ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാലും
4: കളി
5: തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് കുറച്ചുകൂടി ടൈറ്റ് മാച്ചസ് കാണാൻ സാധിക്കുന്നു.
4: ഈ ക്രിസ്ത്യാനോട് ഒരു കാര്യം കൂടി ചോദിക്കാം. കഴിഞ്ഞ തവണത്തെ ക്രിസ്ത്യാനോയുടെ ടീം പോർച്ചുഗലിന്റെ ടീമിന് ഒരു അബദ്ധം പറ്റിയത്, അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായിട്ട് ഒരു ഡൗൺ ആയത്, ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പകരം കൗൺസലർ റാമോസിനെ കൊണ്ടുവരുന്നു, റാമോസ് ഗോൾ അടിക്കുന്നു, അടുത്ത മത്സരത്തിൽ ക്രിസ്ത്യാനോ ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്നില്ല. അപ്പൊ അത് ആ ടീമിനെയും ടീമിന്റെ ആരാധകരെയും ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്തു. ഈ ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിക്കും ടീമിനെ ബാധിക്കുന്നുണ്ടോ?
6: തീർച്ചയായിട്ടും ഫുട്ബോള് ഫിസിക്കലി, മെന്റലി, ടെക്നിക്കലി, ടാക്റ്റിലി എന്ന് പറയും. അപ്പൊ ഫിസിക്കലി, മെന്റലി, മെന്റലി ഇമ്പോർട്ടന്റ് ഘടകമാണ്. ചിലപ്പോൾ അത് ടീമിന്റെ കെട്ടുറപ്പിനെയും അല്ലെങ്കിൽ പരസ്പരമുള്ള സംശയ ദൃഷ്ടികൾ നോക്കുന്നതിനും, അല്ലെങ്കിൽ കളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില കളിക്കാർക്ക് ഓണസ്റ്റ് ആണ്, പല കളിക്കാരും കളി നിർത്തിയതിനു ശേഷമാണ് അവര് അവരുടെ ഇതിൽ പറയാറുണ്ട്, ചില കളിക്കാർ എനിക്ക് മനഃപൂർവ്വം ബോൾ തരാറില്ല, അല്ലെങ്കിൽ ചില കളിക്കാർക്ക് ഞാൻ കൂടുതൽ ബോൾ എത്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരാളുടെ മെന്റാലിറ്റി തന്നെ കളിയെ നിയന്ത്രിക്കാം. റൊണാൾഡോയെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിന് തന്നെ സമ്മർദ്ദത്തിലായി, റൊണാൾഡോയെ മാറ്റി കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കളിക്കുന്ന കളിക്കാരനും ചിലപ്പോൾ റൊണാൾഡോയെ മാറ്റിയിട്ടാണ് എന്നെ കളിപ്പിക്കുന്നത്, അത് ലോകം മൊത്തം ശ്രദ്ധിക്കും, ഇത് അവരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ അർജന്റീന കളി കൈവിട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയില്ല ലോത്തോറ മാർട്ടിനസ് എന്ന് പറയുന്ന ഇന്റർ മിലാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഫ്ലോപ്പ് ആയപ്പോൾ നമുക്ക് ഇദ്ദേഹം വന്നു, അത്ലറ്റിക് മാർട്ടിന്റെ ക്യാപ്റ്റൻ ആയിട്ട് കളിക്കുന്ന ആൽവാരസ്. അദ്ദേഹം വന്നതുകൊണ്ട് മാത്രമാണ് അർജന്റീനയ്ക്ക് അവിടെ ഒരു ഗോൾ സ്കോറർ കിട്ടുകയും നമുക്കൊരു പുതിയ താരം. അത് ഈ വേൾഡ് കപ്പിന്റെ പ്രത്യേകത അത് തന്നെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളിക്കാരൻ മാറിക്കഴിഞ്ഞാൽ വരുന്ന കളിക്കാരന്റെ പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി, പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ നിലനിർത്താൻ സാധിക്കണം. അവിടെയാണ് അർജന്റീനയ്ക്ക് വിജയം കിട്ടിയത്. ഇപ്പൊ പക്ഷെ റൊണാൾഡോ റിയാലിറ്റി തിരിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും ആ ടീമിനൊപ്പം ഒരു ടീം മാൻ ആയിട്ട് നമുക്കറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പോലും ഒരു കോച്ചിനേക്കാൾ ഉപരി ഒരു നിയന്ത്രിക്കുന്ന ഒരു റൊണാൾഡോ.
4: 2016 യൂറോ കപ്പിന്റെ ഫൈനലിലെ ആദ്യത്തെ 10 മിനിറ്റിനകത്ത് ഇഞ്ചുറി വന്നതിന് ശേഷം അയാൾ കരക്കിരുന്നിട്ട് ആ ടീമിനെ പ്രചോദിപ്പിച്ചു. പക്ഷെ അതുപോലെ ഒരു നീക്കം അയാളെ ബെഞ്ചിലേക്ക് കഴിഞ്ഞ തവണ ലോകകപ്പിൽ മാറ്റുമ്പോൾ അയാളെ ഭാഗത്ത് നിന്ന് ടീമിലേക്ക് ഉണ്ടായാൽ അയാൾ ഡെസ്പെറേറ്റ് ആയിട്ട് അയാൾ വളരെ എന്താണ് മാനസികമായിട്ട് തകർന്നു എന്ന് തോന്നിപ്പിക്കുന്ന മുഖഭാവമായിട്ടാണ് ഡഗ്ഔട്ടിൽ ഇരുന്നത്.
6: അതിലൊരു കാര്യമുണ്ട്, കാരണം പറഞ്ഞാൽ നമ്മൾ മെസ്സിക്ക് വേൾഡ് കപ്പ് നേടണമെന്ന് ആഗ്രഹിച്ചില്ല, റൊണാൾഡോയ്ക്കും ആ ഒരു അവസരമാണ്. കാര്യം അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്നു, ഇപ്പൊ നമ്മൾ 41 വയസ്സ്.
4: എബിൻ റോസ് എന്ത് ചെയ്തിരുന്നു?
6: ഞാൻ 40 എന്നെ കളി നിർത്തിപ്പിച്ചപ്പോഴാണ്
4: ഇന്നലെ പ്രഖ്യാപിച്ച പോർച്ചുഗലിന്റെ ടീമിലെ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ ക്യാപ്റ്റനായിട്ട് തന്നെ വരുന്നത്.
5: നമ്മുടെ ലെവലും അവരുടെ ലെവലും തമ്മിൽ പെട്ടെന്ന് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു ഹൈ ക്ലാസ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ പ്രാക്ടീസ് ആയാലും അവരുടെ ഭക്ഷണ രീതിയായാലും അവരുടെ എല്ലാ ഫെസിലിറ്റീസൊക്കെ.
4: അല്ല, അതിനകത്ത് ക്രിസ്ത്യാനോ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം ക്രിസ്ത്യാനോ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്വയം നിബന്ധനകളാണ്. നമുക്കറിയാം പല ഫുട്ബോൾ താരങ്ങളും പല വേണ്ടാത്ത ശീലങ്ങളിലേക്ക് പോകും, ഭക്ഷണ ശീലങ്ങളിലേക്ക് പോലും പോകുന്നവരുണ്ട്. അവിടെയാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവെക്കുമ്പോൾ ആ വെള്ളം മതി എന്ന് പറയുന്ന, മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക് വേണ്ട എന്ന് പറയുന്ന ആ ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നമ്മൾ, അത് അയാളുടെ ആ ഒരു വലിയ
6: അതാണ് പറഞ്ഞ പ്രൊഫഷണലിസം. നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ പ്രൊഫഷണലിസത്തെത്തിയിട്ടില്ല. പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒറ്റ വാർഡ്, അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ പുതിയ ഒരുപാട് സ്പോർട്സ് ബില്ല് അനുസരിച്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഈ ഐ ലീഗ് പോലെ ഐ എസ് എൽ പോലെ കളിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും വെള്ളം ചേർത്തുകൊണ്ട് സ്റ്റേറ്റ് ലീഗിൽ പോലും കളിപ്പിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ വെള്ളം ചേർത്ത് അവരെ കളിപ്പിക്കുന്ന രണ്ട് തരത്തിലാണ്. ഇന്ത്യയിലെ ഫുട്ബോൾ പ്രൊഫഷണലിസം ആയിട്ടില്ല. അപ്പൊ എല്ലാവരും കളിക്കാൻ അവസരം കൊടുക്കും. നമ്മളിപ്പോഴും ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്പോർട്സ് ബില്ല് സ്ട്രിക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ വെള്ളം ചേർക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എബിൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടായിരുന്നു, കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞാൽ നമ്മളിവിടെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുള്ള ഘടകങ്ങൾ, നമ്മുടെ ഓൺ ഫീൽഡ് കാര്യങ്ങളല്ല ഇവിടെ പെർഫോമൻസോ അല്ലെങ്കിൽ ഫിറ്റ്നസോ ഒന്നല്ല നോക്കുന്നത്, ഓഫ് ഫീൽഡ്

0: എന്റെ രാഷ്ട്രീയമാണ് നോക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യ ഇനി വേൾഡ് കപ്പ് കളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി എഫർട്ട് ഇടുന്ന ഒരാൾ.
1: നമ്മളിപ്പം ക്രിസ്ത്യാനോയെ കുറിച്ചാണ് പറയാനുള്ളത്. ക്രിസ്ത്യാനോയുടെ ആ ഒരു ഫിറ്റ്നസ്, ക്രിസ്ത്യാനോയുടെ ആ ഒരു സാർ പറഞ്ഞ പോലെ ഒരു അർപ്പണബോധം, കളിയോടുള്ള ഒരു അർപ്പണബോധം, അത് അതിന് ഈ ലോകം ഒരു അല്ലെങ്കിൽ അവരുടെ പോർച്ചുഗൽ ടീം ഒരു തിരിച്ചൊരു പ്രതിഫലം കൊടുക്കണ്ടേ. ഇപ്പൊ മെസ്സി അർജന്റീനയ്ക്ക് ചെയ്ത സേവനങ്ങൾക്കാണ് ആ ടീം കഴിഞ്ഞ തവണ ഒന്നായിട്ട് നിന്ന് മെസ്സിക്ക് വേണ്ടി ഒരു ലോകകപ്പ് തന്നെ നേടിയത്. അതുപോലെ ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ഒരു ലോകകപ്പ് നേടാനുള്ള ഒരു മാനസികമായിട്ടുള്ള കരുത്ത് ഉള്ള ഒരു ടീമാണോ പോർച്ചുഗൽ ഇപ്പോൾ? കഴിഞ്ഞ തവണ സാർ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പോർച്ചുഗൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്.
2: അതെ അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനോയെ പ്രൊജക്ട് ചെയ്ത് തന്നെയായിരിക്കും പോർച്ചുഗൽ ഇപ്രാവശ്യം വരുന്നത്. അദ്ദേഹത്തിന് ഒരു കിരീടം നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വലിയ താരങ്ങൾ ഇപ്പം മെസ്സി ആയാലും കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിൽ വളരെ ഇതായി പോയി, ഞങ്ങളടക്കം എല്ലാവരും നിരാശരായി പോകില്ല. അതുപോലെ അത്രയും ആരാധനയോട് കാണുന്ന ഒരു വേറെ വ്യക്തിയാണ്.
1: എന്ത് നേടിയാലും സ്വന്തം ആത്മാവ് നേടിയില്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിലുള്ളത് പോലെ എന്ത് ഫുട്ബോളിൽ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു വേൾഡ് കപ്പ് നേടിയില്ലെങ്കിൽ. ഇപ്പൊ റോബർട്ടോ ലെവൻഡോസ്കി കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് യൂറോപ്യൻ ഫുട്ബോളിലെ ഏത് ലീഗിൽ കളിച്ചാലും, ബയേണിന് കളിച്ചാലും ബാഴ്സയ്ക്ക് കളിച്ചാലും അയാൾ ടോപ് സ്കോററാണ്, ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ പോളണ്ടിന് വേൾഡ് കപ്പ് നേടാനോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പോലും എത്താൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ എന്ത് നേടിയാലും വേൾഡ് കപ്പ് അല്ലെങ്കിൽ എന്താ?
2: എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിൽ പിന്നെ എന്താ, പെട്ടെന്ന് കുറ്റപ്പെടുത്തും. അവൻ ചെയ്ത് എത്ര കാര്യങ്ങൾ ചെയ്ത് എത്ര മേളിൽ പോയാലും പെട്ടെന്ന് വിളിച്ച് താഴെയിടാനുള്ള ശ്രമം ഉണ്ടോ എപ്പോഴും? ഇപ്പൊ മെസ്സി ഇപ്പൊ വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം ചിലപ്പോൾ ഫോം ഔട്ടാണെങ്കിൽ തന്നെ മെസ്സിയെ കുറ്റം പറയില്ലായിരിക്കും.
1: ഇതിനടുത്ത് വരുന്നത് ഈ ഫാൻ ഫൈറ്റുകൾ ഒരുപാട്.
2: ആ ഫാൻ ഫൈറ്റ് അല്ല, അപ്പം അവരറിയില്ല എത്രമാലം അധ്വാനിച്ചിട്ടാണ് മെസ്സി വേൾഡ് കപ്പ് നേടിയെന്നുള്ളത്. ആ അധ്വാനത്തിനൊക്കെ എല്ലാവരും അറിയാം. അതുപോലെ തന്നെ റൊണാൾഡോയും കുറ്റം പറയുന്നത്, എത്ര കാലം കളിക്കുന്നു, നമുക്ക് നല്ല ഫുട്ബോൾ കാണിക്കുന്നില്ലേ,
1: 20 കൊല്ലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിറഞ്ഞത് കളിക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബുകളിൽ എല്ലാം കളിക്കുക.
2: നെയ്മർ വരുന്നു, നെയ്മർ 22 ശേഷം കളിച്ചിട്ടില്ല, പരുക്ക് കൊണ്ട് എത്രയോ മാച്ച് കളിക്കാൻ പറ്റാണ്ട് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പം നമുക്ക് കളിക്കാരുടെ കളിയാണ് കാണേണ്ടത്, കളി ആസ്വദിക്കട്ടെ, അവരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല.
1: തീർച്ചയായും ഇതുപോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറയാം. ഇപ്പൊ യൂറോപ്യൻ ഫുട്ബോളിൽ സ്പെയിൻ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ടീം അല്ലേ ജർമ്മനി?
2: ആണ്, ജർമ്മനി കുറച്ച് പുറകിലോട്ട് പോയെന്നേ ഉള്ളൂ. ജർമ്മനി എപ്പോഴും കണ്ടിട്ട് വളരെ സൈലന്റ് ആണ്, അവർ ചെയ്യേണ്ട പണി ചെയ്തിട്ട് പൊക്കോളൂ. ഏത് വേൾഡ് കപ്പിലായാലും ജർമ്മനിക്ക് ഒരു ലെവലുണ്ട്, ആ ലെവലിൽ അവർ കളിച്ചു വരും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം പ്രവചനം നടത്താൻ ആർക്കും അത്ര പെട്ടെന്നൊന്നും പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം മെസ്സി 4 വർഷം പുറകിലായിരുന്നു, ഏജ് വൈസ് ആയാലും ബാക്കിയുള്ള ഫിറ്റ്നസ് ലെവലിലും എല്ലാം. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെയിനിലോട്ട് കുറച്ചുകൂടി പോയത്. സ്പെയിൻ പറയാൻ പറ്റില്ല, നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് കണ്ടിരിക്കുന്ന ചിലപ്പോൾ ടീം അട്ടിമറിയിലും വെളിയിലും പോവാം.
1: ഒറ്റ കളി തോറ്റാ മതിയല്ലോ,
2: മതി.
1: ഈ ആദ്യത്തെ 3 മത്സരം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കളി തോറ്റാ മതി. ആദ്യത്തെ റൗണ്ടിൽ പോലും പലപ്പോഴും ഒറ്റ കളി തോൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സമനില വഴങ്ങുന്നതുകൊണ്ട്
2: അടുത്ത ഗ്രൂപ്പിലെ വരുന്ന ടോപ്പ് ആയിരിക്കും ഇവിടെ വന്ന് ക്വാർട്ടർ ഫൈനൽ പ്രീ ക്വാർട്ടർ കളിക്കേണ്ടി വരുന്നത്. അതിനകത്താണ് പ്രശ്നം വരുന്നത്. നമ്മളൊരു ചാനൽ വഴി അങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല.
1: ഈ ലോകകപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ടീമുകളായി, 32 ടീമുകളായിരുന്നു മുമ്പ്. 1 മാസം കൊണ്ട് തീരുമായിരുന്നു, ഇതിപ്പോൾ 1.5 മാസം എടുക്കും. അത് മാത്രമല്ല, നമ്മളെ പോലുള്ള ഇന്ത്യയിലെ കളിപ്രേമികൾക്കുള്ള ഒരു പ്രശ്നം, മുമ്പൊക്കെ നമ്മൾ ലോകകപ്പ് കണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്, ഇനി നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മളെ പകല് സമയത്തായിരിക്കും അവരെ കളി. അത് എങ്ങനെ ബാധിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ?
0: നമുക്കറിയാലോ ഇന്ത്യ ക്രിക്കറ്റിന് അഡിക്റ്റ് ആണ്, മണിക്കൂറുകളോളം നമ്മുടെ ജോലിയും നമ്മുടെ ഉത്തരവാദിത്തമൊക്കെ മറന്നുകൊണ്ട് ക്രിക്കറ്റിന് പുറകെ നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ് ഇത്. പക്ഷെ ഫുട്ബോൾ അങ്ങനല്ല, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കളി കഴിയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പകൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം ഞങ്ങളൊക്കെ അന്ന് ടി വി ഇല്ലാത്ത കാലത്ത് അടുത്ത വീട്ടിലൊക്കെ പോയാണ് ടി വി കൊണ്ട് കളി കാണുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒഴിഞ്ഞു കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ടി വി ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്ത കുട്ടികൾക്ക് കൂടെ ഇപ്പൊ കളി കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ കളി കണ്ട് പഠിക്കുന്ന ഇതുപോലെ ഞാനടക്കമുള്ള ആൾക്കാർ, എന്റെ അറിവിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത് വളരെ പിന്നോക്ക മേഖലയാണ്. അപ്പൊ അതൊക്കെ ഒരു മോട്ടിവേഷൻ, അതായത് 10 മത്സരത്തിൽ 1 മത്സരം ഇതുപോലെ കാണാൻ കഴിയും. കാര്യം അടുത്ത വീട്ടുകാരെ സംബന്ധിക്കണം, രാത്രി കളി കാണാൻ പോകണം. അപ്പൊ ഇതെല്ലാം തരണം ചെയ്ത് പോയി കളി കണ്ടിട്ട് പോലും നമുക്ക് ഇത്ര പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് കളി കാണാം,
2: അവർക്ക് കുറച്ചുകൂടെ എളുപ്പം
0: എളുപ്പമായി. അപ്പൊ അവർക്ക് പകല് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഫുട്ബോളിനുമായിട്ട് അടുക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്ന്. അത് ഇന്ത്യൻ ഫുട്ബോളിന് കുറച്ചുകൂടെ നന്നായി ശരിയും. കാര്യം കുട്ടികൾ കൃത്യമായിട്ട് ലൈവായിട്ട് അവർക്ക് പകലാണല്ലോ, ആരും ശല്യമില്ല, കളിയാണ് കാണുന്നത്, ആരും ശല്യം ചെയ്യില്ല. മറ്റേത് രാത്രി കളി കാണുമ്പോൾ ഇവർ കളി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെടുന്നുള്ള പേടി കൊണ്ട് റെസ്ട്രിക്ഷൻസ് എന്തുകൊണ്ട്. ഇപ്പൊ അതില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് നല്ലതാണ്, ഇന്ത്യൻ ഫുട്ബോൾ വളരാനും കളിക്കാർ കൂടുതൽ പഠിക്കാനും
1: വിസിബിലിറ്റി കൂടുതൽ
0: എന്നാണ് എന്റെ ഒരു കൺസേൺ.
1: ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ ഈ 48 ടീമിന്റെ ഒരു ഫോർമാറ്റ്,
2: കഴിഞ്ഞ വർഷം 64 മാച്ചാണ് വന്നത്, ഈ വർഷം വരെ 104 മാച്ചുകൾ
1: വരുന്നു, അത്രയും കൂടുതൽ മാച്ച് വരുന്നു.
2: അത് മാത്രമല്ല 3 രാജ്യങ്ങളിലായിട്ട്, അപ്പൊ ആ ട്രാവലിംഗും ഇതൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതാണ് എന്റെ. പക്ഷെ അതൊക്കെ
0: പുതിയ ടെക്നോളജി, നമ്മള് കണ്ടോ നമ്മളൊക്കെ കളിച്ചിരുന്ന കാലത്ത് കിലോമീറ്ററുള്ള, ഞാൻ റിയാലിറ്റി പറയാം, ഞാൻ ചെറുതായിരിക്കും ഷാജിറിനൊപ്പം കളിച്ചിട്ടാണ്. നമ്മള് ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്കൂറോളം ട്രെയിൻ കിട്ടാതെ കിടന്നിട്ടുണ്ട്, പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ 8 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ പരാതി പറയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇതെല്ലാം ഓർഗൻ ചെയ്യുന്ന ഇഷ്ടമുള്ള ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ഇതിന്റെ സൗകര്യങ്ങളും. അപ്പൊ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പൊ ഈ അസൗകര്യങ്ങളൊന്നും അവിടെ ഒരു പ്രശ്നമാകുന്നില്ല. അത് ഓവർകം ചെയ്യാനുള്ള ഫിഫ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാനിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കളി കാണുന്ന പോലെ കളിക്കുന്നത് പോലെ ഫീലിംഗ്സും അതിനോടൊപ്പം തന്നെ ശാസ്ത്രം വളർന്നുണ്ട്. ഇതെല്ലാം ഫുട്ബോളുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും ട്രാവലിംഗ് അറേഞ്ച് ചെയ്യാനും ഇതെല്ലാം പണ്ട് നമ്മൾ തന്നെ കളിക്കാർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ടീമിന്റെ മാനേജർ എന്ന് പറഞ്ഞ ഒരാളുടെ തലയിൽ വെച്ചിരുന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ ഇതെല്ലാം ഓടി വെള്ളം വരെ കൊണ്ട് ബോൾ വരെ ചുമന്നുകൊണ്ട് വരും. പക്ഷെ ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് എല്ലാം എന്താ പറയുക, വിരൽ തുമ്പത്ത് സാധനം ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു അറേഞ്ച്മെന്റും കളി നടത്തുന്ന സാഹചര്യം ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള, എസ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യത്ത് അവരുടെ ഏറ്റവും വലിയ ചലഞ്ചാണ്. ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരില്ല. മാച്ചിന്റെ എണ്ണം കൂടുമ്പോൾ ബോറടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ
1: എന്റെ ഒരു ചോദ്യം, 104 മത്സരമാകുമ്പോൾ ചില മത്സരങ്ങളൊക്കെ ദുർബലമായ ടീമുകൾ തമ്മിലായിരിക്കും, അത് ബോറിംഗ് ആവുമോ?
2: ബോറിംഗ് ഒന്നും അവർ ഏത് കളിയാലും ആരാധന മൂത്തിട്ടുള്ള ആൾക്കാർ ഏത് കളിയും കാണും
0: ഇല്ല. ഈ ബോറിംഗ് എന്ന് പറയുമ്പോൾ കാര്യം വേൾഡ് കപ്പിൽ ബോറിംഗ് ഇല്ല. എസ്പെഷ്യലി പുതിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കളി കാണാൻ ആകാംക്ഷയുടെ കാര്യം, അവർ വേൾഡ് കപ്പിൽ വരണമെങ്കിൽ അവർക്ക് അത് കഴിവുണ്ടായിരിക്കും. അപ്പൊ അവരുടെ പുതിയ നമ്മൾ കാണാത്ത ചിലപ്പോൾ പുതിയ ഒരു ശൈലിയിൽ കളിക്കുന്ന രാജ്യങ്ങളൊക്കെ,
2: ഈ രാജ്യം ഉണ്ട് 600,000 മാത്രം,
0: അത് അട്രാക്ഷൻ അല്ലേ? അത് ഒരു അട്രാക്ഷൻ, അതായത് ലോകത്തിന് മുമ്പിൽ എക്സൈറ്റ്മെന്റ് ആണ്
2: കളിക്കുന്ന. അത് കാണണല്ലേ നമ്മള്, ഈ 600,000
0: ഇവരെങ്ങനെ വന്നു,
2: എങ്ങനെ വേൾഡ് കപ്പിലേക്ക് വന്നു,
1: ഐസ്ലാൻഡിന്റെ.
0: അപ്പൊ നമ്മൾ ആ രാജ്യത്തെ കുറിച്ച് പഠിക്കാനും അറിയാനും കഴിയുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ വിസിബിലിറ്റി നിങ്ങൾ ആലോചിച്ചു, ലോകം മൊത്തം അറിയപ്പെടുന്നു. അതാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
1: സെനഗലിനെ പറ്റിയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, പല രാജ്യങ്ങളെയും കുറിച്ചും ഇന്നും
0: ആഫ്രിക്കൻ
1: ഒരു തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റുന്നത് ഈ ലോകകപ്പ് വന്നുകൊണ്ടാണ്. പല രാജ്യങ്ങളെയും കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത്
2: ഫുട്ബോളിന്റെ സൗന്ദര്യം തന്നെ അല്ല. 10-250 രാജ്യങ്ങൾ കളിച്ച് ക്വാളിഫൈ ചെയ്ത് വരുന്ന ടീമാണ്.
1: 48
2: ആകെ വന്ന് 8 ടീമുകൾ കളിക്കുന്ന പോലെയല്ല ഇത്. 10-250 രാജ്യങ്ങൾ എത്ര വർഷങ്ങളോളം
0: ഈ 8 ടീമല്ലേ മുമ്പ് തന്നെ നമുക്കറിയാം. ഇന്നെന്നെ ആൾക്കാരെ കളിക്കാരുടെ പേരുവരെ അറിയാം, ഇന്നത്തെ കളിക്കാരുടെ പേരുവരെ അറിയാം. അപ്പൊ അവരുടെ ശൈലി എങ്ങനെ, അവരെങ്ങനെ കളിക്കുന്നു, അപ്പൊ നമുക്കൊരു ആകാംക്ഷ കൂടുതല. അപ്പൊ അങ്ങനെയുള്ള കളികളുടെ ഇവിടെ വേൾഡ് കപ്പിൽ ദുർബലമായ രാജ്യമൊന്നും ഇല്ല. കാരണം നമ്മൾ ദുർബലമായിട്ട് എഴുതുന്ന ടീം അടുത്ത കളിയിൽ അട്ടിമറി
2: ദുർബലാണെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ എവിടെയാ കിടക്കുന്നത് നോക്കണ്ടേ?
1: തീർച്ചയായും
2: എല്ലാം ശക്തരാണ്,
1: എല്ലാം ശക്തരായ ടീമുകൾ. 48 ടീമുകൾ, 104 മത്സരങ്ങൾ. ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു വിലയിരുത്തലിന് സാധിക്കുമായിരിക്കും. അതിന് മുമ്പ് ഒരു വിലയിരുത്തൽ സാർ പറഞ്ഞാണെങ്കിൽ 8-10 ടീമുകൾ ഏതൊക്കെ കുറെ ഒരേപോലെ
2: നിൽക്കുക.
1: ആദ്യത്തെ ഒരു പ്രാഥമിക റൗണ്ട് കഴിയണം അല്ലേ?
0: നമുക്കിപ്പോ ഒരു ഐഡിയ ഉണ്ട്. നമ്മള് കേരളക്കാര് ഫുട്ബോളിന്റെ ഏറെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ്. ഏത് രാജ്യത്ത് ഏത് വേൾഡ് കപ്പ് നടന്നാലും യൂറോപ്പ് കപ്പ് നടന്നാലും ലാറ്റിൻ അമേരിക്കയുടെ കപ്പ് നടന്നാലും നമ്മളിവിടെ ആഘോഷമാക്കി അവരുടെ ജേഴ്സി ഇട്ട് ആഘോഷം. അതുകൊണ്ട് ഒരുവിധമുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ കളിയെ കുറിച്ചും നമുക്ക്, അതുകൊണ്ടാണ് സപ്പോർട്ടേഴ്സ് ഉള്ളത്. പണ്ട് അർജന്റീന ബ്രസീൽ മാത്രമാണെങ്കിൽ ഇന്ന് നമ്മള് ഫ്രാൻസിനെയും ജർമ്മനിയൊക്കെ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കാര്യം അവരെ പെർഫോമൻസ് നമുക്കറിയാം. അവരെന്നും അവർക്കൊരു അച്ചടക്കമുള്ള ശൈലിയുണ്ട്, യന്ത്രം പോലെ കളിക്കുന്ന. അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും ഈ നമ്മളിപ്പം കണ്ട് പഴകിയ ടീമുകളെല്ലാം എന്തായാലും ഈ പറഞ്ഞ ക്വാർട്ടറിൽ വരാനുള്ള സാധ്യത ഉണ്ട്.
1: അതുപോലെ തന്നെ നമ്മളിപ്പോ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഖത്തർ ടീമിൽ ഒരു തഹസിൻ എന്ന് പറയുന്ന ഒരു മലയാളിയുണ്ട്.
2: ഞാനും ജംഷി എന്റെ കൂടെ എസ് എം കോളേജ്
1: കളിച്ചായിരുന്നു. ഇത് വളരെ
2: പ്രധാനപ്പെട്ട കഴിഞ്ഞ
0: അവസാനത്ത് നടന്ന ക്വാളിഫൈ റൗണ്ടിലൊക്കെ അദ്ദേഹം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഗോളും സ്കോർ ഈ സമയത്ത് ഒരു അദ്ദേഹത്തിന് മനോഹരമായ ഒരു ഗോളിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
2: ലാസ്റ്റ് ഗോൾ ഉണ്ടായിരുന്നു.
0: അത് എങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരെ ആഘോഷിക്കും. കാരണം അത് വേൾഡ് കപ്പ് കുറച്ചുകൂടെ നമ്മൾ ആടുക്കും.
1: നമ്മൾക്ക് ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കുമ്പോൾ അതിന് കൈയടിക്കാനും വിജയത്തിൽ നമ്മൾ ആഹ്ലാദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ, അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് അതിനെ കുറിച്ച് സംസാരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേർക്കും നന്ദി. ഷായ് സാറിനും എബിൻ റോസിനും നന്ദി.
0: താങ്ക് യു.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: സമയം 11 മണി.
1: ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കുകയാണ്. ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പൊതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യം സാക്ഷ്യം വഹിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവുകോൽ ജനങ്ങളുടെ ആരോഗ്യമാണ്. ഇന്ത്യൻ ആരോഗ്യമേഖലയിൽ അഭൂതപൂർവമായ പരിവർത്തനങ്ങളുടെ കാലമായിരുന്നു ഈ 12 വർഷം. എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യത്തിലൂന്നി നടപ്പിലാക്കിയ ചരിത്രപരമായ പദ്ധതികൾ ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങളെയും ചികിത്സാരീതികളെയും അടിമുടി മാറ്റിമറിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ രാജ്യത്ത് അടുത്ത കാലത്തായി വളരെയധികം ശക്തിപ്പെട്ടതായും ഈ വർഷത്തെ ബജറ്റാനന്തര വെബിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. സമഗ്ര ആരോഗ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ആയുഷ്മാൻ ഭാരത് യോജന, ആരോഗ്യ മന്ദിർ എന്നിവയിലൂടെ ഗ്രാമീണ തലങ്ങളിലടക്കം ആരോഗ്യ സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് ആജ് പ്രിവെന്റീവ് ഓർ ഹോളിസ്റ്റിക് ഹെൽത്ത് കെ ലിയെ ഏക് വിശാൽ വിജൻ പർ കാം കർ റഹാ ഹൈ. പിച്ചലേ കുച്ച് വർഷോ മേ ദേശ് കാ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മജ്ബൂത് ഹുവാ ഹൈ. सैकड़ों जिलों में नए नए मेडिकल कॉलेज खुल गए हैं. आयुष्मान भारत योजना, आरोग्य मंदिरों के माध्यम से स्वास्थ्य सेवाओं की पहुंच गांव गांव तक बढ़ाई गई है. हमारे योग और आयुर्वेद पूरी दुनिया में पॉपुलर हो रहे हैं. आने वाले दशक में देश में सीनियर सिटीजन्स की संख्या तेजी से बढ़ेगी. इसके अलावा आज वर्तमान में दुनिया के कई देशों में केयर गिवर्स की भारी मांग है. इसलिए अब हेल्थ सेक्टर में लाखों युवाओं के लिए नई स्किल आधारित रोजगार के नए अवसर तैयार हो रहे हैं.
1: സാധാരണക്കാരന് താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകൾ, ഗ്രാമീണ മേഖലകളിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങളുടെ കുറവ് എന്നിവയായിരുന്നു ഇന്ത്യയിലെ ആരോഗ്യരംഗം നേരിട്ടിരുന്ന പ്രധാന വെല്ലുവിളികൾ. എന്നാൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് കേവലം രോഗചികിത്സ എന്നതിനപ്പുറം സമഗ്രമായ ആരോഗ്യമെന്ന കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ മാറി. താങ്ങാനാകുന്ന ചികിത്സ, ആധുനിക സൌകര്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വലിയ മാറ്റമാണ് ഈ കാലയളവിലുണ്ടായത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ആരോഗ്യ മന്ദിരുകൾ, പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന, ഇ സഞ്ജീവനി, ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ, ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ, മിഷൻ ഇന്ദ്രധനുഷ്, പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ ഉണർവ് നൽകുന്ന ആയുഷ് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള 40% വരുന്ന വിഭാഗങ്ങൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കും. മരുന്നുകൾ, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും സഹായം ലഭിക്കും. രാജ്യത്തെ 50 കോടിയിലധികം വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് സൌജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കാൻ പദ്ധതിയിലൂടെ സാധിച്ചു എന്നത് സർക്കാർ ആരോഗ്യമേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. രാജ്യത്തെ 12 കോടിയിലധികം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ ഏകദേശം 55 കോടി ജനങ്ങളെ ഈ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവന്നു. 2024 സെപ്റ്റംബർ മുതൽ വരുമാന പരിധിയില്ലാതെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് വഴി സൌജന്യ ചികിത്സ ഉറപ്പാക്കി. 90 കോടിയിലേറെ ആഭ അക്കൌണ്ടുകളാണ് രൂപീകരിച്ചത്. ഇതിൽ 49.75% സ്ത്രീകളാണ്. 43.5 കോടിയിലധികം ഡിജിറ്റൽ ആയുഷ്മാൻ കാർഡുകൾ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു. 10.68 കോടിയിലധികം പേർക്ക് ആയുഷ്മാൻ ഭാരത് ക്ലെയിമുകൾ ലഭിച്ചു. 36,000-ലേറെ ആശുപത്രികളാണ് പദ്ധതിക്ക് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ളത്. 19,500-ഓളം സർക്കാർ ആശുപത്രികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ സഹായിച്ചു. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഗുണഭോക്താവ് തൃക്കാക്കരയിൽ നിന്നുള്ള സുമി സംസാരിക്കുന്നു.
0: നമസ്കാരം, എന്റെ പേര് സുമി, ഞാൻ എറണാകുളം തൃക്കാക്കര സ്വദേശിനിയാണ്. ഞാനൊരു കിഡ്നി പേഷ്യന്റ് ആണ്. ഞാൻ ഡയാലിസിസ് ചെയ്താണ് എന്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ്

0: യാതൊരുവിധ ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്കൊരു ഡയാലിസിസിന് 1800 മുതൽ 2500 3000 രൂപ വരെ ചെലവ് വരും. ആഴ്ചയിൽ 3 ദിവസം ചെയ്ത് ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു പ്രോസസ് ആയതുകൊണ്ട് ഒരു സാധാരണ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതല്ല. അതുകൂടാണ്ട് ഞാനൊരു ജോബ്ലെസ് പേഴ്സൺ ആണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ ടെൻഷനില്ല. എന്റെ ജീവിതാവസാനം വരെ എനിക്കിത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു സമാധാനമുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സൗജന്യമാണ്, പക്ഷെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകൾ ഇതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ അവിടെ അഡ്മിറ്റായി ചെയ്യുമ്പോൾ ആയുഷ്മാൻ ഭാരത് അവിടെ കിട്ടില്ല. അപ്പൊ അതും കൂടി അതിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള നിർധനർക്ക് അതൊരു ആശ്വാസകരമായിരിക്കും.
1: ആശുപത്രിയിൽ പോകാതെ വീട്ടിലിരുന്ന് തന്നെ തികച്ചും സൗജന്യമായി ഡോക്ടർമാരുടെ ഓൺലൈൻ സേവനം ലഭ്യമാക്കുന്ന ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വഴി സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് രോഗികൾക്ക് ഡോക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കാനും ഡിജിറ്റൽ കുറിപ്പടി നേടാനും സാധിക്കും. 46.88 കോടിയിലേറെ രോഗികൾക്കാണ് ഇ സഞ്ജീവനിയിലൂടെ ആരോഗ്യ സേവനം ലഭ്യമായത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇ സഞ്ജീവനിയിൽ ഡോക്ടർ ടു ഡോക്ടർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളിലുള്ള തിരക്കുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങിയത്. നിലവിൽ ഓപി സേവനങ്ങൾ സ്വീകരിക്കുന്നവരിൽ വലിയൊരു ശതമാനം പേർക്കും തുടർ ചികിത്സ ആവശ്യമാണ്. തുടർ ചികിത്സയ്ക്കായി വിദഗ്ധ ഡോക്ടറെ കാണാൻ വലിയ ആശുപത്രികളിൽ തിരക്കുണ്ടാകും. ഇതിനൊരു പരിഹാരമാണ് ഡോക്ടർ ടു ഡോക്ടർ സേവനം. മെഡിക്കൽ കോളേജുകളിൽ പോകാതെ തന്നെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്ന് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ലഭ്യമാക്കുന്നതാണ് ഡോക്ടർ ടു ഡോക്ടർ സേവനം. മെഡിക്കൽ കോളേജുകളില്ലാത്ത ജില്ലകളിൽ സ്വകാര്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനമാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ജില്ലാ ജനറൽ ആശുപത്രികൾ മുഖേന സ്പെഷ്യാലിറ്റി സേവനങ്ങളും മെഡിക്കൽ കോളേജുകൾ വഴി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളുമാണ് ലഭ്യമാക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും സ്പോക്കായാണ് പ്രവർത്തിക്കുക. ജില്ലാ ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ് ഹബുകൾ. രോഗിയെ വിദഗ്ധ ഡോക്ടർക്ക് റെഫർ ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ജില്ലാ ജനറൽ മെഡിക്കൽ കോളേജിലെ ഹബിലെ ഡോക്ടർക്ക് ഡോക്ടർ ടു ഡോക്ടർ സംവിധാനം വഴി കണക്ട് ചെയ്യും. വീഡിയോ കോൺഫറൻസ് വഴി ജനങ്ങൾക്ക് ഡോക്ടറോട് നേരിട്ട് രോഗവിവരം സംസാരിക്കാം. ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം മരുന്ന് കുറിപ്പടി ഉടൻ തന്നെ ഡൌൺലോഡ് ചെയ്യാം. തുടർന്നും സേവനം തേടാനും സാധിക്കും. ഗൃഹസന്ദർശനം നടത്തുന്ന പാലിയേറ്റീവ് കെയർ സ്റ്റാഫ്, ആശാ വർക്കർമാർ, സ്റ്റാഫ് നഴ്സുമാർ എന്നിവർക്കും ഡോക്ടർ ടു ഡോക്ടർ സംവിധാനം വഴി ഡോക്ടർമാരുടെ സേവനം രോഗികൾക്ക് നൽകാം. ഇ സഞ്ജീവനി opd.in/കേരള എന്ന വെബ്സൈറ്റ് വഴിയോ ഇ സഞ്ജീവനി ആപ്ലിക്കേഷൻ വഴിയോ ഇ സഞ്ജീവനി സേവനം ലഭ്യമാണ്. ടെലിമെഡിസിൻ സംവിധാനത്തിൽ ജനവിശ്വാസം വർദ്ധിക്കുന്നതായും ഗ്രാമ നഗര അന്തരമില്ലാതെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഇസിസെ ജുഡാ ദൂസറാ വിഷയ ടെലിമെഡിസിൻ കാ ഹൈ. ആജ് ബഡി സംഖ്യാ മേ ദൂർ ദരാജ് കേ ക്ഷേത്ര കേ ലോഗ് ഭി ഇസ്കാ ലാഭ് ഉഠാ രഹേ ഹൈ ഔർ വിശ്വാസ് ബഡ്താ ചലാ ജാ രഹാ ഹൈ. ലേക്കിൻ മേ സമജ്താ ഹൂ ഇസ്മേ അബ് ഭി ജാഗ്രൂക്ത और सहजता बढ़ाए जाने की बहुत जरूरत है.
1: മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനൌഷധി. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. വിപണി വിലയേക്കാൾ 50% മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ലഭ്യമാകുന്നത്. WHO GMP മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മികച്ച കമ്പനികളിൽ നിന്നാണ് മരുന്നുകൾ സംഭരിക്കുന്നത്. ഈ പദ്ധതി വഴി രാജ്യത്തെ ജനങ്ങൾക്ക് ചികിത്സാ ചിലവിനത്തിൽ ഏകദേശം 40,000 കോടി രൂപയാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. മരുന്നുകൾക്ക് പുറമെ സർജിക്കൽ ഉപകരണങ്ങളും കൂടാതെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി കേവലം 1 രൂപയ്ക്ക് സുവിധ സാനിറ്ററി പാഡുകളും ഈ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. 2014 രാജ്യത്താകെ വെറും 80 ജൻ ഔഷധി കേന്ദ്രങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്തുനിന്നും 2026 ആയപ്പോഴേക്കും ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം 170 മടങ്ങിലധികമാണ് വർദ്ധിച്ചത്. നിലവിൽ 18,646 രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം. ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഗ്രാമപ്രദേശങ്ങളിലും സേവനം ലഭ്യമാക്കുക, സ്ത്രീകൾ പിന്നാക്ക

0: വിഭാഗങ്ങൾ എന്നിവരിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ധനസഹായവും നൽകി വരുന്നു. കണ്ണൂർ ചാലയിലുള്ള ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റ് റഹ്മാൻ അനുഭവം പങ്കുവയ്ക്കുന്നു.
1: എന്റെ പേര് റഹ്മാൻ, ഞാൻ ഇവിടുത്തെ ഫാർമസിസ്റ്റാണ്. ചാല ജൻ ഔഷധി ഈ സ്ഥാപനം തുടങ്ങി 2 വർഷമായി. വളരെ വില കുറച്ചിട്ടാണ് മെഡിസിനൊക്കെ കൊടുക്കുന്നത്. കാരണം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ ഡെയിലി കഴിക്കേണ്ട മരുന്നുകളാണ്. അപ്പം നമ്മൾ സാധാരണ കൺവെൻഷനൽ ഫാർമസി എന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസ് നമുക്ക് അഫോർഡബിൾ അല്ല. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻസുലിന് മിക്സ്ഡ് 40 എന്ന ഇൻസുലിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 151 rupees. അതേ സാധനം നമ്മളിവിടെ കൊടുക്കുന്നത് 90 rupees. അല്ല ലാൻഡസ് ഇൻസുലിന് അത് പുറത്തുനിന്നാണെങ്കിൽ 650 rupees അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇവിടെ ജനൗഷധിയിൽ അത് 350 rupees. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പ്രഷറിൻ്റെ ഒരു മെഡിസിനാണ് ടെൽമ 40. ഈ ടെൽമ 40 നമ്മൾ 30 ഗുളികയൊക്കെ പുറത്തുനിന്ന് 216 rupees. പക്ഷെ നമ്മൾ ഇവിടുന്ന് ജനൗഷധി 30 ഗുളിക വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 33 rupees അതിന് വരും. സാധാരണ ജനങ്ങളെ കൺഫ്യൂഷന് ഈ ജനൗഷധി മെഡിസിന് വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ലാന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, നമ്മളിപ്പോൾ ഇൻസുലിൻ എന്ന സാധനം സാധാരണ ഒരു മാനുഫാക്ചറിന് ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ ഹൈ ഫെസിലിറ്റി ഇല്ല, അഡ്വാൻസ്ഡ് ഫെസിലിറ്റി ഇല്ല ആൾക്കാർക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റും. ഇൻസുലിന് ഞങ്ങൾ എല്ലാ ഇൻസുലിനും ജനൗഷധിയിൽ ലഭ്യം, എല്ലാ ഇൻസുലിൻ മാത്രമല്ല പുറത്ത് കിട്ടുന്ന എല്ലാ മെഡിസിനും ജനൗഷധിയിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കോസ്റ്റ് ഇപ്പം ഞങ്ങളിവിടെ നമ്മളെ കസ്റ്റമേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് മെഡിസിൻ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സസ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇതിനെക്കുറിച്ച് അറിയുന്ന പാരാമെഡിക്കൽ സ്റ്റാഫ് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മെഡിസിൻ വാങ്ങുന്നത്. ഇപ്പം നമ്മൾ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ പ്രഷർ കൊളസ്ട്രോള് ഷുഗർ ഇതൊക്കെ മിക്കവാറും 40 കഴിഞ്ഞല്ല ഒരുപക ആൾക്കാർക്കൊക്കെ ഈ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ഏകദേശം ചിലപ്പോൾ ചില മെഡിസിനൊക്കെ 80%, മിക്ക മെഡിസിനും ബിലോ 50% നമ്മൾ വില കുറച്ചിട്ടാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രഷറിൻ്റെ ഗുളിക പുറത്തുനിന്ന് 30 ടെൽമ 40 എന്ന ഗുളിക നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് 30 ഗുളികയ്ക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് 216 rupees ആവും. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മാസത്തേക്ക് 33 rupees വരും. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലിനാണ്. അതിന് പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഇൻസുലിന് 151 rupees പുറത്ത് വില. പക്ഷെ ഇവിടെ അത് ജസ്റ്റ് 90 rupees കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്ന ആൾക്കാർ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ഈ ജനൗഷധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാർമസിയാണ് ഈ ജനൗഷധി ഫാർമസി.
0: കോവിഡ് കാലത്തെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റലായി നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കോവിൻ. കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ, സ്ലോട്ട് ബുക്കിംഗ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയെല്ലാം ഇതിലൂടെയാണ് നിർവഹിച്ചിരുന്നത്. രാജ്യത്തെ വാക്സിൻ വിതരണം, ലഭ്യമായ കേന്ദ്രങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിച്ചു. 2021 ജനുവരി 16 കോവിൻ ആരംഭിച്ചത്. വാക്സിൻ ഡോസുകളുടെ വിതരണം സുഗമമാക്കാൻ ഇതിലൂടെ സാധിച്ചു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് അക്കൌണ്ടുകൾ നിർമ്മിച്ചു നൽകി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആരോഗ്യരംഗം വിരൽത്തുമ്പിലേക്ക് എത്തിക്കാൻ ഡിജിറ്റൽ ഹെൽത്ത് മിഷന് സാധിച്ചു. ഓരോ പൌരനും ഡിജിറ്റൽ ഹെൽത്ത് ഐഡി നൽകി. ഇതിലൂടെ രോഗവിവരങ്ങളും ലബോറട്ടറി റിപ്പോർട്ടുകളും പേപ്പർ രഹിതമായി സൂക്ഷിക്കാനും സാധിച്ചു. പുതിയ എയിംസ് ആശുപത്രികളുടെ സ്ഥാപനവും രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ 16 പുതിയ എയിംസുകളാണ് ആരംഭിച്ചത്. ഇതോടെ ആകെ എയിംസുകളുടെ എണ്ണം 23. അസമിൽ എയിംസ് സ്ഥാപിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരോഗ്യ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സർക്കാരിന് കഴിഞ്ഞു. MBBS PG സീറ്റുകളുടെ എണ്ണം ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു. MBBS സീറ്റുകളിൽ 130% PG സീറ്റുകളിൽ 138% വർധനയാണുണ്ടായത്. ഇത് രാജ്യത്തെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ സഹായകമായി. പ്രാദേശിക ഭാഷകളിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭ്യമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ നേട്ടം കൈവരിക്കാനും സർക്കാരിന് സാധിച്ചു. 818 അലോപ്പതി സീറ്റുകളും 323 ഡെന്റൽ സീറ്റുകളും 924 ആയുഷ് കേന്ദ്രങ്ങളും നിലവിലുണ്ട്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം അടിസ്ഥാന സൌകര്യ വികസനത്തിനായി തുക അനുവദിച്ച് കേരളത്തിലെ ആരോഗ്യമേഖലയ്ക്ക് കരുത്ത് പകരാൻ സർക്കാരിന് സാധിച്ചു. ന്യൂറോ സർജറി, കാർഡിയോ വാസ്കുലാർ റിസർച്ച് തുടങ്ങിയ മേഖലകളിൽ ഒരു ആഗോള കേന്ദ്രമെന്ന നിലയിലേക്കുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയെ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കും. ഇതിനു പുറമെ ചികിത്സയ്ക്കുള്ള കാലതാമസം ഒഴിവാക്കാനും നിലവിൽ ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കാനും അടിയന്തര ചികിത്സ എളുപ്പത്തിൽ ലഭ്യമാക്കാനും കഴിയും. നിപ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യരംഗത്തും വലിയ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കോഴിക്കോട് ജില്ലയിലെ ആശുപത്രിയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് NHM കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK ഷാജി.
2: നാഷണൽ ഹെൽത്ത് മിഷൻ കോഴിക്കോട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഇതേവരെയുള്ള പൂർത്തിയാക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ വർക്കിന്റെ വിശദമായ വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, സ്ട്രെങ്തനിങ് ഓഫ് മെറ്റേണിറ്റി വിംഗ് വടകര DH 2,67,43,000 രൂപയാണ് അതിന്റെ വർക്കിന്റെ കോസ്റ്റ് ഉണ്ടായത്, അത് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തത് നമുക്ക് ഉള്ളത് ന്യൂ ബിൽഡിംഗ് ചെറുവാടിയാണ്, 1,82,60,000 രൂപയാണ് അതിന് ചെലവായത്. സെറ്റിംഗ് ഓഫ് ദി ജിറാട്ടിക് വാർഡ് വടകര DH 50,00,000 രൂപ. ന്യൂ ബിൽഡിംഗ് ഫോർ ദി സബ് സെന്റർ പെരുവണ്ണ 55.5 ലക്ഷം രൂപ. ന്യൂ ബിൽഡിംഗ് ഡിസ്ട്രിക്ട് വെക്ടർ കൺട്രോൾ 2,17,40,000 രൂപ. ന്യൂ ബിൽഡിംഗ് ഫോർ PHC ചെറുവാടി 1,43,00,000 രൂപ. ഇത്രയും ROP വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്താണ്. അതേപോലെ തന്നെ OPD, നമ്മുടെ നൂതനമായ OPD ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് താലൂക്ക് ഹോസ്പിറ്റലിലാണ് നമ്മൾ വർക്ക് നടന്നത്. ഒന്ന് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ 1,09,30,000 രൂപയും മറ്റതിൽ കുറ്റ്യാടിയിൽ 66,12,800 രൂപയുടെയും വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ CHC ബ്ലോക്ക് FSC ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ രണ്ട് ഇടത്തിലാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് CSCകളിൽ, ഒന്ന് കുന്നമ്മൽ CSCയും ഒന്ന് തിരുവങ്ങല്ലൂർ CSCയും 35 ലക്ഷം രൂപ ഇതാണ് അത് നമുക്ക് ചെലവായിരുന്നത്. ഇപ്പോൾ ഒരു വർക്ക് CSC FSC ആയിട്ട് കൺവേർട്ട് ചെയ്തതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് CSC ചെറുവാടിയാണ്. ചെറുവാടി നമുക്കിപ്പം 30% വർക്ക് കംപ്ലീറ്റ് ആയി. അതേപോലെ തന്നെ ആർദ്രത്തിൽ നമുക്ക് ഇപ്പോൾ തേർഡ് സ്റ്റേജിൽ നമുക്ക് 3 PSC ആണ് FSC ആയി കൺവേർട്ട് ചെയ്യാനായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് പെരുവയൽ PSC, കക്കയം PSC, കീഴറി PSC ഇതിനൊക്കെ 15 ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം ഓൺഗോയിങ് ആയിട്ട് നമുക്ക് ചെറിയ വർക്കുകൾ നടന്നുപോകുന്നുണ്ട്. അതായത് ന്യൂ ബിൽഡിംഗ് ഫോർ FSC കൂത്താളി, അതിന് 1,43,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിന് 80% വർക്ക് കംപ്ലീറ്റ് ആയി. റെസ്ക്യൂ ഹോം ഫോർ TB പേഷ്യന്റ്, അതിന് 1,74,00,000 രൂപയാണ് അനുവദിച്ചത്. അതിന്റെ 55% വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ന്യൂ ബിൽഡിംഗ് ഫോർ PSC ആയഞ്ചേരിയാണ്, 1,43,00,000 രൂപയാണ് അനുവദിച്ചത്. അതിന് 35% ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വർക്ക് ഓൺഗോയിങ് ആണ്. അപ്പോൾ അതുപോലെ സെറ്റിംഗ് ഓഫ് IPH ലാബ്, അതിന് 1,00,00,000 നമുക്ക് അനുവദിച്ചത്. അതിന് 20% നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് നമ്മൾ NHM ROP പ്രകാരം, റെക്കോർഡ് പ്രൊസീഡിങ്സ് പ്രകാരമുള്ള വർക്കുകൾ. ഇതിൽ തന്നെ 15th FC വർക്കിൽ നമ്മൾ NHM ഫണ്ട് ഉപയോഗിച്ച് NHM വർക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജാക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രമാണ്, അതിൽ നമുക്ക് 4 എണ്ണമാണ് ഇപ്പം വർക്ക് ഓൺ ഗോയിങ് ഉള്ളത്. ജാക്ക് കട്ടിപ്പാറ, ഇതൊക്കെ കട്ടിപ്പാറ, ചാലിയം, കടാവൂർ, അടിയൂർ, ഇത്രയും ജാക്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്. അതിന്റെ 10% വീതമാണ് നമ്മൾ വർക്ക് നടക്കുന്നത്. 55.5 ലക്ഷം രൂപയാണ് ഇതിന് അനുവദിച്ചിരിക്കുന്ന 15th FC. ഇത്രയും വർക്കുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഈ May 31 വരെ നമുക്ക് വർക്ക് സ്റ്റാറ്റസ്.
0: ചികിത്സയേക്കാൾ രോഗപ്രതിരോധത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളായി പുനഃക്രമീകരിച്ചത്. ഇത്തരത്തിൽ രാജ്യത്തുടനീളം 1.6 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളാണുള്ളത്. രക്തസമ്മർദ്ദം, പ്രമേഹം, അർബുദം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളുടെ ആദ്യഘട്ട കണ്ടെത്തലും സൌജന്യ പരിശോധനയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. യോഗ, ആയുർവേദം, ശാരീരിക വ്യായാമം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആരോഗ്യകരമായ ജീവിതശൈലി ജനങ്ങളിലേക്കെത്തിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. 184,000 ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളാണ് രാജ്യത്തുള്ളത്. 178 ഗോത്രമേഖലകളിൽ 30,817 മന്ത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളിലൂടെ 130 കോടിയിലധികം പരിശോധനകൾ പൂർത്തിയായി. കുട്ടികളുടെയും ഗർഭിണികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഊർജിതമാക്കിയും സർക്കാർ ലോകത്തിന് മാതൃകയായി. മിഷൻ ഇന്ദ്രധനുഷിലൂടെ കുട്ടികൾക്കുള്ള വാക്സിൻ ലഭ്യത ഉറപ്പാക്കി. ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ്, റോട്ടവൈറസ് തുടങ്ങിയ മാരക രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനുകൾ ദേശീയ പട്ടികയിൽ ഉൾപ്പെടുത്തി സൌജന്യമാക്കി. 2,67,00,000 നവജാത ശിശുക്കളെയും 2,09,00,000 ഗർഭിണികളെയും ലക്ഷ്യമിട്ടുള്ളതാണ് സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി. ആശാപ്രവർത്തകരിലൂടെ കുത്തിവയ്പ് യജ്ഞത്തിൽ രാജ്യത്തെ എല്ലാ നവജാത ശിശുക്കളെയും ഗർഭിണികളെയും പങ്കാളികളാക്കുന്നു. 11 രോഗങ്ങളുടെ വാക്സിനുകളാണ് ഇതിലൂടെ നൽകി വരുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി 3 മാസം നീണ്ടുനിൽക്കുന്ന HPV വാക്സിൻ പദ്ധതിക്കും സർക്കാർ തുടക്കം കുറിച്ചു. ദേശീയ വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിൻ നൽകിയത്. ഇന്ത്യയിലെ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ 2-ാമത്തെ പ്രധാന ക്യാൻസർ ഗർഭാശയകള ക്യാൻസറാണ്. രാജ്യത്ത് 2022 79,103 കേസുകളും 34,805 മരണവും ഗർഭാശയകള ക്യാൻസർ മൂലമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. എല്ലാ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സൌജന്യമായി HPV വാക്സിൻ നൽകി. ഒരു ഡോസിന് ഏകദേശം 4,000 രൂപയോളമാണ് വാക്സിന് സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കുന്നത്. ഇതാണ് സർക്കാർ സൌജന്യമായി വിതരണം ചെയ്തത്. സെർവിക്കൽ ക്യാൻസർ തടയുന്നതിൽ HPV വാക്സിൻ 90%ത്തിലധികം ഫലപ്രദമാണ്. HPV മൂലമുണ്ടാകുന്ന അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന ആന്റിബോഡികൾ വാക്സിൻ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നു. രാജ്യത്തെ പരമ്പരാഗത ചികിത്സാ രീതികളായ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയ്ക്ക് ആഗോള അംഗീകാരം നേടിക്കൊടുക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സർക്കാരിന് സാധിച്ചു. ആയുഷ് മേഖലയ്ക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുകയും ഗവേഷണങ്ങൾക്ക് വലിയ തുക വകയിരുത്തുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ഗുജറാത്തിൽ സ്ഥാപിതമായി. രാജ്യത്തെ മെഡിക്കൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിനായി സ്വകാര്യ പങ്കാളിത്തതോടെ അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങളും പുനരധിവാസ സേവനങ്ങളും ഉൾക്കൊള്ളുന്ന 5 സംയോജിത മെഡിക്കൽ ഹബ്ബുകൾ രാജ്യത്തുടനീളം സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ 2026-27 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. 1 നൂറ്റാണ്ട് മുൻപ് വരെ വിട്ടുമാറാത്ത പകർച്ചവ്യാധികളോട് പോരാടിയിരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഗോള പൊതുജനാരോഗ്യ രംഗത്ത് കൂടുതൽ വലിയ സംഭാവനകൾ നൽകാൻ പാകത്തിൽ ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന ഈ വളർച്ച അത്യന്തം ശ്രദ്ധേയമായ നേട്ടമാണ്. മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിലും രാജ്യം ശ്രദ്ധേയ പുരോഗതിയാണ് കൈവരിച്ചത്. മാതൃമരണ നിരക്കിൽ 83%ത്തിന്റെ കുറവാണുണ്ടായത്. ഇന്ത്യയുടെ ഈ നേട്ടം ആഗോള ശരാശരിയേക്കാൾ വളരെ മികച്ചതാണ്. ഇന്ത്യയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 75% കുറഞ്ഞു. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം ക്ഷയരോഗ നിർണയത്തിലും ചികിത്സയിലും ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ ലോകാരോഗ്യ സംഘടന അടുത്തിടെ പ്രശംസിച്ചിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് രോഗം നേരത്തെ കണ്ടെത്താനും TB മൂലമുള്ള മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കുന്നുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ തീവ്ര ക്ഷയരോഗ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇത് ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി. ഇന്ത്യയിൽ നിന്ന് 2047 അരിവാൽ രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ സിക്കൽ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പദ്ധതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. 2026 ജൂൺ മാസത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ ദൌത്യത്തിന് കീഴിൽ രാജ്യത്തുടനീളം 6 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞു. ദേശീയ സിക്കൽ സെൽ മിഷന്റെ കീഴിൽ സ്ക്രീൻ ചെയ്തവരിൽ 215,000 ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത എന്നാൽ അടുത്ത തലമുറയിലേക്ക് രോഗം പകർത്താൻ സാധ്യതയുള്ള 16,00,000 വാഹകരെ കണ്ടെത്തി. കേരളത്തിലെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള രാജ്യത്തെ ആദിവാസി മേഖലകളിലെ 40 വയസ്സുവരെ പ്രായമുള്ള 7 കോടി ജനങ്ങളെയാണ് ഈ പദ്ധതി വഴി പരിശോധിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനിതക മാറ്റത്തിലൂടെ സിക്കൽ സെൽ അനീമിയ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ തദ്ദേശീയ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുക്കാനും ഇന്ത്യയ്ക്ക് സാധിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിനിടെ പുകയില ഉപയോഗത്തിൽ 17.3% കുറവ് വരുത്താനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. എല്ലാ മേഖലകളിലും എന്ന പോലെ ആരോഗ്യ മേഖലയിലും നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2022 മുതൽ 2025 വരെയുള്ള കാലയളവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ കുറവ് നികത്തുന്നതിനും രോഗപ്രതിരോധ ചികിത്സകൾ വിപുലീകരിക്കുന്നതിനുമായി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഒരു ഏകീകൃത പദ്ധതി രൂപീകരിച്ച് പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. 2026 ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയിൽ നടന്ന AI ഉച്ചകോടിയിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സ്ട്രാറ്റജി ഫോർ AI ഇൻ ഹെൽത്ത് കെയർ ഫോർ ഇന്ത്യ അഥവാ സാഹി ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ രംഗത്ത് ഇത്തരമൊരു നയം രൂപീകരിക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ധാർമ്മികമായ ഉപയോഗത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ആരോഗ്യരംഗത്ത് നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു.

ും എഐ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനകം തന്നെ സർക്കാർ എഐ സാങ്കേതിക വിദ്യ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലും മറ്റാരോഗ്യ പദ്ധതികളിലും സംയോജിപ്പിച്ചിട്ടുണ്ട്. ക്ഷയരോഗ നിർണയം, പ്രമേഹം മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യങ്ങൾ എന്നിവ തുടക്കത്തിലേ കണ്ടെത്താൻ എഐ അധിഷ്ഠിത ക്യാമറകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിനായി ആരംഭിച്ച ഭാഷിണി എഐയിലൂടെ ഡോക്ടർമാരുടെ ഇംഗ്ലീഷ് കുറിപ്പടികളും മെഡിക്കൽ നിർദ്ദേശങ്ങളും രോഗിയുടെ മാതൃഭാഷയിലേക്ക് തത്സമയം വിവർത്തനം ചെയ്തു നൽകുന്നു. ഉൽപാദന അളവിൽ ലോകത്തിന്റെ മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ ആഗോളതലത്തിലുള്ള ജനറിക് മരുന്നുകളുടെ 20% വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 200 രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ഇന്ത്യ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. HIV ചികിത്സ കുറഞ്ഞ ചെലവിലാക്കാൻ സഹായിക്കുന്ന ആഗോള ആന്റി റെട്രോവൈറൽ മരുന്നുകളുടെ 70%ത്തിലധികവും നൽകുന്നത് ഇന്ത്യയാണ്. ആഗോളതലത്തിൽ യുനിസെഫ് സംഭരിക്കുന്ന വാക്സിനുകളുടെ 55% മുതൽ 60% വരെ ഉൽപാദിപ്പിക്കുന്നതും ഇന്ത്യയാണ്. ലോകമെമ്പാടുമുള്ള DPT, BCG, അഞ്ചാം പനി വാക്സിനുകളുടെ വലിയൊരു പങ്കും ഇന്ത്യയാണ് നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഇന്ത്യ കോവാക്സിൻ, കോവിഷീൽഡ് തുടങ്ങിയ തദ്ദേശീയ വാക്സിനുകൾ വികസിപ്പിക്കുകയും വൻതോതിൽ ഉൽപാദിപ്പിക്കുകയും ചെയ്തു. കുറഞ്ഞ ചെലവിലുള്ളതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ ഇന്ത്യൻ മരുന്നുകൾ വികസന രാജ്യങ്ങൾക്ക് വലിയൊരു ആരോഗ്യ സുരക്ഷാ കവചമൊരുക്കുന്നു. വ്യാപകമായ പകർച്ചവ്യാധികളോട് പോരാടിയിരുന്ന ഒരു രാജ്യത്തിൽ നിന്നും ആഗോള മെഡിക്കൽ ടൂറിസം ഹബായും ആരോഗ്യ സാങ്കേതിക വിദ്യയുടെ നേതൃനിരയിലേക്കും ഇന്ത്യ മാറിയത് സർക്കാരിന്റെ തന്ത്രപരമായ ഇടപെടലുകൾക്ക് എന്തെല്ലാം കൈവരിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ്. ആയുഷ്മാൻ ആരോഗ്യമന്ത്രികൾ മുതൽ 86 കോടിയിലധികം ഹെൽത്ത് ഐഡികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ ഇക്കോസിസ്റ്റം വരെയുള്ള അടിസ്ഥാന സൌകര്യ വികസനം രാജ്യത്തിനകത്തെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയും ചെയ്തു. ഭരണത്തിന്റെ 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത് വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം രാജ്യം അതിവേഗം മറികടക്കുകയാണ്. ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ ഘടന, ഭൂമിശാസ്ത്രപരമായോ സാമ്പത്തികമായോ ഉള്ള വ്യത്യാസങ്ങളില്ലാതെ ഓരോ പൌരനും ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്ന ഉറച്ച പ്രതിജ്ഞാബദ്ധത എന്നിവയിലൂടെ വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ആരോഗ്യ സമത്വത്തിന്റെ ഒരു മികച്ച മാതൃകയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.